ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 28. കൊല്ലവർഷം 1201, മിഥുനം 4. 2026 ജൂൺ 18, വ്യാഴാഴ്ച. 101.5 MHz.

ഹിറ്റ്സ് എഫ് എം എനിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 58 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി കെ മോഹനൻ.
2: സാമൂഹ്യ ജീവിതത്തിലെ കൊള്ളരുതായ്മകളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കവികളിൽ അഗ്രഗണ്യനായിരുന്നു പൂന്താനം. പുറത്തുനിന്ന് സമൂഹത്തെ ശകാരിക്കുകയല്ല പൂന്താനം ചെയ്തത്, താനടക്കമുള്ള സമൂഹത്തിന്റെ വഴിപിഴച്ച പോക്കിൽ സ്വയം വിമർശനം നടത്തുകയാണ് ചെയ്തത്. കവികൾ ക്രാന്തദർശികളാണ്. ജനാധിപത്യ വ്യവസ്ഥ സ്വപ്നേപി കടന്നുവരാത്ത കാലം. രാജവാഴ്ചക്കാലത്ത് അധികാര ഗർവ് അരങ്ങുവാണു. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതികെട്ടു നടക്കുന്നിതു ചിലർ. മഹാകവി പൂന്താനം ജ്ഞാനപ്പാനയിൽ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ ഏറിയും കുറഞ്ഞും എല്ലാവരിലേക്കും അതിന്റെ കുന്തമുനകൾ എത്തുന്നുണ്ട്. അന്നെന്ന പോലെ ഇന്നും എന്നും പ്രസക്തമാവുന്ന ഈ നേര് നേരത്തെ കണ്ടറിഞ്ഞ് അത്യുക്തിയോ ചമൽക്കാരമോ കൂടാതെ നേരെ ചൊവ്വേ പറയുകയാണ് പൂന്താനം. സാധാരണ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ആശങ്കകളും ആകുലതകളും ആവുന്നത്ര ലഘൂകരിക്കാൻ ആധ്യാത്മിക ചിന്തയിൽ അക്ലിഷ്ടമധുര ഭാഷയിൽ പൂന്താനം രചിച്ച ദാർശനിക കാവ്യമാണ് ജ്ഞാനപ്പാന. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പുമാത്രമുണ്ടിങ്ങനെ കാണുന്നു, ഓർത്തിരിയാതെ പാടൂപെടുന്നേരം നേർത്തുപോകുമതെന്നേ പറയാവൂ. മനുഷ്യാവസ്ഥയുടെ ക്ഷണികതയെപ്പറ്റി ഇതിൽപരം കൃത്യതയോടെ ഭാഷയിൽ ആവിഷ്കരിക്കുക അസാധ്യമാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. പൂന്താനം ഈ വരികൾ എഴുതിയിട്ട് 4 നൂറ്റാണ്ടിലധികം കാലമായി. അന്ന് അതിന്റെ രചനക്ക് പ്രേരകമായിരുന്ന വ്യക്തിപരവും സാമൂഹികവുമായ പല കാരണങ്ങളുണ്ടാവും. അനുവാചക പക്ഷത്തിനും സമാനമായ കാരണങ്ങളുടെ പ്രേരണ നിമിത്തം ജ്ഞാനപ്പാനയുടെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയും. ഭാരതീയ ദർശനങ്ങളുടെ ചരിത്രം നോക്കിയാൽ ആധ്യാത്മിക ചിന്തയോടൊപ്പം ഭൗതിക ദർശനങ്ങളും പ്രബലമായി തീർന്നിരുന്നു. ചാർവാക ദർശനവും ജൈന ബൗദ്ധ ദർശനങ്ങളും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും മനുഷ്യന്റെ പരിതോവസ്ഥകളെപ്പറ്റിയും അവിടെ കൈക്കൊള്ളേണ്ട പെരുമാറ്റ സംഹിതകളെപ്പറ്റിയുമാണ് ഉറക്കെ ഉറക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിസ്മയാവഹമായ വളർച്ചയുടെ ഫലമായി ജീവിത സമസ്യകൾക്ക് പലതിലും പരിഹാരമായിട്ടുണ്ട്. എങ്കിലും ജീവിതയാത്രയിലെ ക്ലേശങ്ങളും അസഹ്യമായ ദുരന്തങ്ങളും മനുഷ്യനെ വീർപ്പുമുട്ടിക്കുന്നു. ദുർവഹമായ ദുരന്ത ഭാണ്ഡങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയെ തിരയുന്നത് സ്വാഭാവികം മാത്രമാണ്. സ്വയം കൃതാനർത്ഥങ്ങളും പരകൃതാനർത്ഥങ്ങളും വ്യക്തിയെ കുത്തിനോവിച്ചുകൊണ്ടേയിരിക്കുന്നു. നരജീവിതമായ വേദനക്കുള്ള ഔഷധങ്ങൾ തേടാത്തവരായി ആരുണ്ട്? മരണഗന്ധം കലർന്നതാണെങ്കിലും ഒരു നിയമവുമേലാത്തതെങ്കിലും ഒരു വിഫല സ്വപ്നമാണെങ്കിലും മധുരമാണെനിക്ക് ജീവിതം എന്ന് ശുഭകാമന പുലർത്തുന്നവരുടെ ജീവിതപ്പാതയിൽ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തിനു പോലും മഹാപ്രകാശത്തിൻ്റെ

പകിട്ടുണ്ടാവും. പ്രശ്നസങ്കുലമായ ജീവിതപഥത്തിൽ ഏകനായി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന അടിയന്തരഘട്ടങ്ങളെ നേരിടുവാനുള്ള സന്നദ്ധതയും മനോബലവും വ്യക്തികൾക്ക് നൽകുന്നത് ജീവിതത്തിലൂടെ നേടിയെടുക്കുന്ന സംഭൃത സംസ്കാരത്തിൻ്റെ

0: ഇനി എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അതും ഇങ്ങനെ സംക്ഷേപിക്കാം. ഇതിന്മീതെ പറയാവതൊന്നില്ല, മതിയുണ്ടെങ്കിലൊക്കെ മതിയതു. മതിമാനോട് ഏറെ പറയേണ്ടതില്ല, അല്ലാത്തവരോട് അഥവാ ദുർമതികളോട് എന്തു പറയാനാണ്? ബുദ്ധിയും മനസ്സുമുണ്ടെങ്കിൽ ഇത്രമാത്രമേ മനസ്സിലാക്കുവാനുള്ളൂ. ക്ഷണപ്രഭാചഞ്ചലം ഈ ജീവിതം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി കെ

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, സഹകരണം എന്നീ മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ജൈവ വൈവിധ്യ സംരക്ഷണം വനംവകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. പ്രദേശവാസികളുടെ സഹകരണത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ. ദേശീയപാത അതോറിറ്റി അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതലയോഗത്തിലാണ് തീരുമാനം. PM നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവ്വാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 6:10 കാവ്യാഞ്ജലി, വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ സത്യമെവിടെ എന്ന കവിത പി സ്മിത മേനോൻ ആലപിക്കുന്നു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. തലശ്ശേരി കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കൊടിയേരി T20 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? IIT ITI കണ്ണൂർ ഫ്ലൈ ഹൈ, പരക്കാം ഉയരങ്ങളിലേക്ക്. കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 മയിൽപ്പേരിത്തൂക്കം ജി അനിൽകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. 12:40 ആരോഗ്യദീപ്തി, ആസ്മ ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ സംസാരിക്കുന്നു. 1:00 2:30 വാട്സ്ആപ്പ് പ്രീഗീതം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 3:00 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയത്.

ആകാശവാണി കണ്ണൂർ. സമയം 6 മണി കഴിഞ്ഞ് 10:10. കാവ്യാഞ്ജലി. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ സത്യമെവിടെ എന്ന കവിത ആലപിക്കുന്നത് സ്മിത പി മേനോൻ.

വായിച്ചയൊഴിഞ്ഞൊരു തമ്പുരാനായി വായ്ത്തല പോയി പോയ കത്തി പോലെ ഭ്രഷ്ട

0: சத்யம் வெண்குடக்கீழில் அமர்ந்த சத்யம்.
1: നിങ്ങൾ കേട്ടത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ സത്യമെവിടെ എന്ന കവിത. ആലപിച്ചത് സ്മിത പി മേനോൻ.

ആകാശവാണി കണ്ണൂർ. സമയം 6 മണി കഴിഞ്ഞ് 15:08. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. അർച്ചനയിൽ ആദ്യഗാനം ചിത്രയും സംഘവും പാടിയത്.

0: എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരനും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി നാളെ കണ്ണൂർ റിപ്കോ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യ ചടങ്ങിനോടനുബന്ധിച്ച് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ സി സദാനന്ദൻ മാസ്റ്റർ MP മുഖ്യാതിഥിയാകുമെന്ന് പ്രോവിഡന്റ് ഫണ്ട് റീജിയണൽ കമ്മീഷണർ അറിയിച്ചു. യോഗാസന കണ്ണൂരിന്റെ നേതൃത്വത്തിൽ 7th ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2026 ഈ മാസം 20 കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വായന മാസാചരണം, PN പണിക്കർ അനുസ്മരണം എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ തോട്ടട SN കോളേജിൽ നടക്കും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര ഉദ്ഘാടനം നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെയും ഫ്രണ്ട്സ് ഫോർ ക്യാൻസർ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ മാസം 20 MCCS ഹാളിൽ പുതിയ യോഗ ബാച്ച് ആരംഭിക്കുന്നു. യോഗ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായി ഇനിപ്പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0497270539. കാനനൂർ ഡിസ്ട്രിക്ട് ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന വായനാ ദിനാചരണം നാളെ വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ മഹാത്മാമന്ദിരത്തിലെ കസ്തൂർബ ഹാളിൽ ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്യും. പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നാളെ രാവിലെ 10:30 നടക്കും. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം നാളെ രാവിലെ 10:30 പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT ചന്ദ്രമതി ഉദ്ഘാടനം ചെയ്യും. പിലിക്കോട് പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ July 7 വായനാ പക്ഷാചരണം സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് ലൈബ്രറി ഹാളിൽ നടക്കും. പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 20 രാവിലെ 9 മണി മുതൽ 12 മണിവരെ കണ്ണൂർ പടന്നപ്പാലം പോച്ചപ്പൻ മെഡിക്കൽ സെന്ററിൽ സൌജന്യ മുഖവൈകല്യ ശസ്ത്രക്രിയ സ്ക്രീനിംഗ് ക്യാമ്പസ് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 94 47 28 30 39. മോട്ടോർ വാഹന വകുപ്പും കണ്ണൂർ റൂറൽ പോലീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ചലാൻ അദാലത്ത് 24 രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ പയ്യന്നൂർ RT ഓഫീസ് ഹാളിൽ

നടക്കും. ആരോഗ്യവകുപ്പിൽ കണ്ണൂർ ജില്ലയിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്തുന്നതിന് ഇന്നു മുതൽ 23 വരെ കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടത്താൻ നിശ്ചയിച്ച ഇന്റർവ്യൂ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2025-26 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ ആശുപത്രി ലിംബ് ഫിറ്റിംഗ് സെന്ററിൽ നിന്നും ഹൈടെക് കൃത്രിമ കാലുകൾ നിർമ്മിച്ച് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നു. ആവശ്യമുള്ളവർ അതത് തദ്ദേശ സ്ഥാപനം മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനിലെ PG ഡിപ്ലോമ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, PR അഡ്വർടൈസിംഗ് വിഭാഗങ്ങളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് 22 മുതൽ സ്പോട്ട് അഡ്മിഷൻ നടക്കും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഫോൺ നമ്പർ 98-47-03-09-32. പേരാവൂർ ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ എന്നീ ദ്വിവത്സര കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0490-299-66-50. കയ്യൂരിലെ EK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് ITI 13 NCVT ട്രേഡുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് ITIadmissions.kerala.gov.in. അവസാന തീയതി ഈ മാസം 30. അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ച് അപേക്ഷയുടെ പകർപ്പ് സഹിതം ഇന്നു മുതൽ July 7 വരെ ഏതെങ്കിലും ഗവൺമെന്റ് ITIയിലെത്തി സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ പങ്കെടുക്കണം. അസാപ്പ് കേരളയുടെ കാസർകോട് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 27 തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 94-47-32-63-19. കാസർകോട് സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 20 മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. സേവനം ആവശ്യമുള്ളവർ നാളെ വൈകുന്നേരത്തിനകം ഇനിപ്പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9847-00-3002. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള ബോധവൽക്കരണവും കുട്ടികൾക്കായുള്ള റീൽസ് മത്സരവും ഇന്ന് രാവിലെ 10:30 തോട്ടട SN കോളേജിലും വൈകുന്നേരം 3 തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണം കോളേജിലും നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
4: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
5: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
4: അതെങ്ങനെയാ?
5: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
4: എടാ, സംഭവം കൊള്ളാലോ.
5: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: നേത്രപരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ

0: MBBHന്റെ പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
1: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
2: ലാപ്ടോപ്പോ?
1: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
3: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
4: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
5: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
4: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
5: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൌകര്യവും,
4: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തും. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
5: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
6: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, ഏച്ചൂർ. ഫോൺ 7907-308934.
10: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
11: ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
12: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
14: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
15: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
16: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
17: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
18: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
19: ആകാശവാണി കണ്ണൂർ, സമയം 6:00 കഴിഞ്ഞ് 43 മിനിറ്റ് 59 സെക്കൻഡ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിലുള്ള വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലീസ് ചെയ്യുന്നു.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ

0: പറയട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. PM വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ

0: ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്രസംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ ശ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന അഞ്ചുപേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ രണ്ടുപേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് ജൂൺ 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ യും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തുനിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 മിനിറ്റിൽ തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യക്ക് പക്ഷേ 2 പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12th BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മഹാരാജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ T. Veena കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂ

ശക്തീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോങ്കോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: തീവണ്ടി യാത്രക്കാർ ശ്രദ്ധിക്കുക, 07:097 ഹൈദരാബാദ് മാംഗ്ലൂർ എക്സ്പ്രസ് 45 മിനിറ്റ് വൈകിയോടുന്നു.
2: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7:00 മുതൽ രാത്രി 8:00 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: മൂന്ന് സീകളുടെ നഗരമെന്ന് ചരിത്രത്തിൽ ഇടം നേടിയ തലശ്ശേരിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് കളിക്ക് തുടക്കം കുറിച്ചത്. തലശ്ശേരിയുടെ ക്രിക്കറ്റ് പാരമ്പര്യത്തിന് പൊൻതൂവൽ നൽകിക്കൊണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലേക്ക് കരുത്തുറ്റ താരങ്ങളെ വളർത്തിയെടുക്കാൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് എന്ന നിലയിൽ കോടിയേരി സ്മാരക T20 വനിതാ ചാമ്പ്യൻഷിപ്പ് മാറിക്കഴിഞ്ഞു. കോണോർവയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കോടിയേരി T20 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആവേശം വിതറിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിലും വനിതാ പ്രീമിയർ ലീഗിലും തിളങ്ങിയ മുൻനിര താരങ്ങൾ വിവിധ ടീമുകൾക്കായി അണിനിരന്നതോടെ ദേശീയ നിലവാരമുള്ള വാശിയേറിയ പോരാട്ടത്തിനാണ് തലശ്ശേരി സാക്ഷ്യം വഹിച്ചത്. ഇന്ന് ജാലകത്തിലൂടെ കോടിയേരി T20 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിനെ കുറിച്ച് കൂടുതൽ അറിയാം.
1: ഇരുപത് വർഷം കേരള ടീമിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം ഇന്ത്യൻ റെയിൽവേസിനും റെപ്രസെന്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കൊടിയേരി ബാലകൃഷ്ണൻ ടൂർണമെന്റ് നാലാമത്തെ സീസണിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ മൂന്ന് വർഷം എനിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
0: സതേൺ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഷാനി 20 വർഷമായി കേരള വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രതിനിധീകരിക്കുന്നു.
1: അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് കാര്യം എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഉള്ള യങ്സ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ടൂർണമെന്റ്. അതിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് വരികയും കൂടാതെ നമ്മളോടൊപ്പം കളിച്ചിട്ടുള്ള മിന്നുമണിയും സജനയും ഈവൻ ആശയും എല്ലാവരും ഈ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടാണ് കളിച്ചിട്ടുള്ളത്. മിന്നുമണിയും സജനയൊക്കെ ഈ ടൂർണമെന്റ് കളിച്ചതിന് ശേഷം അവർ ഇന്ത്യൻ കുപ്പായം അണിഞ്ഞെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ സീനിയേഴ്സും ജൂനിയേഴ്സും ഒരുമിച്ച് കളിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇത്. അത് കാരണം ജൂനിയേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ സീനിയേഴ്സിന് പഠിക്കുവാനും പിന്നെ അതുപോലെ യങ് ടാലന്റ് കണ്ടെത്തുവാനും പറ്റിയൊരു ടൂർണമെന്റ് ആണിത്. ഇപ്പം ഞാൻ സതേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷനിൽ TT ആയിട്ട് വർക്ക് ചെയ്യാണ്. സീനിയർ CCTC ആണ്. പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിൽ ടിക്കറ്റ് ചക്രാണ്.
0: വനിതാ പ്രീമിയർ ലീഗിലെ മിന്നും പ്രകടനത്തിലൂടെ ക്രിക്കറ്റ് ലോകം ശ്രദ്ധിച്ച താരമാണ് തിരുവനന്തപുരം സ്വദേശിനി ആശാ ശോഭന. സീനിയർ വിഭാഗം T20 ലോകകപ്പിലും ഇന്ത്യയെ ആശ പ്രതിനിധീകരിച്ചു.
2: എന്റെ വരവ് നമ്മളെല്ലാരെ പോലെ തന്നെ നമ്മളെ പേപ്പർ ബോളിലും മെഡൽ ബാറ്റിലൊക്കെ കളിച്ച് തന്നെയാണ് വന്നത്. പിന്നെ ക്രിക്കറ്റിനോടുള്ള അമിതമായ ഇഷ്ടം, ഒരുപാട് ക്രിക്കറ്റ് മാച്ചസ് വളരെ ചെറുപ്പം മുതലേ കാണുമായിരുന്നു. ടെസ്റ്റ് മാച്ചസ്, ഇന്ത്യയുടെ മാച്ചസ് എല്ലാം TVയിൽ കണ്ടുകണ്ട് തന്നെയാണ് ക്രിക്കറ്റ് കളിക്കണം കളിക്കണം എന്നുള്ള ഒരു വളരെ ആഗ്രഹം കൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും നീതു ഡേവിഡിന്റെയും അവരുടെയൊക്കെ കളി കണ്ടു തന്നെയാണ് എനിക്ക് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ക്രിക്കറ്റിലേക്ക് വന്നു.
1: ഈ ക്രിക്കറ്റിലേക്ക് തുടക്കം വരുമ്പം വീട്ടിൽ നിന്നുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോൾ മോഡലായിട്ട് ആരെങ്കിലും മനസ്സിൽ കണ്ടിരുന്നോ?
2: ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും. ഞാൻ ക്രിക്കറ്റ് കളി ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്, എന്റെ ഇൻസ്പിറേഷൻ ആണ്. പിന്നെ വിമൻ ക്രിക്കറ്റിൽ ഞാൻ ആദ്യമായിട്ട് TVയിൽ കണ്ട നീതു ഡേവിഡ് ആണ്, ലെജൻഡറി ലെഫ്റ്റ് ആം സ്പിന്നർ. അപ്പൊ അവരെ രണ്ടുപേരെയും വളരെ പ്രചോദനമായി ഏറ്റെടുത്താണ് ഞാൻ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു, പിന്നെ ഫിനാൻഷ്യലി ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പപ്പ ഓട്ടോ ഡ്രൈവറാണ്, അപ്പൊ അറിയാമല്ലോ അപ്പൊ ക്രിക്കറ്റ് എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിമാണെന്ന്. അപ്പൊ മുതലേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പൊ അങ്ങനെ ഫിനാൻഷ്യലി അങ്ങനെ ഹെൽപ്പ് ഒന്നും ഇല്ലെങ്കിലും മോറലി അവര് തന്നെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്.

0: തീർത്ത് പഠിച്ചതൊക്കെ എവിടെയാണ്?
1: ഞാൻ പഠിച്ചത് 1 മുതൽ 4 വരെ പേരൂർക്കട സ്കൂളില്, പിന്നെ അത് കഴിഞ്ഞ് കോട്ടൺ ഹിൽ സ്കൂൾ 10 വരെ, അത് കഴിഞ്ഞ് +1 +2 സെന്റ് മേരീസ്, പിന്നെ വിമൻസ് കോളേജില് ഡിഗ്രി ഫസ്റ്റ് ഇയർ. പക്ഷെ ഫസ്റ്റ് ഇയറിൽ തന്നെ റെയിൽവേ ജോലി ആയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഹൈദരാബാദ് പോയി.
0: ആശയെ സംബന്ധിച്ചിട്ട് ഈ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവല്ലോ, തുടക്കത്തിൽ അങ്ങനെ എന്തെങ്കിലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു?
1: ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യും. സ്പെഷ്യലി നമ്മൾ ആസ് എ ക്രിക്കറ്റർ, നമുക്ക് ഒരു നമ്മൾ വരുന്ന ഒരു സാഹചര്യം, നമ്മൾ വരുന്ന വീട്, നമുക്ക് അങ്ങനെ സപ്പോർട്ട് ഇല്ലെന്ന് നമുക്ക് തന്നെ അറിയാം. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. ഒരു നല്ല ബാറ്റ് വാങ്ങാനോ ഒരു നല്ല ഷൂ ഇടാനോ ഉള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതൊരു ഒരു ഇൻഫീരിയർ ഒരു ഇതാവും നമ്മുടെ മനസ്സിലായോ, നമുക്ക് അവരുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റൂ. സ്പെഷ്യലി നമ്മളൊരു കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള കുറച്ച് സുപ്പീരിയർ ടീംസിന്റെ കൂടെ ആ ടൈമിൽ കളിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഒരു എന്താ പറയുന്ന ഒരു ചെറിയൊരു മൈൻഡിൽ കാണും, അയ്യോ അവര് കളിക്കുന്ന ബാറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അവര് ഇടുന്ന ഷൂ അല്ല നമ്മൾ ഇടുന്ന. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്തായാലും കാണുന്നുള്ള ഒരു ഒരു പേടി എപ്പോഴും കാണും. അങ്ങനത്തെ ഒരു പേടിയുണ്ടായിരുന്നു. അല്ലാതെ ഒരു എന്താ ഒരു ഇൻഡിവിജ്വൽ ഒരാൾ വന്നിട്ട് നമ്മുടെ എഗൈൻസ്റ്റ് പോകും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ലക്കിയാണ്, നമ്മുടെ വിമൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർമർ നമ്മുടെ കൺവീനർ ഷബിന ജേക്കബ് മാം എന്റെ മെന്റോർ ആയിരുന്നു. എന്നെ ആദ്യമായി എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത് മാഡമാണ്. മാഡം ഇപ്പൊ ഇല്ല, പക്ഷെ മാഡത്തിന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ ഇന്ത്യൻ കുപ്പായ അണിയുക എന്നുള്ളത്. മാഡം ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് ബീൻ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ.
0: ആദ്യമായിട്ട് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞപ്പം എന്താ തോന്നിയത്? ആ ഒരു ഫീല്?
1: ആ ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞപ്പോ ഭയങ്കര ഒരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു എനിക്ക് ബംഗ്ലാദേശിൽ വെച്ച്. എന്താ പറയാൻ അറിഞ്ഞിടാ, കാരണം അത് നെക്സ്റ്റ് ഡേ ഞാൻ ലെവലിലുണ്ട്. എന്നെ ഹെഡ് കോച്ച് അമോൽ സാർ ഫോൺ വിളിച്ച് പറയുന്നു, ആശ ആശ കളിക്കാൻ പോകണം, നാളെ ഡെബ്യൂ ചെയ്യാൻ പോകണം, വീട്ടിൽ വിളിച്ച് പറയാന്ന് പറഞ്ഞപ്പോ ശരിക്കും ഞാൻ ഒരു നിമിഷം ഞാൻ പോസ് ആയി പോയി. എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാ, കാരണം അപ്പൊ എനിക്ക് 33 വയസ്സ് ജസ്റ്റ് കഴിഞ്ഞു. വീട്ടിൽ വിളിച്ച് പറഞ്ഞു, പിന്നെ ഞാൻ സൈലന്റ് ആയിരുന്നു, ഫുൾ സൈലന്റ് ആയിരുന്നു. എങ്ങനെയെങ്കിലും മാച്ച് കളിക്കണം, മാച്ച് കളിക്കാൻ ഗ്രൗണ്ടിലെത്തിയപ്പോ മഴ. ഇനി മാച്ച് നടക്കോ ഇല്ലേ ബംഗ്ലാദേശില്, ആകെ ടെൻഷനും. പക്ഷെ മാച്ച് നടന്നു, 2 വിക്കറ്റ് എടുത്തു, അവരുടെ ക്യാപ്റ്റന്റെ വിക്കറ്റ് എടുത്തു. ഭയങ്കര സന്തോഷം, ദൈവത്തിന് നന്ദി അത്ര.
0: ഇതുവരെയുള്ള ഈ ഒരു ക്രിക്കറ്റ് കരിയർ യാത്രയില് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ആശയ്ക്ക് തോന്നുന്നത്?
1: ഓ ഒരുപാട്, എന്താ പറയാ, ഞാൻ ഇവിടെയൊക്കെ വന്ന് തലശ്ശേരിയിൽ വന്ന് പണ്ട് ക്യാമ്പിനൊക്കെ വന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ കേരളത്തില് ക്രിക്കറ്റ് എത്ര ഡെവലപ്പായി, എന്തോരം ഫെസിലിറ്റീസ് ആണ്, അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ 18 വയസ്സിൽ ഞാൻ ഹൈദരാബാദിൽ പോയതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 ദിവസത്തെ ലീവിനാണ് ഞാൻ കേരളത്തിൽ വരുന്നത്. അപ്പൊ ഞാൻ തിരിച്ച് ഞാൻ കേരളത്തിന് കളിക്കാൻ വന്നു. പിന്നെ കുറച്ച് നാളായിട്ട് വീട്ടിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അപ്പൊ ഈ ക്രിക്കറ്റിനുള്ള ഫെസിലിറ്റീസ് കേരള ക്രിക്കറ്റ് ആ ഡെവലപ്പ് ചെയ്തെടുത്തത് ഒരു ഭയങ്കര ചേഞ്ചാണ്. കാരണം ഒരു ഒരു 8 വർഷം മുമ്പ്, ഒരു 10 വർഷം മുമ്പ് ഓരോ ഡിസ്ട്രിക്റ്റിനും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടർഫ് വിക്കറ്റ് പോലും ഇല്ലായിരുന്നു. അവിടെ നിന്ന് എല്ലാ ജില്ലകളിലും ടർഫ് വിക്കറ്റുള്ള ഗ്രൗണ്ട്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക, എല്ലാ ജില്ലകളിലും അക്കാഡമീസ് ഉണ്ടാക്കുക പറഞ്ഞാൽ ചെറിയൊരു കാര്യമേ അല്ല. അത് ഓരോ ജില്ലയിലും 3-4 ഗ്രൗണ്ടൊക്കെ വെച്ചാണ് ചില ജില്ലയിലൊക്കെ, സ്പെഷ്യലി ട്രിവാൻഡ്രം, എറണാകുളം പോലുള്ള ജില്ലകളിൽ ഒരു സ്റ്റേറ്റ് BCCI മാച്ചസ് നടത്താൻ പറ്റുന്ന 3-4 ഗ്രൗണ്ട്സ് വെച്ചൊക്കെ ഉണ്ട്.
0: പക്ഷേ കഴിഞ്ഞ നേട്ടങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഒന്ന് പറയാം.
1: എന്റെ 33 വയസ്സിൽ എന്റെ ഇന്ത്യ കളിച്ചാണ് എന്റെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ WPL ഫസ്റ്റ് ഇന്ത്യൻ ടു ടേക്ക് 5 വിക്കറ്റ്സ്, പിന്നെ BCCIയുടെ ബെസ്റ്റ് ഡെബ്യൂട്ടന്റെ അവാർഡ് കിട്ടുന്ന ആദ്യ മലയാളി. അത് 33-ാമത്തെ വയസ്സിൽ ഡെബ്യൂന്റെ അവാർഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടുണ്ടെന്ന്. 33-ാമത്തെ വയസ്സിൽ ഡെബ്യൂ, അതൊക്കെ ഭയങ്കര ഒരു എന്റെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
0: ആ സന്തോഷത്തിന് പിറകിൽ ഒരുപാട് കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടാവാം അല്ലെ, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാവാം. എങ്ങനെയാണ് അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നത്?
1: എനിക്ക് ഒരു എന്റെ മൈൻഡ് സെറ്റ് ഞാൻ എപ്പോഴും മാക്സിമം സ്ട്രോങ് ആയിട്ട് വെക്കാൻ നോക്കാറുണ്ട്. എപ്പോഴും നമുക്കൊരു ബ്രേക്ക്ഔട്ട് ടൈം വരും, നമ്മുടെ ക്ലോസ് വൺസ് ആയിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യും. പക്ഷെ മാക്സിമം എനിക്ക് എന്ത് കേട്ടാലും അതിനെ ഒരാള് എന്നെ പറ്റി കുറ്റം പറഞ്ഞാൽ കൂടെ നമുക്ക് എങ്ങനെ അത് പോസിറ്റീവായിട്ട് എടുക്കാം, അത് നമുക്ക് എങ്ങനെ നമുക്ക് ഇപ്പൊ അവര് റോങ് ആണ് പറഞ്ഞെങ്കിൽ അത് അങ്ങനെയല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. എപ്പോഴും എനിക്ക് ബാറ്റിലൂടെയും ബോളിലൂടെയും റിപ്ലൈ എന്നാണ് ഏറ്റവും ഇഷ്ടം. കൂടുതലും നമ്മൾ വെർബലി റിപ്ലൈ കൊടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ബാറ്റിലൂടെയും ബോളിലൂടെയും നമ്മൾ പെർഫോമൻസിലൂടെ എപ്പോഴും. ആസ് എ ക്രിക്കറ്റർ, ഇഫ് യു വോണ്ട് ടു റിപ്ലൈ ടു സംതിങ് യു ഹാവ് ടു റിപ്ലൈ ത്രൂ യുവർ ബാറ്റ് ആൻഡ് ബോൾ. അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. ഞാനും അതാണ് ആൾക്കാരോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്, അത് നിങ്ങൾ സ്കോർ ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ വിക്കറ്റ് എടുത്ത് കാണിക്കണം, അല്ലെങ്കിൽ ടീമിനെ മാച്ച് ജയിപ്പിച്ച് കാണിക്കണം. അതാണ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ചെയ്യാനാണ് ഞാൻ എല്ലാവരെയും എൻകറേജ് ചെയ്യും.
0: ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇനി ഒരു ഡ്രീം എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ, ആശയുടെ ഡ്രീം എന്താണ് ഇനി നെക്സ്റ്റ് കരിയറിൽ?
1: ഞാൻ ശരിക്കും പറഞ്ഞാൽ WPL ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ WPL പെർഫോമൻസ് വഴി ഞാൻ ഇന്ത്യൻ ടീമിലെത്തി. അത് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതൊരു പ്രതീക്ഷിക്കാതെ വന്ന ഒരിതാണ് ഇന്ത്യ ക്യാപ്പ്. എപ്പോഴും നമ്മൾ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഗ്രഹിക്കും ഇന്ത്യ കളിക്കണം. പക്ഷെ 33-ാമത്തെ വയസ്സിൽ പ്രാക്ടിക്കലി നമ്മളത് വിചാരിക്കില്ല. അത്

0: സംഭവിച്ചു. ഇന്ത്യ ക്യാപ്പ് എനിക്ക് കിട്ടി, വളരെ സന്തോഷമാണ്. എനിക്കങ്ങനെ വലിയ ഡ്രീംസ് ഇപ്പൊ ഇല്ല. ലൈക്ക് ഐ വോണ്ട് ടു പ്ലേ ക്രിക്കറ്റ് മാക്സിമം. എനിക്ക് എത്ര ഫിറ്റ്നസ് ഉണ്ടോ, എത്ര എനിക്ക് നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റും, അതുവരെ എനിക്ക് ക്രിക്കറ്റ് കളിക്കണം. അതിനുശേഷം എനിക്ക് യങ് ക്രിക്കറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം ആസ് എ കോച്ച്. അതാണ് എന്റെ ആഗ്രഹം.
1: നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും ഒരു ക്രിക്കറ്റ് പ്ലെയർക്ക് ഉണ്ടാവണം അല്ലെ. എങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ, എങ്ങനെയാണ് അതായത് ന്യൂട്രീഷൻ മറ്റ് കാര്യങ്ങളൊക്കെ?
0: എനിക്ക് ട്രിവാൻഡ്രത്ത് ന്യൂട്രീഷനിസ്റ്റും ഉണ്ട്, എന്റെ പേഴ്സണൽ ട്രെയിനറും ഉണ്ട്. ഇഞ്ചുറി പറ്റിയപ്പോ എനിക്ക് റീഹാബ് ഒക്കെ COE സെന്റർ ഓഫ് എക്സലൻസ് BCCI ഭാഗമായിട്ടാണ് നടത്തിയത്. അപ്പൊ അവര് എന്റെ പേഴ്സണൽ ഫിസിയോ ശ്രീജിത്ത് പ്രഭാകരനുമായിട്ട് പേഴ്സണലി ടച്ചിലുണ്ട്. COE തന്നെ അഭിഷേക് നായർ UP വാറിയേഴ്സിന്റെ കോച്ച്, അവരും എന്റെ ട്രെയിനറുമായിട്ട് പേഴ്സണൽ ടച്ചിലുണ്ട്. അവരെല്ലാം പ്ലാൻ ചെയ്താണ് എനിക്ക് ഒരു മാസത്തിൽ എത്ര എന്ത് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു 4 മാസം ഓഫ് സീസൺ ആണ്, അപ്പൊ അതിലാണ് മെയിൻ ഫോക്കസ്.
1: കേരള ക്രിക്കറ്റ് ടീം കോച്ച് ദിജു.
2: വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനിതാ ടൂർണമെന്റിലൂടെയാണ് ഇപ്പം സജന സജീവൻ ആയിക്കോട്ടെ, മിന്നുമണി ആയിക്കോട്ടെ, ആശാ ശോഭന ആയിക്കോട്ടെ ഇന്ത്യൻ ടീമിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു ടൂർണമെന്റ് കഴിഞ്ഞ് കളിച്ച് പോവുകയായിരുന്നു അവർ. ആ സമയത്താണ് അവർക്ക് ഇന്ത്യൻ ടീം എന്ന് വിളി വരുന്നത്. 3 C നാടാണല്ലോ നമ്മുടെ തലശ്ശേരി. അപ്പൊ തലശ്ശേരിക്ക് ഒരു ചാമുണ്ട്. നമ്മളെ തലശ്ശേരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നാണ് പല ആൾക്കാരും ഇപ്പം എടുത്തു പറയുന്ന വെച്ചാൽ ശ്രീശാന്ത് ഇന്ത്യൻ ടീമിലേക്ക് കയറുന്ന തലശ്ശേരിയിൽ രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീശാന്തിന് ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് ഒരു വിളി വരുന്നത്. അതേപോലെ തന്നെ സഞ്ജു സാംസണും ഫസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് തലശ്ശേരി നിന്ന് ഒരു 200 അടിച്ച ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് വിളി വരുന്നത്. അപ്പൊ തലശ്ശേരിക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ സൽമാൻ സാർ ആയിക്കോട്ടെ, അക്ഷയ് ചന്ദ്രൻ ആയിക്കോട്ടെ, ഇപ്പം ഉമർ അബൂബക്കർ ആയിക്കോട്ടെ, അക്ഷയ സദാനന്ദൻ ആയിക്കോട്ടെ, കേരള ടീമിലേക്ക് ഒത്തിരി പേര് തലശ്ശേരിയിൽ നിന്ന് തന്നെയുണ്ട്.
1: ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം കോണോർവെൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലേ, തലശ്ശേരിയുടെ ഹൃദയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. വന്നിട്ട് എത്ര വർഷമായി ഈ സ്റ്റേഡിയം?
2: ഒരു 20 ആയി സ്റ്റേഡിയം വന്നിട്ട്.
1: ഇവിടെയുള്ള പരിശീലനങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്? അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഈ സ്റ്റേഡിയത്തിന് ഉണ്ടോ? എന്തൊക്കെയാണ് ഇവിടെയുള്ള ഫെസിലിറ്റീസും അതുപോലെ ഇനി വരേണ്ട കാര്യങ്ങളും?
2: ഫെസിലിറ്റീസ് കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഫെസിലിറ്റീസ്. മഴക്കാലമായാലും നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, അതേപോലെ തന്നെ ജിം ഉണ്ട്, 12 ടേഫ് വിക്കറ്റ്സ് ഉണ്ട്, സൈഡ് വിക്കറ്റ്, നല്ല ഫെസിലിറ്റി തന്നെയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റി ഉള്ള സ്ഥലം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കോണോർവെൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇപ്പൊ ഞാൻ KCA ഭാഗമായിട്ടാണ്, KCA കോച്ചാണ്, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സ്റ്റാഫാണ്. അപ്പം KCA ഓരോ ജില്ലകളിലും ക്രിക്കറ്റ് അസോസിയേഷന് റെഗുലർ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. രാവിലെ 6:30 തൊട്ടിട്ട് 10 വരെയും ഈവനിങ് 4:00 തൊട്ടിട്ട് 6:30 വരെയാണ് നടത്തുന്നത്. അപ്പം അതിൽ 6:30 to 7:00 യോഗ ആൻഡ് ഫിറ്റ്നസ്, അതേപോലെ തന്നെ ഫീൽഡിംഗ് സെഷൻ, നെറ്റ് സെഷൻ ആൻഡ് പ്രാക്ടീസ് മാച്ചസ് എല്ലാം കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ നടത്തുന്നുണ്ട്. പ്ലേസിന് വേണ്ടിട്ട്, വരുന്ന തലമുറയ്ക്ക് വേണ്ടിട്ട് ഇത്രയും മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി.
3: വിമൻ ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിമൻ ക്രിക്കറ്റേഴ്സിന് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന ഒരു അസോസിയേഷൻ KCA ആണെന്ന് പറയേണ്ടി വരും. 3-4 അസോസിയേഷനാണ് ഇന്ത്യയിൽ തന്നെ വിമൻ ക്രിക്കറ്റേഴ്സിന് സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് BCCI ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു. പക്ഷെ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു അസോസിയേഷൻ KCA ആയിരുന്നു. ഞാൻ ഇപ്പം അസോസിയേഷനിൽ 4th വർഷമാണ് ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറിക്കാണ് വിമന്റെയും ജൂനിയറിന്റെയും ചാർജ്. ശ്രീ വിനോദ് കുമാറാണ് സെക്രട്ടറി. ഇപ്പോൾ ശ്രീജിത്ത് എസ് നായരാണ് പ്രസിഡന്റ്. നേരത്തെ ജയേഷ് ജോർജ് ആയിരുന്നു പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിനോദേട്ടനും ജയേഷേട്ടനും സെക്രട്ടറിയും പ്രസിഡന്റായിരുന്ന സമയത്ത് ജയേഷേട്ടൻ BCCI ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ ജയേഷേട്ടൻ BCCI ജോയിന്റ് സെക്രട്ടറി ആയപ്പോൾ ഇന്ത്യയുടെ വിമൻ ടീമിന്റെ ചാർജ് ജയേഷേട്ടനായിരുന്നു. എങ്ങനെയൊക്കെയായിരുന്നു വിമൻ ടീമിനെ കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് പുതിയതായിട്ട് വിമൻ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നൊക്കെ ജയേഷേട്ടന്റെ കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈഡൻസിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും അതെങ്ങനെ അപ്പം കളികൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നേരത്തെ ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് സെലക്ടേഴ്സ് മാത്രം കളിയാണെന്ന രീതി മാറി ജോയിന്റ് സെക്രട്ടറി എന്ന രീതി ഞാൻ എല്ലാ കളികളും കുട്ടികളെ കാണാൻ തുടങ്ങി. ഇത് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ടാലന്റ് എന്ന് മറ്റുള്ളവർ പറയുന്നത് മാത്രമല്ലാതെ നമ്മൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അപ്പൊ ഇപ്പം കേരളത്തിലുള്ള എല്ലാ പ്ലെയേഴ്സിനെയും പേരെടുത്ത് എനിക്കറിയാം, പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റും അവരുടെ ടാലന്റ് എന്താണ്, അവരുടെ പ്രൊഫഷൻസ് എന്താണ്, അവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ അവരെ 4 അവരെ നോക്കുന്നുണ്ട്. ഇപ്പം ഈ ടൂർണമെന്റ് അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. ഇപ്പം KCA ഇപ്പം ബാക്കിയുള്ള അസോസിയേഷനെ സംബന്ധിച്ചിട്ട് കൂടുതൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നേരത്തെ ഒരു കളി വരുന്ന സീസണിൽ ഒരു ക്യാമ്പ് നടത്തുന്നു പോകുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 4 അങ്ങനെയല്ല. നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് വിമൻ ക്രിക്കറ്റിന്റെ വളരെ ഹൈ ആയിട്ട് നിൽക്കും. നമ്മൾ സെമി ഫൈനലിസ്റ്റുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു 2 മുമ്പ് വരെ. നമ്മൾ ഫൈനൽ കളിച്ചിട്ടുണ്ടായിരുന്നു 20-23. നമ്മൾ അതിന്റെ വിന്നേഴ്സ് ആയിരുന്നു വിമനിലെ ഒരു സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിമൻ ക്രിക്കറ്റിന്റെ ഗ്രോത്ത് KCA സംബന്ധിച്ച് വളരെ വലുതായി മാറിക്കൊണ്ടിരിക്കുന്നു. തലശ്ശേരി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഡൊമസ്റ്റിക് ലീഗിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ആദ്യമായി ക്രിക്കറ്റ് കളിച്ച സ്ഥലം എന്നുള്ള ഒരു ഖ്യാതി കൂടിയുള്ള ഒരു സ്ഥലമാണ്. KCA സംബന്ധിച്ചിട്ട് വലിയ പ്രൗഡായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. കേരളത്തിൽ ആദ്യമായിട്ടുള്ള KCA സ്റ്റേഡിയം എന്ന് പറയുന്നത് തലശ്ശേരി സ്റ്റേഡിയമാണ്. നമുക്കിന്ന് വലിയൊരു പ്രൗഡ് ആയിട്ട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് തലശ്ശേരി. പിന്നെ തലശ്ശേരിയുടെ ക്രിക്കറ്റ് പാരമ്പര്യം എല്ലാവർക്കും അറിയാണ്. എങ്ങനെ ഇവിടെ തലശ്ശേരിയുടെയിലേക്ക് ക്രിക്കറ്റ് വന്നു, പഴശ്ശിരാജാവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന ലോർഡ് വെല്ലസ്ലി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയും അങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് ഇംഗ്ലീഷുകാർ മാത്രമായിട്ടുള്ള ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പഴയ തലശ്ശേരി സ്റ്റേഡിയത്തിൽ നിന്നുള്ള ധോബികെട്ട് തൊട്ട ഇപ്പുറത്ത് സ്റ്റേഡിയം പള്ളിയുടെ തൊട്ടപ്പുറത്തായിരുന്നു ധോബികെട്ട്. അപ്പം ഇവിടെ നിന്നും സ്റ്റേഡിയത്തിൽ നിന്ന് അടിച്ചു പോകുന്ന ബോളുകൾ ആ അടിച്ചു പോകുന്നതിനേക്കാൾ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരുന്നത് കണ്ട വെല്ലസ്ലി ആരാണ് ഇത് എറിയുന്നത് എന്ന് കണ്ടു. അങ്ങനെ ധോബികെട്ടിലുള്ള ആളുകളെ ചേർത്തു. അപ്പൊ സിക്സർ കുഞ്ഞിപ്പക്കി എന്നുള്ള ഒരു വലിയ ഒരു കളിക്കാരൻ നമുക്ക് തലശ്ശേരിയിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായി. അതിൽ ഞാൻ ക്രിക്കറ്റിനെ കുറിച്ചിട്ട് തലശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് അശുതോഷ് ഗൗരീകർ ലഗാൻ സിനിമ ചെയ്ത സമയത്ത് പറഞ്ഞത് തലശ്ശേരിയെ കൂട്ടിയിട്ടാണ് എന്ന് വെച്ചാൽ ഇവിടെയാണ് ആദ്യമായിട്ട് ലോർഡ് വെല്ലസ്ലി തദ്ദേശീയരുമായി ചേർന്നിട്ട് ഒരു മത്സരം നടത്തിയതും അതിൽ ജയിച്ചു എന്നാണ് അശുതോഷ് ഗൗരീകർ ലഗാനിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ കളി നടന്നു എന്നുള്ളതിന് രേഖകളുണ്ട്, പക്ഷെ അതിൽ ജയിച്ചോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമുക്കെപ്പോഴും ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിനെ പരാജയപ്പെടുത്തിയ ലോർഡ് വെല്ലസ്ലിയെ തോൽപ്പിച്ച തദ്ദേശീയർ എന്ന് ക്രിക്കറ്റ് കളിച്ച് തോൽപ്പിച്ചു എന്ന് പറയുന്നതിനാണ് എപ്പോഴും മലയാളികൾക്ക് താല്പര്യമുള്ളത്. അത്തരത്തിലാണ് അതിന്റെ ഒരു ചരിത്രമുള്ളത്. അങ്ങനെയൊക്കെ ചരിത്രമുള്ള ഒരു സ്ഥലത്ത് വന്ന് ഇത്രയും കുട്ടികൾ കളിക്കാൻ തയ്യാറാവുന്നു, ഇത്രയും വലിയൊരു ടൂർണമെന്റ് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ വരുന്നു. ഇത് ഞങ്ങൾ നാലാമത്തെ വർഷം നടത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്ത്യയിൽ ഒരു ക്ലബ്ബ് വിമൻസിന് വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ ടൂർണമെന്റ് ആണിത്. സംസ്ഥാന അസോസിയേഷൻസ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോ മഹാരാഷ്ട്ര നടത്തുന്നു, മധ്യപ്രദേശ് നടത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ക്ലബ്ബ് ഇത്രയും വലിയ രീതിയിലേക്കുള്ള ഇതുപോലെ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ കളിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ടൂർണമെന്റ് കോടിയേരി ടൂർണമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ കെ സിയുടെ പ്രവർത്തനത്തിലോട്ട് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഡൊമസ്റ്റിക് സ്റ്റേഡിയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഓരോ ജില്ലകളിലും ടാലന്റ്സിനെ കൂടുതലായിട്ട് സ്കൗട്ട് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് വലിയ സ്റ്റേഡിയങ്ങളിൽ തന്നെ കളിക്കാൻ പറ്റുന്നു. ഇപ്പം ജൂനിയർ ക്രിക്കറ്റ്, മെൻ ക്രിക്കറ്റിൽ തന്നെ ജൂനിയർ ക്രിക്കറ്റിലേക്കുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു രഞ്ജി ട്രോഫി കളിച്ച് നിൽക്കുന്ന ബെഞ്ച് എന്നാ നമ്മൾ പറയാം, ഒരു ആൾ പോയാലും അയാൾക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരാളുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പം കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ചിട്ടില്ല. അത്രയും വലിയ രീതിയിൽ ടാലന്റ് സ്കൗട്ടിംഗ് നടക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കെ സി ഒരുക്കുന്നു. ഫിനാൻഷ്യലി ഇപ്പൊ അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആണ്. കെ സി എ തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പം ഈ ഒരു 23 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രഞ്ജി ട്രോഫി കിട്ടാത്ത ഒരു 6-7 വർഷം കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ കളി നിർത്തി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അവർക്കൊരു വർഷം അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു KCL എന്ന് പറയുന്ന നമ്മളൊരു പ്രീമിയർ ലീഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അത് കാരണം വന്നു വെച്ചാൽ ഇപ്പം അണ്ടർ 23 കളിക്കുന്ന എല്ലാവർക്കും KCL എത്തുക എന്നുള്ള ഒരു മാർക്കായിട്ട് അവരിപ്പോ വെച്ചിരിക്കാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം സെറ്റിലായി. ഇപ്പൊ അത് ഒരു IPL പോകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കൂടിയാണ് കാരണം. കാരണം IPL പല ടീമുകളും KCL കാണാൻ വേണ്ടിയിട്ട് സ്കൗട്ടിംഗ് വരുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ വരുന്ന വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തോട് കൂടിയെങ്കിലും വിമൻസിന് WCL കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആലോചന KCL നടത്തുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിമൻ ക്രിക്കറ്റേഴ്സും സാമ്പത്തികപരമായിട്ട് ഇപ്പം ഇക്വാലിറ്റി എന്നുള്ളത് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ അസോസിയേഷൻ BCCI ആണ്. ഇതാണ് ഈക്വൽ പേ ആണ്. ഇപ്പൊ രോഹിത് ശർമ്മക്കും വിരാട് കോഹ്ലിക്കും ശുഭ്മാനും ഗില്ലിനും കിട്ടുന്ന അതേ പേ ആണ് ഹർമൻപ്രീത് ഗവർണും സ്മൃതി മന്ദാനക്കും ജമീമ റോഡ്രിക്സിനും ദീപ്തി ശർമ്മക്കും കിട്ടുന്നത്. അപ്പം അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ അസോസിയേഷൻ BCCI ആണ്. അത് ഡൊമസ്റ്റിക്കിലും കൊണ്ടുപോകും. ഇത്രയും നാൾ ഡൊമസ്റ്റിക്കിൽ അതില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ വർഷം തൊട്ട് പെൺകുട്ടികൾക്കും എത്ര രൂപയാണോ ആൺകുട്ടികൾ ഡൊമസ്റ്റിക്കിൽ കളിക്കുമ്പോൾ ഉള്ള വേതനം, അതേ വേതനം പെൺകുട്ടികൾക്കും ഈ വർഷം കൊണ്ട് തുടങ്ങാം. അപ്പൊ ഒരു വലിയ രീതിയിലേക്ക് കുട്ടികൾ ക്രിക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് നിലനിന്ന് പോകണമെങ്കിൽ സാമ്പത്തികം വലിയ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ട് കൂടി വന്നാൽ ഇതിൽ വലിയൊരു ഉയർച്ച അവർക്കുണ്ടാകുന്നുള്ള ബോധ്യം ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി കൊടുത്തുകൊണ്ട് KCA ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ജൂനിയർ അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി രണ്ട് അക്കാഡമികൾ, ഒന്ന് വയനാടും ഒന്ന് മാന്നാനം കോട്ടയം തുടങ്ങുന്നുണ്ട്. ആൺകുട്ടികൾക്ക് വേണ്ടിട്ട് തൊടുപുഴയിൽ അക്കാഡമി തുടങ്ങിയിടാം. ഇപ്പൊ മിന്നുമണി ഇന്ത്യ കളിച്ചു, ആശ ഇന്ത്യ കളിച്ചു, സജന ഇന്ത്യ കളിച്ചു, നജില അണ്ടർ 19 കളിച്ചിട്ട് വന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ഡിഫറെന്റ് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അഭിമാനവും വലിയൊരു ആഹ്ലാദവും എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ അത് കൂടുതൽ കൂടുതൽ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് KCA ഇപ്പോൾ ഞങ്ങൾ നടത്തുന്ന ഈ ടൂർണമെന്റുകളൊക്കെ തന്നെ ഒരു വഴി ഒരുക്കുന്നുണ്ട്, ഒരു പാത വെട്ടിക്കൊത്തിച്ചെല്ലുന്നുണ്ട്. കൂടുതൽ ആളുകൾ ക്രിക്കറ്റ് കളിക്കാൻ മാത്രം വന്നാൽ മതി, അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും KCA നോക്കും എന്നുള്ള മാത്രം ഒരു അപേക്ഷയും ഒരു അഭ്യർത്ഥനയുമാണ് കൂടുതൽ പ്ലേയേഴ്സ് വരാൻ വേണ്ടിയിട്ട് KCA ഭാഗത്തു നിന്ന് പറയാനുള്ളത്.
4: ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ രമ്യ രാജേഷ്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം.

0: വിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി കഴിഞ്ഞ് 20:32.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. സർക്കാർ ITIകളിലെ മെട്രിക് നോൺ മെട്രിക് ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 98-95-26-59-51. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1.5 വർഷം ദൈർഘ്യം. ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് സഹായവും ലഭിക്കും. ഫോൺ നമ്പർ 79-94-44-93-14. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള നീലേശ്വരം സെന്റർ ഫോർ MBA, മാങ്ങാട്ടുപറമ്പ സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ്, ITEC പാലയാട്, മഞ്ചേശ്വരം സെന്റർ ഫോർ ലീഗൽ സ്റ്റഡീസ് എന്നിവിടങ്ങളിലേക്ക് 1 വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 25. വിശദവിവരങ്ങൾ www.kannooryuniversity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. പെരിങ്ങോം കരിന്തളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ ഗസ്റ്റ് അത്ലറ്റിക്സ് കോച്ച് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന CD ലൈസൻസുകളും അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 24 രാവിലെ 10 മണിക്ക് സ്കൂളിൽ നേരിട്ട് ഹാജരാവണം. ഫോൺ നമ്പർ 88-48-55-47-06. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 22 നടക്കും. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ തസ്തികയിലേക്ക് രാവിലെ 10 മണിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ വിഭാഗത്തിൽ രാവിലെ 11 മണിക്കും കൂടിക്കാഴ്ച നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്സാണ് യോഗ്യത. ഫോൺ നമ്പർ 04-67-2-21-1400. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ കം മൈക്ക് ഓപ്പറേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. ഇലക്ട്രീഷ്യൻ ദ്വിവത്സര ITI യോഗ്യത വേണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭിലഷണീയം. അഭിമുഖം യഥാക്രമം 22 രാവിലെ 11 മണിക്കും 23 രാവിലെ 11 മണിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. നിശ്ചിത യോഗ്യതയുള്ള, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള 18-36 ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. ഫോൺ നമ്പർ 04972-70025. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.

ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് 56 സെക്കൻഡ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
1: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
2: മെരിടൈം ട്രേഡ് കി ദുനിയാ മേ ഭാരത് കെ ലാഖോ സീ ഫെറർ ദുനിയാ കെ അലഗ് അലഗ് സമുദ്ര മേ അപ്നി സേവായേ ദേ രഹേ ഹൈ, വിശ്വ കി പ്രഗതി മേ ബഹുത് ബഡാ യോഗ്ദാൻ ദേ രഹേ ഹൈ, ഔർ മേ സമജ്താ ഹൂം കി ഉൻകി സുരക്ഷാ ഭീ ഉത്നാ ഹീ മഹത്വപൂർണ ഹൈ. മുജേ പൂരാ വിശ്വാസ് ഹൈ കി സംജോതേ മേ സീ ഫെറർ കി സുരക്ഷാ ഭീ സുനിശ്ചിത് ഹോഗി ഔർ ഉസ്കോ പ്രാഥമികതാ മിലേഗി.
0: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തി ുന്നുണ്ടെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.

0: 20 സെക്കൻഡ്.
1: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ഐ ടി ഐ
3: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
4: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
5: 50% ഫീസുള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്.
6: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
7: അപൂർവ ഗാനം.

1974 റിലീസായ സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ രാഗമാലികയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. ജാനകിയുടെ ആലാപനത്തിനോടൊപ്പം ഉടനീളം പിന്തുടരുന്നത് നാദസ്വരത്തിലെ ഇതിഹാസ പുരുഷൻ പത്മശ്രീ നാമഗിരിപ്പേട്ട കൃഷ്ണൻ.

ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഈ ഗാനരംഗത്ത് നൃത്തം ചെയ്യുന്നത് നടി ശ്രീവിദ്യ, നാദസ്വരം വായിക്കുന്നത് നടൻ രാഘവൻ.

0: മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
3: റാണി ലക്ഷ്മിബായിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ദ ക്വീൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രശസ്ത ബംഗാളി എഴുത്തുകാരി മഹാശ്വേതാദേവിയാണ് ഝാൻസി റാണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ദ ക്വീൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയത്. മഹാശ്വേതാദേവിയുടെ ആദ്യ രചനയാണിത്. ചരിത്രരേഖകളെയും നാടോടിക്കഥകളെയും കവിതകളെയും അടിസ്ഥാനമാക്കി രചിച്ച ഈ പുസ്തകം ചരിത്രപരമായി ഝാൻസി റാണിയെ അടയാളപ്പെടുത്തുന്ന സമഗ്ര പഠന ഗ്രന്ഥം കൂടിയാണ്. 1858 ജൂൺ 18 ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിനിടെ ഝാൻസി റാണി വീരചരമം പ്രാപിച്ചത്.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് IIT ITI മേലെച്ചൊവ്വ കണ്ണൂർ. കേന്ദ്ര ഗവൺമെന്റ് സ്ഥിരാംഗീകാരമുള്ള ITI കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI മേലെച്ചൊവ്വ കണ്ണൂർ. ഇൻഡസ്ട്രി ഓറിയന്റഡ് ട്രെയിനിങ്ങോടുകൂടിയ 2 അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, 1 കാലാവധിയുള്ള മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ്, സ്വന്തം ലാബിൽ വെഹിക്കിൾ സ്കാനിംഗ് പ്രാക്ടീസ്, ഓസിലോസ്കോപ്പ് ഗ്രാഫ് സ്റ്റഡി, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ പരിശീലനം, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും സ്കോളർഷിപ്പും. IIT ITI മേലെച്ചൊവ്വ കണ്ണൂർ. ഫോൺ 9446155740.
5: കരിയർ വിദഗ്ധനായ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു.
6: UK നിന്ന് വന്നൊരു പുതിയൊരു വാർത്ത, 16 താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതായത് കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കുന്നു. മാത്രമല്ല വിദ്യാർത്ഥികൾ ആവശ്യത്തിനും അനാവശ്യത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പ്രവണത കൂടുതലായി കണ്ടുവരുന്നു. ഇത് പഠനത്തെ സാരമായി ബാധിച്ചു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പഠന വൈകല്യങ്ങളും വിദ്യാർത്ഥികളിൽ കൂടുതലായി കണ്ടുവരുന്നു. ഈ ഒരു അവസരത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മുടെ കുട്ടികൾക്കും നല്ലതല്ല. 16 താഴെയുള്ള കുട്ടികൾക്ക് ഏതാണ്ട് 10-70 സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വരുന്ന UK നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കണ്ടെത്തലുകൾ ഇല്ലാതെ ആയിരിക്കില്ല. അതിനാൽ നമ്മുടെ കുട്ടികൾ പഠന സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും അനാവശ്യമായി മൊബൈൽ ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്നതും ഒഴിവാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും ശ്രമിക്കേണ്ടതാണ്. ഗവൺമെന്റിന്റെ പുതിയ ബഡ്ജറ്റിൽ വലിയ പ്രതീക്ഷകൾ എല്ലാവരും കൈവെക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സേവന മേഖല

0: മേഖലകൾക്കിണങ്ങിയ കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യം നൽകണം. അതായത് പ്രാഥമിക മേഖലയായ കൃഷി, വ്യവസായ മേഖല, രണ്ടാമത്തേത് ടെർഷ്യറി മേഖല, സേവന മേഖല. സേവന മേഖലയിലാണ് 70% തൊഴിലും വരുന്നത്. അത് തന്നെയാണ് പഴയ കോഴ്സുകൾ ബികോം, ബി ബി എ, ബി ബി എൽ എൽ ബി, ബികോം എൽ എൽ ബി, ഐ ടി ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ വളരെ ശക്തിയായി തിരിച്ചു വരുന്നത്. അതിനാൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കൂടുന്നു, മൾട്ടി ടാസ്കിംഗ് കോഴ്സുകൾ കൂടുന്നു. ഇതൊരു വലിയ പ്രവണതയായിട്ട് വേണം കാണാൻ. പല രക്ഷിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏതാണ് ഏറ്റവും മികച്ച കോഴ്സുകൾ? അതുപോലെ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, കോഴ്സ് പൂർത്തിയാക്കി ഉടനെ തൊഴിൽ ലഭിക്കാൻ ഉതകുന്ന കോഴ്സുകൾ. പരനിരവധി കോഴ്സുകൾ പല സെക്ടറുകളിലുമുണ്ട്. ശക്തിയായ നീറ്റ് പോലുള്ള പ്രവേശന പരീക്ഷകൾ, അല്ലെങ്കിൽ ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകൾ ഇല്ലാതെ എളുപ്പത്തിൽ മാർക്ക് ഉപയോഗിച്ച് അഡ്മിഷൻ നേടാവുന്ന കോഴ്സുകൾ വളരെ കൂടുതലാണ്. കോഴ്സിന് അഡ്മിഷനും എളുപ്പമാണ്. എന്നാൽ ക്ലാറ്റ് പോലുള്ള കോഴ്സുകൾ, പ്രവേശന പരീക്ഷ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എഴുതി ദേശീയ നിയമ സർവകലാശാലകളിൽ ബി എ എൽ എൽ ബി, ബി ബി എ എൽ എൽ ബി, ബി കോം എൽ എൽ ബി, ബി എസ് സി എൽ എൽ ബി പ്രോഗ്രാമിന് ചേരാം. മൾട്ടി ടാസ്കിംഗ് കോഴ്സുകളിൽ കൺസൾട്ടൻസി അക്കൗണ്ടൻസി കോഴ്സുകൾ, എ സി സി എ, സി എം എ, ചാർട്ടേഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പ്രോഗ്രാം എന്നിവയ്ക്കും വലിയ പ്രസക്തി ഏറി വരുന്നു. കേരളത്തിൽ ഇപ്പോൾ വിവിധ ജില്ലകളിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗെല്ല രോഗം ഒരു ജന്തുജന്യ രോഗമാണ്. ഷിഗെല്ല ബാക്ടീരിയയാണ് രോഗമുണ്ടാക്കുന്നത്. നമ്മുടെ വെള്ളം മലിനമാകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ പരിസര ശുചിത്വത്തിലുള്ള അപര്യാപ്തതയാണ് രോഗത്തിനിട വരുത്തുന്നത്. എന്നാൽ ഈ രംഗത്ത് രോഗനിയന്ത്രണത്തിനായി വൺ ഹെൽത്ത്, അതായത് മനുഷ്യനും മൃഗങ്ങൾക്കും പ്രകൃതിയോട് ചേർന്നുള്ള വൺ ഹെൽത്ത് എന്ന ഒരൊറ്റ ആരോഗ്യം എന്നൊരാശയത്തിന് പ്രസക്തി ഏറി വരുന്നു. വൺ ഹെൽത്ത് ആണ് ഇനി ലോകത്തിൽ കരുത്താർജിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് കോഴ്സ്. പൊതുജനാരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ രംഗത്തുണ്ട്. ഇപ്പോൾ വൺ ഹെൽത്തിൽ പി ജി പ്രോഗ്രാമുണ്ട്. അതുപോലെ തന്നെ വൺ ഹെൽത്തിൽ യു ജി പ്രോഗ്രാം തുടങ്ങാനുള്ള സാധ്യത വിവിധ സർവകലാശാലകൾ ആരംഭിച്ചു വരുന്നു. കേരളത്തിൽ കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാലയിൽ ഏത് ബിരുദം പൂർത്തിയാക്കിയവർക്കും വൺ ഹെൽത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടാം. അതിനാൽ വൺ ഹെൽത്തും ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഇപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേരുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ബിരുദ കോഴ്സിന് ചേരുന്ന വിദ്യാർത്ഥികൾ ബിരുദത്തോടൊപ്പം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഴ്സ്, C++, ജാവ, ജാവ ഔട്ട്റീച്ച് തുടങ്ങിയ ഏതെങ്കിലും ഒരു കോഴ്സ് നന്നായി പഠിക്കണം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അത്യന്താപേക്ഷിതമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ പറ്റൂ. പഠനത്തോടൊപ്പം മികച്ച സ്കിൽ കൈവരിക്കണം. പതിവായി പത്രം വായിക്കണം. ഒരു ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും പതിവായി വായിക്കാൻ ശ്രമിക്കണം. പൊതുവിജ്ഞാനം മെച്ചപ്പെടുത്തണം. ആശയവിനിമയം മെച്ചപ്പെടുത്തണം. 50% ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിലയിരുത്തുന്നത് നിങ്ങളുടെ ആശയവിനിമയമാണ്. നിങ്ങൾക്ക് എത്രത്തോളം നന്നായി ജനറൽ നോളജ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനം കൈകാര്യം ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം നന്നായി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നു, ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഇത് തന്നെയാണ് നിങ്ങളുടെ തൊഴിൽ ലഭ്യത വിലയിരുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിരവധി സ്വകാര്യ സർവകലാശാലകളുണ്ട്, ഡീംഡ് സർവകലാശാലകളുണ്ട്, അവയൊക്കെ നല്ലതാണോ? പക്ഷേ അവയുടെയൊക്കെ ട്രാക്ക് ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കാം. ഉദാഹരണമായി വി ഐ ടി, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പിന്നെ രക്ഷിതാവ് ചോദിച്ചു, അവരുടെ മകന് വി ഐ ടിയിൽ എം സി എ കിട്ടി, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ എം സി എ കിട്ടി, എവിടെ ചേരണം? ഞാൻ അവരോട് പറഞ്ഞ ഒരു ഉത്തരം ഇത് മാത്രമായിരുന്നു, രണ്ട് സർവകലാശാലകളിലെയും പ്ലേസ്മെന്റ് റെക്കോർഡ് നിങ്ങൾ നോക്കുക, ഇന്റേൺഷിപ്പ് അവസരങ്ങൾ പരിശോധിക്കുക. ഏറ്റവും മികച്ച പ്ലേസ്മെന്റ് അനുവദിക്കുന്ന സർവകലാശാല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഫീസിനത്തിൽ ഒരുപക്ഷെ സർക്കാർ സർവകലാശാലയിൽ കുറവുണ്ടാകാം, എന്നാൽ ഡീംഡ് സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനത്തിൽ വർധനമുണ്ടാകും. പക്ഷെ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ തൊഴിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അവിടെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സംശയങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ ഈ സംശയങ്ങൾ നല്ല രീതിയിൽ ദൂരീകരിച്ച് മികച്ച തൊഴിലിന് ചേരാനും മികച്ച കോഴ്സിന് ചേരാനും മികച്ച തൊഴിലിലെത്താനുമാണ് ശ്രമിക്കേണ്ടത്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കാർഷിക കോഴ്സുകൾക്ക് സാധ്യതയുണ്ടോ? കാർഷിക കോഴ്സുകൾക്ക് നല്ല സാധ്യതയുണ്ട്. പക്ഷേ കാർഷിക കോഴ്സുകളുടെ സാധ്യത നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, പ്രൈമറി സെക്ടറാണ് കൃഷി, സെക്കൻഡറി സെക്ടർ വ്യവസായം, ടെർഷ്യറി സെക്ടർ സർവീസസ്. സേവന മേഖലയിലാണ് 70% തൊഴിലവസരങ്ങളും വരുന്നത്. അപ്പോൾ 70% തൊഴിലവസരം വരുന്ന മേഖലയിൽ കാർഷിക മേഖല ഇപ്പോൾ കാർഷിക സർവീസസിലേക്ക് പോകുമ്പോൾ അഗ്രി ബിസിനസ്സിന് പ്രസക്തി വരുന്നു. അപ്പോൾ അഗ്രി ബിസിനസ് കോഴ്സുകൾക്ക് സാധ്യതയുണ്ട്. അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇവയൊക്കെ വളരെ കരുത്താർജിച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതയും പരിശോധിക്കാവുന്നതാണ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പുലിക്കോട് കാർഷിക കോളേജുണ്ട്, പടന്നക്കാട് കാർഷിക കോളേജുണ്ട്, പുലിക്കോട് കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അപ്പോൾ പ്രവേശന നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. നീറ്റ് പരീക്ഷ വീണ്ടും റീഫിക്സ് ചെയ്ത് June 21 നടത്താൻ പോവുകയാണ്. അതിനാൽ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തയ്യാറെടുത്ത് മികച്ച സ്കോർ ഉണ്ടെങ്കിൽ സംസ്ഥാനത്തെ കാർഷിക കോളേജുകളിൽ 4 വർഷ BSc അഗ്രികൾച്ചർ പ്രോഗ്രാമിന് ചേരാം. അത് കഴിഞ്ഞ് 2 വർഷത്തെ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് മികച്ച പ്രോഗ്രാമാണ്. രാജ്യത്തെ IIMകളിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് ഹൈദരാബാദിലും പ്രവേശന പരീക്ഷ എഴുതിയും അല്ലാതെയും MBA അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിന് ചേരാം. മികച്ച പ്ലേസ്മെന്റും ഉണ്ട്. അതുപോലെ ത്രിഭുവൻ ദാസ് യൂണിവേഴ്സിറ്റി സഹകരണ സർവകലാശാലയുണ്ട്. ഗുജറാത്തിൽ ആനന്ദിലുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആണ് ഒരു സഹകരണ സർവകലാശാലയായത്. അവിടെയും അഗ്രി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ MBA പ്രോഗ്രാമുണ്ട്. കോഴിക്കോട് IIMലും അഗ്രി ബിസിനസ്സിൽ MBA പ്രോഗ്രാമുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു കൃഷി ഓഫീസർ ആകാനാണോ, അല്ലെങ്കിൽ ഒരു കാർഷിക യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകനാകാനാണോ, അല്ലെങ്കിൽ ഒരു അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ കോർപ്പറേറ്റ് തലത്തിൽ ഒരു കൺസൾട്ടൻസി തലത്തിൽ വർക്ക് ചെയ്യാനാണോ താല്പര്യപ്പെടുന്നത്? ആ താല്പര്യത്തിനിണങ്ങിയ രീതിയിലേക്കുള്ള നിങ്ങളുടെ കോഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കണം. അഗ്രികൾച്ചറിൽ ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുക. ടെക്നോളജി ട്രാൻസ്ഫർ വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു മേഖല കൂടിയാണിത്. അപ്പോൾ ടെക്നോളജി അധിഷ്ഠിത കോഴ്സ് പഠിക്കാനും കാർഷിക മേഖലയിൽ എസ്പെഷ്യലി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. സംസ്ഥാന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് BTech അഗ്രി എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് അഡ്മിഷൻ നൽകുന്നത്.
1: കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ പങ്കെടുക്കുന്ന ഈ പരമ്പര തുടരും.
2: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. നിങ്ങൾക്കായി സമർപ്പിച്ചത് IIT ITI മേലെ ചൊവ്വ, കണ്ണൂർ.
3: തൊഴിൽ വാർത്തകൾ.
4: ഡൽഹിയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് ഇ, സയന്റിസ്റ്റ് ഡി, സയന്റിസ്റ്റ് സി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സയന്റിസ്റ്റ് ഇ തസ്തികയിൽ 1,23,000 രൂപയും സയന്റിസ്റ്റ് ഡി തസ്തികയിൽ 78,800 രൂപയും സയന്റിസ്റ്റ് സി തസ്തികയിൽ 67,700 രൂപയുമാണ് അടിസ്ഥാന ശമ്പളം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും
3: https://rac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 19. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ അധ്യാപക തസ്തികകളിലേക്കും മെഡിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അക്കൗണ്ടന്റ്, നഴ്സിംഗ് ഓഫീസർ, ലൈബ്രേറിയൻ, റേഡിയോളജിസ്റ്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ഫാർമസിസ്റ്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചു. 49 ഒഴിവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nia.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20.
1: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI
6: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
7: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
7: ഫോൺ 8891107238.
8: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 55:13.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ

0: ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:63:47 തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ എക്സ്പ്രസ് 5 മിനിറ്റ് വൈകിയോടുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: നേത്രപരിചരണ രംഗത്ത് 10 പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
9: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
10: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
10: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
8: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണാവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
10: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
13: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
12: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്
14: സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: അടുത്ത ഗാനം മൂലധനം. ഈ നാടകത്തിൽ KS ജോർജ് പാടിയത്. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, K രാഘവൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: നാടകഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം എസ് എം സെയ്ത് പാടിയത്, കെ ടി മുഹമ്മദ് രചിച്ച്, ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് ഈണം പകർന്നത്. നാടകം ഇത് ഭൂമിയാണ്.

കെ ടി മുഹമ്മദ് രചിച്ച് ബ്രദേഴ്സ് മ്യൂസിക് ക്ലബ്ബ് ഈണം പകർന്ന് എസ് എം സയ്യിദ് പാടിയ ഗാനമാണ് കേട്ടത്. നാടകം ഇത് ഭൂമിയാണ്. അടുത്ത ഗാനം ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ദേവരാജൻ ഈണം പകർന്നു പാടിയത്. നാടകം മുടിയനായ പുത്രൻ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: നാടകഗാനത്തിൽ ഇനി കടലാസ് വിമാനം. ഈ നാടകത്തിൽ കെ കെ യശോദ പാടിയത്. ഗാനരചന മുരളി കാടാച്ചിറ. സംഗീതം പകർന്നത് എം എസ് ബാബുരാജ്.

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിനു മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കയ്യക്ഷരത്തിലോ ഉള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: നാടകഗാനങ്ങൾ തുടർന്ന് കേൾക്കാം.

0: അഭയദേവ് രചിച്ച് എൽ പി ആർ വർമ്മ ഈണം പകർന്ന് കവിയൂർ പൊന്നമ്മ പാടിയ ഗാനമാണ് കേട്ടത്. നാടകം മായ.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: നാടകഗാനങ്ങളിൽ ഇനി ദേവരാജൻ സംഗീതം പകർന്ന ഒരു ഗാനം. സിഒ ആൻഡോയും സംഘവും പാടിയത്. നാടകം കാക്കപ്പൊന്ന്.

ഒരക്കുടയുടെ കീഴിൽ വിരിയുന്നൊരു കൊന്ന പൂങ്കുല പോലെ, കൊന്ന പൂങ്കുല പോലെ വിതറിപ്പര ഒരക്കുടയുടെ കീഴിൽ.

ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയത്. നാടകം പിതൃഭവനം. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, എൽ പി ആർ വർമ്മ.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്ക് ഉൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവ്വാലുകളുടെ കാഷ്ഠം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസസ് ലാബിലേക്ക് പരിശോധനയ്ക്കയച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കണ്ണൂരിൽ ട്രെയിൻ കടന്നുപോകേണ്ട സമയം റെയിൽവേ ഗേറ്റ് അടക്കാതിരുന്ന ഗേറ്റ് കീപ്പറെ സസ്പെൻഡ് ചെയ്തു. വിമുക്ത ഭടനും തളിപ്പറമ്പ് മുയ്യം സ്വദേശിയുമായ രാജേഷ് കവലനെയാണ് സസ്പെൻഡ് ചെയ്തത്. ബിജെപി പട്ടികജാതി മോർച്ച കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ സംഗമം 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്യും. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. അപാകതകൾ കണ്ടെത്തിയ 117 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം പുരോഗമിക്കുന്നു. ആദ്യ പകുതിയിൽ കൊളംബിയ ഒരു

0: ദില്ലി വാല രാജകുമാരൻ. ഈ ചിത്രത്തിൽ അരുന്ധതി, സിന്ധു, ശ്രീലേഖ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. സംഗീതം പകർന്നത് ഔസി പച്ചൻ. അടുത്ത ഗാനം
1: കണ്ണൂർ പാക്കേജ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ പാക്കേജ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം കളിവീട്. സംഗീതം പകർന്നത് മോഹൻ സിതാര.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: എസ് രമേശൻ നായരുടെ ഭാവനയിൽ പിറന്ന ഗാനങ്ങളുമായി ഗാനാമൃതം തുടരുമ്പോൾ അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ചിത്രം 19 ഏപ്രിൽ. സംഗീതം പകർന്നത് രവീന്ദ്രൻ.

ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: അടുത്ത ഗാനം അമ്മുവിന്റെ ആങ്ങളമാർ. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. സംഗീതം പകർന്നത് ജയപാൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എസ് രമേശൻ നായർ എഴുതിയ ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ചിത്രയും ഫ്രാങ്കോയും ചേർന്ന് പാടിയത്. ചിത്രം സൂര്യപുത്രൻ. സംഗീതം പകർന്നത് ഔസി പച്ചൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956 007.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: അടുത്ത ഗാനം ജോൺസൺ ഈണം പകർന്ന് യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം ഋഷ്യശൃംഗൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എസ് പി വെങ്കടേഷ് ഈണം പകർന്ന ഗാനം, ഗായകൻ എം ജി ശ്രീകുമാർ, ചിത്രം സൂപ്പർമാൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എസ് രമേശൻ നായർ രചിച്ച ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കഥാനായകൻ. സംഗീതം പകർന്നത് മോഹൻ സിത്താരാ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ഗാനാവൃതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. MG ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം മായ പൊന്മാൻ. ഗാനത്തിന് ഈണമകർന്നത് മോഹൻ സിതാര.

എസ് രമേശൻ നായർ രചിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഗാനാമൃതം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേത്തുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഇറാനും അമേരിക്കയും സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ്. ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വൈദ്യനാഥ റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ഝ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ടെർമിനൽ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനം. മന്ത്രിമാരായ CP ജോണിന്റെയും ബിന്ദുകൃഷ്ണയുടെയും നേതൃത്വത്തിലായിരുന്നു യോഗം. കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ എന്നിവ നഗരത്തിലെ തട്ടുകടകളിലും വഴിയോര ഭക്ഷണശാലകളിലും മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ പ്രവർത്തിച്ച 2 കടകൾ അടപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്.

0: കാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പം നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
0: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ചയോ കുഞ്ഞിന്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെ ഒക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ ഒരു തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവെ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നത് എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവെ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയ്ഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം?

0: അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടാ, കോളിഫ്ലവർ കഴിച്ചുവിടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുവിടാ, സോയ കഴിച്ചുവിടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മളെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്ട് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവെ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്ട് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കാപ്പി, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർപ്ഷനെ അഫക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour, നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിന്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികൾ നമ്മൾ തൈറോയിഡിനെ ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
0: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിന്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയിഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
1: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകൾ ഉണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, വ്യത്യസ്ത ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
0: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
1: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തിപരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തിപരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
0: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മധ്യപ്രദേശിലെ ബേത്തുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓംകാരേശ്വറിൽ അരിവാൾ രോഗദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ് രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലൈനുമായി ഫ്രാൻസിലെ ഏവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ജനുവരിയിൽ ഇന്ത്യയിൽ നടത്തിയ 16th ഇന്തോ യൂറോപ്യൻ ഉച്ചകോടിക്ക് ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയ പുരോഗതിയുണ്ടായതായി നരേന്ദ്രമോദിയും വാണ്ടർലൈനും വിലയിരുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായും ഇക്കാര്യം സ്ഥിരീകരിച്ചു. PM വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി

0: മന്ത്രാലയം അറിയിച്ചു. സിഇടിഎയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഝാർഖണ്ഡിലെ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തും. ഝാർഖണ്ഡ് മുക്തിമോർച്ചയുടെ വൈദ്യനാഥ് റാം, കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ഝാ, കക്ഷിരഹിത സ്ഥാനാർത്ഥി പരിമൽ നാഥ്വാനി എന്നിവരാണ് മത്സരിക്കുന്നത്. വൈകിട്ട് 4 വരെയാണ് പോളിംഗ്. വൈകിട്ട് 5 വോട്ടെണ്ണൽ ആരംഭിക്കും. അതിനുശേഷം ഫലം പ്രഖ്യാപിക്കും. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പ്രസംഗത്തോടെ ഇന്ന് ആരംഭിക്കും. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിന് ശേഷമാണ് തീരുമാനിക്കുക. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ചും ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം പുലർത്തുന്ന നിരവധി പേർ സ്ലോവാക്യയിലുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം, നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ എത്തുന്നുണ്ടെന്നും പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടത്തുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് സംസ്ഥാനത്തും വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. കോമൺ യോഗ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ, കൊച്ചി, തിരുവനന്തപുരം, ഐഐഎസ്ടി തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലും യോഗാ ദിനം ആഘോഷിക്കും. പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് യോഗ പരിശീലിക്കാൻ ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സന്ദർശിച്ച് സ്ഥാപനത്തിന്റെ വിവിധ അക്കാദമിക്, ക്ലിനിക്കൽ, ഗവേഷണ പ്രവർത്തനങ്ങൾ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ വിലയിരുത്തി. 1997 ചെറിയ രീതിയിൽ ആരംഭിച്ച നിഷ് ഇന്ന് ഭിന്നശേഷി വിദ്യാഭ്യാസം, പുനരധിവാസം, ഗവേഷണം, അസിസ്റ്റീവ് ടെക്നോളജി ഉൾക്കൊള്ളുന്ന ഉന്നത വിദ്യാഭ്യാസം എന്നിവയെ സമന്വയിപ്പിക്കുന്ന രാജ്യത്തെ തന്നെ സവിശേഷ സ്ഥാപനങ്ങളിലൊന്നായി വളർന്നിട്ടുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ കെഎസ്ആർടിസി ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. 2026 June 8, 15, 16 തീയതികളിലെ ദൈനംദിന കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ യാത്രക്കാർ വർദ്ധിക്കുന്നതായാണ് കാണുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ദേശീയപാത 66 കോഴിക്കോട് മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് വരെ സർവീസ് റോഡ് വൺവേ ആക്കുന്ന വിഷയത്തിൽ എം കെ രാഘവൻ എംപി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അനുകൂല നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി എം കെ രാഘവൻ അറിയിച്ചു. ട്രാഫിക് പരിഷ്കാരം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണ പരിഹാരം കാണുന്നതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നാളെ വിപുലമായ യോഗം ചേരും. കോട്ടയത്ത് സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ പ്രോട്ടോകോൾ പ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ നിരീക്ഷണത്തിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചുവെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്ക് ഉൾപ്പെടെ 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട്ട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ട് രണ്ടു വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. ഇതിൽ 3 പേർ മരിച്ചു. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസലിയോസ് AUP സ്കൂളിന് ജൂൺ 21 വരെ അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സെഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാത്തേലി വീട്ടിൽ മഹിനുവാണ് മരിച്ചത്. കൊച്ചി നഗരസഭ, ആരോഗ്യ വിഭാഗം, പോലീസ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ എന്നിവ നഗരത്തിലെ തട്ടുകടകളിലും വഴിയോര ഭക്ഷണശാലകളിലും മിന്നൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച രണ്ട് കടകൾ അടപ്പിച്ചു. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, സോഡാ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഐസ് ഫാക്ടറികൾ, കുടിവെള്ള ബോട്ടിലിംഗ് യൂണിറ്റുകൾ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു പരിശോധന. അപാകതകൾ കണ്ടെത്തിയ 117 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സദസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് അയ്യങ്കാളിയുടെ 85 സ്മൃതിദിനം. തിരുവനന്തപുരം വെങ്കാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി KA തുളസി രാവിലെ പുഷ്പാർച്ചന നടത്തി. അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കേരള പുലയർ മഹാസഭയുടെ നവോത്ഥാന സ്മൃതി സംഗമം കിഴക്കേക്കോട്ടയിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ സ്വർണ്ണപ്പാളികളിലെ 3 ഭാഗങ്ങളായി കറുപ്പ് നിറത്തിൽ നിറവ്യത്യാസം കണ്ടത് നെയ്യ് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നെയ്യുമായി പൊടിയും മറ്റും കലർന്ന് കുഴമ്പുപോലെ പിടിച്ചിരിക്കുകയായിരുന്നുവെന്ന് ബോധ്യമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പുലർച്ചെ ഖാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഗോളിന് ഖാന ജയിച്ചു. ലീഡ്സിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 10 മണി കഴിഞ്ഞ് 15:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ടിപ്പുവും ശ്രീരാമും ചേർന്ന് പാടിയത്, ചിത്രം അരുൾ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: തമിഴ് ചലച്ചിത്രഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം ഉണ്ണിമേനോനും അനുരാധ പദ്വാളും ശ്രീരാമൻ ചേർന്ന് പാടിയത്, ചിത്രം എഴീൻ സിരിപ്പിൻ.

ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: പ്രിയ ശ്രോതാക്കളെ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.
1: നീ വെളുത്തത് ഏ കറുപ്പായി

പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കേറോ സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനം പാടിയത് യേശുദാസും ശ്രുതി കമലഹാസനും ചേർന്ന് ചിത്രം എൻ മനവാനിൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.
1: സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: ഇടവേളയ്ക്ക് ശേഷം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം അട്ടഹാസം, ഈ ചിത്രത്തിലേത്.

അടുത്ത ഗാനൻ എന്തിരൻ ഈ ചിത്രത്തിലേത്. ഗായകർ യോഗി ബി, കിരിതീസ്, സഖാത്തിയ, ശ്വേതാ മോഹൻ, തൻവി.

തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം ഗിരി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലൈനുമായി ഫ്രാൻസിലെ എവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര യോഗാദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പ്രസംഗത്തോടെ ഇന്നു തുടക്കം. സമ്മേളനം എത്ര ദിവസം ചേരുമെന്ന കാര്യം ഇന്നത്തെ ബിസിനസ് അഡ്വൈസറി യോഗത്തിന് ശേഷമാണ് തീരുമാനിക്കുക. കോട്ടയത്ത് സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ പ്രോട്ടോകോൾ പ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിലാണ് ഇവരെ നിരീക്ഷണത്തിലാക്കിയത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പോലീസ് പിടിയിൽ. താമരശ്ശേരി കോരങ്ങാട് സ്വദേശി മിഥിലാജിനെയാണ് സിറ്റി നാർക്കോട്ടിക് സെൽ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KCB ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സെക്ഷനിലെ മീറ്റർ റീഡർ തിരുവള്ളൂർ മാത്തേലി വീട്ടിൽ മഹിനുവാണ് മരിച്ചത്. ലക്നൌവിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കു ജയം. 3 മത്സര പരമ്പരയിലെ 2-ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റ് 57 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496596321. വിഷയം ആദ്യ ഡിജിറ്റൽ സെൻസസ്, സെൻസസ് 2027. അറിയേണ്ടതും ചെയ്യേണ്ടതും.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സെൻസസ് 2027 ഈ വിഷയവുമായിട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സെൻസസ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹാരിസ് കെ എം ആണ്. എല്ലാ ശ്രോതാക്കളും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോൾ മുതൽ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. നമുക്കറിയാം ശ്രീ ഹാരിസ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസിൻ്റെ അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ നമുക്കറിയാം സെൻസസ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസാണ്. അതായത് 2011 തോന്നുന്നു നമ്മുടെ അവസാനത്തെ സെൻസസ് കഴിഞ്ഞത്. അതായത് 15 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സെൻസസ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം, ഇതിനെക്കുറിച്ച് പല ആളുകൾക്ക് പല തരത്തിലുള്ള ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ ഈ സെൻസസ് എടുക്കുന്നത്, അങ്ങനെയുള്ള പല സംശയങ്ങളുമൊക്കെ സാധാരണ ജനങ്ങൾക്കുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു സെൻസസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്?
2: എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും നമസ്കാരം. സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും പഴയ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ നമ്മൾ നടത്തി വന്നിരുന്ന ഒരു എക്സസൈസാണ്. ഏതാണ്ട് 150 വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യൻ സെൻസസിന്. ആദ്യത്തെ സെൻസസ് 1872 ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഇതിലാണ് നമ്മൾ നടത്തി വന്നത്. അതിനുശേഷം 1872 സെൻസസ് ഇന്ത്യയിലെല്ലായിടത്തും ഒരേ സമയത്തല്ലായിരുന്നു നടന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ നോൺ സിങ്ക്രോണസ് സെൻസസ് എന്നാണ് പറയുന്നത്. എന്നാൽ 1881 മുതൽ എല്ലാ 10 വർഷവും നമ്മൾ സെൻസസ് നടത്തി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ യുദ്ധ സമാനമായ സാഹചര്യങ്ങളുള്ളപ്പോഴും അതുപോലെ തന്നെ മഹാമാരികൾ ഉള്ളപ്പോഴും ഒക്കെ സെൻസസ് ആ 10 വർഷത്തെ ഇടവേളകളിൽ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1948 സെൻസസ് റൂ ആക്ട് ഉണ്ടാക്കുകയും 1990 ഇതിന് റൂൾസ് വരികയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സുപ്രധാനമായ ഒരു നയ പരിപാടിയായി സെൻസസ് നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സെൻസസിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതി വിവര സംബന്ധിയുമായിട്ടുള്ള ഒരു സംരംഭമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 1.4 ബില്യൺ ആളുകളെ 30 ലക്ഷത്തിലേറെ വരുന്ന ഫീൽഡ് എന്യൂമറേറ്റേഴ്സും സൂപ്പർവൈസേഴ്സും അവരുടെ വ്യക്തി വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുക എന്ന ചരിത്ര പ്രധാനമായ ഒരു സംഗതിയാണ് സെൻസസ്. സെൻസസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സമയത്ത് ഒരു പീരിയഡിലുള്ള പെർട്ടിക്കുലർ ടൈമിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ആരൊക്കെയാണോ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കുള്ളിൽ താമസിക്കുന്നത് അവരുടെ വിവരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പൗരത്വം അതുപോലെ തന്നെ വോട്ടർ അതുപോലെയുള്ള കൺസെപ്റ്റുകൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് താമസിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിവരങ്ങളാണ് നമ്മൾ സെൻസസിലൂടെ കളക്ട് ചെയ്യുന്നത്. ഇനി ഈ സെൻസസിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ
1: ഈ 2027 സെൻസസ് അതിനൊരു പ്രത്യേകത ഉള്ളതാണ്. ഈ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പ്രാരംഭ നടപടികൾ ഓൾറെഡി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ സെൻസസിന്റെ പ്രത്യേകതകൾ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ചൊന്ന് പറയാം.
2: അതായത് 2011 അവസാനം നടന്ന സെൻസസ് നമ്മൾ പേപ്പർ മോഡലായിരുന്നു ചെയ്തത്. അതായത് എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾ A3 സൈസിലുള്ള ഷെഡ്യൂൾസ് ഫീൽഡിൽ കൊണ്ടുപോവുകയും അത് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അതിനെ സ്കാൻ ചെയ്ത് പ്രോസസ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനും അത് അതുപോലെ തന്നെ അതിന്റെ ക്യാപ്ചർ ചെയ്യുന്നതിനും ടെക്നോളജി OCR ടെക്നോളജി ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സമയം പിടിക്കേണ്ടായി. അത് സെൻസസ് കഴിഞ്ഞിട്ട് വളരെ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പോലും സെൻസസിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തത്തിൽ ഇന്ത്യയിൽ ഡിജിറ്റൽ എൻവയറോൺമെന്റ് ഉണ്ടായ ഒരു മാറ്റം നമ്മൾ സെൻസസിലേക്കും വരികയാണ്. ഈ സെൻസസിന് വേണ്ടി ഒട്ടേറെ ഡിജിറ്റൽ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്യൂമറേറ്റേഴ്സ് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പാണ്. സെൻസസിന് വേണ്ടി ഫീൽഡിൽ ഷെഡ്യൂളുകൾ, പേപ്പർ ഷെഡ്യൂളുകൾ

0: ഉപയോഗിക്കുന്നതിന് പകരം മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് എനിമറേറ്റസ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, CMMS സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രലൈസ്ഡ് പോർട്ടലിലാണ് ഈ എന്യൂമറേറ്റേഴ്സിന്റെ അലോക്കേഷൻ ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന യൂണിറ്റുകൾക്കാണ് HLB എന്ന് പറയുന്നത്. ആ HLBകളെ തിരിക്കൽ മുതലായ എല്ലാ സെൻസസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്ന CMMS പോർട്ടലാണ്. ഇനി മൂന്നാമതൊരു സംഗതി, ഈ പബ്ലിക്കിനു വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടലാണ്. അതിനൊക്കെ പുറമെ നമ്മൾ മാപ്പിംഗ് വളരെ വ്യാപകമായിട്ട് ഈ സെൻസസിൽ ചെയ്തു വരുന്നുണ്ട്. അതിനുവേണ്ടിയും നമ്മൾ HLBC മാപ്പിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് ഒരു ഏതാണ്ട് 4 കോമ്പണൻസ് ചേർന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ്.
1: ഇപ്പോൾ ഈ സെൻസസിന് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളാണുള്ളത്. ആദ്യ 1 ഘട്ടം ഈ July 1 മുതൽ 30 വരെയും അതിനുശേഷം 2 ഘട്ടത്തിലെ കണക്കെടുപ്പ്, ജനങ്ങളുടെ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലും ആണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാസം 16 മുതൽ ഈ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ 15 ദിവസത്തേക്ക് ആൾക്കാർക്ക്, ജനങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ പോർട്ടലിൽ കയറി അവർക്ക് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോർട്ടലിൻ്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഈ സെൽഫ് എന്യൂമറേഷനിൽ ജനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കോളർ ഫോണിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: തിരുവനന്തപുരത്ത്
1: അമ്പലത്തറ
2: എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്
0: ട്രെയിനിൽ
2: നിൽക്കുന്നത്.
0: പറഞ്ഞോളൂ.
1: സാർ ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഞാൻ സർവീസ് ചെയ്യുന്ന വിരമിച്ച ആളാണ്, 71 വയസ്സായ ആളാണ്.
0: അതെ സാർ, പറയൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പറഞ്ഞു,
2: സെൻസസിന് എന്തൊക്കെ കാര്യങ്ങളാണ്, ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: സാർ വീട്ടിൽ സാറിന്റെ വീട്ടിൽ ആളുകളുണ്ടല്ലോ, സാർ അല്ലാതെ മറ്റ് മെമ്പർമാരുണ്ടോ?
2: രണ്ടുപേരെയുള്ളു, ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ.
0: അപ്പൊ ഇപ്പൊ നമ്മൾ
2: കുട്ടികളെ രണ്ടുപേരുണ്ട്, അവര് പ്രത്യേകം താമസിക്കുകയാണ്.
0: ശരി ശരി ശരി. അപ്പൊ സാറ് ചെയ്യേണ്ടത്
2: സെൻസസിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം?
0: അതായത് നമ്മൾ സെൻസസ് നേരത്തെ പറഞ്ഞതുപോലെ 2 ഘട്ടങ്ങളിലായാണ്. അത് ആദ്യത്തെ ഘട്ടം നമ്മൾ July 1 മുതൽ 30 വരെയാണ് നടക്കുന്നത്. അപ്പൊ സാറിന്റെ വീടുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ, അതായത് സാറിന്റെ വീടിന്റെ പ്രധാനപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണ്, സാറിന് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കിച്ചൺ, LPG കണക്ഷൻ എന്നതുമാതിരിയുള്ള സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും, സാറ് വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അസൻസ്, അതായത് റേഡിയോ, TV, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇത് 2 രീതിയിൽ സാറിന് ചെയ്യാം. നമ്മളിപ്പോ 16 മുതൽ 30 വരെ, June 30 വരെ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിൽ പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഈ വിവരങ്ങൾ സ്വന്തം വീടിൻ്റെത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി ഒരു പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അത് സാറിന് ഇനി ഒരു പക്ഷേ സാർ ഈ പറഞ്ഞതുപോലെ സാറിന് പ്രായമായി ഈ വിവരങ്ങൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ആശങ്കയുണ്ടെങ്കിൽ, ഞങ്ങൾ July 1 മുതൽ 30 വരെ സാറിന്റെ ഏരിയയിൽ ഒരു എന്യൂമറേറ്റർ, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സാണ്, അവർ സാറിന്റെ വീട്ടിൽ വന്ന് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പൊ അവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും സാർ അതിന് മറുപടി കൊടുത്താൽ മാത്രം മതി, അല്ലാതെ സാറിന്റെ ഭാഗത്തു നിന്നൊരു പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ട് വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വളരെ ലളിതമായ രീതിയിൽ ഓൺലൈനായി ഡാറ്റ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്.
2: പറഞ്ഞു സാർ. ഇതിലെ സംശയം, രണ്ടു പേരുള്ളതിലെ ഗൃഹനാഥനെ ഗൃഹനാഥയാണ്,
0: ശരി,
2: ആരാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
0: ഗൃഹനാഥനാണ് പറയേണ്ടത്. വരുമാനത്തിന്റെ കാര്യം നമ്മൾ സെൻസസിൽ ഒരിക്കലും ചോദിക്കുന്നില്ല. നമ്മൾ സെൻസസിൽ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനമായും ആ ഒരു ഭവനത്തിൽ ലഭ്യമായ സൗകര്യങ്ങൾ, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരു മനുഷ്യത്വ സഹജമായ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റ്, കുക്കിംഗ് ഫെസിലിറ്റി, അതായത് ഏത് തരത്തിലുള്ള വെളിച്ചം, വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെയുള്ള ചോദ്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഏത് തരം ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടോ, എവിടെയാണ് കുക്ക് ചെയ്യുന്നത്, പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ള സാധാരണഗതിയിൽ നമുക്ക് ഉള്ള അസറ്റ്സ്, അതായത് വാഹനങ്ങളുണ്ടോ, റേഡിയോ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചറിയുന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ വരുമാനം ഒന്നും ചോദിക്കുന്നില്ല സെൻസസിൽ.
1: അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം അദ്ദേഹം ചോദിച്ചതുപോലെ ഇപ്പൊ നമുക്ക്

0: ഈ സെൽഫ് എന്യൂമറേഷനിലെ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് അതൊരു നിർബന്ധമാണോ, അതോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ആ സമയത്ത് അല്ലെങ്കിൽ ജൂലൈ 1 മുതൽ നടക്കുന്ന നേരിട്ട് എന്യൂമറേറ്റർമാർ വീട്ടിൽ ചെന്ന് എടുക്കുമ്പോൾ അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താലും മതിയാവും?
1: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്താൽ പോലും സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ ഒരിക്കലും ഇതിൻ്റെ പ്രധാന സെർവറിലേക്കല്ല പോകുന്നത്. നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സമർപ്പിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐ ഡി കിട്ടും. അതിന് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ SEID എന്നാണ് പറയുന്നത്. ആ ഐ ഡി ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അത് എഴുതി സൂക്ഷിക്കുകയോ അവർക്ക് SMS വന്നത് സൂക്ഷിക്കുകയോ ചെയ്യണം. ഇനി 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സെൽഫ് എന്യൂമറേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ ആ ഒരു ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിൽ ആരൊക്കെ ചെയ്തോ ആ മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്ററുടെ മൊബൈൽ ആപ്പിലേക്ക്, അതായത് സ്കൂൾ ടീച്ചർ വിസിറ്റ് ചെയ്യുന്ന അവരുടെ മൊബൈൽ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ മൊബൈൽ ആപ്പുമായി എന്യൂമറേറ്റർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ SEID നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ എന്യൂമറേറ്റർ ആ SEID ആപ്പിൽ എൻ്റർ ചെയ്യുകയും ഈ ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾ ഫില്ല് ചെയ്ത മുഴുവൻ ഡാറ്റയും എന്യൂമറേറ്റർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് എന്യൂമറേറ്ററാണ് അവസാനമായി ഇതിനെ ഫൈനലി സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് SE ചെയ്താലും
0: എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ പോലും കുഴപ്പമില്ല, അത് എന്യൂമറേറ്റർ നേരിട്ട് വന്ന് ഇത് ചെയ്യുന്ന സമയം കണക്കെടുക്കുന്ന സമയത്ത് അത് തിരുത്താവുന്നതാണ്.
1: തിരുത്താനുള്ള സൗകര്യം ഉണ്ട്.
0: ഓക്കെ, അപ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ഒരുപക്ഷെ കൂടുതൽ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിവരങ്ങൾ പോർട്ടലിൽ കൊടുക്കുകയും അതിന് എന്യൂമറേറ്റർ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് അതിനൊരു കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും, അങ്ങനെ ഒരു സൗകര്യമാണ് അല്ലേ?
1: ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഇപ്പോൾ പല വീടുകളിലും നമുക്കറിയാം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് അവർ മുഴുവൻ സമയം അവൈലബിൾ ആണോ എന്നില്ല. ഈ ഇന്റർവ്യൂ മുഴുവൻ പീരീഡിലും ക്ഷമാപൂർവ്വം നിന്ന് കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ചിലപ്പോൾ വീട്ടുകാർക്ക് കാണില്ല. അപ്പോൾ ആ സമയത്ത് ഈ എക്സസൈസ് ഓൺലൈൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ എന്യൂമറേറ്റർ വരുമ്പോൾ ഈ SEID മാത്രം ഷെയർ ചെയ്താൽ മതിയാവും. അത് ഒരു ഗുണമാണ്. ഇനി രണ്ടാമത്തേത്, ഇപ്പോൾ നമുക്ക് സ്വന്തം വിവരങ്ങൾ നമ്മളൊരാൾ വരുമ്പോൾ അത് എന്യൂമറേറ്റർ ആണോ എന്നുള്ളൊക്കെയുള്ള സംശയങ്ങൾ വീട്ടുകാർക്ക് കാണും. അപ്പോൾ അതിനൊന്നും നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ID മാത്രം പറഞ്ഞു കൊടുത്താൽ യഥാർത്ഥ എന്യൂമറേറ്റർ ആരാണോ അയാൾക്ക് മാത്രമേ നമ്മളുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൂന്നാമത് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ്, നമ്മളൊരു അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായി നമ്മളും സെൻസസും മാറുന്നു എന്നുള്ളതാണ്.
0: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. നമസ്തേ, നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
2: സാർ, ചന്ദ്രൻ നായർ പേയാടാണ്. സാർ, ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി സാർ. പ്രധാനമായിട്ടും ഒന്നാം
0: ഇമിഗ്രേഷനുമായിട്ട്
2: ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ. അതിനകത്ത് പ്രധാനമായിട്ടും ഹരീഷ് സാറിനോട് ചോദിക്കാന്ന് വെച്ചാൽ 34 ചോദ്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് 2, 3, 7, 8, 9, 21 ഇതിനെന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒന്ന് വിശദീകരണം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പ്രധാനമായിട്ടും ഒന്ന് വെച്ചാൽ കെട്ടിട നമ്പർ തൊട്ടടുത്ത് തന്നെ സെൻസസ് കെട്ടിട നമ്പർ, ഇങ്ങനെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. 2, 1 തന്നെ അല്ലേ സാർ?
1: ആ, അതായത് ഞാൻ പറയാം, അതിൽ കെട്ടിട നമ്പർ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഒരു HLB ഹൗസ് ലിസ്റ്റിംഗ് ഒരു ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള ഏരിയ മുഴുവൻ ആ ടീച്ചർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സന്ദർശിച്ച് അതിലുള്ള ഓരോ ബിൽഡിങ്ങുകൾക്കും നമ്പർ കൊടുക്കും. ആ ബിൽഡിങ്ങുകൾ നമ്പർ കൊടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൽ പലതരം ഭാഗങ്ങൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല ഭാഗങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അതിനെല്ലാം വേറെ വേറെ നമ്പർ കൊടുക്കും. ഇനി ബിൽഡിങ്ങിൽ ഈ പറയുന്ന എന്യൂമറേറ്റർ അതായത് സ്കൂൾ ടീച്ചർ ആയിരിക്കും മിക്കവാറും അവർ നമ്പർ കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആ ബിൽഡിങ്ങിനിട്ടിട്ടുള്ള നമ്പറിനെ തന്നെ ആണ് ബിൽഡിംഗ് നമ്പറായിട്ട് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ ബിൽഡിങ്ങിലുള്ള വിവിധ ഭാഗങ്ങളെ നമ്മളൊരു റണ്ണിംഗ് സീരിയൽ നമ്പറിൽ അതായത് ഒരു HLB 0001 തുടങ്ങി അങ്ങനെ എത്ര യൂണിറ്റുകളാണോ ഡ്വെല്ലിംഗ് മീൻസ് ബിൽഡിങ്ങിൻ്റെ വേറെ വേറെ ഭാഗങ്ങളാണോ അതിനോരോന്നിനും ഓരോ നമ്പർ കൊടുക്കും. അപ്പോൾ ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് LSGD അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുത്ത നമ്പറിനെ അങ്ങനെ തന്നെ എടുക്കുകയും ഇനി ഈ ഓരോ ബിൽഡിങ്ങിനുള്ള വിവിധ ഭാഗങ്ങളെ വേറെ ഈ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വേറെ വേറെ സെൻസസ് ഹൗസ് നമ്പറുകളായി എഴുതുകയും ചെയ്യും. ഇത് പബ്ലിക് അറിയേണ്ട ആവശ്യമില്ല. ഇത് എന്യൂമറേറ്റർ തന്നെ ആ ഓരോ ബിൽഡിങ്ങിനെ കണ്ടെത്തി ഞങ്ങളുടെ നിർവചനങ്ങൾ
0: അനുസരിച്ച്.
1: അതെ, സെൽഫ് എന്യൂമറേഷന്റെ സമയത്ത് സത്യത്തിൽ നാലാമത്തെ ചോദ്യം, അതായത് പ്രിഡോമിനന്റ് മെറ്റീരിയൽ ഓഫ് ഫ്ലോർ, നമ്മുടെ തറയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സാമഗ്രി എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പൊതുജനം സമർപ്പിക്കേണ്ടത്. ഈ

0: ഈ നമ്പറുകളെ കുറിച്ച് പൊതുജനം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഓ, തീർച്ചയായും തിരുത്താനുള്ള അവസരമുണ്ട് സാർ. ധൈര്യമായി സെൽഫ് എന്യൂമറേഷൻ ചെയ്യൂ. നമ്മൾ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആണ്. അതിനുശേഷം എന്യൂമറേറ്റർ വീട്ടിൽ വരുമ്പോൾ അവരോട് ഡാറ്റ വായിച്ചു കേട്ട്, അതുപോലെ തന്നെ ഇതിൽ പല ഇതിൽ പല ടൂൾസും നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്ത് തന്നെ നമുക്ക് അതിൽ പലതരം ടൂൾസ്, ഈ ചോദ്യം കൊണ്ടുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെന്താണ് വരുന്നത് എന്നൊക്കെയുള്ള സഹായങ്ങളും നമുക്ക് ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, 33 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന്. അതിൽ കുറേ ചോദ്യങ്ങൾ എന്യൂമറേറ്റർ സ്വന്തമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, അതിലിപ്പോൾ ജനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ ഒരുപക്ഷെ അവർക്ക് അതൊക്കെ ആയിരിക്കണം സംശയങ്ങൾക്ക് കാരണമാകുന്നത്.
0: അതായത് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വീട്, അതായത് ആൾത്താമസമുള്ള വീട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാമഗ്രികളാണ്. അപ്പം അതിൽ മൂന്ന് തരത്തിലുള്ളത്, ഒന്ന് നമ്മൾ തറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രി, ഫ്ലോറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നിർമ്മാണ സാമഗ്രി ഏത് എന്നുള്ളതാണ്. രണ്ടാമത്തേത്
1: ടൈലാണോ സിമന്റ് തറയാണോ ഗ്രാനൈറ്റ് ആണോ അങ്ങനെയൊക്കെ.
0: അതെ, അതിന് കുറേ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ടൈൽ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ ഒരു ഹയർ ലിവിങ് കണ്ടീഷൻസിലുള്ളതാണ്. നമ്മൾ മണ്ണിൻ്റെ തറ മുതൽ ടൈൽസ് വരെയുള്ള, മൊസൈക്ക് ഫ്ലോർ ടൈൽസ് വരെയുള്ള, ഇന്ത്യയുടെ സാമാന്യ ജീവിതത്തിൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന എല്ലാത്തിനെയും കോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചുവരാണ്, ചുവരിന് ഏതാണ് പ്രധാനപ്പെട്ട സാമഗ്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ റൂഫ്, ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സെൻസസ് വീട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻസസ് വീട് ഏത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അതിൽ പ്രധാനമായും താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, താമസത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി താമസത്തിനല്ലാതെ നമ്മൾ കാണുന്ന ഷോപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് താമസേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ കാറ്റഗറൈസ് ചെയ്യണം. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ സെൻസസ് വീട് ഏത് തരത്തിലുള്ളതാണ്, അതായത് നല്ല വീടാണോ, ജീവിക്കാൻ പറ്റുന്നതാണോ, ഇനി അതല്ല ജീർണിച്ചതാണോ, അതിൻ്റെ ഒരു ഒരു കണ്ടീഷൻ ഒരു നമ്മൾ അസസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുടുംബനാഥൻ എൻ്റെ സെക്സ് നമ്മൾ ചോദിക്കുന്നുണ്ട്, അവർ SC ആണോ ST ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ ഓണർഷിപ്പ്, പ്രത്യേകിച്ച് സെൻസസ് എന്ന് പറയുന്നത് ഓണർഷിപ്പുമായിട്ട് ഈ സെൻസസ് എടുക്കുന്ന വീടിന് ബന്ധമൊന്നുമില്ല, അവിടെ താമസം ആരാണോ അവരുടെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളിൽ ഈ ഒരു താമസിക്കുന്ന വീടിൻ്റെ ഓണർഷിപ്പ് സ്റ്റാറ്റസ്, അതായത് ഉടമസ്ഥാവകാശത്തെ കുറിച്ച് ചോദ്യം വരുന്നുണ്ട്.
1: അപ്പോൾ ഈ അവിടെ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ് എഴുതേണ്ടത്?
0: അയാൾ താമസിക്കുന്ന വീട്ടിൻ്റെ വിവരങ്ങൾ കൊടുക്കണം. അയാളുടെ അത് സ്വന്തമാണോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത്, അതിന്റെ ഒരു കണ്ടീഷൻ.
1: ഓണർഷിപ്പ് സ്റ്റാറ്റസിൽ റെന്റഡ് ഹൗസ് എന്ന് എഴുതാം,
0: അയാൾക്ക് റെന്റഡ് ഹൗസ് എന്ന് എഴുതാം. ഇനി റെന്റഡ് ഹൗസിൽ രണ്ട് തരമുണ്ട്,
1: റെന്റഡ് ഹൗസിൽ താമസിക്കുന്ന ആളും പക്ഷേ ഈ പറഞ്ഞ ബിൽഡിംഗിന്റെ പ്രത്യേകതകൾ അതെല്ലാം എഴുതണം,
0: എല്ലാം പറയണം, എല്ലാം പറയണം. നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായി സർവേ ചെയ്യുന്നത്. ഇനി റെന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ടെങ്കിൽ അതും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട്.
1: അതെ, ഇയാൾ ഈ രണ്ട് താമസിക്കുന്ന ആള് തന്നെ പറയണോ?
0: അത് അദ്ദേഹം തന്നെ പറയണം,
1: ഡീറ്റെയിൽസ് കൊടുക്കണം.
0: അതെ, അത് വേറെ ഒരു കോഡാണ്, അതായത് ഈ വീട് എന്റെ സ്വന്തമാണ് എന്നതിന് നമ്മളൊരു പ്രത്യേക കോഡ് കൊടുക്കുന്നുണ്ട്. ഈ വീടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, പക്ഷെ എനിക്ക് വേറൊരിടത്ത് സ്വന്തമായി വീടുണ്ട്,
1: അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയുള്ള ഒരു അത് പറഞ്ഞു കൊടുക്കും,
0: അത് സഹായിക്കും. നമ്മുടെ ഗവൺമെന്റിന്റെ പദ്ധതികളിൽ, ഹൗസിംഗ് പ്ലാനില്, ഭവന പദ്ധതികളിൽ ആസൂത്രണം ചെയ്യുമ്പോഴത്തേക്ക് ഈ വിവരം വളരെ സഹായകരമാണ്. മറ്റൊരിടത്തും വീടില്ലാത്ത ഒരു റെന്റിന് താമസിക്കുന്ന ആളും മറ്റൊരിടത്ത് വീടുണ്ടായിട്ട് റെന്റിന് താമസിക്കുന്ന ആളും തമ്മിൽ
1: വ്യത്യാസമുണ്ടല്ലോ,
0: അതിനെ തിരിച്ചറിയാൻ വേണ്ടി.
1: നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: സാറേ, പിന്നെ ഇത് കായംകുളത്തുനിന്ന് സാലിഹായ.
1: സാലിഹ, എന്താണ് സംശയമുള്ളത് ചോദിച്ചോളൂ.
2: സാറേ, എന്റെ സംശയം, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽക്കുകയാണ്, ആണ് അതിന്റെ എഴുത്ത്. പുതിയ വീടിന്റെ പെർമിറ്റ് കിട്ടിയില്ല, അന്നേരം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്?
0: മേഡം, ഇപ്പൊ എവിടെയാണ് താമസം? ഇപ്പൊ രാത്രി ഉറക്കം എവിടെ? കായംകുളത്ത്. വിൽക്കാൻ പോകുന്ന വീട്ടിലാണോ? അപ്പം കായംകുളത്ത് നിങ്ങൾ വിൽക്കാൻ പോകുന്ന വീട്ടിലെ വിവരങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതായത് സെൻസസിന് ഞാൻ പറഞ്ഞു രണ്ട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ എവിടെയാണോ താമസം, ആ സ്ഥലത്തിന്റെ വിവരങ്ങൾ നമ്മൾ എടുക്കുകയും പിന്നീട് വീട് മാറുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് വിവരം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ആ സമയത്ത് പുതിയ വീട്ടിലേക്ക് മാറിയാൽ അതിനെയും നമ്മൾ പുതിയതായി എടുക്കും. ആശങ്കപ്പെടേണ്ട കാര്യമില്ല.
1: ഓക്കെ ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യങ്ങളാണല്ലോ, ഓണർഷിപ്പിനുമായിട്ട് ബന്ധപ്പെട്ട്

0: ആയിട്ടാണ് ഇപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
1: നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര മുറികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് റൂംസ് എന്ന് പറഞ്ഞാൽ അതിൽ കിച്ചൺ, ബാത്റൂം, കോറിഡോർ, വരാന്ത ഇതൊന്നും പെടാത്ത മറ്റ് പൂജാമുറി ഇതൊന്നും പെടാത്ത മറ്റ് റൂമുകൾ, അതായത് നമ്മുടെ ഡൈനിങ് റൂം വരും, ലിവിംഗ് റൂം വരും, പിന്നെ നമ്മുടെ ബെഡ്റൂം വരും, ഇതെല്ലാം അതിൽ വരുന്ന.
0: ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള ക്വസ്റ്റ്യൻ, മെയിൻ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടിവെള്ളം എങ്ങനെയാണ്, പൈപ്പ് വാട്ടറാണോ കിണറാണോ അതാണോ ഉദ്ദേശിക്കുന്നത്?
1: അതെ അതെ, ഏത് രീതിയിലാണ് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഡ്രിങ്കിങ് വാട്ടർ മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്, മറ്റ് വാട്ടർ സപ്ലൈയെ പറ്റി നമ്മൾ ചോദിക്കുന്നില്ല. അതിൽ പ്രധാനമായും ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം, അതായത് നമ്മൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കുന്ന ശുദ്ധജല വിതരണ സംബന്ധിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാപ്പ് വാട്ടർ ഫ്രം ട്രീറ്റഡ് സോഴ്സ് എന്നുള്ള രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ ഈ ശുദ്ധീകരണ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഡ്രിങ്കിങ് വാട്ടറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ടാപ്പ് വാട്ടർ ഫ്രം അൺട്രീറ്റഡ് സോഴ്സ്, അതായത് ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്ന ഒരു ഒരു വിഭജനം അതിന് നമ്മൾ വരുത്തുന്നു. പിന്നെ നമുക്ക് കിണറുണ്ട്, ഹാൻഡ് പമ്പുണ്ട്, ട്യൂബ് വെൽ, ബോർവെൽ ഉണ്ട്, ഇനി സ്പ്രിങ് പോലെയുള്ള വിരളമായ കുടിവെള്ള സ്രോതസ്സുകളെയും നമ്മൾ പിന്നെ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ സെൻസസിൽ.
0: ഓക്കെ, പിന്നീടുള്ളത് ആക്സസ് ടു ലാട്രിൻ, മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അല്ലേ?
1: അതെ അതെ അതെ.
0: വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റ് കണക്റ്റഡ് ടു, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
1: അതായത് നമ്മൾ ഈ ടോയ്ലറ്റിൽ നിന്നുള്ള വെള്ളം ഒഴികെ മറ്റ് നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ജലം, ഉപയോഗിച്ച് കഴിഞ്ഞ ജലം എങ്ങോട്ടാണ് നമ്മൾ ഒഴുക്കി വിടുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യം. പല വീടുകളിലും അതിന് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും, അടച്ച് മൂടിയ സംവിധാനമുണ്ടോ, ഇനി അതല്ല അതൊരു ജനറൽ ഡ്രെയിനേജിനോടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇനി അതല്ലെങ്കിൽ ഓപ്പൺ ഡ്രെയിനേജ് ആയിട്ടുള്ള തുറന്നു കിടക്കുന്ന കാനയിലേക്കാണോ, ഇനി അങ്ങനെ ഡ്രെയിനേജ് ഒന്നും ഇല്ലാതെ വെറുതെ പറമ്പിലേക്ക് ഇറക്കി വിടുകയാണോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ ചോദ്യം. ഇത് ശുചീകരണ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്. ശുചിത്വമായി ബന്ധപ്പെട്ട
0: അവൈലബിലിറ്റി ഓഫ് കിച്ചൺ ആൻഡ് എൽപിജി കണക്ഷൻ.
1: എൽ പി ജി കണക്ഷൻ നമ്മളത് രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അതിൽ എൽ പി ജി കണക്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് അടുക്കളയുണ്ടോ, എൽ പി ജി കണക്ഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം അടുക്കളയാണ്, ഓരോ തരം അടുക്കളയിലും എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ അടുക്കളയിൽ സ്വന്തമായി ഒരു അടുക്കളയുണ്ട്, ആ അടുക്കളയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് എൽ പി ജി കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ അടുക്കള ഇല്ലാതെ വീടിനുള്ളിൽ തന്നെ വേറൊരിടത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് എൽ പി ജി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും പ്രത്യേക കോളങ്ങളുണ്ട്. ഇത് വളരെ വിശദമായി തന്നെ മലയാളത്തിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് എന്യൂമറേഷൻ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുള്ളത്.
0: ഓക്കെ, നമുക്കൊരു ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ, ഞാൻ തിരുവനന്തപുരത്തുനിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ളത്?
2: ആ, ഞാൻ ഇന്നലെ തന്നെ ഈ ന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു.
1: പക്ഷേ
2: അതിലെനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നിയത്, ആ വീട് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യാൻ എനിക്ക് ശരിക്കും ഇപ്പൊ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ ലൈൻ കൊണ്ടുവന്നിട്ടാണ് ഞാൻ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്യൂമറേറ്റർ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വരാതെ പോകില്ലോ അല്ലേ?
1: കണ്ടുപിടിക്കാൻ
2: പറ്റാതെ
1: ഇല്ല ഇല്ല. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഏത് എന്യൂമറേറ്ററുടെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലാണോ വരുന്നത്, ആ ലൊക്കേഷൻ ആ എന്യൂമറേറ്റർക്ക് നമ്മൾ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് കൊടുക്കും ആപ്പിൽ. അവര് വീട്ടിൽ വന്നിട്ട് വരുന്ന സമയത്ത് സാറിന് ഈ എസ് സി ഐ ഡി ഹാൻഡ് ഓവർ ചെയ്യാം. അതായത് ഒരു 100 മീറ്റർ ബഫർ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാർ ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് മാറി ചെയ്താൽ പോലും നമുക്ക് ഈ ഈ ഐ ഡി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാർ എസ് സി ഐ ഡി ഉപയോഗിച്ച് ചെയ്തു, എന്യൂമറേഷൻ ബ്ലോക്ക് മാർക്ക് ചെയ്ത് വളരെ ദൂരത്തേക്ക് മാറിപ്പോയി, ആ സമയത്ത് സംഭവിക്കുന്നത് ഈ ഒരു എന്യൂമറേഷൻ ഐ ഡി വേറെ ഒരു എന്യൂമറേറ്റർക്കായിരിക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ വരുന്ന ആൾക്ക് സാർ എസ് സി ഐ ഡി പറഞ്ഞു കൊടുക്കുമ്പം അത് മാച്ച് ആവാത്ത സാഹചര്യം വരും. അങ്ങനെ മാച്ച് ആവുന്നില്ലെങ്കിൽ എന്യൂമറേറ്റർ ഏറ്റവും ആദ്യം ചെയ്യുന്നത് സാറിൻ്റെ വിവരങ്ങൾ ഒന്നുകൂടെ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐ ഡി മാറിപ്പോയത് കൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല. ഓരോ ഉത്കണ്ഠയും ആവശ്യമില്ല, എല്ലാവരോടും കൂടിയുള്ള ഒരു ജനറൽ പോയിന്റാണിത്.
2: സാർ വേറെ സംശയം കൂടെ അതിനകത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നവർ ആരാന്ന് ചോദിക്കുന്നത്. കാരണം മക്കൾ രണ്ടുപേരും സ്ഥലത്ത് വീട്ടിലില്ലാത്ത മാരി ചെയ്ത് പോയതുകൊണ്ടും ഞാൻ എന്റെയും ഭാര്യയുടെ പേര് മാത്രമേ പിടിച്ചിട്ടുള്ളൂ.
1: മാത്രം മതി, മാത്രം മതി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തത് ശരിയാണ്.
0: ഓക്കെ, ഹരിദാസ് ജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പം ഈ ലൊക്കേഷൻ മാപ്പിങ്ങിൻ്റെ ആ കാര്യം പറയുമ്പോൾ, ഇപ്പം ഒരാൾ വാടകയ്ക്ക് താമസിക്കുന്നു, അവിടെ നിന്നാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ വീടുണ്ട്. അപ്പം അദ്ദേഹം മാപ്പ് ചെയ്യേണ്ടുന്നത് ഏതാണ്, ലൊക്കേറ്റ് ചെയ്യേണ്ടത്?
1: അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ താമസിക്കുന്ന സ്ഥലമാണ് മാപ്പ് ചെയ്യേണ്ടത്. സ്വന്തം വീടല്ല, നമ്മൾ ഓണർഷിപ്പിനെ ഇതിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നില്ല.
0: ഓക്കെ, റേഡിയോ ടെലിവിഷൻ ലഭ്യമാണോ, പിന്നെ ആക്സസ് ടു ഇന്റർനെറ്റ്. അപ്പം അതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്
1: തന്നെയാണല്ലേ.
0: ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അവൈലബിൾ ആണോ, ടെലഫോൺ മൊബൈൽ കണക്ഷൻ ഉണ്ടോ, ബൈസിക്കിൾ സ്കൂട്ടർ ഇല്ലേ, കാർ ജീപ്പ് വാൻ, മെയിൻ സെറിയൽ കൺസ്യൂംഡ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്?
1: ആഹാര രീതിയെ കുറിച്ച് കഴിഞ്ഞ സെൻസസിൽ നിന്നും ഈ സെൻസസിലേക്കുള്ള ഒരു വ്യത്യാസപ്പെട്ട ചോദ്യമാണത്. നമ്മളിപ്പോൾ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷയൊക്കെ ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ആളുകൾ, ഓരോ വീട്ടിലും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ധാന്യം, അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ധാന്യം ഏതാണെന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഈ പ്രാവശ്യം സെൻസസിൽ പുതുതായി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ മലയാളികളുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ ഒരു പക്ഷേ അരിയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ സെൻസസ് എന്ന് പറയുന്ന സംഗതി ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ആണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓപ്ഷൻസും നമ്മളതിൽ ചേർത്തിട്ടുണ്ട്. അത് ഏതാണോ നമ്മൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആഹാരത്തിന് ഉപയോഗിക്കുന്ന ധാന്യം, അതാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്.
0: ഈ അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യേകമായിട്ട് കിച്ചൺ ഉണ്ടോ എന്നുള്ളതാണോ?
1: അത് നമ്മൾ പറഞ്ഞു വന്നിരുന്നു നേരത്തെ. അതായത് അവൈലബിലിറ്റി ഓഫ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു റൂം അങ്ങനെ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ നമുക്കിത് കുക്കിംഗ് ചെയ്യാമല്ലോ. അതായത് ഒരു കിച്ചൺ ഉള്ളിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഒരു ഒരു കുടുംബത്തിന് ഒരു ഒറ്റ മുറിയാണുള്ളത്. അപ്പോൾ ആ മുറിയെ അവർ കിച്ചണെന്നോ ബെഡ്റൂമെന്നോ ഒന്നും ക്ലാസിഫൈ ചെയ്യാതെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പൊതുവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കിച്ചൺ വെവ്വേറെ ഇല്ല, പ്രത്യേകം ഇല്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഒരു എൽ പി ജി കണക്ഷൻ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത്രയും ഇല്ലാത്ത ഈ ഇപ്പോൾ ഒരു വെവ്വേറെ ഒരു കിച്ചൺ ഇല്ല, ഇനി ഒരു ഒറ്റ മുറിയിലും കിച്ചൺ ഇല്ല, പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നു, വീടിന് പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നവരെ പോലും നമ്മളിതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ആ ചോദിച്ചേട്ടാ, എന്താണ് അറിയാനുള്ളത്? സംശയം ചോദിച്ചോളൂ.
3: ഇതിന്റെ ഈ ഫോം ഒക്കെ എവിടുത്താണ് കിട്ടുന്നത്? എങ്ങനെ സൂചിപ്പിക്കണം? എവിടെ കൊടുക്കേണ്ടത്?
1: അതെ, അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ സെൻസസിന്റെ ഫോം, നമ്മളൊരു ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുക്കുന്നതല്ല, മറിച്ച് സെൻസസിന്റെ രണ്ട് കാര്യങ്ങളാണ്. സ്വന്തം വിവരം നൽകാൻ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത്, ഈ വിളിച്ച ആൾക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ പോയി, അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ മറ്റോ ഉപയോഗിച്ച് ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് സ്വന്തം വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അത് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയും. അതിലും നമ്മൾ ഫോം ഓൺലൈനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സാറിന് ഈ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ ഓൺലൈനിൽ കയറി സ്വന്തം വിവരങ്ങൾ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ വിവരങ്ങൾ ഓൺലൈനിൽ കൊടുക്കാം. ഇനി ആ ഒരു ഒരു കാലാവധിയിൽ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വരുന്ന ജൂലൈ 1 മുതൽ 30 വരെ എല്ലാ വീടുകളിലും നമ്മുടെ സെൻസസ് എന്യൂമറേറ്റർമാർ, ടീച്ചർമാർ ഉൾപ്പെടുന്ന സെൻസസ് എന്യൂമറേറ്റർമാർ അതിൻ്റെ ഫോമുമായി അല്ലെങ്കിൽ മൊബൈൽ ആപ്പുമായി നേരിട്ട് വരികയും ആളുകളെ കണ്ട് വിവരം ശേഖരിക്കുകയും ചെയ്യും. അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്യൂമറേറ്റർക്ക് പറഞ്ഞാൽ അവരത് മൊബൈൽ ഫോണിൽ ആപ്പിൽ റെക്കോർഡ് ചെയ്യും.
0: ഹലോ, ഹലോ, സംശയം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മൾ ഇപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം വാടകയ്ക്ക് താമസിക്കുന്നവർ അവിടെ തന്നെ ആണ് പറയേണ്ടത്. അതുപോലെ ഈ അംഗങ്ങൾ, അവിടെ താമസിക്കുന്ന എത്ര പേരുടെ അംഗങ്ങളുണ്ട് എന്നുള്ള ചോദ്യമുണ്ടോ?
1: അതെ,
0: അതെങ്ങനെയാണ്? ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ആ വാടകയ്ക്ക് താമസിക്കുന്നിടത്ത് ഇപ്പം ഇപ്പം ഒരാൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് പേര് പേരൻസ് മാത്രമേ കാണുകയുള്ളൂ, മക്കളൊക്കെ വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോയോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആയിരിക്കും, അവരുടെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്?
1: അതായത് സെൻസസിൽ ഈ ഘട്ടത്തിൽ ഈ പറയുന്ന വീടുകളുടെ സെൻസസിൽ നമ്മൾ ഒരു വീട്ടിൽ താമസമുള്ള ആളുകളുടെ എണ്ണം, അതിൽ നമ്മൾ പറയുന്നത് സാധാരണ താമസക്കാരെന്നാണ് പറയുന്നത്. അതായത് സാധാരണ താമസക്കാരെന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ വീട്ടിൽ ഉണ്ടുറങ്ങുന്ന ആളുകളുടെ എണ്ണമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ വീട്ടിലുള്ള ഒരാൾ പഠിക്കാൻ വേണ്ടിയോ വിദേശത്തോ മറ്റോ സ്ഥിര താമസമായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച് ഒരു വീട്ടിൽ സ്ഥിരമായി അല്ലെങ്കിൽ സാധാരണ താമസിക്കുന്ന ആളുകളെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പുറത്ത് സ്ഥിരതാമസമുള്ള ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഇതിലുള്ള ഒരു സംഗതി, ഒരു താൽക്കാലിക വിസിറ്റ്, ഏതാനും ദിവസത്തേക്ക് മറ്റെടെങ്കിലും വിസിറ്റിന് പോയിട്ടുള്ള ആളുകളെ, തിരിച്ചു വരാവുന്ന ആളുകളെ നമ്മളിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലാതെ പഠനത്തിനോ ജോലിക്കോ മാറി താമസിക്കുന്ന ആളുകളെ നമ്മൾ ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല.
0: ഇപ്പോൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ ഷെയർഡ് അക്കോമഡേഷനായിട്ടുള്ള വീടുകളൊക്കെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇപ്പം ഷെയർ ചെയ്ത് അക്കോമഡേഷൻ ഉള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് യൂണിറ്റ് ആയിട്ടൊക്കെ ജീവിക്കുന്നവർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്?
1: അതായത് നമ്മളിതിന് സെൻസസ് വീട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് വെവ്വേറെ കുടുംബങ്ങൾ താമസമുണ്ട്. ഇനി കുടുംബം എന്ന് പറയുന്നത് തന്നെ സെൻസസിലെ ഒരു പ്രത്യേക നിർവചനമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതിൽ ബന്ധമുള്ള ആളുകളുണ്ടായിരിക്കാം, ബന്ധമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരിക്കാം, ഇനി ബന്ധമുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് താമസിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരൊറ്റ യൂണിറ്റായി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആളുകളെ നമ്മൾ ഒരു കുടുംബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മൂന്ന് വീടുകൾ, മൂന്ന് മുറികളിലായിരിക്കും ഇവർ താമസിക്കുന്നുണ്ടാവുക. അതിൽ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ കിച്ചണാണുള്ളതെങ്കിൽ ഇവരെല്ലാവരെയും ചേർത്തിട്ട് നമുക്കൊരൊറ്റ കുടുംബമായിട്ട് പരിഗണിക്കാം. അതാണ്
0: ഓക്കെ. ഇപ്പോഴേ ഒരു നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
4: ഹലോ, നമസ്തേ.
0: നമസ്തേ.
4: അരുൺ എന്നാണ്.
0: എവിടെ?
4: എന്റെ പേര് അരുൺ എന്നാണ്. ഞാൻ തിരുവനന്തപുരം ചാവടിമുക്കിൽ നിന്നാണ് വിളിക്കുന്നത്.
0: എന്താണ് അറിയേണ്ടത്, ചോദിച്ചോളൂ.
4: ഓക്കെ സാർ, എന്റെ സംശയം, നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വീടിന്റെ കണക്കെടുപ്പാണല്ലോ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത്. സാധാരണ പദപ്രയോഗം തന്നെ വീടായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
1: അപ്പൊ
4: അതിൽ ഈ അപ്പാർട്ട്മെന്റ് ഉൾപ്പെട്ട് വരുന്നുണ്ടോ? അവിടെ ഈ സെൻസസുമായി ബന്ധപ്പെട്ട് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവര് കാര്യം ധാരാളമായിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഈ സെൻസസിലെ ആ ഡേറ്റ കളക്ഷനിൽ എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ ഇപ്പൊ നിലവിൽ ആ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വിവരമാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ വീടുകളുള്ള അവസരത്തില് ചിലപ്പോൾ ഒരു വീട് ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ അത് സംബന്ധിക്കുന്ന വിവരം നമുക്ക് നിലവിൽ ഇപ്പം ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായിട്ട് ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോമല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: അപ്പൊ
4: അത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒഴിഞ്ഞു കിടക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കാൻ പറ്റുന്നത്? അതാണ് എന്റെ രണ്ട് സംശയം.
1: അതായത് ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റുകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ സെൻസസിന്റെ ഭവന സെൻസസ് അല്ലെങ്കിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസിന്റെ ഭാഗമായിട്ട് എന്യൂമറേറ്റർ ആദ്യം ചെയ്യുന്നത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ ആദ്യത്തെ 1-ഓ 2-ഓ ദിവസം ഈ അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു ഏരിയ, ഒരു ഏതാണ്ട് ഒരു 200 വീടുകൾ ഉള്ള ഒരു ഏരിയ ആയിരിക്കും അത്, അല്ലെങ്കിൽ ഒരു 800 പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയയിൽ ചുറ്റി നടന്ന് എല്ലാ ബിൽഡിങ്ങുകളെയും തിരിച്ചറിയുകയും അതിൽ അപ്പാർട്ട്മെൻ്റ് ഉൾപ്പെടും, ഒറ്റയ്ക്ക് നിൽക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ ഉൾപ്പെടും, നോൺ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ ഉൾപ്പെടും, ആരാധനാലയങ്ങൾ, മറ്റ് എല്ലാ ഹോട്ടലുകൾ, നോൺ റെസിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സംഗതികളെയും ലിസ്റ്റ് ചെയ്തിട്ട് പ്രോപ്പറായി നമ്പർ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പാർട്ട്മെൻറ്റുകളെ നമ്മളൊരു ബിൽഡിംഗ് ആയിട്ട് മാർക്ക് ചെയ്യും. ആ അപ്പാർട്ട്മെൻറ്റുകളിൽ വെവ്വേറെ താമസിക്കുന്ന താമസമുള്ള ഓരോ യൂണിറ്റിനെയും ഓരോ സെൻസസ് ഹൗസുകൾ അല്ലെങ്കിൽ സെൻസസ് വീടുകളായി മാർക്ക് ചെയ്യുകയും അവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഈ കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാ കുടുംബങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലാണ് നമ്മളിതിനെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒഴിഞ്ഞു കിടക്കുന്ന, അതായത് 1-ഓ 2-ഓ വീടുകൾ ഉണ്ടായിരിക്കുകയും അതിൽ ഒന്നിൽ താമസിക്കുകയും മറ്റേതിൽ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യും. അപ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വിവരമാണ് കൊടുക്കേണ്ടത്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടിനെ കുറിച്ച് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടതല്ല. ആ സമയത്ത് എന്യൂമറേറ്റർ അവിടെ ചെന്നിട്ട് ആ വീട് ലോക്ക്ഡ് ആണോ വേക്കൻ്റ് ആണോ ഏതാണ് സ്റ്റാറ്റസ് അത് റെക്കോർഡ് ചെയ്തോളൂ.
0: അതായത് ഇൻഡിവിജ്വല് എന്യൂമറേഷൻ ഫോമിൽ അത് കാണിക്കണമെന്നില്ല,
1: തൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന മറ്റെവിടെയെങ്കിലും ഉള്ള വീടുകളെ കുറിച്ച് പൊതുജനം ഈ സെൽഫ് എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്.
0: സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സ്വന്തമായിട്ട് വീടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് രേഖപ്പെടുത്തണം.
1: അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സ്വന്തമായിട്ട് വേറൊരിടത്ത് ഉണ്ട്, ഇനിയിപ്പോ ഇദ്ദേഹം താമസിക്കുന്നത് ചിലപ്പോ ഈ മൂന്ന് ബിൽഡിങ്ങുകൾ അദ്ദേഹത്തിന്റെ സ്വന്തമായിരിക്കും. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഈ വീടിന്റെ സ്റ്റാറ്റസ്, ഓണർഷിപ്പ് സ്റ്റാറ്റസ് സ്വന്തം എന്ന് എഴുതാം. റെന്റഡ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ വേറൊരിടത്ത് വീടുണ്ടെങ്കിൽ.

0: അതിനെ പ്രത്യേകം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല.
1: അനുബന്ധമായ ഒരു ഉപചോദ്യം സർ, നമ്മളിപ്പം ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർക്ക് ഈ ഡിജിറ്റൽ സെൻസസിലെ സെൽഫ് ഇന്യൂമറേഷൻ ഫോം ഇപ്പോ 16-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള സമയത്ത് സമർപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ?
0: ഒരു തടസ്സവുമില്ല. താങ്കളുടെ കുടുംബം, താങ്കളുടെ കുടുംബത്തെ, കുടുംബത്തിലെ ഒരാളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് താങ്കൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഏത് ഭാഗമാണോ, ഒരു പ്രത്യേക റൂമായിരിക്കല്ലോ, ഒരു ഫ്ലാറ്റ് ആയിരിക്കുമല്ലോ, അതിന്റെ വിവരങ്ങൾ ചേർത്തിട്ട് സമർപ്പിക്കാം.
2: ഈ ഇപ്പം ഈ ഒരുമിച്ച് താമസിക്കുന്നവരെ ഒരു കുടുംബമായിട്ട് കാണും, അത് ബന്ധുക്കളല്ലെങ്കിലും, അങ്ങനെയല്ല സൂചിപ്പിച്ചത്. അപ്പം ഈ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പെർമനൻ്റ് ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണെന്ന് കരുതുക, അപ്പോൾ അവരെ ഇതിനകത്ത് തന്നെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ടോ?
0: അതെ, കുടുംബത്തിൻ്റെ നിർവചനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലാർത്ഥത്തിലുള്ള ഒരു നിർവചനമാണ്. ഒരു സെൻസസ് വീട്ടിൽ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും അവരുടെ രക്തബന്ധം കണക്കിലെടുക്കാതെ നമ്മൾ ഒരു കുടുംബമായി പരിഗണിക്കും. ആ ഒരർത്ഥത്തിൽ ഒരു ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ, ഹൗസ് മെയ്ഡ് കൂടെ താമസിക്കുന്നുണ്ട് എടുക്കണം, ഡ്രൈവർ ഉണ്ടെങ്കിൽ എടുക്കണം, മറ്റ് സഹായികളൊക്കെ താമസിക്കുന്നുണ്ട്, എല്ലാവരെയും ചേർത്തിട്ട് ഒരു കുടുംബമായി പരിഗണിക്കേണ്ടതാണ്.
2: അതുപോലെ തന്നെ പല നമ്മുടെ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇപ്പം ഹോട്ടൽ തൊഴിലാളികൾ, അവരവിടെ തന്നെ ആയിരിക്കും ഉറക്കവും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്?
0: അതായത് ഒരു ഹോട്ടൽ തൊഴിലാളി ആ ഹോട്ടലിൽ തന്നെ രാത്രി ഉറങ്ങുന്ന സാഹചര്യമായിരിക്കും.
2: അത് ആരാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്? ആ ഹോട്ടലിൻ്റെ ഉടമയാണോ, ഷോപ്പിന്റെ ഉടമയാണോ, എങ്ങനെയാണ് അതിന്റെ?
0: അതിനെ നമ്മളിപ്പോ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു നോൺ റെസിഡൻഷ്യൽ ഭവന, എന്താ പറയാ, താമസേതര ഉപയോഗത്തിന് ഉള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ അതിൽ ഈ കക്ഷി താമസിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ താമസവും താമസേതര ഉപയോഗവും മിക്സഡ് പർപ്പസ് ആയിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരാൾ താമസം ഉണ്ടെന്ന്. അപ്പൊ എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന താമസിക്കുന്ന വ്യക്തിക്ക് വിവരം കൊടുക്കാവുന്നതേ ഉള്ളൂ.
2: അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഓണറാണ്, ആ ബിൽഡിങ്ങിൻ്റെ ഓണറാണ് ഇത് ചെയ്യേണ്ടത് അല്ലേ?
0: ബിൽഡിംഗ് ഇത് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിൽ ആരാണോ താമസിക്കുന്നത് അയാളാണ് ചെയ്യേണ്ടത്.
2: അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ അതിൻ്റെ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്ന ആൾ വേറൊരാളായിരിക്കും, അയാൾക്ക് സ്വന്തമായിട്ട് വീട് കാണും, അയാൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്യൂമറേഷനിൽ കൊടുക്കുന്നത്.
0: അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം
2: കൊടുക്കണം. ഈ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ താമസിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് എന്യൂമറേഷൻ കൊടുക്കേണ്ടതുണ്ടോ?
0: അവരുടെ വിവരം അവർക്ക് കൊടുക്കാം. സെൽഫ് എന്യൂമറേഷനിൽ അവർ ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്ക് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ കൊടുക്കാം.
2: ഓക്കെ. അതുപോലെ തന്നെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം.
2: നമസ്തേ. ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ജയരാമൻ.
2: ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
3: ഞാൻ ഒലിപ്പനട.
2: ആ, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത് ചോദിച്ചോളൂ.
3: എന്റെ സംശയം, റേഡിയോയിൽ വരുന്നില്ലല്ലോ.
0: ഉണ്ട്, കേൾക്കാമല്ലോ,
2: പറഞ്ഞോളൂ.
3: അല്ല, ഇവിടെ എനിക്ക് റേഡിയോയിൽ പരസ്യമാണ് കേൾക്കുന്നത്.
2: അത് നമ്മുടെ അനന്തപുരി FM ആണോ വെച്ചിരിക്കുന്നത്? അത് ഇപ്പം വരും, അത് കുറച്ച് സമയത്തിനകം വീണ്ടും ഈ പരിപാടി അതിനകത്ത് തന്നെ തുടർന്ന് കേൾക്കാൻ പറ്റും. താങ്കൾ ചോദ്യം ചോദിച്ചോളൂ, കുഴപ്പമില്ല.
3: നമസ്കാരം സർ.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: നമസ്കാരം. എനിക്കൊരു സംശയം, ഈ നമ്മുടെ ഈ നേരത്തെ മറ്റേ ഈ SIR എടുത്തല്ലോ.
0: അതെ.
3: ആ സമയത്ത് ഇവിടെ ഈ നമ്മുടെ ഈ നോമിനേഷൻ എടുക്കാനായിട്ട് എന്റെ വീട്ടിൽ വന്നത് ഹരിതയുടെ ഒരു ജീവനക്കാരിയാണ് വന്നത്.
0: ശരി.
3: അപ്പൊ ഇതുപോലെ ഇപ്പൊ ഈ സെൻസസ് എടുക്കുന്ന സമയത്ത് ഈ സാർ പറയുന്ന നോമിനേറ്റ് അവര് തന്നെ നേരിട്ട് വരുമോ, അതോ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ എങ്ങനെ അയക്കുമോ എന്നൊരു സംശയമാണ് എനിക്ക്.
0: അതെ, സെൻസസിന് വേണ്ടി നമ്മൾ ഒരാളെ എന്യൂമറേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. സാറിന്റെ വീടിരിക്കുന്ന കുറെ വീടുകൾക്ക് ആ ഒരു സ്ഥലത്തെ ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഒരു എന്യൂമറേറ്റർ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അത് മിക്കവാറും ഒരു സ്കൂൾ ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും. അവർ നേരിട്ട് വീട്ടിൽ വന്ന് കണക്കെടുക്കും.
3: കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഞാനത് ചോദ്യം ചെയ്തപ്പോ അത് അന്നത്തെ BLO യ്ക്ക് സുഖമില്ലാതായി പോയി, അങ്ങനെ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വരുമെന്ന് പറഞ്ഞു, പിന്നെ ആരും വന്നില്ല.
0: ഇത് രണ്ടും രണ്ട് പരിപാടികളാണ്. ഒന്ന് ഇലക്ഷൻ.
3: എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ റിട്ടയർഡ് എംപ്ലോയി ആണ്.
0: ശരി,
3: എനിക്ക് അറിയാം കാര്യം. പിന്നെ ഇങ്ങനെ ഒരു സംശയം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോണ്ടാണ് ഞാനിപ്പോ വിളിച്ചത്.
0: നമുക്ക് സാറിന് ഇപ്പോ ഒരു ഉദാഹരണത്തിന്, നമുക്ക് സെൻസസിൽ നമ്മൾ ഒരു ടോൾ ഫ്രീ നമ്പർ 1-855 എന്ന് പറഞ്ഞ ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
2: 1-855.
0: ആ 1-855 സാറിപ്പോ കവർ ചെയ്യുന്നില്ല, വീട്ടിൽ ആള് വരുന്നില്ല, സെൻസസ് കഴിഞ്ഞിട്ടും ആള് വരുന്നില്ലെങ്കിലും സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ നമുക്ക് ഈ 1-855 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കാം. അതായത് സെൽഫ് എന്യൂമറേഷൻ സംബന്ധിച്ച

0: സംശയങ്ങൾക്കെല്ലാം ഈ 1855 എന്ന ടോൾ ഫ്രീ ഉപയോഗിക്കാം. സാറിൻ്റെ വീട്ടിൽ തീർച്ചയായും എന്യൂമറേറ്റേഴ്സ് വരും, ഡാറ്റ കളക്ട് ചെയ്യും. അതിന് മുമ്പ് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൺലൈനായിട്ട് സെൽഫ് എന്യൂമറേഷൻ.
1: മക്കളെ പ്രത്യേകമാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
0: ശരി ശരി ശരി. ശരി, അപ്പൊ എന്യൂമറേറ്റർ വരുമ്പോ വിവരങ്ങൾ കൊടുത്താൽ മതി.
2: ഓക്കെ, ജയരാമൻജി വിളിച്ചതിൽ വളരെ സന്തോഷം. ഇപ്പൊ വേറൊരു സംശയം, ഇപ്പൊ നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഈ പല ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അന്യ ജില്ലകളിൽ നിന്ന്, അടുത്തുള്ള ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ കൊല്ലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, അവരായിരിക്കും ഗൃഹനാഥൻ്റെ പേരിൽ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, അങ്ങനെ ഇതിനകത്ത് സെൽഫ് എന്യൂമറേഷനിൽ കൊടുക്കാൻ കഴിയുമല്ലോ.
0: ഈ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന ആള് ദിവസവും പോയി വരുന്ന ആൾക്ക് അവരുടെ വീടിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതാണ്, അതിൽ തടസ്സമൊന്നുമില്ല.
2: അപ്പൊ അവര് സ്വന്തം വീട്ടിലെ ലൊക്കേഷനാണ്,
0: ആ ലൊക്കേഷൻ മാപ്പിൽ മാർക്ക് ചെയ്താൽ മതി.
2: മാർക്ക് ചെയ്താൽ,
0: അതായത് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഗവൺമെന്റ് ഓഫീസിൽ ഇരുന്ന് സ്വന്തം ഡെസ്ക്ടോപ്പില് അവിടുത്തെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് അവിടെ താൻ സ്ഥിരമായി താമസിക്കുന്ന വീടിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് ഈ ഐ ഡി വേണമെങ്കിൽ ഭാര്യയെ ഏൽപ്പിച്ചിട്ട്.
2: അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
0: അതെ അതെ അതെ, അതും പ്രധാനപ്പെട്ടാണ്. പിന്നെ അതുപോലെ പുറത്ത് ജോലിക്ക് വേണ്ടി മാറി താമസിക്കുന്ന ആളുകൾ കുടുംബത്തോടോ അല്ല ഒപ്പം അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് ചെയ്യേണ്ടത്.
2: അതായത് ഇപ്പോൾ ഒരാൾ ഇവിടെ പെർമനന്റ് ആയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അയാള് ഇവിടെ താമസിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ സ്വന്തം വീട്ടിലെ ഡീറ്റെയിൽസ് വേറെ കൊടുക്കണം.
0: ആരൊക്കെയാണോ അവിടെ താമസമുള്ളത്, അവിടെ ഇപ്പൊ കുടുംബത്തിലെ കുറച്ച് അംഗങ്ങൾ മാത്രം അവിടെ താമസമുണ്ട്, ഇദ്ദേഹം ഇവിടെ തനിച്ചാണ് താമസമെങ്കിൽ ഇദ്ദേഹത്തിന്റെ കണക്കുകൾ ഇവിടെയും അവരുടെ കുടുംബത്തിന്റെ കണക്ക് അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെയാണ് സെൻസസിന്റെ ഒരു
2: മെത്തഡോളജി.
0: അവർക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ ഇദ്ദേഹത്തിന്റെ സ്വന്തം ഇതിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്രേ
2: ഉള്ളൂ. ഈ ഐ ഡി നമ്പറിന് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇതാണ് ഐ ഡി നമ്പർ എന്നുള്ളത്?
0: ഈ ഐഡന്റി നമ്പർ
2: എച്ചിലാണ്
0: തുടങ്ങുന്നത്. അത് നമ്മൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരും. അത് SEID, സെൽഫ് എന്യൂമറേഷൻ ഐ ഡി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐ ഡി അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. നമുക്ക് SMS ആയും ഈ ഐ ഡി ലഭ്യമാവും. ഇനി നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും ഈ ഐ ഡി വരും. ഇനി എന്യൂമറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഐ ഡി അറിയാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്യും.
2: ഓക്കെ, വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ
3: ഹലോ, ഞാൻ ഭാർഗവനാണ്.
2: എവിടെ നിന്ന് വിളിക്കുന്നു?
3: കരുനാഗപ്പള്ളി, കൊല്ലം
2: ജില്ലയാണ്. ചോദിച്ചോളൂ, എന്താണ് അറിയാനുള്ള സംശയം ചോദിച്ചോളൂ.
3: ഞാൻ എന്റെ പേരിലുള്ള വസ്തുവും വീടും എന്റെ മകൻ ഞാൻ ധനനിശ്ചയം ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്.
0: ശരി,
3: എനിക്ക് ഇവിടെ ഇത് എന്യൂമറേഷന് വരുന്നുടനെ അവരുടെ ജഗന്നാഥൻ എന്ന് പറയുന്ന എന്റെ മോന്റെ പേര് കൊടുത്താൽ മതിയോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്.
0: അത് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഏത് അംഗത്തെയും ആ കുടുംബത്തിന് കുടുംബനാഥനായി തീരുമാനിക്കാം. കുടുംബം ആരെയാണോ കുടുംബനാഥൻ എന്ന് പറയുന്നത് അതായിരിക്കും ആ കുടുംബത്തിന്റെ നാഥൻ.
3: ഞാൻ മോഹൻ ഇതെല്ലാം എഴുതി കൊടുത്ത് വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തിരിക്കുകയാണ്
2: ബന്ധമില്ല. അദ്ദേഹത്തിന് സ്വന്തം പേര് തന്നെ താങ്കൾക്ക് കൊടുക്കാവുന്നതാണ്.
0: പറയാം പറയാം, ഇദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യാം. അത് ആ കുടുംബം എന്താണോ
2: കുടുംബനാഥനായി
0: പറഞ്ഞു കൊടുക്കുന്നത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട് മകന് കൊടുത്തത് കൊണ്ട് മകൻ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അത് ഓണറോ പ്രായം കൂടിയ ആളാവണമെന്നില്ല, പ്രായം കുറഞ്ഞ ആളാവാം, ഇനി പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന ആളാവണമെന്നില്ല, സ്ത്രീ ആവണമെന്നില്ല, പുരുഷനാവണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഒരു നിശ്ചയമില്ല അതിൽ. അത് ആരാണോ കുടുംബം തീരുമാനിക്കുന്നത് അതാണ് കുടുംബം.
3: ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്.
0: ശരി,
2: അപ്പോൾ ആരുടെ പേര് വേണമെങ്കിലും അവിടെ താങ്കളുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. നമ്മളെ കേരളത്തിലെ ഒരു പ്രത്യേകത, നിരവധി ആൾക്കാർ ജോലിക്കായും മറ്റുമായിട്ടൊക്കെ വിദേശങ്ങളിലും ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികളും ഒക്കെ പോകുന്ന ഒരു സവിശേഷതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഈ കണക്കുകൾ ഈ സെൻസസിൽ വരുമോ?
0: ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ സെൻസസ്, ഭാരത സെൻസസ് 2027 അല്ലെങ്കിൽ സെൻസസ് നമ്മൾ നടത്തുന്നത് എപ്പോഴും ഇന്ത്യയുടെ ജോഗ്രഫിക്കകത്ത് നമ്മുടെ ജൂറിസ്ഡിക്ഷണൽ യൂണിറ്റ്സിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതാണ് സെൻസസിൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ട് തന്നെ

0: സ്ഥിര താമസമില്ലാത്ത അല്ലെങ്കിൽ ഈ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സന്നിഹിതരല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉപയോഗിക്കുന്നില്ല, അവരുടെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നില്ല. വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പ്രവാസികളുടെ വിവരങ്ങൾ നമ്മൾ സെൻസസിൽ ശേഖരിക്കുന്നില്ല. അതിന് കാരണം ആളുകളെ അവരുടെ താമസ സ്ഥലത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ സെൻസസിൻ്റെ മെത്തഡോളജി അനുസരിച്ച്.
1: ഓക്കെ, പക്ഷേ നമ്മുടെ ഈ സെൻസസിൻ്റെ ഡാറ്റ പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിനുമൊക്കെ ഈ വിവരങ്ങൾ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരം ആൾക്കാരെ ഈ സെൻസസിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു കറക്റ്റായിട്ടുള്ള രേഖയായിരിക്കും.
0: അത് നമ്മുടെ ഇന്ത്യൻ സെൻസസ് ഞാൻ പറഞ്ഞു 150 വർഷം പഴക്കമുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നിർവചനങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സെൻസസ് എടുക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും സെൻസസ് എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഇന്ത്യൻ സെൻസസ് നടക്കുന്ന സമയത്ത് ഇവിടെ താമസമുള്ള ഒരു വിദേശിയെ നമ്മൾ ഇവിടെ എണ്ണുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം ഇന്ത്യയുടെ ജോഗ്രഫിക്കുള്ളിൽ സെൻസസ്, അതായത് സെൻസസിന്റെ പോപ്പുലേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ മൊമെന്റ് ആണ്. അതായത് 2027 ഫെബ്രുവരിയിലാണ് നമ്മൾ പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്ന ഫേസ് നടത്തുന്നത്. അങ്ങനെ നടന്ന് 28 രാത്രി 00 hours സെൻസസിന്റെ റെഫറൻസ് ടൈമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ആ പീരിയഡിൽ ഇന്ത്യയുടെ ജോഗ്രഫിയിൽ ആ ദിവസം ആ നിമിഷം ഇന്ത്യയുടെ ജോഗ്രഫിയിൽ എത്ര ആളുണ്ടോ അതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അതനുസരിച്ച് നമുക്ക് വിദേശത്തുള്ള ഒരാളെ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സവിശേഷത.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം
1: സാർ. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: നൂറാട് ബിജുകുമാർ.
1: ആ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: സംശയം എന്ന് പറഞ്ഞാൽ, ഒരു 3 എന്റെ കൂടെ എന്റെ ഭാര്യയുടെ അച്ഛൻ താമസമുണ്ട്.
0: ശരി.
2: അപ്പൊ പുള്ളിയുടെ അഡ്രസ് ഒക്കെ വേറെയാ, പക്ഷെ പുള്ളിക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളുള്ളതാ. അപ്പൊ സ്ഥിരമായിട്ട് എന്റെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് ആ സെൻസസിലേക്ക് ഇറങ്ങാം എന്നറിയാൻ വേണ്ടിയാ.
0: തീർച്ചയായും അവരെ നമ്മൾ സെൻസസിലൂടെ ഉപയോഗിക്കാം. ഇവിടെ പേര് ചേർക്കാം.
2: നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ ചേർക്കാമല്ലോ.
0: ചേർക്കാം.
1: ഇപ്പൊ ഈ നമ്മുടെ ഈ ലൊക്കേഷൻ മാപ്പ് അതിൽ ലൊക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അത് ഒരുപക്ഷെ എല്ലാവരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ ഈ നമ്മുടെ സെൽഫ് ഇന്യൂമറേഷന്റെ സമയത്ത്? ഇപ്പൊ സാധാരണക്കാർ ഒരുപക്ഷെ മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പോലും ലൊക്കേഷനൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എങ്ങനെയായിരിക്കും അത്?
0: അതായത് സെൽഫ് ഇന്യൂമറേഷൻ നമ്മൾ ഒരു തരത്തിൽ ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു കുടുംബത്തിൽ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഈ പോയിന്റർ മാർക്ക് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടായിരിക്കും സാർ. പ്രായമായ ആളുകൾക്കൊക്കെ അതിൽ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു സംരംഭമായ സ്ഥിതിക്ക് ആ കുടുംബത്തിൽ തന്നെയുള്ള കുറച്ചുകൂടെ ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകൾക്ക് ഇവരുടെ സഹായിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷനിലെ ഡേറ്റ ഈ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾക്ക് എന്യൂമറേറ്റർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഫൈനൽ ഡാറ്റയെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്യൂമറേറ്റർ വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ ലൊക്കേഷൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കിലേക്ക് ചേർത്തിട്ട് ഡാറ്റ ഡൗൺലോഡബിൾ ആവേണ്ടതുണ്ട്. അതപ്പോൾ അത് ഒരു പ്രാധാന്യമേറിയ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ലൊക്കേഷൻ മാർക്ക്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് പാപ്പുരേശ്വരം വില്ലേജിൽ നിന്ന് ഹേമേന്ദ്രകുമാറാണ്.
1: ആ, ചോദിച്ചോട്ടെ, നമ്മുടെ സംശയം എന്താണെന്ന് ചോദിച്ചോളൂ.
3: ആ ശരി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് സാർ, എനിക്ക് എന്റെ മകന്റെ പേരിലാണ് വീട്. അപ്പൊ വീടിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ അപ്പൊ അതുകൊണ്ട് അതിന് നമുക്ക് എങ്ങനെ എന്തോ വേണമെന്നുള്ളതാണ്.
0: വീടിന്റെ മേൽക്കൂര പണി കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ സെൻസസിന്റെ മെത്തഡോളജി അനുസരിച്ച് മേൽക്കൂര പണി തീർന്ന മുഴുവൻ വീടുകളെയും നമ്മൾ നമ്പർ ഇടുകയും സെൻസസ് വീടുകളായി അടയാളപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. അവിടെയുള്ള താമസക്കാരിൽ ആരാണോ കുടുംബനാഥനായ അവർ പറയുന്നത് ആ മുഴുവൻ താമസക്കാരുടെയും എണ്ണം നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ഇതിൽ എടുക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, മകൻ ഗൾഫിലായ സ്ഥിതിക്ക് സ്ഥിര താമസം അല്ലാത്ത ആളുകളെ നമ്മൾ സെൻസസിൽ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല, നമ്മൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പൊ നിങ്ങൾ സ്ഥിര താമസമുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ മതി.
1: ഇപ്പൊ ഇദ്ദേഹം ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ പലർക്കും ഒരു ആശങ്കയുണ്ട്. ഇപ്പം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പൊ ഇതിനകത്ത് കൊടുത്തില്ലെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായി മാറുമോ എന്നൊക്കെയുള്ള രീതിയിൽ.
0: ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമ്മൾ സെൻസസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തി വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക,

0: ചെയ്യുന്നത് നമ്മൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ്. നമ്മൾ ആ ഡാറ്റ ഇൻഡിവിജ്വൽ ബേസിസിൽ ഒരു പർപ്പസിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല അതൊരു കോടതിക്ക് മുന്നിൽ പോലും തെളിവായി ഉപയോഗിക്കാൻ സാധ്യമല്ല. ഈ സെൻസസിൽ കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ 100% സെക്യൂരിറ്റിയോടുകൂടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, അതിനെ നമ്മൾ റിവീൽ ചെയ്യില്ല. ഇതിൻ്റെ അഗ്രിഗേറ്റ്സ്, അതായത് ഒരു പഞ്ചായത്തിൽ എത്ര, വില്ലേജിൽ എത്ര, എത്ര ടോയ്ലറ്റ് വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, എത്ര മൊബൈൽ കണക്ഷൻ ഉണ്ട്, വീടുകളുടെ സാഹചര്യം, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
1: അഗ്രിഗേറ്റ്
0: ഇൻഫർമേഷൻ മാത്രമേ പാസ്സുള്ളൂ. അപ്പോൾ ഇതിൽ ആര് ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരാൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. കാരണം ഇത് നമ്മുടെ മൊത്തത്തിലുള്ള വികസന സൂചികകളെ അറിയാനും ഭരണപരവും സ്ഥിതിവിവരപരമായ പ്രധാനപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുമാണ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വ്യക്തി വിവരങ്ങൾക്ക് ഇതിൽ പ്രാധാന്യമില്ല.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ചന്ദ്രൻ എന്ന് പറഞ്ഞോളാം.
1: എവിടെ നിന്നാ?
2: കൂത്തുപറമ്പ്. കൂത്തുപറമ്പ്.
1: ഓക്കെ ഓക്കെ, കണ്ണൂരിൽ നിന്ന്. ഓക്കെ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
2: സാറേ, എന്റെ മകൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അപ്പോ അതിന്റെ പേര് ഇത് കൊടുക്കാവോ?
0: മകനെ ബാംഗ്ലൂരിൽ, നമ്മളെന്താ പറയുക, ഈ ഹൗസ് ലിസ്റ്റിംഗ്, നമ്മൾ ഈ വീടുകളുടെ കണക്കെടുപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ഇതിനനുസരിച്ച് മകൻ ബാംഗ്ലൂരിൽ താമസമുള്ളത് അദ്ദേഹത്തിന് അവിടെ ബാംഗ്ലൂരാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. അപ്പം മകൻ്റെ വിവരം ഇവിടെ കൊടുക്കേണ്ട സാഹചര്യം ഇല്ല.
1: അപ്പൊ സ്ഥിരതാമസം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ആ സ്ഥിതിക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല,
0: കൊടുക്കണ്ട. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മൾ അതൊരു ആ ഒരു മെത്തഡോളജിയാണ് ഇന്ത്യൻ സെൻസസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, വിളിച്ചൊരു സന്തോഷം. നമ്മുടെ ഇപ്പോഴ് ഈ മാസം 30-ാം തീയതിയോടുകൂടി സെൽഫ് നോമിനേഷന്റെ പ്രോസസ്സ് കഴിയും. അപ്പൊ ഇതിന്റെ അടുത്ത 1-ാം ഘട്ടം, ശരിക്കുള്ള 1-ാം ഘട്ടം എന്ന് പറയുന്നത് ജൂലൈ 1 മുതലാണ് ആരംഭിക്കുന്നത്. അതിന്റെ അത് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെല്ലാം വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതേ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: അതായത് എന്യൂമറേറ്റർ വീട്ടിൽ വന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ നമ്മൾ സെൽഫ് എന്യൂമറേഷനിൽ കൊടുത്തിട്ടുള്ള അതേ വിവരങ്ങൾ തന്നെയാണ്.
1: ഒരുപക്ഷെ ഒരു സംശയം കൂടി, ഈ എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് ഒരു പക്ഷേ വീട്ടിൽ ആളുണ്ടാവാൻ വഴിയല്ലോ, ഒരുപക്ഷെ ജോലിക്ക് പോയിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്?
0: എന്യൂമറേറ്റർ വീട്ടിൽ വരുന്ന സമയത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ്, ആളില്ല എങ്കിൽ
1: ഓൾറെഡി
0: സെൽഫ് എന്യൂമറേറ്റർ ചെയ്താണെങ്കിൽ പോലും എന്യൂമറേറ്റർ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരാൾ ലഭ്യമാവണം. അപ്പൊ എന്യൂമറേറ്റർ സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം, എന്യൂമറേറ്റർ ഒരു തവണ ചെല്ലുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ അദ്ദേഹം വർക്ക് കണ്ടിന്യൂ ചെയ്യും, എന്നിട്ട് പിന്നീട് സമയമുള്ള എപ്പോഴാണോ ഈ വീട്ടിൽ ആള് ലഭ്യമാകുക എന്നുള്ള വിവരം അടുത്ത വീട്ടുകാരിൽ നിന്നോ മറ്റോ അന്വേഷിച്ചറിഞ്ഞിട്ട് വീണ്ടും ആ വീട് സന്ദർശിക്കും. ഇനി അങ്ങനെ റിപ്പീറ്റഡ് എഫേർട്ട്
1: എന്യൂമറേറ്റർ,
0: അങ്ങനെ എന്യൂമറേറ്റർ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഫോൺ നമ്പർ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ലഭ്യമാവുകയാണെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ ഉണ്ടാവുക, ആ സമയത്ത് വീട്ടിൽ പോയി
1: ഡാറ്റ.
0: അതിലൊരു പ്രത്യേകത, ഈ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായിട്ട് കൊടുത്ത ഫോൺ നമ്പർ എന്യൂമറേറ്റർക്ക് ലഭ്യമാണെങ്കിൽ ഈ വീട്ടുകാരൻ ഈ ഐഡി കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ.
1: ഓക്കെ ഓക്കെ,
0: അതുകൊണ്ട് ഈ അടഞ്ഞു കിടക്കുന്ന വീട് സെൽഫ് എന്യൂമറേഷൻ ചെയ്തോ ഇല്ലേ എന്ന് എന്യൂമറേറ്റർക്ക് ഈ ഐഡി ആപ്പിൽ ടൈപ്പ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല.
1: അപ്പോൾ അത് ജൂലൈ 1-ാം തീയതി മുതൽ ജൂലൈ 30-ാം തീയതി വരെയാണ് അല്ലേ? ഒരു പക്ഷേ ഒരു 15-ാം തീയതി ഒക്കെ ആയിട്ടും നമ്മുടെ വീട്ടിൽ എന്യൂമറേറ്റർ എത്തിയില്ല എങ്കിൽ ഈ ദേഹത്തിന് എന്ത്, ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും?
0: അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സെൻസസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമ്മൾ നോ യുവർ എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ പർട്ടിക്കുലേഴ്സ് വെച്ചിട്ട് നമ്മുടെ ഏതാണോ എന്യൂമറേറ്റർ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മാത്രമല്ല, തൊട്ടടുത്ത വീടുകളിലൊക്കെ ഈ എന്യൂമറേറ്റർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ലൊക്കാലിറ്റിയിൽ പരിചയമുള്ള ഒരു ടീച്ചറോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും എന്യൂമറേറ്ററായിട്ട് വരുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു മേഖലയിലുള്ള എന്യൂമറേറ്ററുകളെ അറിയാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, ഇപ്പം നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് ഈ ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എത്രയോ ജനങ്ങൾ, 140 കോടി ജനങ്ങളുടെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അപ്പോൾ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും അവർ കൊടുക്കുന്ന കൃത്യമായ വിവരങ്ങൾ

0: കൊടുക്കുക, അവരോട് സഹകരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഈ തരത്തിലൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സഹകരണം ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് ഇത് ശിക്ഷ അർഹമാണോ?
1: അതായത് സെൻസസ് നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. കാരണം സുപ്രധാനമായ ഡേറ്റ ശേഖരണം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹകരണം നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷെ സാറ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ സെൻസസുമായിട്ട് സഹകരിക്കാതിരിക്കുക, സെൻസസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുക, അതുപോലുള്ള സംഗതികൾ സെൻസസ് ആക്ടിൻ്റെ പരിധിയിൽ ശിക്ഷാർഹമാണ്. അത് വേണ്ട സമയങ്ങളിൽ അതുമായതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം പൂർണ്ണമായും തീരുകയാണ്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരവധി ശ്രോതാക്കൾ വിളിക്കുകയും താങ്കൾ അതിന് വളരെ വിശദമായിട്ടുള്ള മറുപടികൾ കൊടുക്കുകയും ചെയ്തു. ഒരുമാതിരി ഒട്ടുമിക്ക സംശയങ്ങൾക്കും നമുക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുത്ത് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുകയും ഇവിടെ എത്തി ഒരു മണിക്കൂർ തിരക്കിട്ട ജോലികൾക്കിടയിലും ഇവിടെ വന്ന് ഈ നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെഎമ്മിന് ആകാശവാണിയുടെ പേരിലും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: നമസ്കാരം. ആകാശവാണിയായി വരാനും നിങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് സംവദിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി. നമസ്കാരം. ഓക്കെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതും ആയ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4.

ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: अनारोग्य मंदिर जाएं, स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ഐടിഐ എഫ്എം ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ഐടിഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: nominee Pranav Jha and independent candidate Parimal Nathwani in the fray. Polling began at 9 this morning and will continue until 4 in the evening. Counting of votes will commence at 5 p.m., following which the results will be declared. All 81 MLAs of the Assembly are expected to cast their votes. In Mizoram, voting for the lone Rajya Sabha seat is also underway, with candidates from the ruling Zoram People's Movement and the opposition Mizo National Front locked in a direct contest. In Himachal Pradesh, 7 people lost their lives in a road accident in Chamba district last night. All the deceased were residents of the same village, including 3 real brothers and a married couple. The accident occurred near Mani Zero on the Pukhri Masroon Road in the Chura Assembly area when a Bolero vehicle went out of control and plunged nearly 500 metres into a deep gorge. U.S. President Donald Trump and Iranian President Masoud Pezeshkian have virtually signed a 14-point Memorandum of Understanding MOU aimed at ending hostilities between the two countries, reopening the Strait of Hormuz, and launching a 60-day process to negotiate a final agreement on sanctions and Iran's nuclear program. The White House also said Trump signed the MOU personally while meeting French President Emmanuel Macron in Paris yesterday. In the FIFA World Cup 2026, England opened their Group L campaign with a 4-2 victory over Croatia at Dallas Stadium in Arlington, United States. And with that, we end this news bulletin.
1: Agashavani, Kannur. Ippol, Sevana Vartakal Kelkam. Kendra Sarkar Vidyabhyasa Sthapanamaya കണ്ണൂർ ചെണ്ടയാട് ജവഹർ നവോദയ വിദ്യാലയം 2026-27 അധ്യയന വർഷം 11 ക്ലാസ് കോമേഴ്സ് സ്ട്രീമിലെ ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ക്ലാസ്സിൽ 60% അതിനു മുകളിലോ മാർക്കുണ്ടായിരിക്കണം. വിദ്യാർത്ഥികൾ 1-6-2009 31-7-2011 ഇടയിൽ ജനിച്ചവരും 2025-26 അധ്യയന വർഷം കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 10 ക്ലാസ് പഠിച്ചവരും ജില്ലയിലെ സ്ഥിര താമസക്കാരും ആയിരിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0990-02-96-2965. വിവര പൊതുജന സമ്പർക്ക വകുപ്പ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി യുവാക്കൾക്ക് നൽകിവരുന്ന ബഷീർ ചെറുകഥാ പുരസ്കാരത്തിന് ജില്ലയിലെ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 40 വയസ്സ്. മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത സൃഷ്ടികൾ. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ തപാൽ മാർഗമോ ഇമെയിൽ വഴിയോ ഈ മാസം 25 തീയതിക്കകം അയക്കണം. ഇമെയിൽ വിലാസം prdcontest@gmail.com. ഫോൺ നമ്പർ 0499425514. കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് കണ്ണൂർ മോഡൽ കരിയർ സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് ഈ മാസം 20 രാവിലെ 10 മുതൽ 12 വരെ സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 സെറ്റ് ബയോഡാറ്റ സഹിതം എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 0479-7730-3130 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തളിപ്പറമ്പ് പട്ടുവത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം ഫിസിക്സ് 1, പൊളിറ്റിക്കൽ സയൻസ് 1, ഇക്കണോമിക്സ് 1, കൊമേഴ്സ് 1 എന്നീ അധ്യാപക തസ്തികകളിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് പി എസ് സി നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ 24 വൈകുന്നേരം 5 മണിക്ക് മുൻപായി. കണ്ണൂർ സിവിൽ സ്റ്റേഷൻ അഡീഷണൽ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497270357. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ കം മൈക്രോ ഓപ്പറേറ്റർ എന്നീ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. ഇലക്ട്രീഷ്യന് ദ്വിവത്സര ITI യോഗ്യത വേണം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭിലഷണീയം. അഭിമുഖം യഥാക്രമം 22 രാവിലെ 11 മണിക്കും 23 രാവിലെ 11 മണിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. നിശ്ചിത യോഗ്യതയുള്ള, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള 18-ന് 36-ന് ഇടയിൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497270052. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 22-ന് നടക്കും. ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചർ തസ്തികയിലേക്ക് രാവിലെ 10 മണിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ വിഭാഗത്തിൽ രാവിലെ 11 മണിക്കും കൂടിക്കാഴ്ച നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ്സാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467221400. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മയിൽപ്പീലി തൂക്കം, ജി അനിൽകുമാറും സംഘവും അവതരിപ്പിച്ചത്.

0: നിന്റെ വഴിയൊന്നു നടപ്പാൻ ശക്തി പോരാഞ്ഞു കിടക്കുന്നു നീ.
1: മുടക്കുന്നില്ല ഞാൻ നിന്റെ വഴിയൊന്നു നടപ്പാൻ ശക്തി പോരാഞ്ഞു കിടക്കുന്നു നീ.

0: കേട്ടുള്ളൊരു വാക്കുകൾ ഒതുവാൻ താണി അതുമില്ലാതെ മർക്കള കുലത്തിൻ അതീവൻ കേസരിക്കില്ലാത്ത ഭാവം നിനക്ക് ദൂരാടയോ ദൈ
1: മക്കടാ കുലത്തിൻ

0: ഏട്ടന്റെ കരുത്തിന്റെ പെരുമയ്ക്ക് മുന്നിൽ പൊറ്റനാം കുരങ്ങച്ച ഒന്നും അതില്ലയോ
1: ഏട്ടന്റെ കരുത്തിന്റെ പെരുമയ്ക്ക് മുന്നിൽ പൊറ്റനാം കുരങ്ങച്ച ഒന്നും അതില്ലയോ
0: അനുജാ മൃഗോദര കുന്തി തനുജന കുന്നിഷ്ടം കാട്ടുന്ന നിന്നുടെ രീതികൾ
1: അനുജാ മൃഗോദര കുന്തി തനുജന കുന്നിഷ്ടം കാട്ടുന്ന നിന്നുടെ രീതികൾ
0: കുത്സത കാട്ടാതെ പൊറുക്കുന്നു ചേട്ടന ഹനുമാൻ ഞാനിതം മറിയടോ താനുവേദി
1: ഉത്സവ കാട്ടാതെ പൊറുക്കുന്നു ചേട്ടന ഹനുമാൻ ഞാനിതെന്ന് അറിയടോ
2: താനുവേദി
0: അവിധം ചൊന്നിട്ടു അത്ഭുതം.

മാനസാലിച്ചുയോജനിജാടുവാണുസുഖിക്കയും ദീനഭാവം എന്നു പാണ്ഡവർ കാടുവാണു നടക്കയും.

0: ജി അനിൽകുമാറും സംഘവും അവതരിപ്പിച്ച മയിൽപ്പീലി തൂക്കമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ലാറ്റ കൊണ്ടു ചമച്ച കോട്ടയിലിട്ടു ചുട്ടു പൊടിച്ചതും രൂക്ഷമായ മൃഗോദരൻ.
2: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും കരാറിലൊപ്പിട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. സംസ്ഥാന ഗവൺമെന്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. രാവിലെ ഇൻഡോറിലെ വിമാനത്താവളത്തിൽ ഗവർണർ മങ്കുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, മറ്റ് മുതിർന്ന നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓംകാരേശ്വറിൽ അരിവാൾ രോഗ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗപൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ജൂൺ 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുന്ന ദ്രൗപദി മുർമു റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലെയനുമായി ഫ്രാൻസിലെ ഏവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ജനുവരിയിൽ ഇന്ത്യയിൽ നടത്തിയ 16th ഇൻഡോ യൂറോപ്യൻ ഉച്ചകോടിക്ക് ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയ പുരോഗതി ഉണ്ടായതായി നരേന്ദ്രമോദിയും വാണ്ടർലെയനും വിലയിരുത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവെച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായേൽ ബഗായയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. പി എം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പി എം ശ്രീ നടപ്പാക്കിയാൽ അത് കുട്ടികൾക്ക് ഉപകരിക്കുമെന്നും വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വേണ്ടെന്ന നിലപാടെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പി എം ശ്രീ അറബിക്കടലിൽ

അത് പ്രസംഗത്തിലെ വൈകാരിക പ്രയോഗം മാത്രമാണെന്നും പി എം ശ്രീയിലെ ആശയപരമായ പ്രശ്നങ്ങളോട് വിയോജിപ്പുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് നടത്തുന്ന അവയവദാനം തെറ്റാണെന്നിരിക്കെ അവയവദാനവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലെ നല്ല മാതൃകകൾ എങ്ങനെ നടപ്പാക്കാമെന്ന് സമൂഹം ചർച്ച ചെയ്യണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ ആവശ്യപ്പെട്ടു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ അടൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സരത്തിൻ്റെ പേരിൽ ഭാവനയിൽ സൃഷ്ടിച്ച വാർത്ത പ്രചരിപ്പിക്കുന്ന പ്രവണത മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കോട്ടയത്ത് സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വൈകിട്ടോടെ സ്രവ പരിശോധനാ ഫലം ലഭ്യമാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETA ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പാക്കുന്നത് രാജ്യത്തിൻ്റെ കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. 2026 June 8, 15, 16 തീയതികളിലെ ദൈനംദിന കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ യാത്രക്കാർ വർദ്ധിക്കുന്നതായാണ് കാണുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് അയ്യങ്കാളിയുടെ 85-ാം സ്മൃതിദിനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി KA തുളസി രാവിലെ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് കേരള പുലയർ മഹാസഭയുടെ നവോത്ഥാന സ്മൃതി സംഗമം കിഴക്കോട്ടയിൽ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 1-3 തോൽപ്പിച്ചു. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെയും നേരിടും. നാളെ പുലർച്ചെ കാനഡ ഖത്തറുമായി മത്സരിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടത്തുന്ന യോഗാദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാദിനാചരണത്തിന് സംസ്ഥാനത്തും വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. കോമൺ യോഗ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ, കൊച്ചി, തിരുവനന്തപുരം IISD തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലും യോഗാദിനം ആഘോഷിക്കും. പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് യോഗ പരിശീലിക്കാൻ ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. യോഗയിലും ആയുർവേദത്തിലും സ്ലൊവാക്യൻ ജനതയ്ക്ക് വലിയ താൽപ്പര്യമാണെന്ന് സ്ലൊവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ചും ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം പുലർത്തുന്ന നിരവധി പേർ സ്ലൊവാക്യയിൽ ഉണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം നിരവധി സ്ലൊവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ എത്തുന്നുണ്ടെന്നും അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച വാർത്താലാബ് മാധ്യമശില്പശാല പുരോഗമിക്കുന്നു. PIBയും മഞ്ചേരി പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനായ ചടങ്ങിൽ മഞ്ചേരിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണൽ മികവ് വർദ്ധിപ്പിക്കാനും പുതിയ പ്രവണതകൾ പരിചയപ്പെടുത്താനുമാണ് ശില്പശാല. PN പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31-ാമത് ദേശീയ വായനാ മഹോത്സവത്തിനും 1 വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാദിനമായ നാളെ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊതു ഇടങ്ങളിൽ 100,000 വായനാ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് ഇക്കൊല്ലത്തെ മുഖ്യപരിപാടിയെന്ന് മന്ത്രി N ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലാതല പരിപാടി നാളെ രാവിലെ പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത 66 കോഴിക്കോട് മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് വരെ സർവീസ് റോഡ് റൺവേ ആക്കുന്ന വിഷയത്തിൽ MK രാഘവൻ MP ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അനുകൂല നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി MK രാഘവൻ അറിയിച്ചു. ട്രാഫിക് പരിഷ്കാരം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണ പരിഹാരം കാണുന്നതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നാളെ വിപുലമായ യോഗം ചേരുമെന്നും MP അറിയിച്ചു.
നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12-ാം വാർഷികത്തോടനുബന്ധിച്ച് ബി ജെ പി കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത

0: അത് സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സദസ് ഉദ്ഘാടനം ചെയ്യും. പ്രവൃത്തി പൂർത്തീകരിച്ച കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ നിർമ്മാണ പ്രവൃത്തികളിലെ അപാകതകൾ ജൂലൈ 1 പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കലക്ടർ കർശന നിർദ്ദേശം നൽകി. തിരുവമ്പാടി MLA സി കെ കാസിമിൻ്റെ ഇടപെടലിനെ തുടർന്ന് കലക്ടറുടെ ചേംബറിൽ KSTP ജീവനക്കാരുടെയും കരാർ കമ്പനി പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ റിസർവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. SN കോളേജിൽ RBI AGM സബിത് സലീം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് റീൽസ് മത്സരവും ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. തലശ്ശേരി ഗവൺമെൻറ് ബ്രണൻ കോളേജിൽ ഉച്ചകഴിഞ്ഞ് ബോധവൽക്കരണ പരിപാടിയും ഉണ്ടാകും. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് മുതിർന്ന പൌരന്മാർക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാക്കർ പറഞ്ഞു. ഡിവിഷന് കീഴിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് പെൻഷനേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, സോഡാ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഐസ് ഫാക്ടറികൾ, കുടിവെള്ള ബോട്ടിലിംഗ് യൂണിറ്റുകൾ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും കരാറിൽ ഒപ്പിട്ടു. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. സംസ്ഥാന ഗവൺമെന്റിന് PM ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി KM ഷാജി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ആസ്ത്മ ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ സംസാരിച്ചത് ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടിരിക്കുമല്ലോ. തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: കഫ് വേരിയന്റ് ആസ്മ. ഇതിൽ മറ്റു ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തുടർച്ചയായുള്ള വരണ്ട ചുമയാണ് കണ്ടുവരുന്നത്. ആസ്മ കുട്ടികളിൽ വളരെ സാധാരണമാണ്. പല മാതാപിതാക്കളും കുട്ടിക്ക് ആവർത്തിച്ചുള്ള ചുമയെ സാധാരണ ജലദോഷത്തിന്റെ ഭാഗമായി കരുതാറുണ്ട്. എന്നാൽ ഇടയ്ക്കിടെയുണ്ടാവുന്ന കഫക്കെട്ട്, രാത്രിയിൽ കൂടുതലായി കാണപ്പെടുന്ന ചുമ, കളിക്കുമ്പോഴുള്ള ശ്വാസമുട്ട് എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. കുട്ടിക്ക് ശരിയായ ചികിത്സ നൽകിയാൽ അവന് സാധാരണ കുട്ടികളെ പോലെ പഠിക്കാനും കളിക്കാനും വളരാനും കഴിയും. രോഗം നിയന്ത്രണത്തിലാണെങ്കിൽ കുട്ടികൾക്ക് സാധാരണ പോലെ ഓടാം, നീന്താം, കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം. ആസ്മ ചില സാഹചര്യങ്ങളിൽ സിവിയർ അക്യൂട്ട് ആസ്മ എന്ന ഗുരുതര അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ശ്വാസം മുട്ടൽ പെട്ടെന്ന് കൂടുകയോ രോഗിക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുകയോ ചെയ്താൽ അത് ഗുരുതരാവസ്ഥയുടെ സൂചനയായേക്കാം. ഈ അവസ്ഥയിൽ ലക്ഷണങ്ങൾ അതിവേഗം രൂക്ഷമാവുകയും ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി വർദ്ധിക്കുകയും ചുണ്ട് നീല നിറമാവുകയും അബോധാവസ്ഥയിൽ ആവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ ഓക്സിജൻ നില നിരീക്ഷിക്കുകയും അടിയന്തര ചികിത്സ നൽകുകയും വേണം. ശ്വാസകോശത്തിന്റെ പ്രവർത്തനം വിലയിരുത്താൻ ഉപയോഗിക്കുന്ന പ്രധാന പരിശോധനയാണ് സ്പൈറോമെട്രി അഥവാ പൾമിനറി ഫംഗ്ഷൻ ടെസ്റ്റ്. ഒരാൾ എത്ര അളവിൽ വായു ശ്വസിക്കുന്നു, എത്ര വേഗത്തിൽ പുറത്തേക്ക് വിടുന്നു എന്നിവ അളക്കാൻ ഈ പരിശോധന സഹായിക്കുന്നു. ആസ്മ, COPD തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ കണ്ടെത്താനും രോഗത്തിന്റെ തീവ്രത മനസ്സിലാക്കാനും ചികിത്സയുടെ ഫലം വിലയിരുത്താനും ഇത് ഉപയോഗിക്കുന്നു. ഇതിൽ രോഗി ഒരു മൗത്ത് പീസ് വഴി ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം ശക്തിയായി മുഴുവൻ വായുവും പുറത്തേക്ക് വിടണം. ഈ പ്രക്രിയ സ്പൈറോമീറ്റർ എന്ന യന്ത്രം രേഖപ്പെടുത്തും. ആസ്മയിൽ ശ്വാസനാളങ്ങൾ ചുരുങ്ങുന്നതിനാൽ വായു പുറത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാകും. സ്പൈറോമെട്രി വഴി ഈ മാറ്റങ്ങൾ കണ്ടെത്താം. ശ്വാസനാളികൾ വികസിക്കുവാനുള്ള ബ്രോങ്കോ ഡയലേറ്റർ നൽകിയ ശേഷം പരിശോധന ആവർത്തിക്കുമ്പോൾ മിച്ചം കാണുന്നത് ആസ്മയ്ക്ക് അനുകൂലമായ ലക്ഷണമാണ്. സാധാരണയായി ഇത് 5 വയസ്സിനു മുകളിൽ ഉള്ള കുട്ടികൾ മുതൽ ഈ ടെസ്റ്റ് ചെയ്യാം. രോഗിയുടെ സഹകരണം ആവശ്യമായതിനാൽ വളരെ ചെറിയ കുട്ടികളിൽ ഇത് പ്രായോഗികമാകണമെന്നില്ല. ഇതിനായി ട്യൂബിലേക്ക് വളരെ ശക്തിയായി ഊതേണ്ടി വരും. തീരെ ചെറിയ കുട്ടികൾ ഈ ടെസ്റ്റിനു സഹകരിക്കില്ല. ഇതുകൂടാതെ രക്തപരിശോധനകളിൽ ഈസ്നോഫിൽ കൗണ്ട്, IgE കൗണ്ട് എന്നിവ അലർജി മൂലമുള്ള ആസ്മയിൽ കൂടുതലായി കാണപ്പെടും. കൂടാതെ അലർജി നിർണയിക്കാൻ ചർമ്മ പരിശോധന സ്കിൻ പ്രിക് ടെസ്റ്റ് ആവശ്യമായി വന്നേക്കാം. സ്കിൻ പ്രിക് ടെസ്റ്റ് എന്നത് അലർജി കണ്ടെത്തുന്നതിനുള്ള ലളിതവും സുരക്ഷിതവുമായ ഒരു പരിശോധനയാണ്. ഏതെങ്കിലും പ്രത്യേക വസ്തുവിനോട് ശരീരത്തിന് അലർജി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. ആസ്മ, അലർജിക് റൈനൈറ്റിസ്, ചർമ്മ അലർജി, ഭക്ഷ്യ അലർജി എന്നിവയുടെ കാരണം കണ്ടെത്താൻ ഈ പരിശോധന വ്യാപകമായി ഉപയോഗിക്കുന്നു. സ്കിൻ പ്രിക് ടെസ്റ്റ് വഴി പ്രേരക ഘടകങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതിനാൽ അലർജി ഒഴിവാക്കാൻ സഹായിക്കും. ആസ്മയുടെ നിയന്ത്രണം മെച്ചപ്പെടും. ശരിയായ ചികിത്സ തിരഞ്ഞെടുക്കുവാനും ഇത് സഹായിക്കുന്നു. അലർജിയുടെ ചികിത്സയിൽ വളരെ പ്രധാനമാണ് പ്രേരക ഘടകങ്ങൾ ഒഴിവാക്കുക എന്നത്. അലർജി ഉണ്ടാകുന്ന ഘടകങ്ങളുമായി അടുത്ത് ഇടപഴകാതിരിക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത്. വീട് വൃത്തിയായി സൂക്ഷിക്കുക, പുകവലി ഒഴിവാക്കുക, വീട്ടിൽ പൊടി കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നിവ വളരെ പ്രധാനമാണ്. ബെഡ്ഷീറ്റ്, തലയണ, തലയണ കവർ തുടങ്ങിയവ ഇടയ്ക്കിടെ കഴുകി വൃത്തിയാക്കണം. പൊടി വലിച്ചെടുക്കുന്ന കാർപ്പറ്റുകൾ, പഴയ വസ്ത്രങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. തീവ്രഗന്ധമുള്ള തൈലങ്ങൾ, അഗർഭക്തി സ്പ്രേകൾ എന്നിവയും ഒഴിവാക്കുക. ഭക്ഷ്യവസ്തുക്കളോട് അലർജി ഉള്ളവർ അത് കഴിക്കുന്നത് ഒഴിവാക്കണം. ആരോഗ്യകരമായ ഭക്ഷണ രീതി ശരീരത്തിലെ അണുബാധയും നീർക്കെട്ടും കുറയ്ക്കുവാനും പ്രതിരോധശേഷി വർദ്ധിക്കാനും ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ശ്വസന വ്യായാമങ്ങൾ, ബ്രീത്തിങ് എക്സസൈസ് ശീലമാക്കുക. അമിതമായ വൃത്തി, അത് പിന്നീട് അലർജി പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടുന്നു. അലർജി മൂലമുള്ള ആസ്മ രോഗികളിൽ ചിലപ്പോൾ മറ്റ് അലർജി രോഗങ്ങളായ വിട്ടുമാറാത്ത തുമ്മൽ, അലർജിക് ത്വക്ക് രോഗങ്ങൾ, എക്സിമ, അർട്ടിക്കേരിയ പോലുള്ളവ കണ്ടുവരാറുണ്ട്. ആസ്മയോടൊപ്പം ഇവയ്ക്കും ചികിത്സ ആവശ്യമാണ്. ചില രോഗികളിൽ എക്സിമ പോലുള്ള ചർമ്മ അലർജി കുറഞ്ഞതിനു ശേഷം ആസ്മ ലക്ഷണങ്ങൾ പ്രകടമാവുകയോ വർദ്ധിക്കുകയോ ചെയ്യാം. ഇതും അലർജിയുടെ ലക്ഷണമാണ്. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കൃത്യമായി ഉപയോഗിക്കുക. ഫോളോ അപ്പ് മുടക്കരുത്. കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ആസ്മ നിയന്ത്രണത്തിലാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച കാലയളവ് കഴിയുന്നതുവരെ മരുന്നുകൾ കഴിക്കുക. ആസ്മ നിയന്ത്രണത്തിലാണെങ്കിൽ ജീവിത നിലവാരം സാധാരണ പോലെ നിലനിർത്താം. കൃത്യമായ രോഗനിർണയം ഹോമിയോ ചികിത്സയിൽ നിർബന്ധമാണ്. രോഗം വ്യക്തികളിൽ ഉണ്ടാക്കുന്ന പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സമഗ്രവും വ്യക്തിഗതവുമായ ചികിത്സയാണ് ഹോമിയോപ്പതിയിലൂടെ ചെയ്യുന്നത്. ഹോമിയോപ്പതി ചികിത്സയിലൂടെ ആസ്മ രോഗം ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ കാലവും മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം ആസ്മ താൽക്കാലികമായി പരിഹരിച്ചുകൊണ്ട് പോകുക എന്നതിനപ്പുറം രോഗം പൂർണമായും ഉന്മൂലനം ചെയ്ത് മരുന്നുകൾ ഒഴിവാക്കി ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഹോമിയോ ചികിത്സ. രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ സമയത്ത് ചികിത്സ തേടുക. ശരിയായ രോഗനിർണയം, കൃത്യമായ ചികിത്സ, പ്രേരക ഘടകങ്ങൾ ഒഴിവാക്കൽ എന്നിവയിലൂടെ രോഗികൾക്ക് മികച്ച ജീവിതം നയിക്കാനാകും. നന്ദി.
1: ആസ്ത്മ, ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുഷ ഉള്ളാട്ടിൽ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. Thank you.
3: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1:58 വരെയും 2:30 മുതൽ 3 വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ തത്സമയം. ഇന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ട പാട്ട് ഏതാണ്? സന്ദേശങ്ങൾ അയച്ചോളൂ 85 47 02 70 54 എന്ന നമ്പറിലേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രം, ഗാനം, ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 85 47 02 70 54.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 49 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ തിരുവനന്തപുരം. റിലേ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ഝാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മാങ്കുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
2: യങ് ഇന്ത്യൻ ടുഡേ ഈസ് വെരി ഇൻക്വിസിറ്റീവ്. ഹീസ് ബീൻ എക്സ്പോസ്ഡ് ടു ദ ഇന്റർനെറ്റ് ഫോർ ദ ലാസ്റ്റ് 20 ഇയേഴ്സ് റൈറ്റ് ഫ്രം എ വെരി യങ് ഏജ്. ടു മൈ മൈൻഡ് ദേർ ഈസ് നോ ബെറ്റർ പ്ലേസ് ദാൻ ഇന്ത്യ ടുഡേ ടു ലൊക്കേറ്റ് യുവർ ഫെസിലിറ്റീസ്, ടു ലൊക്കേറ്റ് ഡേറ്റാ സെന്റേഴ്സ്, ടു ഗെറ്റ് എ പൂൾ ഓഫ് ടാലന്റ് ടു ഹെൽപ് യു ഇന്നോവേറ്റ് സ്മാർട്ടർ, ഫാസ്റ്റർ. ആൻഡ് we see India providing that enabling environment to encourage these innovators.
1: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.

0: ജാർഖണ്ഡിലെ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ ഒരു സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ, ഷിഗല്ല, മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
2: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. യുഎസ് നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎംശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പിഎംശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ എൽഡിഎഫും യുഡിഎഫും തീർക്കട്ടെ എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള

0: അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 പോയിന്റ് ഉയർന്ന് 77,057, നിഫ്റ്റി 47 പോയിന്റ് നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 രൂപയും ഗ്രാമിന് 13,850 രൂപയുമാണ് ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ, സമയം 1:00. വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തൽസമയം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ട പാട്ട് ഏതാണ്? ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയച്ചോളൂ. 85 47 02 70 54 എന്ന നമ്പറിലേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രം, ഗാനം, ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്ത് നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 85 47 02 70 54. ഇന്നത്തെ വാട്സാപ്പ് പ്രിയഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യത്തെ സന്ദേശം നോക്കാം. ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് രാജേഷ് ഏഴിലോടാണ്. ചിത്രം ഹിസൈനസ് അബ്ദുള്ള. കുറേ പ്രാവശ്യമായി ഞാൻ ആവശ്യപ്പെടുന്നതാണ് ഈ ഗാനത്തിന് വേണ്ടി ഇന്നെങ്കിലും വെച്ചു തരുമോ എന്നാണ് രാജേഷ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഗാനം രാജേഷ് ഏഴിലോടിൻ്റേത്. ഗാനരചന കൈതപ്രമാണ്. ഈണം രവീന്ദ്രൻ. പാടിയിരിക്കുന്നത് യേശുദാസ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. അടുത്ത ഗാനത്തിനായി സന്ദേശം അയച്ചത് വലിയന്നൂർ ഐഡിയൽ ക്രിയേഷൻ നിന്നും സ്റ്റാഫ് ആണ്. മാടമ്പി എന്ന മൂവിയിലെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടത്. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീത സംവിധാനം എം ജയചന്ദ്രൻ, ഗായകൻ യേശുദാസ്.

0: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തെരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 85 47 02 70 54. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രം, ഗാനം, ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്ത് അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു: 85 47 02 70 54. അടുത്ത ഗാനം ആരുടേതാണെന്ന് നോക്കാം. രമേശ് തരംഗ് ഇടക്കാട് നിന്ന് അയച്ച സന്ദേശമാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് 1-ാം രാഗം പാടി, ചിത്രം തൂവാനത്തുമ്പികൾ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, ഈണം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. പാടിയിരിക്കുന്നത് വേണുഗോപാലും ചിത്രയും ചേർന്ന്. ഗാനത്തിലേക്ക്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹരിതവേദിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി കൂടാളിയിൽ നിന്ന് മെഹറൂഫ് ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം വിയറ്റ്നാം കോളനി. ഗാനരചന വിച്ചു തിരുമല, ഈനം എസ് ബാലകൃഷ്ണൻ, പാടിയത് യേശുദാസ്. പവനരച്ചെഴുതുന്ന കോലങ്ങളിന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ബഹ്റിനിൽ നിന്ന് ബേബി രാധയാണ് അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത്. ചിത്രം ഇസബെല്ല, ഗായകൻ യേശുദാസ്, ഗാനശില്പികൾ ONV ജോൺസൺ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ശ്രീകല ശ്രീകണ്ഠപുരം അമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിട്ടുണ്ട്. ചിത്രം ദശരഥം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. ഒരു വിളിപ്പാടകലെ ഈ പടത്തിലെ ഗാനമാണ് അടുത്തതായി സന്ദേശം അയച്ചത്. ദിനേശൻ കരിക്കൻകുളം. പി ഭാസ്കറിന്റെ വരികളാണ്. ഈനം ജെറി അമൽദേവ്, ഗായകർ ജയചന്ദ്രൻ, എസ് ജാനകി.

രഞ്ജിത്ത് കുറ്റ്യാട്ടൂർ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കൂ. ചിത്രം നീലക്കടമ്പ്. ഗായകർ യേശുദാസ് ചിത്ര. ഗാനശില്പികൾ കെ ജയകുമാർ, രവീന്ദ്രൻ.

വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ തുടരുന്നു. അടുത്ത സന്ദേശം വായിക്കാം. ഇന്നലെ ഒന്നാം പിറന്നാൾ ആഘോഷിച്ച ഞങ്ങളുടെ ശ്രീബാലമോൾക്ക് വേണ്ടി അഗ്നിശരം എന്ന മൂവിയിലെ വിരുന്നു വന്നു സ്നേഹത്തിൻ പൂപ്പാലിക എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? അച്ഛൻ ശ്രീനാഥ്, അമ്മ ആതിര, സ്ഥലം ഉദിനൂര്. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഗാനം കേൾക്കാൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പിയാണ്, ഈണം എം കെ അർജുനൻ, പാടിയിരിക്കുന്നത് യേശുദാസ്. ഗാനം കേട്ടോളൂ.

അടുത്ത ഗാനം പവിത്രം എന്ന ചിത്രത്തിലെ വാലിന്മേൽ പൂവും. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചത് കാസർഗോഡ് ജില്ലയിലെ മൊട്ടയകൊച്ചിയിൽ നിന്നും സൗമ്യ, കൗശിക്, നാരായണി, ചന്ദ്രൻ. ഗാനരചന ONV കുറുപ്പ്, ഈണം ശരത്ത്. പാടിയത് MG ശ്രീകുമാറും സുജാതയും.

വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ 2:30 തുടർന്ന് കേൾക്കാം. പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സാങ്കേതിക സഹായം PV രമേശൻ. നിങ്ങൾക്കൊപ്പം ഷീബ പുഷ്പരാജ്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും ഒപ്പുവച്ച കരാർ പ്രാബല്യത്തിലായി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമാണ് ഇന്നലെ കരാറിൽ ഒപ്പുവച്ചത്. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതിനോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ ഉണ്ടാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ചെന്നൈയിൽ നിന്നും ആദ്യ കാർഗോ വിമാനം നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ഇത് വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തി പ്രാദേശിക വ്യവസായങ്ങൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ

0: കുറിച്ചു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനം ഏറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുകാരിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് മുതിർന്ന പൌരന്മാർക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദക്കർ. ഡിവിഷനിലെ കീഴിലെ അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിൽ.
1: This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi holding series of high-level meetings with leading French business leaders in Paris today, also to attend Viva Tech Summit this evening. Centre to construct over 26,000 kilometres of rural roads with allocation of more than 18,900 crore rupees in financial year 2026-27. Calcutta High Court refuses to stay West Bengal Speaker's decision to appoint Ritabrata Banerjee as Leader of Opposition. Memorandum of Understanding between the United States and Iran comes into effect, opens 60-day window for peace negotiations. And in hockey, India beat Uruguay 3-2, advances to semifinals in FIH Women's Nations Cup in New Zealand. Prime Minister Narendra Modi is holding a series of high-level meetings with leading French business leaders in Paris as part of efforts to deepen India-France economic and industrial cooperation. Prime Minister Modi will attend the Viva Tech 2026 alongside French President Emmanuel Macron in the evening. He will lead a series of high-level engagements at the summit, culminating in a highly anticipated keynote address that highlights India's skyrocketing global digital footprint. The Viva Tech Summit is Europe's largest technology and startup event, where Mr. Modi is expected to highlight India's growing innovation ecosystem and technological advancements. India will have the largest national pavilion at this edition of Viva Tech Summit, a fitting symbol of the enormous potential for partnership between the Indian and European innovation ecosystem. The Prime Minister is also scheduled to address members of the Indian community during a special diaspora event. The centre will construct over 26,000 kilometres of rural roads in the financial year 2026-27. According to the Ministry of Rural Development, more than 18,900 crore rupees has been earmarked for the construction of rural roads under the Pradhan Mantri Gram Sadak Yojana and related rural connectivity initiatives. A high-level review meeting was held to assess the progress of rural road connectivity projects. The meeting was chaired by Rohit Kansal, Secretary, Department of Rural Development. Senior officials from several states, including Andhra Pradesh, Bihar, Chhattisgarh, Jharkhand, Madhya Pradesh, Maharashtra, Rajasthan, and others, participated in the meeting. The Secretary laid special emphasis on providing last-mile connectivity to all remaining unconnected habitations. The Calcutta High Court today declined to grant any interim relief on West Bengal Assembly Speaker Ratindra Bose's decision to appoint breakaway Trinamool Congress MLA Ritabrata Banerjee as the Leader of Opposition in the Assembly. Hearing a petition filed by TMC MLA Shobhandeb Chattopadhyay challenging the rejection of his nomination and Banerjee's appointment, Justice Krishna Rao refused to stay the Speaker's decision. The court directed the respondents to file their affidavits within 3 weeks, while the petitioner has been granted 2 additional weeks to file a reply. The matter will be heard next on the 28th of July. President Draupadi Murmu has begun a five-day visit to Madhya Pradesh and Odisha today. On the first day of her visit, she arrived at Betul to attend a program titled Empowerment of Tribal Communities Through Spiritual Awakening, organized by the Prajapita Brahmakumari's Ishwarya Vishwa Vidyalaya. Addressing the gathering, the President said the conference aimed at empowering

0: India beat Uruguay 3-2, advanced to semi-finals in FIH Women's Nations Cup in New Zealand. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 49-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി, സിന്ധു വിജയൻ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞു കഴിഞ്ഞു. ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാനുള്ള കുരിശുകളും തയ്യാറായി. കഥയുടെ ആദ്യം ഇരട്ട കൊലപാതകം ചെയ്ത റസ്കോൾനിക്കോവിന് ഹൃദയം താങ്ങിപ്പിടിച്ചു നടക്കാൻ സോണിയ എന്ന കൂട്ടുകാരി നീട്ടിയത് തന്റെ ജീവിതകാലം മുഴുവനേറ്റ ദുരിതങ്ങളിൽ തനിക്കു താങ്ങായിരുന്ന സൈപ്രസ് മരത്തിൽ തീർത്ത കുരിശാണ്. കൊല്ലപ്പെട്ട ലിസവറ്റ നൽകിയ ചെമ്പുകുരിശ് അവൾ തനിക്കായി മാറ്റിവെക്കുന്നുണ്ട്. കാരണം അവൾക്കുള്ള പീഡനങ്ങൾ ഇനിയും തുടരുകയാണല്ലോ. സോണിയയുടെ അച്ഛൻ മർമലഡോവ് മരിച്ചുപോയി. നിസ്സഹായയായ ക്ഷയം പിടിച്ച അമ്മ കാതറീന മനോനില തെറ്റി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞുമക്കളുമൊത്ത് കരളലിയിക്കുന്ന നൃത്തപ്പാട്ടുകളുമായി കാതറീന എങ്ങോട്ടു പോകുന്നു? സഹായിയായ ആൻട്രി, പെങ്ങൾ ഡോണിയയുടെ യാത്ര പറയുന്ന നിക്കോവ്, എല്ലാവരും ചേർന്ന് കണ്ണീരുപ്പിൽ കുതിർന്ന രംഗങ്ങൾ കടന്നുവരുന്നു.
4: ഞാൻ ആൻട്രി. ഒരു പ്രധാന കാര്യം അറിയിക്കണം ഞാൻ വന്നത്.
5: എന്താണ്? എന്തു പറ്റി?
4: കാതറീനയ്ക്ക്
5: എന്താ എന്താണുണ്ടായത്?
4: അവർക്ക് ഭ്രാന്തായിരിക്കുന്നു. മനോനില തെറ്റി വീടിന് പുറത്തിറങ്ങി ഓടി. ഇപ്പോ വീണ്ടും വീട്ടിലെത്തി പരസ്പര ബന്ധമില്ലാത്തവ പുലമ്പിക്കൊണ്ട് ആകെ പ്രശ്നം.
5: കഷ്ടം.
4: എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. നിന്റെ അച്ഛന്റെ പഴയ മേലുദ്യോഗസ്ഥന്റെ അടുക്കലേക്ക് അവർ ഓടിയത്. അവരവിടെ ചെന്നപ്പോ അയാളെ വീട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. ഏതോ ജനറലിനൊപ്പം അയാൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു. കാതറീന അവിടേക്ക് പാഞ്ഞു ചെന്ന് പ്രശ്നമുണ്ടാക്കി. അവരവിടുന്ന് തിരിച്ചോടിച്ചിരിക്കണം. അമാലിയ ഇതിനോടൊക്കെ നാട്ടില് പാട്ടാക്കി.
5: എന്നിട്ടിപ്പോൾ
4: തന്നെ എല്ലാവരും ഉപേക്ഷിച്ച സ്ഥിതിക്ക് അവര് കുട്ടികളെയും കൂട്ടി തെരുവിലിറങ്ങി പാട്ടുപാടിയും നൃത്തം ചെയ്തും ഭിക്ഷയെടുത്തും പണം ഉണ്ടാക്കുമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. ദിവസവും ജനറലിന്റെ മുന്നിൽ ചെന്ന് ഈ പരിപാടി നടത്തു അത്രേ.
5: ഞാൻ ഇപ്പൊ ഇറങ്ങാം.
4: അവര് കുട്ടികളെ കാരണമില്ലാതെ തല്ലിക്കൊണ്ടിരിക്കുക. കുട്ടികളെല്ലാവരും കരയാണ്. അതിനിടയിൽ ലിസയെ പാട്ട് പഠിപ്പിക്കുന്നു, ആൺകുട്ടിയെയും പോലങ്കയെയും നൃത്തം ചെയ്യാൻ അഭ്യസിപ്പിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന തുണികളെല്ലാം വാരി വലിച്ചു കയറി കുട്ടികൾക്ക് നടന്മാരെ പോലെ തൊപ്പി തയ്യാറാക്കുന്നു. മുഴുവട്ടായി. സോണിയ, നീ വന്ന് കാണണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.
5: ചുമ കൂടിയിട്ടുണ്ടായിരുന്നു. അത് മൂർച്ഛിച്ചാൽ മസ്തിഷ്കത്തെ ബാധിച്ചേക്കും.
4: ഈ നില തുടർന്ന പിടിച്ചാ കിട്ടില്ല. സോണിയ, ഇത് നിന്നെ അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ ഇപ്പൊ തന്നെ വന്നത്.
5: ആൻട്രി, നിങ്ങൾ വന്നത് നന്നായി. ഞാൻ ഇറങ്ങാ.
6: ഒടുവിൽ ഞാൻ എന്റെ ഇരുട്ടുമുറിയിലെത്തിയിരിക്കുന്നു. മുമ്പൊരിക്കലുമില്ലാത്ത ഏകാന്തത. ആരുമില്ലല്ലോ. നസ്താസിയും വന്നിട്ടില്ല. കയറി വരാം. ഓ ഡോണിയ
5: ചേട്ടാ, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. എനിക്ക് ഒരു നിമിഷമേ വേണ്ടു ചേട്ടാ. എനിക്കിപ്പോ എല്ലാം അറിയാം. പെട്രോവിച്ച് എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. നിന്ദ്യമായൊരു സംശയത്തിന്റെ പേരിൽ അവർ ചേട്ടനെ പീഡിപ്പിക്കുക. യാതൊരു അപകടവും ഇല്ലെന്നാണ് പെട്രോവിച്ച് പറഞ്ഞത്. അതിനെ ചൊല്ലി അനാവശ്യമായി ഭയപ്പെടുകയാണെന്ന്. ഞാൻ ജീവിതത്തിലും മരണത്തിലും ചേട്ടനോടൊപ്പം തന്നെ ഉണ്ടാവും.
6: റസുമുഹിൻ വളരെ നല്ല മനുഷ്യനാണ്. അവൻ വളരെ ഉത്സാഹശാലിയും സമർത്ഥനും പ്രയത്നശീലനും സത്യസന്ധനും സ്നേഹസമ്പന്നനുമായ ഒരു ചെറുപ്പക്കാരനാണ്. ആ ശരി, ഇപ്പോൾ പൊയ്ക്കോളൂ, നമുക്ക് പിന്നെ കാണാം.
5: ചേട്ടാ, ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? നമ്മൾ എന്നേക്കുമായി വിട പറയുകയാണോ?
6: സാരമില്ല, നമുക്ക് പിന്നെ കാണാം, പൊയ്ക്കോളൂ.
5: എന്നാ ഞാൻ പോയേക്കാം.
6: അവൾ തിരിഞ്ഞു നോക്കിപ്പോകുന്നു. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ യാത്ര പറയുമ്പോൾ വാത്സല്യത്തോട് ആലിംഗനം ചെയ്യാത്തതെന്താണെന്ന് അവൾ സന്ദേഹിച്ചേക്കാം. പതിവുകൾ തെറ്റിക്കുന്നത് അവൾക്ക് സഹിക്കില്ല. ഇപ്പോൾ എന്റെ മനസ്സ് മുഴുവൻ സോണിയയാണ്. സോണിയ, നീയാണ് എന്റെ രക്ഷാമാർഗം, അഭയം.
4: റസ്കോൾനിക്കോ, ഞാൻ ആൻഡ്രി.
6: എന്താണ് നിങ്ങൾ പരിഭ്രാന്തനായി?
4: നിങ്ങളെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. അവര് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അവര് പിഞ്ചു കുട്ടികളെയും കൂട്ടി ആരോടും മിണ്ടാതെ പുറത്തുപോയി. അവരെ കണ്ടെത്താൻ സോണിയും ഞാനും വളരെ കഷ്ടപ്പെട്ടു. അവര് ചട്ടിയിൽ താളം പിടിച്ച് തെരുവിൽ മക്കളെയും കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു. കുട്ടികൾ കരയുക. കവലകളിലും കടകളുടെ മുന്നിലും നിന്ന് കലാപരിപാടി അവതരിപ്പിക്കുന്നു. ഒരു കൂട്ടം തെരുവ് പിള്ളേര് അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. റസ്കോൾനിക്കോ, നിങ്ങൾ വേഗം വരൂ.
6: അപ്പോൾ സോണിയ
4: ആകെ വെപ്രാളത്തിലാ. സോണിയുടെ മനസ്സിനും എന്തോ പറ്റിയിരിക്കുന്നു. കാതറീനയ്ക്ക് മുഴുഭ്രാന്ത. പോലീസ് ഉടനെ പിടിച്ചുകൊണ്ടു പോവും. അപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഓർത്തു നോക്കൂ.
6: ഇപ്പോൾ അവരെവിടെ?
4: പുഴയോരത്തുണ്ട്, പാലത്തിനടുത്ത്, സോണിയുടെ താമസ സ്ഥലത്തിനടുത്താ.
6: നമുക്കിറങ്ങാം.
4: ആ ശരി.

0: ശ്രദ്ധിച്ചാലും രണ്ട് പിഞ്ചുകുട്ടികളുടെ കരളലിയിപ്പിക്കുന്ന നൃത്തപ്പാട്ട് കണ്ണുള്ളവർ കാണുവിൻ, കാതുള്ളവർ കേൾക്കുവിൻ.
1: ഇത് നമ്മുടെ കുടിയൻ മർമലഡോവിന്റെ ഭാര്യയും കുട്ടികളും അല്ലേ? എന്തു നല്ല നിലയിൽ കഴിഞ്ഞവരാ.
2: അയാൾ ഉള്ളത് മുഴുവൻ കുടിച്ചു നശിപ്പിച്ചു, കുടുംബം വഴിയാതാരാക്കി.
0: പീറ്റേഴ്സ്ബർഗിലെ എല്ലാരും കാണട്ടെ, ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി സർക്കാരിനെ സേവിച്ച് ജോലിയിൽ ഇരുന്ന് മരിച്ച മാന്യനായ അച്ഛന്റെ കുഞ്ഞുങ്ങൾ തെരുവിൽ പിച്ചതെണ്ടുന്നത്. ഉപജീവനം നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇതാ ഇതാ തെരുവിൽ, ഇതാ ഇതാ തെരുവിൽ പിച്ചതെണ്ടുന്നു. ഞങ്ങൾ എന്നും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. സാർ ചക്രവർത്തി ഇതിലേക്ക് കടന്നു പോകുമ്പോ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തി ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു പറയും, അനാഥരായ ഞങ്ങളെ രക്ഷിക്കൂ പിതാവേ എന്ന്. അനാഥരുടെ രക്ഷകനാണ് അദ്ദേഹം. അച്ഛനില്ലാത്തവർക്ക് അച്ഛൻ, അയ്യോ ദയാലുവാണ് അദ്ദേഹം. അദ്ദേഹം ഞങ്ങളെ രക്ഷിക്കും. ആ വൃത്തികെട്ട ജനറൽ ലിഡാ കോയില, നൃത്തം തുടരൂ. ദൈവമേ, ഇവരെയും കൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യുക?
1: പാവം, ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനായിരുന്നു അവർക്ക് ആഗ്രഹം. കഷ്ടം, ഇപ്പോൾ ഇങ്ങനെയായി.
2: മനുഷ്യന്റെ വിധിയാ, എങ്ങനെയൊക്കെ മാറുമെന്ന് ആർക്കറിയാം.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 49-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ, ഡോണിയ, കവിത സഖി, ആൻഡ്രി, അനീഷ് നായർ, കൂടാതെ സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. രണ്ട് മുപ്പത് മുതൽ 3 മണിവരെ വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തത്സമയം. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 85 47 02 70 54.

ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വാട്സ്ആപ്പ് പ്രിയ ഗീതങ്ങൾ തത്സമയം തുടരുന്നു. ഇപ്പോൾ മുതൽ 3 മണിവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾക്ക് വേണ്ടി സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 85 47 02 70 54. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രം, ഗാനം, ഗായകൻ അല്ലെങ്കിൽ ഗായിക എന്നിവ വ്യക്തമായി ടൈപ്പ് ചെയ്ത് ഈ പറഞ്ഞ നമ്പറിലേക്ക് അയക്കുക ഇപ്പോൾ തന്നെ. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 85 47 02 70 54. ഇപ്പരിപാടിയിലൂടെ ഗാനം കേൾക്കാനായി സന്ദേശം ആദ്യം അയച്ചത് ലീന റെനീഷ് മരുതായി പയ്യപ്പറമ്പ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ലാൽസലാം സിനിമയിലെ ആരോ പോരുന്നൻ കൂടെ. ഗാനരചന ഒ എൻ വി ആണ്, ഈണം രവീന്ദ്രനാണ് പാടിയിരിക്കുന്നത്. എം ജി ശ്രീകുമാറും സുജാതയും രവീന്ദ്രനും ചേർന്ന്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത സന്ദേശം നോക്കാം. കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായരുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. അദ്ദേഹം രചന നിർവഹിച്ച സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ മറുമൊഴി തേടും കിളിമകളെ നിൻ എന്ന ഗാനം പ്രതീക്ഷിക്കുന്നു. സന്ദേശം അയച്ചത് അഭിലാഷ് കെ പി പരിപ്പായി. എസ് പി വെങ്കടേഷിന്റെ സംഗീതമാണ്. പാടിയത് എം ജി ശ്രീകുമാർ.

വാട്സപ്പ് പ്രിയഗീതങ്ങളിൽ അടുത്തതായി ഷെല്ലി പത്തൻപറയുടെ ഇഷ്ടഗാനമാണ് ചിത്രം ബ്രഹ്മചാരി. വയലാറിന്റെ വരികളാണ്, ദക്ഷിണമൂർത്തിയുടെ സംഗീതം, ഗായകൻ യേശുദാസ്.

ശില്പി പോയാൽ ശിലയുടെ ദുഃഖം. കാന്തവലയം എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിനു വേണ്ടി സന്ദേശം അയച്ച് കാത്തിരിക്കുന്നു അനിത മുണ്ടയാട്.

വാട്സപ്പ് പ്രിയ ഗീതങ്ങളിൽ അടുത്തതായി കൊമ്പൻ ദിനേശൻ പാപ്പിനിശ്ശേരി ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം മകൻ എന്റെ മകൻ. പൂവച്ചൽ ഖാദറിന്റെ വരികളാണ്, ജോൺസന്റെ സംഗീതം, ഗായകൻ യേശുദാസ്.

കുടമുല്ല കമ്മലണിഞ്ഞു ഈ പറക്കും തളിക ഈ ചിത്രത്തിലെ ഈ ഗാനത്തിന് വേണ്ടി സന്ദേശം അയച്ച് കാത്തിരിക്കുന്നു ശ്രിത, താപ്സി, സന്ദീപ്. ഉഷ, രാജൻ, ദിവ്യ, സുജിത്ത് എന്നിവർ ഇരിട്ടി കീഴൂരിൽ നിന്നും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഈനം ഔസേപ്പച്ചനാണ് പാടിയത്. യേശുദാസ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ വാട്സാപ്പ് പ്രിയ ഗീതങ്ങൾ ഇവിടെ സമാപിക്കുന്നു. പരിപാടിയിലേക്ക് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സാങ്കേതിക സഹായം PV രമേശൻ. നിങ്ങൾക്കൊപ്പം ഷീബ പുഷ്പരാജ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് 4:45 കാൽപന്തോളം ഫിഫ വേൾഡ് കപ്പ് പ്രതിദിന അവലോകനം ഇന്ന് വൈകിട്ട് 4:45.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 43 സെക്കൻഡും. ഇനി 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം. കോഴിക്കോട് റിലേ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു പോർച്ചുഗലും കോംഗോയും തമ്മിലുള്ള പോരാട്ടം. ലോകകപ്പിൽ കഴിഞ്ഞ ദിവസം മെസ്സി മാജിക് കണ്ടെങ്കിലും ഇന്നലെ ഇതിഹാസ താരം ക്രിസ്റ്റിയാനോയും സംഘവും നിരാശപ്പെടുത്തി. രാത്രി 10:30 നടന്ന മത്സരത്തിൽ ഫിഫ റാങ്കിങ്ങിൽ 42 സ്ഥാനത്തുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ പോർച്ചുഗലിൽ 1-1 സമനിലയിൽ കളിച്ചു. മൂർച്ചയേറിയ മുന്നേറ്റങ്ങൾ നടത്തി ഒരുവേള കോംഗോ പോർച്ചുഗലിനെതിരെ കൂടുതൽ ഗോളുകൾ നേടുമെന്ന് വരെ തോന്നിപ്പിച്ചെങ്കിലും അതുണ്ടായില്ല. 6 ലോകകപ്പ് കളിക്കുന്നു എന്ന അപൂർവ നേട്ടവുമായി കടന്നിറങ്ങിയ ക്രിസ്റ്റ്യാനോ തന്റെ പ്രതിഭയുടെ നിഴൽ മാത്രമായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. മികച്ച മുന്നേറ്റം നടത്താനോ ഓൺ ടാർജറ്റിലേക്ക് പന്തുപായിക്കാനോ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞില്ല. അവസാന ലോകകപ്പിൽ കിരീടവുമായി മടങ്ങണമെന്ന റൊണാൾഡോയുടെയും പോർച്ചുഗലിന്റെയും ആഗ്രഹങ്ങൾ കടുപ്പമേറിയതാവുമെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ഇന്നലത്തെ ആദ്യ മത്സരം. പോർച്ചുഗലിന്റെ 6 മിനിറ്റിൽ തന്നെ ജാവോ നെവാസ് ഗോൾ നേടി. കൂടുതൽ ഗോളുകൾ കോംഗോ വലയിലെത്തിക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ച നിമിഷങ്ങൾ. എന്നാൽ ഗോൾ വഴങ്ങിയതോടെ ഇരട്ട ആവേശത്തോടെയാണ് കോംഗോ താരങ്ങൾ പന്തു തട്ടിയത്. പറങ്കിപ്പട ശരിക്കും വിറച്ചു എന്നു തന്നെ പറയാം. വഴങ്ങിയ ഗോളിന് പകരം വീട്ടാൻ ആദ്യ പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ കോംഗോയ്ക്ക് സാധിച്ചു. യോനെ വിസയാണ് പോർച്ചുഗലിന്റെ വലകൊലുക്കി കോംഗോയ്ക്ക് സമനില ഗോൾ നേടിക്കൊടുത്തത്. 52 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിനെത്തുന്ന കോംഗോ ചരിത്രത്തിൽ ആദ്യമായി നേടുന്ന ലോകകപ്പ് ഗോൾ. ഗോൾ നേടിയതോടെ വർദ്ധിത വീര്യത്തോടെ ആക്രമണം കടുപ്പിച്ച കോംഗോ പലപ്പോഴും ലീഡ് നേടുമെന്ന് കരുതിയെങ്കിലും നിർഭാഗ്യം വില്ലനായി. ഇതിനിടെ മികച്ച 2 അവസരങ്ങൾ ക്രിസ്റ്റ്യാനോ പുറത്തേക്കടിച്ചു കളഞ്ഞതും കണ്ടു. കോംഗോയ്ക്കായി ലോകകപ്പിൽ പന്തു തട്ടിയ ഇന്ത്യൻ വംശജനായ സാമുവൽ മുത്തുസ്വാമിയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കാമറൂണിനെയും നൈജീരിയയെയും ജമൈക്കയെയും പരാജയപ്പെടുത്തി ലോകകപ്പിന് യോഗ്യത നേടിയ കോംഗോ ഇതേ വീര്യത്തോടെ കളി തുടർന്നാൽ ഗ്രൂപ്പ് കെയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ആരെല്ലാം കടക്കുമെന്നത് പ്രവചനാതീതമായി മാറും. കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനുമാണ് ഗ്രൂപ്പിലുള്ള മറ്റു ടീമുകൾ. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ കൊളംബിയ 1-3 ഗോളുകൾക്കാണ് ഉസ്ബെക്കിസ്ഥാനെ തകർത്തത്. മുനോസ്, ഡയസ്, ക്യാമ്പസ് എന്നിവരാണ് കൊളംബിയയ്ക്കായി ഗോൾ നേടിയത്. ഫൈസുല്ലയായിരുന്നു ഉസ്ബെക്കിന്റെ ഏക ഗോൾ സ്വന്തമാക്കിയത്. അതോടെ 3 പോയിന്റുമായി കൊളംബിയ ഗ്രൂപ്പിൽ ഒന്നാമതെത്തി. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ത്രില്ലർ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് വിജയം നേടി. തുല്യശക്തികളുടെ പോരാട്ടമെന്ന് വിശേഷിപ്പിച്ചിരുന്ന മത്സരം വീറും വാശിയും നിറഞ്ഞതായിരുന്നു. എന്നാൽ 2-4 ഗോളുകൾ നേടിയായിരുന്നു ഇംഗ്ലീഷ് പടയുടെ വിജയം. നായകൻ ഹാരി കെയ്ൻ 2 ഗോളുകളുമായി തിളങ്ങി. ജൂഡ് ബെല്ലിംഗ്ഹാം, റാഷ്ഫോർഡ് എന്നിവരായിരുന്നു മറ്റു 2 ഗോളുകൾ നേടിയത്. ക്രൊയേഷ്യയ്ക്കായി ബാറ്റുറീന, മൂസ എന്നിവരായിരുന്നു ഗോളുകൾ നേടിയത്. 12-ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഹാരി കെയ്നിലൂടെയാണ് ഇംഗ്ലണ്ട് ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. 36-ാം മിനിറ്റിൽ ക്രൊയേഷ്യയുടെ മറുപടി ഗോൾ വന്നു. മാർട്ടിൻ ബാറ്റുറിനെയായിരുന്നു സമനില ഗോൾ കണ്ടെത്തിയത്. 42-ാം മിനിറ്റിൽ ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്ൻ തന്റെ 2-ാം ഗോളോടെ ടീമിന് ലീഡ് നേടിക്കൊടുത്തു. ഇംഗ്ലണ്ടിന്റെ സന്തോഷം അധികം നീണ്ടില്ല. വൈകാതെ തന്നെ ക്രൊയേഷ്യയുടെ മറുപടിയും വന്നു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്താണ് ക്രൊയേഷ്യയുടെ പീറ്റർ മൂസ സമനില ഗോൾ പൊട്ടിച്ചത്. 2-2 സമനിലയോടെ പിരിഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ മനോഹരമായ ഗോളോടെയാണ് 2-ാം പകുതി ഉണർന്നത്. 47-ാം മിനിറ്റിലായിരുന്നു ഗോൾ. 85 മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡ് 4 ഗോളും നേടി. ഗ്രൂപ്പ് എല്ലിലെ മരണക്കളി അങ്ങനെ ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട് തന്നെയാണ് ഒന്നാമത്. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പനാമയെ 1 തോൽപ്പിച്ച ഘാനയാണ് 2 സ്ഥാനത്ത്. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്ത് 95 മിനിറ്റിലാണ് കലേബിയറെങ്കിയുടെ ഗോളിലൂടെ ഘാന നാടകീയ വിജയം നേടിയത്. ഗോൾ നേടാനായില്ലെങ്കിലും ആദ്യ പകുതിയിൽ മുൻതൂക്കം പനാമയ്ക്കായിരുന്നു. എന്നാൽ 2 പകുതിയിൽ ഉജ്ജ്വലമായ കളി പുറത്തെടുത്തായിരുന്നു ഘാന വിജയം നേടിയത്. പുതിയ പരിശീലകൻ കാർലോസ് കിറോസിന് കീഴിൽ ഘാനയ്ക്ക് ഇത് മികച്ച തുടക്കമായി. ഇന്ന് രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് സൌത്ത് ആഫ്രിക്കയെ നേരിടും. രാത്രി 12:30 സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസിഗോവിനെയും പുലർച്ചെ 3:30 കാനഡ ഖത്തറിനെയും നാളെ രാവിലെ 6:30 മെക്സിക്കോ ദക്ഷിണ കൊറിയയെയും നേരിടും. എല്ലാ ടീമുകളും ഓരോ മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ആവേശപ്പോര് കൂടുതൽ മുറുകുകയാണ്. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഷഹബാസ് വെള്ളില. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. സംഗീതം വിദ്യാസാഗർ, രചന എസ് രമേശൻ നായർ.

എസ് രമേശൻ നായർ എഴുതിയ ഗാനങ്ങളാണ്. അടുത്ത ഗാനം ചിത്രം ആകാശഗംഗ, ഗായിക ചിത്ര, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

ചിത്രം പ്രണയനിലാവ്, പാടിയത് യേശുദാസും രാധിക തിലക്, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

0: ടി അച്യുതനും സംഘവും അവതരിപ്പിച്ച പുലിയർപാട്ടാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും

ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABHന്റെ പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
4: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
4: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
4: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
11: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
10: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
12: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
13: പ്രിയമുള്ളവരെ, എല്ലാവർക്കും എന്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ. June 19 കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശ്രീ PN പണിക്കരുടെ സ്മരണയിൽ നമ്മൾ വായനാ ദിനമായി ആചരിക്കുകയാണ്. ഈ വർഷവും June 19 വായനാ ദിനം നമ്മൾ സമുചിതമായി ആചരിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ BD സതീശൻ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ വായനാ ദിന പരിപാടികൾക്ക് സമാരംഭം കുറിക്കുകയാണ്. തുടർന്ന് ഒരു മാസക്കാലം സ്കൂളുകളിൽ, പൊതു ഇടങ്ങളിൽ എല്ലാം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് PN പണിക്കർ സ്മാരക ഫൗണ്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. വായന ഒരു സമൂഹത്തിൽ വളരെ സജീവമായി നിലനിൽക്കണം, വായിച്ച് വളരണം. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞതുപോലെ, വായിച്ചാൽ വളരും, വായിക്കാതെയായാൽ അല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ വളയും. വളരെ സാധാരണമായ ഒരു പ്രയോഗമാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് അർത്ഥപൂർണമായ കാര്യങ്ങളുണ്ട്. വായനയ്ക്ക് ഒരു സമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഒക്കെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷെ പൊതുവെ ഇപ്പോഴുള്ള ഒരു ആക്ഷേപം, വായന കുറഞ്ഞു വരുന്നു, കഴിഞ്ഞ തലമുറകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇന്ന് വായനയില്ല, അതിൽ കുറേയൊക്കെ വസ്തുതയുണ്ട് താനും. അപ്പോൾ അങ്ങനെ വായന കുറയരുത്, സമൂഹത്തിൽ വ്യക്തികളിൽ വായനാശീലം ശക്തിപ്പെടുത്തണം. അതിനാണ് പി എൻ പണിക്കരുടെ സ്മരണാദിനത്തിൽ നമ്മൾ തുടക്കം കുറിച്ച് ആ ഓർമ്മകളിൽ വായനയെ ശക്തിപ്പെടുത്താനുള്ള വിവിധ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ പൊതു ഇടങ്ങളിലുള്ള പ്രചരണ പരിപാടികൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പ്രചാരണ പരിപാടികൾ വെച്ചിട്ടുണ്ട്. വായന, അതുപോലെ തന്നെ പിന്നെ വായനക്കളരി, അധ്യാപകരെ ആദരിക്കൽ, ഗുരുവന്ദനം, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ വായനയുമായി ബന്ധപ്പെടുത്തി ആ ഒരു മാസാചരണമായിട്ട് വ്യത്യസ്തമായ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വായനയെ ശക്തിപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസും, അതോടൊപ്പം അതിനൊക്കെ മുകളിൽ നമ്മുടെ സർക്കാരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സർക്കാരിൻ്റെ രണ്ട് വകുപ്പുകളാണ്. സർക്കാർ പൊതുവിലും ഈ കാര്യത്തിൽ വളരെ സജീവമായി പി എൻ പണിക്കർ ഫൗണ്ടേഷനെ സഹായിച്ചുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ വായനാദിനവുമായും അതുമായി ബന്ധപ്പെട്ട ഒരു മാസക്കാലത്തെ പ്രചരണ പരിപാടികളുമായും എല്ലാവരും സഹകരിക്കണം. നമ്മളുടെ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും വായന വർദ്ധിപ്പിക്കണം. പുസ്തകങ്ങൾ പരമാവധി അവർക്ക് ലഭ്യമാക്കണം. നമ്മളെ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം. അങ്ങനെ ഒരു പുതിയ വായനാ സംസ്കാരം നമുക്കിടയിൽ ശക്തിപ്പെട്ടു വരണം. അതിന് ഈ പ്രചാരണ പരിപാടി ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്.
14: ഒരു ലളിതഗാനം, വയലാറിൻ കവിതയോ, പാടിയത് യേശുദാസ്, രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം വൈപ്പിൻ സുരേന്ദ്രൻ.

0: യേശുദാസ് പാടിയ ലളിതഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സി ആർ ആണ്. ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറിവരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്? പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
4: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചുവരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷി രീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടു തുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷി രീതികൾ അനുവർത്തിക്കുന്നത്. പൂർണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷി രീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിന്റെ ആധാരം. നാടൻ പശുവിന്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുമാനം. അദ്ദേഹത്തിന്റെ ഈ കൃഷിരീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷിരീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷി രീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാപ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്തുപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിന്റെ അങ്കുരണ ശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. രണ്ടാമത്തെ പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യ പോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിന്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ രണ്ടാഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിന്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഖനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിന്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഖനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ മൂന്നാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിന്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കുവാനും മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. നാലാമത്തെ ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണ്ണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
2: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
4: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
2: മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
4: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്വാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ, ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
2: ഈ രോഗ കീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
4: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവ കൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇത് തന്നെയാണ്. ജൈവ കൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യ സംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് ഉപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്കും മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിനു ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗനിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
2: ഇപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
4: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം, സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
2: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിആർ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പങ്കെടുക്കും. പിഎം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു മറ്റന്നാൾ പശ്ചിമബംഗാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. ഈ മാസം 21-ന് നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. പൊതുജനങ്ങൾക്ക് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കുടുംബശ്രീ ലോകത്തിനു മുന്നിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ICC വനിതാ 2020 ലോകകപ്പിൽ രാത്രി 11:00 വെസ്റ്റിൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം രാത്രി 9:30. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. പ്രിയം എന്ന ചിത്രത്തിൽ ചിത്ര, ബൈജു ചാക്കോ എന്നിവർ പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ബീണി ഇഗ്നേഷ്യസ്.

0: city and railway modernization. Prime Minister Narendra Modi is attending the Viva Tech 2026 alongside French President Emmanuel Macron this evening. He will lead a series of high-level engagements at the summit, culminating in a highly anticipated keynote address that highlights India's skyrocketing global digital footprint. We now go over live to listen to the Prime Minister's address.
1: For physical documents in India anymore, such as your driving license or vehicle registration certificate. Another example is the Gati Shakti platform. Thanks to technology, we have integrated more than 1,600 geographic data layers on a single GI-based map. We have created an integrated, data-driven, whole-of-government planning platform for infrastructure.
0: The Viva Tech Summit is Europe's largest technology and startup event, where Mr. Modi is expected to highlight India's growing innovation ecosystem and technological advancements. The Prime Minister is also scheduled to address members of the Indian community during a special diaspora event. Education Ministry today said that 52 Indian institutions are featured in the QS World University Rankings 2027. IIT Delhi remains India's highest ranked institution at 118th globally, while IIT Delhi, IIT Bombay and IIT Madras are among the world's top 200 universities. Education Minister Dharmendra Pradhan expressed happiness that India's global academic footprint continues to expand. Union Education Minister Dharmendra Pradhan today chaired a high-level review meeting to assess preparations for the NEET UG re-examination scheduled on Sunday. During the meeting, Minister stressed the need to maintain the highest standards of integrity, transparency and efficiency in the examination process. He directed all concerned authorities to remain vigilant and ensure all necessary arrangements for the free and fair conduct of the re-examination. India's Meenakshi Hooda advanced to the quarterfinals of the World Boxing Cup 2026 in Guiyang, China today. Meenakshi secured a convincing 5-0 victory over Poland's Natalia Kuchevska in the women's 51kg round of 16 bout. Four Indian boxers will be in quarterfinal action tomorrow. And that is the end of this news bulletin.
2: Agashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
3: കാൽപന്ത് കളിയുടെ ആവേശമുണർത്തുന്നതിനായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മന്ത്രി ബിന്ദുകൃഷ്ണ നേതൃത്വം നൽകിയ ബ്രസീൽ ജേഴ്സി അണിഞ്ഞ ടീമും കൊല്ലം മേയർ എ കെ ഹഫീസ് നേതൃത്വം നൽകിയ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ ടീമും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി. മേയറുടെ ടീം 2-1 മന്ത്രിയുടെ ടീമിനെ പരാജയപ്പെടുത്തി. മന്ത്രിയുടെ മകൻ ശ്രീകൃഷ്ണയാണ് മന്ത്രിയുടെ ടീമിനായി ആദ്യം സമനില ഗോൾ നേടിയത്. ഇരു രാജ്യങ്ങളുടെയും പതാകകൾ കൈമാറിയ ശേഷം മന്ത്രിയും മേയറും പന്ത് തട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. ടീമിന് പ്രോത്സാഹനങ്ങളുമായി ഇരുവരും മത്സരം ആസ്വദിച്ചു. കളിക്കാനും കളി കാണാനും കൌൺസിലർമാർ ഉണ്ടായിരുന്നതും പ്രത്യേകതയായി. ജനപ്രതിനിധികൾക്ക് പുറമെ മികച്ച ടീമുകളിൽ കളിച്ചിട്ടുള്ളവരും സൌഹൃദ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ചു. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി പടനിലത്ത് നടന്നു. കായംകുളം രാജാവും കൃഷ്ണപുരം രാജാവും തമ്മിൽ നടന്ന യുദ്ധവും അതിലെ സാമൂഹ്യ പങ്കാളിത്തവും ഓർമ്മപ്പെടുത്തിയാണ് നൂറ്റാണ്ടുകളായി മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടക്കുന്നത്. പടനിലത്ത് വായ്ത്താരിയോടെ അംഗം വെട്ടിയ യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ രണസ്മരണകളുടെ ആവേശമുണർത്തി. ആദ്യ ദിവസം കരഘോഷയാത്രയോടെയാണ് ഓച്ചിറക്കളി ആരംഭിച്ചത്. യോദ്ധാക്കളുടെ വേഷവിധാനത്തോടെ നൂറുകണക്കിന് പോരാളികൾ കരഘോഷയാത്രയിൽ പങ്കെടുത്തു. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടായിരുന്നു. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ വ്രതാനുഷ്ഠാനത്തോടെ ഒരു മാസം ആയോധനകല അഭ്യസിച്ചാണ് യോദ്ധാക്കൾ പടനിലത്ത് പടവെട്ടാനുള്ള അടവുകൾ സ്വായത്തമാക്കിയത്. കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് കരകളിലായി പിരിഞ്ഞ് 8 ഖണ്ഡത്തിന്റെ ഇരുവശത്തായി നിന്ന് കരക്കളി നടത്തി. ഇരു കരകളിൽ നിന്ന് കരനാഥന്മാരും പടത്തലവന്മാരും 8 ഖണ്ഡത്തിന്റെ

0: വിഭാഗത്തെത്തി പരസ്പരം കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി എട്ടുകണ്ടത്തിലിറങ്ങി വായ്ത്താരിയോടെ പോരാടി. കണ്ടത്തിൽ ചെളിതെറിപ്പിച്ച് അടിയും തടയുമായി അടവുകൾ പയറ്റി യോദ്ധാക്കൾ അംഗം വെട്ടി. തകിടിക്കണ്ടത്തിലും പോരാട്ടം നടത്തി. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കളിസംഘങ്ങൾ പിരിഞ്ഞു. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു. വ്യക്തിവിവരങ്ങൾ എം പി സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 298 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം ഒരുക്കിയ പ്രത്യേക ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കരിക്കോട് കുണ്ടറ കൊട്ടാരക്കർ റൂട്ടിലെ ഓർഡിനറി ബസ്സിൽ മന്ത്രിയും KSRTC ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒന്നിച്ച് സഞ്ചരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ പത്തനാപുരം KSRTC യൂണിറ്റ് തല ഉദ്ഘാടനം ജ്യോതികുമാർ ചാമക്കാല MLA നിർവഹിച്ചു. കുണ്ടറ നിയോജകമണ്ഡലതല ഉദ്ഘാടനം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. നിർമ്മാണം മന്ദഗതിയിലായിരുന്ന പെരുമൺ ഓലയിൽ കടവ് പാലങ്ങൾ മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ചു. പെരുമൺ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. 44 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓലയിൽ കടവ് പാലത്തിന്റെ 4-ാം ഘട്ട വികസനത്തിൽ പാലം തേവള്ളിപ്പാലം വരെ നീട്ടും. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 73.4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഓലയിൽ കടവ് പാലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ വേലി ഒരുക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ BV ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ ചിതറ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ഉന്നതികളിൽ നിന്നായി 50 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വിവിധ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് കരിയർ ഗൈഡൻസ് സെൽ അധ്യാപകനായ മാത്യു പ്രകാശ് ക്ലാസ്സെടുത്തു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 11 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ 6:50 കിസാൻ വാണിയിൽ. ഡയറി ഫാം അനുഭവങ്ങളുമായി പാടിയോട്ടുചാലിലെ ഷിബു സെബാസ്റ്റ്യൻ. 7:20 കമ്പോള വില നിലവാരം. 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴിക്കാട്ടി. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഫ് വിമൻ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. 8:00 കാവ്യവിചാരം. അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ. അക്കിത്തത്തിന്റെ ഗദ്യപ്രപഞ്ചം. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു. അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച് സംസാരിക്കുന്നു എം തങ്കമണി. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പയറക്കെ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ്. 6:00 പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മ എഴുതിയ പുസ്തകങ്ങൾ എന്ന കവിത ആലാപനം. അനഘാസിയം. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. MG ഗഫൂർ, ബിജു നാരായണൻ, IP സിദ്ദിഖ്, താജുദ്ദീൻ, സിയ ജാസ്മിൻ, റബിയുള്ള എന്നിവർ പാടിയത്. 8:55 സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം. 11:05 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തുടർന്ന് സംസ്ഥാന ബജറ്റ് അവതരണം തത്സമയ പ്രക്ഷേപണം തുടരുന്നു. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ. മാർക്കോസ്, അഫ്സൽ, സലിം കൊടത്തൂർ എന്നിവർ പാടിയത്. 12:40 ആരോഗ്യദീപ്തി. ഒരു മണിക്ക് മില്ലിനിയം മെലഡേസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 6:40 രാത്രി 7:35 9:30 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ദഫമുട്ട് മുഹമ്മദ് റഫിയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 ഹരിതവേദിയിൽ കേളകം മൂർച്ചിലക്കാട്ടെ AN ഹരീന്ദ്രന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് പെരുവ തറപ്പിക്കണ്ടത്തെ എം അശോകന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 8:00 സാഹിത്യരംഗം. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 നാടകം. തുടർന്ന് ഷുമോണോ റോയ് ബിശ്വാന്ത് പാടിയ ഗസലുകൾ. 11:00 ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः कृष्णप्रसादोपाध्यायः। आदौ मुख्याः वार्ताः। प्रधानमन्त्री नरेन्द्रमोदी पैरिसनगरे प्रमुखैः फ्रांसदेशीयैः वाणिज्यनेतृभिः सह अनेकानि उच्चस्तरीयमेलनानि कृत्वा वीवाटेक 2026 इत्यस्मिन् कार्यक्रमे भागं गृह्णाति। केन्द्रम् अस्मिन् आर्थिकवर्षे 26,000 किलोमीटर मितानां ग्रामीणमार्गाणां निर्माणाय 18,900 कोटिरूप्यकाणि विनियोजयति। केन्द्रीय शिक्षा मंत्री धर्मेन्द्र प्रधान नीट यूजी इति पुनः परीक्षायै सर्वान् सम्बन्धान् अधिकारिणः जागरूकाः भवेयुरिति निर्दिष्टवान्। अमेरिका ईरान देशाभ्याम् आगामि 6 दिनपर्यन्तं व्यापक शान्ति संधि वार्तायां सहमतिः प्रकटिता। अपि च न्यूजीलैंड देशे FIH महिला नेशंस कप इति हॉकी स्पर्धायां भारतदलं उरुग्वे देशं 3-2 इति अंतरालेन विजित्य उपांत्य चक्रं प्रविष्टम्। अथ वार्ताः विस्तरेण। प्रधानमन्त्रिणः भारत फ्रांसयोः आर्थिक औद्योगिक सहकारं प्रगाढं कर्तुं प्रयत्नस्य भागरूपेण प्रधानमन्त्रिणा नरेन्द्रमोदिना पैरिस नगरे प्रमुखैः फ्रांसदेशीयैः वाणिज्यनेतृभिः सह अनेकानि उच्चस्तरीय मेलनानि कृतानि। प्रधानमन्त्री नरेन्द्रमोदी फ्रांसदेशस्य पैरिस नगरे आल्स्टोम संस्थायाः मुख्य कार्यकारी अधिकारिणा मार्टिन सियोन इत्यनेन सह मिलितवान्। सामाजिक प्रसार माध्यमे विदेश कार्य मंत्रालय अवदत् यत् प्रधानमन्त्रिणः आल्स्टोम इत्यस्य मुख्य कार्यकारी अधिकारिणः च मध्ये आयोजिता चर्चा मोबिलिटी इति अथ रेल आधुनिकीकरणस्य अवसरेषु केन्द्रिता आसीत्। प्रधानमन्त्री पेरिस नगरे मिस्ट्रल AI संस्थायाः सह संस्थापकेन मुख्य कार्यकारी अधिकारिणा च आर्थर मेन्स इत्यनेन सह अपि मिलितवान्। सामाजिक प्रसार माध्यमे प्रधानमन्त्रिणा भारतस्य वर्धमान AI इति पारिस्थितिक व्यवस्थायाः अवसराणां विषयेऽपि अवधानं दत्तम्। प्रधानमन्त्री मोदी सायंकाले फ्रांसदेशस्य राष्ट्रपतिना इमैन्युअल मैक्रों इत्यनेन सह वीवाटेक 2026 इत्यस्मिन् कार्यक्रमे भागं गृह्णाति। सः शिखर सम्मेलने उच्चस्तरीय संवादानां श्रृंखलायाः नेतृत्वं करिष्यति, यस्य परिसमाप्तिः बहुप्रतीक्षितेन मुख्य भाषणेन भवन्नस्ति, यस्मिन् भारतस्य खंस्पर्शिनं वैश्विक डिजिटल पदचिह्नं प्रकाशिते। वीवाटेक शिखर सम्मेलनं यूरोप देशस्य बृहत्तमं प्रौद्योगिकी स्टार्टअप इति आयोजनम् अस्ति, यत्र मोदी भारतस्य वर्धमानं नवान्वेषणात्मकं पारिस्थितिक व्यवस्थां प्रौद्योगिकीय प्रगतिं च प्रकाशयिष्यति इत्यपेक्षते। वीवाटेक शिखर सम्मेलनस्य अस्मिन् संस्करणे भारतस्य बृहत्तमं राष्ट्रीय मण्डपं भविष्यति, यः भारतीय यूरोपीय नवान्वेषण व्यवस्थायाः मध्ये सहभागित्वस्य अपार सम्भावनायाः उपयुक्तं प्रतीकं भविष्यति। प्रधानमन्त्री विशेष प्रवासीनां कार्यक्रमे भारतीय समुदायस्य सदस्यान् अपि सम्बोधयिष्यति। केन्द्रम् अस्मिन् आर्थिकवर्षे 26,000 किलोमीटरमितानां ग्रामीणमार्गाणां निर्माणं करिष्यति। ग्राम विकास मंत्रालयानुसारं प्रधानमंत्री ग्राम सड़क योजना तत्संबद्ध ग्रामीण संपर्क उपक्रमाणां च अंतर्गतं ग्रामीण मार्गाणां निर्माणार्थं 18,900 कोटि रूप्यकाणि विनियोजितानि सन्ति। ग्रामीण मार्ग संपर्क परियोजनानां प्रगति मूल्यांकनं कर्तुं उच्चस्तरीय समीक्षा सभा आयोजिता। राष्ट्रपतिपदासीना द्रौपदी मुर्मू अद्य मध्यप्रदेश ओडिशा राज्ययोः 5-दिवसीय यात्रां प्रारब्धवती। यात्रायाः प्रथमदिवसे सा बैतूल नगरम् अगच्छत्, यत्र प्रजापिता ब्रह्मा कुमारी संस्थया आयोजिते आध्यात्मिक जागरणेन जनजातीय समुदायानां सशक्तीकरणम् इति कार्यक्रमे तस्याः सहभागिता अभवत्। राष्ट्रपतिः उक्तवती यत् जनजातीय समुदायानां सशक्तीकरणार्थम् आयोजितम् इदं सम्मेलनं केवलम् अस्य क्षेत्रस्य न अपितु सम्पूर्णदेशस्य समाजस्य च हिताय महत्वपूर्णम् अस्ति। सा श्वः ओडिशाराज्यं प्रस्थास्यति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव कार्यक्रमोऽयम् आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ओन् ए आई आर् चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। अद्य केन्द्रीय शिक्षा मंत्री धर्मेन्द्र प्रधानः रविवासरे निर्धारितायाः नीट यूजी इति पुनः परीक्षायाः सज्जता मूल्यांकनाय समायोजितायाः उच्चस्तरीय समीक्षा सभायाः अध्यक्षताम् अकरोत्। सभायां मंत्री परीक्षा प्रक्रियायां सत्यनिष्ठायाः पारदर्शितायाश्च उच्चतम मानकानां अनुरक्षणस्य आवश्यकतायाः विषये अवधानं दत्तवान्। अमेरिका ईरान देशयोः मध्ये संधिज्ञापनं प्रभावी जातम्, येन चतुर्मासीय प्रत्यक्ष संघर्षः तत्कालरूपेण विरमितः। उभौ देशौ आगामि षष्टिदिनपर्यन्तं व्यापक शान्ति सन्धिवार्तायां सहमतिं प्रकटितवन्तौ। चतुर्दशसूत्रीय सन्धिपत्रे युद्धविरामस्य शत्रुतापूर्णक्रियाणाञ्च परित्यागस्य प्रावधानम् अस्ति। अत्र ईरान देशस्य परमाणु कार्यक्रमः क्षेत्रीय सुरक्षा सम्बद्ध विषयाः अपि चर्चायाः अन्तर्गताः भविष्यन्ति। कलकत्ता उच्चन्यायालयेन अद्य पश्चिमबंगस्य विधानसभायाः अध्यक्षस्य रथीन्द्र बोसस्य विधानसभायाः विपक्ष नेत्री रूपेण विच्छिन्नस्य तृणमूल कांग्रेस पक्षस्य विधायकस्य ऋतव्रत बैनर्जी इत्यस्य नियुक्तेः निर्णय विषये कापि अन्तरिम आश्वस्तिः दातुं निराकृतम्। टीएमसी विधायकेन शोभनदेव चट्टोपाध्याय इत्यनेन स्वस्य नामांकनस्य निराकरणं बैनर्जी इत्यस्य नियुक्तिश्च याचिकायां प्रश्नीकृता आसीत्। वादश्रवणकाले न्यायमूर्तिः कृष्णरावः अध्यक्षस्य निर्णयं स्थगयितुं निराकृतवान्। प्रधानमन्त्री नरेन्द्रमोदी श्वः नवदेहल्यां प्रधानमन्त्री विकसित भारत रोजगार योजना इत्यस्यान्तर्गतं 2400 कोटि रूप्यकाणां प्रोत्साहकाणां वितरणं करिष्यति। नवदिल्ल्यां योजनायाः विषये प्रसारमाध्यमान् सम्बोधयन् श्रम रोजगार मन्त्री डॉ मनसुख मांडवीयाः अवदत् यत् गतवर्षस्य ऑगस्ट मासात् आरभ्य 63,00,000+ कर्मचारिणः PMBVRY इत्यस्यान्तर्गतम् औपचारिक कार्यक्षेत्रे आनीताः सन्ति। येषु प्रायः 30% महिलाः सन्ति। सः इतोपि अवोचत् यत् अस्याः योजनायाः अन्तर्गतं प्रोत्साहिताः 80% अधिकाः संस्थाः, 25% न्यूनाः लघुद्यमाः अपि सन्तीति। प्रधानमन्त्री नरेन्द्रमोदी अद्य उक्तवान् यत् भारतस्य सांस्कृतिक धरोहरस्य संरक्षणं संवर्धनञ्च नवोत्साहेन वर्धमानम् अस्ति। सामाजिक अन्तर्जाल माध्यमेन प्रकाशिते सन्देशे तेन उक्तं यत् विरासत भी विकास भी, विरासततः अपि विकासोऽपि इति दृष्ट्या प्रेरिताः प्रयासाः जनान् भारतस्य सनातनपरम्पराभिः पुनः संयोजयन्तीति। आगामिषु चतुर्पञ्चदिनेषु तेलंगाना, ओडिशा, झारखण्ड, विहार, छत्तीसगढ़ इत्येतेषु केषुचित् भागेषु नैऋत्यप्रावृष्टः अग्रेगमनाय परिस्थितिः अनुकूला अस्तीति भारतीय ऋतुविज्ञानविभागः अवदत्। ऋतुविभागानुगुणम् असम, मेघालय, उपहिमालयीय पश्चिमबंगक्षेत्रं, सिक्किमराज्येषु च अग्रिमेषु चतुर्षु दिनेषु महतीतः अतिमहती वृष्टिम् अन्ववर्तितुं शक्नोतीति अनुमन्यते। प्रियाः श्रोतारः, अन्ते क्रीडावार्ताः। FIH महिला नेशन्स् कप् हॉकी स्पर्धायां भारतदलं उरुग्वे देशं 3-2 इति अन्तरालेन पराजितवत्, उपान्त्यचक्रं प्रविष्टञ्च। अयं भारतस्य निरन्तरं तृतीयः विजयः अस्ति। तिसृषु स्पर्धासु विजयं प्राप्य भारतदलं पूल ए इति मध्ये शीर्षस्थानं प्राप्तवत् तथा उपान्त्यचक्रं प्रविष्टवत्। उपान्त्यचक्रे भारतदलस्य साम्मुख्यं चिली कोरिया देशयोः मध्ये भाविना स्पर्धायाः विजेतृदलेन सह भविष्यति। फीफा विश्वचषक क्रीडायाम् अद्य रात्रौ संयुक्तराज्यामेरिकादेशस्य अटलांटा क्रीडाङ्गणे ग्रुप ए क्रीडायां चोकोस्लोवाकिया देशः दक्षिण अफ्रीका देशेन सह स्पर्धिष्यते। क्रीडा रात्रौ 9:30 आरभ्यते। पश्चात् स्विट्जरलैंड देशः संयुक्तराज्यामेरिका देशस्य लॉस एंजलिस क्रीडांगणे रात्रौ 12:30 ग्रुप बी क्रीडायां बोस्निया हर्जेगोविना दले सम्मुखी भवतः। फीफा विश्वचषक स्पर्धायां कोलंबिया देशस्य विजयः इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: Akashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പി എം വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പി എം വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബി ജെ പി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗതിരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
6: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു.

0: വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടു കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29-ന് ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. നാരായണത്ത് തമ്പുരാൻ എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി കണ്ണൂർ.

0: വാണി. കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പശുപരിപാലനം ഒരു ഉപജീവന മാർഗം മാത്രമല്ല, ആത്മാർത്ഥതയും അധ്വാനവും ചേർന്ന ഒരു ജീവിതശൈലി കൂടിയാണെന്ന് തെളിയിക്കുന്ന ക്ഷീര കർഷകനാണ് പാടിയോട്ടുചാലിലെ ഷിബു സെബാസ്റ്റ്യൻ. ചെറുപ്പകാലം മുതൽ തന്നെ പശുപരിപാലനത്തിൽ താൽപര്യം വളർത്തിയ അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി ക്ഷീരമേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. നിലവിൽ ഏകദേശം 14 പശുക്കളുള്ള ഫാമിൽ 8 കറവ പശുക്കളിലൂടെ മികച്ച രീതിയിൽ ക്ഷീരോത്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അനുഭവസമ്പത്തും കഠിനാധ്വാനവും കൈമുതലാക്കി മുന്നേറുന്ന ഈ ക്ഷീരകർഷകന്റെ ഫാമിലെ വിശേഷങ്ങളും വിജയയാത്രയും ഇനി അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ കേൾക്കാം. പാടിയോട്ടുചാലിലെ ഷിബു സെബാസ്റ്റ്യൻ.
2: പാടിയോട്ടുചാൽ എന്ന മലയോര പ്രദേശത്ത് ഷിബു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ക്ഷീരകർഷകന്റെ ഡയറി ഫാമിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഒരു 10 പശുക്കൾ, 8 കറവ പശുക്കളും അതിന്റെ കിടാരികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമാണ്. ടോട്ടൽ എത്ര പേര് ഇപ്പോ എല്ലാരും?
3: ടോട്ടൽ 14 പേര്.
2: 14 പേരുണ്ട്. ക്ഷീരമേഖലയിൽ എത്തിപ്പെട്ടിട്ട് കുറച്ച് നാളായി അല്ലേ? എത്ര കാലത്ത് പരിചയം പറയാം?
3: 25 വർഷമായിട്ട് 10, 12, 15 പശുക്കളെ വളർത്തുന്നു.
2: പാടിയോട്ടുചാലിലെ ഈ ഫാം തുടങ്ങിയിട്ട് എത്ര കാലം?
3: ഇങ്ങോട്ട് മാറിയിട്ട് 9 വർഷമായുള്ളൂ. ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടെ അപ്പുറത്ത് എന്റെ പഴയ വീട്ടിൽ അവിടെയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് സൗകര്യം നോക്കി ഇങ്ങോട്ട് മാറിയതാണ്.
2: കുറച്ച് വിശാലമായ ഒരു സ്ഥലമാണ് അല്ലേ?
3: ഇവിടെ സ്ഥലം കുറവാണ്, 1/2 ഏക്കർ സ്ഥലം ഉള്ളു. ഇവിടെ സ്ഥലം അവിടെയാ ഉള്ളേ.
2: പിന്നെ എന്താ സൗകര്യം നോക്കിയെന്ന് പറഞ്ഞത്?
3: സൗകര്യം വീടുകളിലെ, അവിടെ അടുത്ത് വീടുകളൊക്കെ കുറവായതുകൊണ്ട്, അസൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതാണ്.
2: എത്ര വയസ്സുണ്ട് ഇപ്പോ?
3: എനിക്ക് 56.
2: ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു മേഖലയോട് തന്നെയായിരുന്നു ഒരു താല്പര്യം വന്നത്?
3: അതെ, ചെറുപ്പം തുടങ്ങിയ പശുവിനെ വളർത്തുന്ന പശുക്കളോടുള്ള താല്പര്യം അത് ആയിരുന്നു പ്രധാനം. ചെറിയ പ്രായത്തിൽ തുടങ്ങിയ, 10 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ പശുക്കളെ കറക്കുകയും പശുക്കളെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്.
2: ഒരു ഉപജീവന വഴിയായിട്ട് ഇതാണോ തെരഞ്ഞെടുത്തത്?
3: എന്റെ ഉപജീവന മാർഗം ഇതാണ്. കുട്ടികളുടെ പഠനവും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇത് കൊണ്ട് ആണ് നടത്തുന്നത്.
2: എന്തായാലും 25 വർഷത്തെ പരിചയം എന്ന് പറയുമ്പോൾ ചെറുതല്ല. അത്രയും കാലങ്ങളായിട്ട് ഇവയെ തന്നെ കണ്ട്, 10 വയസ്സ് മുതൽ തുടങ്ങി എന്ന് പറയുമ്പോൾ അത്രയും കാലങ്ങളായിട്ട് ഇതിനെ കണ്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ക്ഷീരമേഖലയിൽ ഇപ്പോ നിലവിലുള്ള അവസ്ഥ എന്താണ് പറയാൻ?
3: ഇപ്പോൾ ക്ഷീരമേഖലയെ കുറിച്ച് പറഞ്ഞാല് എന്റെ അനുഭവം വെച്ചിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു കാർഷിക മേഖലയിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖല തന്നെയാണ് ക്ഷീരമേഖല. കാരണം ബാക്കി എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വില സ്ഥിരമായിട്ടോ ഒരിക്കലും നിൽക്കലില്ല. കാർഷിക ഉൽപ്പന്നങ്ങളാണേലും കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ ലഭ്യത കിട്ടുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാനും പറ്റില്ല. പക്ഷേ എൻ്റെ അനുഭവം വെച്ചിട്ട് ഒരു 25 വർഷമായിട്ട് ക്ഷീരമേഖലയിൽ പാലിൻ്റെ വിലയിൽ കൂടി വരുന്നതല്ലാതെ ഒരിക്കലും പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ പാലെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആൾക്കാർക്ക് പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യമുള്ളൂ. മിൽമ പോലെയുള്ള സ്ഥാപനങ്ങൾ വന്നതോടുകൂടി പാൽ എത്രയുണ്ടെങ്കിലും വാങ്ങുന്ന അല്ലെങ്കിൽ എടുക്കുന്ന വിറ്റഴിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ ക്ഷീരകർഷകർ ഈ മേഖലയിൽ നിന്ന് ഇതിലേക്ക് നിലനിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ക്ഷീരമേഖല എന്നും ശരിയായ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ അത് സുരക്ഷിതമായിട്ടുള്ള കാർഷിക മേഖല തന്നെയാണ്.
2: നിലനിന്ന് പോകുന്ന ആൾക്കാർ കുറവാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്താണ് ഈ പിന്മാറ്റത്തിന്റെ കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്?
3: പിന്മാറ്റത്തിന്റെ കാരണമായിട്ട് എന്റെ അനുഭവത്തിൽ തോന്നിയത്, പഴയ കാലത്തൊക്കെ നമുക്ക് ജീവിക്കാനുള്ള ചെലവുകൾ വളരെ കുറവായിരുന്നു. ആ കാലഘട്ടത്തൊക്കെ നമുക്ക് വളരെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ ചെലവുകളൊക്കെ നടക്കുമായിരുന്നു. അത് മുന്നോട്ട് പോകും തോറും ചെലവുകൾ വർദ്ധിച്ചു. പക്ഷേ ക്ഷീരമേഖലയിലൂടെ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ അതിന് ആനുപാതികമായിട്ടുള്ള പാല് വർധനവോ അല്ലെങ്കിൽ പശുക്കളുടെ വർധനവോ നടത്താത്തതുകൊണ്ട് അവരുടെ വരുമാനം അതിനനുസരിച്ച് ഉയർന്നില്ല. അപ്പോൾ അത് അവർക്കത് നഷ്ടമായിട്ട് വരിക, അവരുടെ ജീവിത ചെലവുകൾ നടക്കാതെ വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ആൾക്കാർ ആ മേഖലയിൽ നിന്ന് വിട്ടുപോകുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ആദ്യകാലങ്ങളിലൊക്കെ ഒരു ദിവസം 2 നേരം കൂടെ 10 ലിറ്ററൊക്കെ കിട്ടുന്ന പശുക്കൾ ആയിരുന്നു നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ഉൽപ്പാദനം കൂടിയ പശുക്കളെ വളർത്താൻ തുടങ്ങിയോടുകൂടി നമ്മൾ 30 ലിറ്ററിന് ആ ശരാശരിയുള്ള പശുക്കളെയാണ് നമ്മൾ വളർത്തുന്നത്. രണ്ടു നേരം കൂടെ ഇളം കറവയിൽ 30 ലിറ്റർ കിട്ടുന്ന അതോ അതിന് മുകളിലോ കിട്ടുന്ന പശുക്കളെയാണ് വളർത്തുന്നത്. അപ്പം നമ്മുടെ ഉൽപ്പാദനം വർദ്ധിച്ചതോടുകൂടി വരുമാനവും വർദ്ധിച്ചു. അപ്പം നമുക്കത് നമ്മുടെ ഒരു ജീവിത മാർഗത്തിനുള്ള പണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്.
2: ഉൽപാദനക്ഷമതയുള്ളവയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് തോന്നിയിട്ടുള്ളത്. അതേസമയത്ത് ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുക്കൾ, അപ്പൊ ഉൽപാദനക്ഷമത കൂടിയതെന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ ഇനങ്ങളല്ലല്ലോ, ഇപ്പൊ വിദേശ ഇനം പശുക്കളാണ്. അപ്പൊ അതിന് പലരും അതിന്റെ ഒരു രോഗപ്രതിരോധ ശേഷിയെ പറ്റി അതിന് പെട്ടെന്ന് രോഗം പിടിപെടാനുള്ള സാധ്യതകളൊക്കെ ഒറ്റയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഷിബുചേട്ടന്റെ ഒരു അനുഭവം? എന്താണ്
3: എന്റെ അനുഭവത്തിൽ, ഞാൻ നേരിട്ട് പശുക്കളെ പുറമേ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഈ പുറമേ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫാമുകൾ നിർത്തിയവരുടെ ഏരിയ എന്നൊക്കെ, അതിൽ നല്ല പശുക്കളെയൊക്കെ, അങ്ങനെയുള്ള പശുക്കളെയൊക്കെ വാങ്ങിയവരാണ് എൻ്റെ കൂട്ടിൽ വലിയ കറവയുടെ പശുക്കൾ വന്നവരൊക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, രോഗങ്ങൾ വരാനുള്ള സാധ്യത കേരളത്തിലെ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, കാലിത്തീ

0: റേറ്റ് ആശ്രയിച്ചിട്ട് പശു വളർത്തുന്ന ഒരു രീതി, അതാണ് നിലവിലിപ്പം ആൾക്കാർ പിന്തുടർന്ന് പോരുന്നത്. കാരണം വെച്ചാൽ കാലിത്തീറ്റയ്ക്ക് വില കൂടുമ്പം അതിനെ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ചെലവ് വർദ്ധിക്കുന്നു. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ ഉൽപാദനക്ഷമത കൂടിയ പശുക്കളെ ആക്കിയിട്ട് ആ പശുവിൻ്റെ ഉൽപാദനക്ഷമതയെ ആശ്രയിച്ച് നടത്തുന്ന ഫാം, പശുക്കളുടെ ഉൽപാദനക്ഷമതയെ പ്രയോജനപ്പെടുത്തുന്ന ആ രീതിയിലേക്ക് നമ്മൾ മാറ്റം വരുത്തണം. അപ്പം അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ 20 ലിറ്റർ പാല് കറക്കുന്ന ഒരു പശുവിന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയോ അല്ലെ ക്ഷീരവികസന വകുപ്പിൻ്റെയോ ഒക്കെ കണക്കും പ്രകാരം ഏതാണ്ട് 10 കിലോയോളം കാലിത്തീറ്റ കൊടുക്കേണ്ട കണക്കാണ് അവരത് പറയുന്നത്. പക്ഷേ ഉൽപാദനക്ഷമത കൂടിയ ഒരു 40 ലിറ്റർ പാല് കിട്ടുന്ന പശുവിനും ഒരു 10 കിലോ തീറ്റയ്ക്ക് കൂടുതൽ വേണ്ട. ഉദാഹരണത്തിന് എൻ്റെ ഏരിയ ഇപ്പോൾ ഒരു 38 ലിറ്ററൊക്കെ കിട്ടുന്ന പശുവുണ്ട്. അതിന് കൊടുക്കുന്ന കാലിത്തീറ്റ അതിൻ്റെ ഇളങ്കറവയുടെ സമയത്ത് 9 കിലോ കാലിത്തീറ്റയുള്ളൂ, അത്രയേ അതിന് കൊടുക്കേണ്ടുള്ളൂ. അത് അതിനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഉൽപാദനക്ഷമത കൊണ്ടാണ് അത്രയും പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ രീതിയിലേക്ക് വരുമ്പോൾ ആ പശുവിന് അവരുടെ ആ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഉള്ളതുകൊണ്ട് അതിന് മറ്റ് രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് അങ്ങനെ അനുഭവത്തിൽ ഉള്ള ഇതാണ്, കാലാവസ്ഥ പ്രതികൂലമാകുന്നത് അവരുടെ ശേഷിക്ക് അപ്പുറത്ത് പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ്.
1: ഇതിപ്പോ എല്ലാ തരം പശുക്കളും ഉണ്ട് തോന്നല്ലേ, ജേഴ്സിയും HFO ഒക്കെ ഉണ്ട്. ഏതിനാണ് ഏറ്റവും കൂടുതൽ കറവയാണ്
0: പാൽ ഉൽപാദനം കൂടുതൽ?
1: 38 ലിറ്റർ
0: കിട്ടുന്ന HFO, പ്യുർ HFO ആയിട്ടുള്ള പശു.
1: അത് ഇവിടെ അടുത്തുള്ള ഫാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്?
0: അതെ, അത് ഞാൻ ഇവിടെ തേർത്തല്ലിയ ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവന്ന, അവര് നിർത്തിയ സമയത്ത് ഞാൻ അവിടുന്ന്.
1: അങ്ങനെയാണ് പൊതുവെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നത്. മറ്റേതെങ്കിലും ഫാമില് അന്വേഷിച്ച്
0: പശുക്കളെ, ഇപ്പൊ ചെറുകിട ഫാമൊക്കെ 4-5 പശുക്കളെയൊക്കെ വളർത്തുന്നവര് നിർത്തുന്ന സമയത്ത് അതിൽ നല്ല പശു ഉണ്ടെങ്കിൽ വാങ്ങി, അങ്ങനെയൊക്കെയാണ് നല്ല പശുക്കളെ ഒക്കെ വാങ്ങുന്നത് ഞാൻ. അങ്ങനെ
1: പൊതുവെ ഈ തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ?
0: ഇല്ല, നേരിട്ട് പോയിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ല. ആ
1: പൊതുവെ മറ്റ് ഫാമിൽ നിന്ന് പശുവിനെ തെരഞ്ഞെടുത്ത് ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്?
0: പ്രത്യേകിച്ച് ഈ നമ്മുടെ നാട്ടിലെ ഫാമുകളിൽ നിന്ന് നമ്മൾ പശുക്കളെ തെരഞ്ഞെടുത്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പശുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അത് നമ്മുടെ ഈ ഇവിടുത്തെ ഈ മലബാർ ഏരിയയിലെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തീറ്റയും വലിയ ചേഞ്ചൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്നതൊക്കെ തീറ്റകൾ തന്നെയായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പം എല്ലാ രീതികളും തന്നെ നമ്മുടെ തന്നെ ആയതുകൊണ്ട് കൂടുമാറുന്നു എന്നുള്ളതല്ലാതെ മറ്റ് സാഹചര്യങ്ങളൊന്നും തന്നെ മാറുന്നില്ല. അതുകൊണ്ട് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കുറവാണ്.
1: അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ പശുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുന്നത് അല്ലേ?
0: കൂടുതലും അതുകൊണ്ടാണ് നമ്മുടെ ഈ 4-5 പശുക്കൾ വളർത്തുന്നവരുടെ ഏരിയ മിക്കവാറും 1-2 പശുക്കളൊക്കെ നല്ല മികച്ച നിലവാരമുള്ളവയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള പശുക്കളെ നമ്മൾ ചിലപ്പോൾ അത് 4-5 എണ്ണത്തിനെ ഒന്നിച്ച് വാങ്ങിയിട്ട് നല്ലതിനെ എടുത്തിട്ട് മറ്റവരെ വിൽക്കുകയാണ് ചെയ്യുന്നത്.
1: ഇപ്പോൾ ഇവിടെ ഉള്ള പരമാവധി ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദനമുള്ള പശു 38 ലിറ്ററോളം തരുന്നുണ്ട്. ബാക്കിയുള്ളവയൊക്കെ എങ്ങനെയാണ്?
0: ബാക്കിയുള്ളതൊക്കെ ഇളങ്കറവയിൽ ശരാശരി 30 ലിറ്റർ 28 ലിറ്റർ ആ റേഞ്ചിലൊക്കെ പാലുള്ള പശുക്കളാണ്.
1: എങ്ങനെയാണ് കറവ? 2 നേരം
0: കറവ, 2 നേരം രാവിലെ 3 മണിക്ക് തൊഴുത്തിലെ പണികൾ ആരംഭിക്കും. അതേപോലെ തന്നെ 4 മണി സമയത്ത് പശുക്കൾക്ക് തീറ്റയും കൊടുത്ത് അതിന് പുറമെ 1 മണിക്കൂറിന് ശേഷം വെള്ളം, കുടിവെള്ളം ആവശ്യത്തിന് കൊടുക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 2 മണിക്ക് ഫാമിലെ വീണ്ടും പശുക്കളുടെ കറവയും അതേപോലെ 3 മണിക്ക് കാലിത്തീറ്റയും കൊടുത്ത് ആ 2 നേരത്തെ കാലിത്തീറ്റയും 2 നേരത്തെ കറവയും അങ്ങനെയാണ്. അത് രണ്ടും ഉള്ളു, 2 നേരത്തെ
1: ആ സിസ്റ്റം മതി എന്ന് തന്നെയാണ്.
0: അതെ അതെ,
1: 2 നേരം മതി ഭക്ഷണം.
0: 2 നേരത്തെ ഭക്ഷണം അവർക്ക് കാലിത്തീറ്റകള് കൊടുക്കുന്ന കാലിത്തീറ്റയെല്ലാം ഒന്നിച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് സൈലേജും കാലിത്തീറ്റ എല്ലാം കൂടെ ഒന്നിച്ച് കൊടുക്കുന്നു.
1: അങ്ങനെയാണ് ചെയ്യുന്നത്. സൈലേജ് ആണ് ഉപയോഗിക്കുന്നത്?
0: സൈലേജ് ആണ് കൊടുക്കുന്നത്. വർഷങ്ങള ഒരു 6-7 വർഷമായിട്ട് സൈലേജ് മാത്രമാണ്, സൈലേജും കാലിത്തീറ്റയും മാത്രമാണ് പശുക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്.
1: തീറ്റപ്പുല്ലേ? അപ്പൊ
0: തീറ്റപ്പുല്ലുണ്ട്, പക്ഷേ തീറ്റപ്പുല്ലിന്റെ സംരക്ഷണം നമുക്ക് നമ്മുടെ ഈ ഇവിടുത്തെ കാലാവസ്ഥ വെച്ചിട്ട്, മഴക്കാലത്ത് ഇത് നമ്മൾ നല്ല മഴക്കാലത്ത് ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചൂട് മഴ കൊണ്ട് കൂടുതൽ അഴുകിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അത് പിന്നീട് അത് പുല്ല് ചിലപ്പോൾ 2 മാസത്തേക്കും 3 മാസത്തേക്ക് കിട്ടാതെ വരുന്ന സാഹചര്യം. അതേപോലെ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പം പുല്ല് കൊലയ്ക്കുന്ന ഒരു സമയമാണ്, പുല്ലിന്റെ പൂവിടുന്ന സമയം. ആ സമയത്ത് ഇത് വളരിയല്ല. അപ്പോൾ ആ സമയത്തും നമുക്ക് ആവശ്യത്തിനുള്ള പുല്ല് കിട്ടാതെ വരുന്നു. പുല്ല് കിട്ടുന്ന വേനൽക്കാലത്ത് നമ്മൾ നല്ല രീതിയിൽ നനയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പുല്ല് കിട്ടുന്നത്. പക്ഷേ ഒരു വർഷത്തിൽ ശരാശരി ഒരു 6 മാസത്തിൽ കൂടുതൽ നമുക്ക് പുല്ലിന്റെ ലഭ്യത ഉണ്ടാവില്ല. ഇപ്പോൾ ആര് കൃഷി ചെയ്യുന്നവർ ആരൊക്കെയാണേലും ശരി, ഇത് തന്നെയാണ് എല്ലാവരുടെയും സൂപ്പർ നേപ്പിയർ ഇനത്തിൽപ്പെട്ട പുല്ലിൻ്റെയൊക്കെ അവസ്ഥ അതാണ്. അപ്പോൾ അത് ചോളത്തിനെ സംബന്ധിച്ച് ചോളം 78 ദിവസം 76 ദിവസം ഒക്കെ ആകുമ്പോൾ വിളവെടുക്കുന്നത് കൊണ്ട് വീണ്ടും അത് പുതു കൃഷി ആയതുകൊണ്ട് അതിനെ ആ ഒരു ഇത് ബാധിക്കുന്നില്ല. അപ്പം പശുക്കൾക്ക് ഇന്ന് ലോക നിലവാരത്തിലുള്ളതിലേറ്റവും മുന്തിയ തീറ്റ ചോളത്തിൻ്റെ സൈലേജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കിവിടെ മിതമായ നിരക്കിൽ മിൽമയിൽ നിന്നാണേലും അത് പ്രൈവറ്റ് ആയിട്ടാണേലും നമുക്ക് പണികൾ ഒരുപാട് ലാഭം, പുല്ലരിയാൻ പോക്ക് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമായി. അതേപോലെ പാൽ ഉൽപ്പാദനവും കൂടുതലുണ്ടാവും, പശുക്കൾക്ക് മറ്റ് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. കാരണം വെച്ചാൽ ഇത് കൊലച്ച് കാ പറിക്കുന്നോടം വരെ കാര്യമായിട്ട് ഇതിന് മരുന്നോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നത് കുറവാണ് ചോളത്തിന്. അതുകൊണ്ട് ഈ ചോളത്തിൻ്റെ സൈലേജ് കൊടുക്കുന്നതുകൊണ്ട് മറ്റ് രോഗങ്ങളൊന്നും തന്നെ നമുക്കുണ്ടായില്ല.
1: സൈലേജിലേക്ക്
0: പൂർണ്ണമായിട്ടും മാറിയിട്ട് 6 വർഷമായി. മിൽമയെന്ന് എടുക്കലുണ്ട്, മിൽമയെന്ന് സ്ഥിരമായിട്ട് നമ്മുടെ ആവശ്യാനുസരണം കിട്ടാതെ വരുന്ന സമയത്ത് പ്രൈവറ്റ് ആയിട്ട് ഇറക്കും, ഇവിടെ എത്തിച്ചേരും.
1: സൊസൈറ്റിക്ക് തന്നെയാണോ പാല് കൊടുക്കുന്നത്?
0: പൂർണ്ണമായിട്ടും സൊസൈറ്റിക്ക് തന്നെയാണ്,
1: രണ്ടു നേരം അങ്ങനെ തന്നെയാണ്. എത്രയാണ് ശരിക്കും ഒരു ഫാറ്റ് ഒക്കെ നല്ല എന്തായാലും കുഴപ്പമുള്ള പശുക്കളായതുകൊണ്ട് പിന്നെ അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല വിലയൊക്കെ?
0: ഇപ്പം ഈ പുതിയ വില കൂടിയത് പിന്നെ 47-48-50 താഴെയായിട്ട് വില നോക്കിയില്ല, എന്നാലും 47-48 ആ റേഞ്ചിലെങ്കിലും വിലയുണ്ടാവും.
1: എത്ര കൊടുക്കാൻ പറ്റുന്നു സൊസൈറ്റിക്ക്?
0: രണ്ടു നേരം കൂടെ 140 ലിറ്റർ പാല് കൊടുക്കുന്നുണ്ട്.
1: ആ ഒരു കണക്ക് തെറ്റാതെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട്?
0: ഒരു 120-150 ഇടയിൽ പാല് സ്ഥിരമായിട്ട് ഉണ്ടാവും.
1: മഴ വന്നു സൗണ്ട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, നോക്കാം. അപ്പോൾ പൊതുവെ ഈ മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ കന്നുകാലികളെ വളരെയധികം ശ്രദ്ധയോടെ പരിചരിക്കേണ്ട ഒരു കാലമാണല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പൊതുവെ തൊഴുത്ത് നല്ല ശുചിയായിട്ട് കിടക്കുന്ന ഒരു തൊഴുത്തായി തന്നെയാണ് കാണുന്നത്, പൊതുവെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഒരു കർഷകൻ?
0: പ്രധാനമായിട്ടും പശുക്കളിലെ തീറ്റ വസ്തുക്കൾ ഒരിക്കലും മാറ്റം വരുത്താതിരിക്കുക, പശുക്കളുടെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പശുക്കൾക്ക് നമ്മൾക്ക് എന്താണോ സ്ഥിരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന തീറ്റ അത് സ്ഥിരമായിട്ട് കൊടുക്കുക, ആ സമയത്തിൽ മാറ്റം വരുത്താതിരിക്കുക, അതേപോലെ തന്നെ തീറ്റ കൊടുക്കുന്ന വസ്തുക്കളിൽ മാറ്റം വരുത്താതിരിക്കുക. ഞാനത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പം നമുക്കിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലിത്തീറ്റ ഇവിടെ ഇല്ല എങ്കിൽ ഇനി ഏത് നാട്ടിലാണേലും 10 കിലോമീറ്ററോ 15 കിലോമീറ്ററോ അകലെയാണേലും പോയി ഞാൻ അത് ആ സമയത്ത് കൊടുക്കാനായിട്ട് എടുത്തോണ്ട് വരും, എവിടുന്നായാലും കൊണ്ടുവരും. അത് സൈലേജ് ആണേലും അങ്ങനെ തന്നെ മറ്റ് ആൾക്കാർ ഇറക്കി വെച്ചിരിക്കുന്ന ഫാമിൽ നിന്ന് പോയിട്ടാണേലും കൊണ്ടുവന്നിട്ട് ആ തീറ്റ വസ്തു മാറാതിരിക്കാൻ വളരെ നമ്മൾ ശ്രദ്ധിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ തീറ്റ മാറാതിരുന്നു കഴിഞ്ഞാൽ പശുക്കളുടെ ദഹന പ്രക്രിയയ്ക്ക് മാറ്റം ഒരേ രീതിയിൽ തന്നെ കൊണ്ടുപോകും. പശുക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പശുക്കളുടെ ദഹനമാണ്. ദഹനം ക്ലിയർ ആണെങ്കിൽ ബാക്കി എല്ലാം മനുഷ്യരാണല്ലോ, ദഹനം ക്ലിയർ ആണെങ്കിൽ പശുക്കളെല്ലാം ക്ലിയറായി. നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു പുതിയ പശുവിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ആദ്യം നോക്കുന്നത് പശുക്കളുടെ ചാണകത്തിൻ്റെ ഘടനയാണ് നോക്കുന്നത്. ആ ചാണകത്തിൻ്റെ ഘടന അറിഞ്ഞാൽ ആ പശുവിന് എന്താണ് തീറ്റ കൊടുക്കുന്നത്, പശുവിൻ്റെ ദഹന പ്രക്രിയ എങ്ങനെയാണ് എന്ന്, ഏതളവിൽ തീറ്റ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
1: പിന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും പുതിയ പശുവിനെ നോക്കാം?
0: പുതിയ പശുവിനെ നോക്കാൻ പോകുമ്പോൾ പശുക്കളുടെ ആരോഗ്യം, അതേപോലെ അകടിൻ്റെ ഘടന, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും.
1: കാലുകൾ
0: സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാലുകൾ, കാലുകളുടെ ഷേപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
1: പൊതുവേ രോഗങ്ങളായിട്ട് ഈ മഴക്കാലം കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പൊതുവെ പശുക്കളെ നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ്? പുതിയ പുതിയ അസുഖങ്ങളും കൂടി വരുന്നുണ്ട്, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നു? ഒരു കുത്തിവയ്പ്പൊക്കെ കൃത്യമായിട്ട് തന്നെ എടുക്കുന്ന ഒരു രീതിയല്ലേ?
0: പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ മൃഗാശുപത്രിയിൽ നിന്ന് വരുന്ന സമയത്ത് എടുക്കലുണ്ട്. കുളമ്പ് രോഗത്തിനായാലും ചർമ്മമഴയ്ക്കാണേലും ഇതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് പശുക്കളുമായിട്ട് ഇവർക്ക് സമ്പർക്കമില്ല, ഞാൻ അങ്ങനെ മറ്റ് ഫാമുകളിൽ അങ്ങനെ പോക്കില്ല, പോയാൽ തന്നെ പശുക്കളുമായിട്ട് ഫാമിനുള്ളിൽ കയറിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് മറ്റൊരു പശുക്കളിൽ നിന്നുള്ള ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ പകരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അടുത്തടുത്ത് പശുക്കളും പശുക്കളും തമ്മിലുള്ള സമ്പർക്കമാണ് കൂടുതലും രോഗങ്ങൾ പകരാനുള്ള സാധ്യത.
1: കറവ ഏത് രീതിയിലാണ് നടക്കുന്നത്?
0: മിഷീനാണ് കൂടുതലും കറക്കുന്നത്.
1: മിഷീനാണ്
0: ചുരുക്കം ചിലതിനെ കൈക്ക് കറക്കുന്നു കൂടുതൽ. ചില പശുക്കൾക്ക് മിഷീനോട് താല്പര്യം ഇല്ലാത്തവരുണ്ട്, അപ്പൊ ആ താല്പര്യം കുറവുണ്ടേ കറക്കാൻ പറ്റും, പക്ഷെ അവർ പൂർണ്ണമായിട്ടും ആ പാല് ചുരത്തി തരണമെന്നില്ല. അപ്പൊ അങ്ങനെ പാല് പൂർണ്ണമായിട്ടും ചുരത്താതെ വരികയോ ഒക്കെ വന്നാൽ അകടുവീക്കം വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ കൈക്ക് കറക്കുകയും ചെയ്യും. പിന്നെ സ്ഥിരമായിട്ട് പൂർണ്ണമായിട്ടും മിഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ കൈക്ക് കറക്കേണ്ട വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് കറക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അതുകൊണ്ട് എന്നും 2-3 എണ്ണത്തിന് 2 എണ്ണത്തിനെങ്കിലും കൈക്ക് കറന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് കറണ്ട് ഇല്ലാതെ വരികയോ അങ്ങനെയൊക്കെ വന്നാലും നമുക്ക് എല്ലാത്തിനെയും കൊണ്ട് കറക്കാൻ പറ്റും. സ്ഥിരമായിട്ട് കറക്കാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കറക്കാൻ ബുദ്ധിമുട്ട്, അത് കൈ വഴങ്ങാതാവും.
1: എത്ര സമയം എടുക്കും ഇവരെല്ലാരും കറന്നെടുക്കും? ഒരു 10 പശുക്കളൊക്കെ കറന്നെടുക്കാൻ?
0: പശുക്കളുടെ കറവയും കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോ ശരാശരി ഒരു പശുവിന് 10 മിനിറ്റ്.
1: മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്, ഇവിടെ ഫാമില് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഫാനുണ്ട്, മാറ്റുണ്ട്, അങ്ങനത്തെ ഹൈടെക് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റത്തിന് പകരം പാത്രങ്ങളിൽ പശുക്കൾക്ക് വെള്ളം വെച്ചിരിക്കുകയാണ്. അത് ഉപയോഗിക്കാറില്ല?
0: ഉണ്ടായിരുന്നു നേരത്തെ, ഈ ഫാമിലില്ല. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ഫാമിലൊക്കെ വാട്ടർ ബൗൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ, പകൽ സമയത്ത് നമ്മൾ ഫാമിൽ ഉണ്ടാവില്ല, ആ സമയത്തൊക്കെ പക്ഷികളും കാക്കകളൊക്കെ വേസ്റ്റുകൾ കൂത്തി ഇതിൻ്റെ കൊണ്ടുവന്നിട്ട്

0: വെള്ളം കുടിച്ച് അപ്പം നോക്കുമ്പോൾ ആയിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് വേസ്റ്റ് കിടക്കുന്നതും. അപ്പം അങ്ങനെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്ന സാഹചര്യം കൊണ്ടാണ് ഈ രീതിയിലേക്ക് ഞാൻ മാറ്റിയത്. അപ്പോൾ നമുക്ക് പശുക്കളെല്ലാം, പശുക്കൾ തീറ്റ തിന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം ആകുമ്പോൾ അവർക്കെല്ലാം ദാഹിക്കാൻ തുടങ്ങും. ആ സമയത്ത് വെള്ളം കൊടുത്താൽ അവർ ആവശ്യത്തിന് വെള്ളം, അത് ഒരു നേരം തന്നെ 30 ലിറ്ററും 40 ലിറ്ററും വരെ വെള്ളം കുടിക്കുന്ന പശുക്കളുണ്ട്. അപ്പോൾ 2-3 നേരം ഞാൻ അങ്ങനെ വെള്ളം കൊടുക്കും. എപ്പോഴൊക്കെ വേണോ അപ്പോഴൊക്കെ കൊടുക്കുക. കൃത്യമായിട്ട് 3 തുല്യമായിട്ടുള്ള 3 സമയങ്ങളിൽ വെള്ളം കൊടുക്കുന്നു. പിന്നെ അതിനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഡ്രിങ്കിങ് ബൗളിൽ ഒരു പശു മാത്രമേ, എല്ലാ പശുക്കളും ഒന്നിച്ചായിരിക്കണമെന്നില്ല വെള്ളം കുടിക്കുന്നത്. ഒരു പശു വെള്ളം കുടിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പശുവിനോ അതിൻ്റെ അപ്പുറത്തെ പശുവിനോ ഏതെങ്കിലും രീതിയിലുള്ള ജലദോഷമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായെങ്കിൽ അവരാ വെള്ളം കുടിക്കുമ്പോൾ അവരുടെ ഉമിനീരിക്കടെ അതിൻ്റെ അകത്ത് കലരുകയും അത് ഇപ്പുറത്തെ പശു ഒറ്റയ്ക്ക് എന്നാ വെള്ളം കുടിക്കുന്നതെങ്കിൽ അതിലെ വെള്ളമെല്ലാം ഇങ്ങോട്ട് വരികയും ആ പശുവിനും ആ രോഗം പകരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അങ്ങനെ പല പകരുന്ന രോഗങ്ങൾ ഒരറ്റത്ത് നിൽക്കുന്ന പശുവിൻ്റെ കുറച്ചപ്പുറം നിൽക്കുന്ന പശുവിനും പകരുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഈ രീതിയിലേക്ക് മാറി. ഈ രീതിയിലേക്ക് മാറിയപ്പം നമുക്ക് ഗുണമേ ഉള്ളൂ, കൂടുതൽ പശുക്കൾ വെള്ളം കുടിക്കുകയും ഉൽപാദനം കൂടുകയും ചെയ്തിട്ടുള്ളൂ.
1: സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ട് വരുന്നത് അല്ലേ
0: എപ്പോഴും. കാര്യങ്ങളും ഇത് സ്വന്തം അനുഭവത്തിലൂടെയാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി സന്ദർശിക്കും, പക്ഷേ അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ അവരുടേതായിട്ട് നമുക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതേപോലെ ആക്കും. അങ്ങനെയൊക്കെ കാലങ്ങൾ കൊണ്ടാണ് നമ്മുടെ രീതിയിലേക്ക് മാറ്റിയെടുത്തത്.
1: എത്ര ഒരു കാലം എടുത്തിട്ടുണ്ടാവും? ഒരു എന്തായാലും തുടക്കം തന്നെ വിജയിക്കണം എന്നൊന്നുമില്ലല്ലോ, കുറേ പരാജയങ്ങൾക്ക് ശേഷമാണ് ഒരു ഫാം ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതും പടിപടിയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എത്ര സമയം, എത്ര കാലം എടുത്തിട്ടുണ്ട് 25 കൊല്ലത്തിനടക്കം ഒരു ഇത് ഓക്കെ ആണെന്ന് സ്വയം തോന്നുന്ന ഒരു രീതിയിലേക്ക് എത്താൻ?
0: ആദ്യത്തെ ഒരു 4-5 വർഷക്കാലം എന്ന് പറയുന്നത് നമ്മൾ ലാഭനഷ്ടങ്ങളെല്ലാം അതുകൊണ്ട് തുല്യമായിട്ടുള്ള, അതായത് അതിന് കിട്ടുന്ന പൈസ തന്നെ അതിന് തീറ്റയായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, കൂടുതൽ കിടാക്കളെ വളർത്തുകയൊക്കെ ചെയ്ത സമയത്ത് അത് നമുക്ക് അവരുടെ ചെലവിനുള്ള പൈസ മാത്രമായിട്ട് നമ്മുടെ വരുമാനം നമ്മുടെ ചെലവിനുള്ള പൈസ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കൂടുതൽ ഉൽപാദനക്ഷമത കൂടിയ പശുക്കളെ വളർത്തുകയും അതേപോലെ തന്നെ കിടാക്കളുടെ എണ്ണം കുറയ്ക്കുകയും, നമുക്ക് ആനുപാതികമായിട്ട് 10 പശു ഉള്ള സമയത്ത് 2 കിടാക്കളിൽ കൂടുതൽ ഒരു സമയത്തും നിർത്തില്ല. 1 കിടാവാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്, കൂടിയാൽ 2 കിടാവ്. അപ്പം അതുകൊണ്ട് നമുക്ക് അവർക്ക് മറ്റ് ചിലവുകൾ കൂടുതൽ കറക്കുന്ന പശുക്കളിൽ നിന്ന് എടുത്തിട്ട് കറവില്ലാത്തവർക്ക് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട വരുമ്പം നമുക്ക് വരുമാനം ഇല്ലാത്ത സാഹചര്യം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായപ്പം കൂടുതൽ ലാഭം കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇത് ലാഭത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഒരു 15 വർഷം മുകളിലായിട്ട് സ്ഥിരമായിട്ട് തന്നെ ലാഭത്തിലാണ് ഫാം പോകുന്നത്.
1: കുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്ന സമയത്ത് പുതിയ ഒരെണ്ണത്തിന് ഇവിടത്തേക്ക് കൊണ്ടുവരും?
0: ഇല്ല, പശുക്കളെ അങ്ങനെ നമ്മൾ മാറലില്ല. വളരെ ചുരുക്കമായിട്ട് പ്രായം ഒക്കെ കൂടുതൽ വരുമ്പം പറ്റാത്ത സാഹചര്യം വരുമ്പോൾ മാത്രമേ പശുക്കളെ ഒഴിവാക്കലുള്ളൂ. ആ സമയത്ത് ഇതേപോലെ ആരെങ്കിലും ഫാമിൽ എവിടെയെങ്കിലും നല്ല പശുക്കളെ കൊടുക്കാനുണ്ടെങ്കിൽ അന്നേരം വാങ്ങുന്നതാണ്.
1: ഈ എണ്ണം ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകല്ലേ, ഓവർ ആവാതെ നോക്കും?
0: 12 എണ്ണം അതി കൂടുതലേക്ക് കൊണ്ടുപോകല്ലേ.
1: പിന്നെ പശുക്കൾക്ക് ഇതിനെ ഇവ പുറത്ത് കെട്ടാറുണ്ടോ?
0: പുറത്ത് അഴിച്ച് കെട്ടാറില്ല. പുറത്ത് കെട്ടൽ ചില ഇവരെ അഴിച്ചുവിടാനുള്ള, എല്ലാവരെയും ഒന്നിച്ചഴിച്ചു വിടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരാളെ രണ്ടാളെ അഴിച്ചു വിട്ടാലും ബാക്കിയുള്ളവരെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം ഓർഡർ തെറ്റും. അപ്പൊ അതുകൊണ്ട് ആരെയും മാറ്റലില്ല.
1: സൗകര്യക്കുറവുണ്ടാണ്.
0: സൗകര്യം കാര്യം പറഞ്ഞാൽ എല്ലാവരെയും ഒരു ദിവസം ഒരു 2-3 മണിക്കൂറെങ്കിലും അഴിച്ചു വിടുന്നത് പശുക്കളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഭാവിയിലേക്ക് അങ്ങനെയുള്ള ഒരു ഫാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പശുക്കളെ അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയിലേക്ക് അങ്ങോട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്.
1: നേരത്തെ നമ്മൾ തുടക്കം റെക്കോർഡിങ്ങിന് മുമ്പേ സംസാരിച്ച സമയത്ത് പറഞ്ഞു അവർക്ക് എത്രത്തോളം ഫ്രീ ആയിട്ട് ഇതിനകത്ത് സഞ്ചരിക്കാം, ആ ഒരു രീതിയിലാണ് അതിനെ കയറ് പോലും ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ.
0: അത് പശുക്കളെ നമ്മൾ സാധാരണ 2 സൈഡിലേക്കും ഒക്കെ വലിച്ചു കെട്ടി ഒക്കെയാണ് പശുക്കളെ കൂടുതൽ, ചെറിയ പശുക്കൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു അകലം എന്ന് പറയുന്നത് അതിൻ്റെ ആ മാറ്റിൻ്റെ അകലമാണ്, 4 അടി വീതി. അതാണ് കൂടുതലും ഫാമുകളിൽ അനുവർത്തിച്ച് പോരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു പശുവിന് 1-6 അടിയെങ്കിലും അകലം കൊടുത്ത് പശുക്കൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ അനങ്ങി നിൽക്കാനോ മാറി നിൽക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യം, ഒരു കയറെ തന്നെ കെട്ടുകയും അല്ലെങ്കിൽ മൂക്കയർ ഒഴിവാക്കി കെട്ടുകയും, അപ്പം കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതുകൊണ്ട് പശുക്കൾക്കൊരു ചെറുതെങ്കിലും ഒരു വ്യായാമം കിട്ടുന്നുണ്ട്.
1: പൊതുവേ നമ്മൾ ഈ പാൽക്കറവയ്ക്ക് ശേഷം പശുക്കൾ കിടക്കാതിരിക്കണം അങ്ങനെ പറയല്ലോ, അതിന് വേണ്ടി എന്താണ് ചെയ്യാൻ സാധാരണ? ഇതിന് ശേഷം ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന രീതിയാണ്?
0: കറവ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർക്ക് തീറ്റ കൊടുക്കുകയാണ്. അതുകൊണ്ട് പശുക്കൾ കറവ കഴിയുന്ന ആ സമയത്ത് ഇവരാരും കിടക്കലില്ല. കാരണം വെച്ചാൽ ഉടനെ തന്നെ തീറ്റ കിട്ടുന്നത് കൊണ്ട് അവരതിന് റെഡി

0: ആയിട്ട് എല്ലാവരും നിൽക്കുള്ളൂ.
1: നമ്മൾ പറയില്ല അകിട് കഴുകുന്ന രീതി, പൊട്ടാസ്യം പെർമാംഗനേറ്റിലൊക്കെ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്?
0: അതെല്ലാം കറവയ്ക്ക് മുമ്പ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ചാണ് കഴുകുന്നത്. കറവ കഴിഞ്ഞിട്ടും അത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി കൊണ്ട് തന്നെയാണ് അകിട് കഴുകുകയും ചെയ്യും.
1: പൊതുവെ എന്താണ് പെട്ടെന്നുണ്ടാവുന്ന, നമുക്ക് ഏത് സമയത്തും ഇപ്പൊ പറഞ്ഞ പോലെ പനി അതുപോലത്തെ എന്തും ബാധിക്കാമല്ലോ, പെട്ടെന്നുണ്ടാവുന്ന അസുഖങ്ങൾക്കുള്ള മരുന്ന് ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ?
0: അത്യാവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ നമുക്കറിയാം. ഇപ്പം ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ തന്നെ, വിദഗ്ധനായിട്ടുള്ള ഡോക്ടറെ തന്നെ വിളിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ അകിട് വീക്കോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വന്നാൽ അത് ഞാൻ അന്നേരം തന്നെ ഡോക്ടറെ വിളിക്കുക ചെയ്യുന്നത്.
1: എത്ര അടി ഹൈറ്റിലാണ് ഇത്?
0: 14 അടി ഹൈറ്റിലാണ് ഈ തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. 14 അടി ഹൈറ്റിലും എല്ലാം മൊത്തം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന, അതായത് കാറ്റ്
1: വായുസഞ്ചാരം
0: വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു കാറ്റ് വന്നാൽ പോലും ഫാമിക്കൂടെ അത് കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് പശുക്കൾക്ക് മറ്റ് ഫാമുകളിലുള്ള പോലെയുള്ള അണപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ പശുക്കളെ ഒരിക്കലും, വേനൽക്കാലത്ത് പോലും അങ്ങനെ കാര്യമായിട്ട് അണപ്പ് ഉണ്ടാകാറില്ല.
1: മഴക്കാലത്ത് വരുന്ന ഇപ്പൊ ചാറ്റൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ദൂഷ്യമുണ്ടാകും?
0: കുഴപ്പമില്ല, ചെറിയ ചാറ്റൽ മഴയാല് ചാറ്റലടിച്ചാലൊന്നും പശുക്കൾക്ക് കുഴപ്പമില്ല.
1: ഇതിന്റെ ഒരു എന്താ പറയാ, പാലല്ലാതെ പാലിനപ്പുറം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യാനുള്ള ഒരു വഴിയുണ്ടോ, അങ്ങനെ ചെയ്യാറുണ്ടോ?
0: ഇല്ല, കാരണം വെച്ചാല് ഇത് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിന് മറ്റു സമയങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങളും എല്ലാം വേണം. ഇതാകുമ്പോൾ നമ്മൾ കറന്ന് വെച്ചാൽ അന്നേരം രാവിലെ കറന്ന് കറവ കഴിയുമ്പോൾ തന്നെ സൊസൈറ്റിയുടെ വണ്ടി വരും. ആ വണ്ടിയെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട പണി തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിലേക്ക് പോയില്ല.
1: ഈ ഒരു ഫാം എന്ന് പറയുന്നത് ശുഭചേട്ടനൊക്കെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ?
0: ആ ഒരു 10-15 പശു വരെ ആവശ്യമില്ല. നമുക്ക് തന്നെ ഒരാൾക്ക് തന്നെ അറിയാവുന്നവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 10-15 പശു വരെ നല്ല പശുക്കളെ ആണെങ്കിലും കറവ് കൂടിയ പശുക്കളാണെങ്കിലും കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ.
1: ഇതിൽ മറ്റെന്തെങ്കിലുമൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് പശുക്കളുടെ കുളിക്കാൻ?
0: ഇല്ല, സാധാരണ പൈപ്പിലൂടെ തന്നെ കുളിപ്പിക്കുന്നു.
1: ഒരു ദിവസത്തിന്റെ എത്ര സമയം ഈ ഫാമിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും?
0: അത് ഒരു ദിവസത്തെ എല്ലാം കൂടെ കൂട്ടിയാലോ 8 മണിക്കൂർ എങ്കിലും ഒരു ദിവസത്തെ ഇതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്.
1: തൊഴുത്ത് കഴുകുക, ചാണകം,
0: അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിയാലോ 8 മണിക്കൂർ എങ്കിലും ഇതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നുണ്ട്.
1: തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചാണകക്കുഴിയുണ്ട്. ഇപ്പൊ ഒരു ഈ ഫാമിന്റെ ഒരു ഘടന എന്ന് വെച്ചാൽ നീളത്തിലുള്ള ഷെഡില് പശുക്കളെ നിരയായിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരെണ്ണം മാറ്റി ഒരു ഷെഡ് കൂടി ഉണ്ടല്ലോ,
0: ഒരെണ്ണം അവിടെ ഉള്ളൂ എന്നേ ഉള്ളൂ. അത് 3 പശുക്കളെ കിട്ടാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. ഇനിയിപ്പോ ഏതെങ്കിലും സാഹചര്യത്തിൽ നല്ല പശുക്കളെ എവിടെയും കിട്ടിയാല് അത് വാങ്ങുമ്പോൾ കിട്ടാൻ സൗകര്യത്തിനാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്.
1: കുഞ്ഞുങ്ങളെ തൊട്ടപ്പുറത്ത് ഒരു ഷെഡിലേക്ക് മാറ്റി തന്നെയാണ് അല്ലെ? എപ്പോഴും അങ്ങനെ തന്നെയാണ്?
0: ആ എപ്പോഴും അങ്ങനെ തന്നെയാണ്.
1: അതിനപ്പുറത്തായിട്ടാണ് ചാണകം കളക്ട് ചെയ്തിട്ട് ഇടുന്ന ഒരു ഷെഡുള്ളത്, അവിടെ ഇട്ട് തന്നെയാണോ ഉണങ്ങുന്നത്?
0: ഇല്ല, അത് വേനൽക്കാലം ആകുമ്പോൾ ഇതിങ്ങോട്ട് താഴോട്ട് നിരത്തിയിട്ട് ഉണങ്ങും. മഴ മാറിക്കഴിയുമ്പോൾ തുടങ്ങിയ പിന്നെ നിരത്തിയിട്ട് ഉണങ്ങി ഡിസംബർ ആകുമ്പോൾ തുടങ്ങിയ ആൾക്കാർ വളത്തിന് ആവശ്യക്കാർ വരും. അപ്പോൾ തുടങ്ങിയ വളം ജനുവരി ഫെബ്രുവരി മാസത്തിനുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്തിരുന്ന വളമെല്ലാം തീരും. വളത്തിന് ആവശ്യക്കാർ കൂടുതലാണ്, നമുക്ക് വളം ഒരിക്കലും തികയാറില്ല എന്നുള്ളതാണ്.
1: പൊടിയായിട്ട്
0: തന്നെയാണ് വയ്ക്കുന്നത്.
1: ഉണങ്ങി
0: പൊടിച്ച് ചാക്കിനുള്ളിലാക്കിയിട്ട് നമ്മുടെ തന്നെ ഈ സൈലേജ് വരുന്ന ചാക്കിനുള്ളിൽ നിറച്ചിട്ട് ചാക്കിന് 300 രൂപ തോതിനാണ് കൊടുക്കുന്നത്.
1: അതുപോലെ തന്നെ ഇതിന്റെ ആല കഴുകിയ വെള്ളം, പശുക്കളുടെ മൂത്രം ഒരു പൈപ്പ് ഇട്ടിട്ട് ഒരു ടാങ്കിലേക്ക് ശേഖരിച്ചിട്ട് ഇത് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്?
0: ഇത് എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു ഒരു കമുകുംതോട്ടം, ഞാൻ പാട്ടവിടത്തിന് എടുത്തേക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് കമുകുംതോട്ടമാണ്. അതിലേക്ക് പൈപ്പിലൂടെ ഈ ചാണകവെള്ളവും മൂത്രവും കൂടെ പോയിട്ട് അത് പല സ്ഥലങ്ങളിലേക്ക് മാറ്റിവെച്ച് നമുക്ക് അതിന് ആവശ്യത്തിനുള്ള വളം പ്രയോഗം ഇതിലൂടെ തന്നെ, ഇത് നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടാകുകയില്ല. എന്നാൽ ആ പറമ്പിൽ അതൊരു നല്ല വളവുമായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ അത് പ്രയോജനപ്പെടുത്തുന്നു. വർഷങ്ങളായിട്ട് 8-9 വർഷമായിട്ട് അത് അങ്ങനെ തന്നെയാണ്
1: ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ പശുക്കളുടെ ഇൻഷുറൻസ്, പലരും പശുക്കളെ ഇൻഷുർ ചെയ്യാന്നുള്ള ഒരു രീതി എന്താ പറയണ്ടത്, കർഷകർ ചിലരൊക്കെ ചെയ്യും എന്നാൽ പലരും അവഗണിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ?
0: ഇവിടുത്തെ അവസ്ഥ, ഞാൻ പശുക്കളെ ഇൻഷുർ ചെയ്യലില്ല.
1: അപ്പൊ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോഴോ?
0: അപകടം വരുന്ന പശുക്കളെ നല്ല രീതിയിൽ നമ്മൾ പശുക്കളുടെ ഏതെങ്കിലും രോഗങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ തുടക്കത്തിലെ, പശുക്കളെ തുടക്കത്തിലെ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ പറ്റുവാണെങ്കിൽ പശുക്കൾക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു പേടിയില്ല. അതുകൊണ്ട് പശുക്കളെ ഇൻഷുർ ചെയ്യുന്നത്, ഒരു പശുക്കളെ ഇതിന്റെ അകത്ത് ഇൻഷുറൻസ് ഉള്ള ആരുമില്ല.
1: നമ്മള് ചെയ്ത് ശീലിച്ചിട്ട് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം, ഒരു കോൺഫിഡൻസ് ആണല്ലേ, ഒരു കർഷകന്റെ കോൺഫിഡൻസ്.
0: ഈ പശുക്കള് കിടക്കുന്നേ എനിക്ക് ഇവരുടെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള രോഗത്തിന്റെ തുടക്കമുണ്ടോ എന്നുള്ളതെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് എനിക്ക് എന്റെ മനസ്സിൽ വരും. അതുണ്ടെങ്കിൽ നമ്മൾ അന്നേരം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മൾ അത് അവർക്ക് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് എന്ന് ആലോചിക്കുക. അത് അവരുടെ പരിശോ കറക്കുമ്പോൾ ഒന്നെങ്കിൽ അകടുവയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് ദഹനക്കേടോ ഇങ്ങനെ എന്താണേലും നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിന് വേണ്ട നടപടി സ്വീകരിച്ചാൽ പശുക്കളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് രോഗവിമുക്തമാക്കാൻ പറ്റും.
1: ഒരു ഫാം തുടങ്ങുന്നയാൾ അല്ലെങ്കിൽ ഇതിൽ പൂർണ്ണമായിട്ട് ഇത് തന്നെ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്തായിരിക്കും?
0: പുതുതായിട്ട് ഈ മേഖലയിൽ വരുന്ന ആൾക്കാർക്ക് നോട് പറയാനുള്ളത്, നമ്മൾക്ക് ചെറിയ തോതിൽ തുടങ്ങി നമ്മൾക്ക് എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ച് എണ്ണം വർദ്ധിപ്പിക്കുകയും ഉൽപ്പാദനക്ഷമത കൂടിയ പശുക്കളെ കൊണ്ടുവരികയും ശാസ്ത്രീയമായിട്ടുള്ള കറവ് രീതികളും പരിചരണമൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് മുന്നോട്ട് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത്. തുടക്കത്തിൽ തന്നെ പണിക്കാരെ ഉപയോഗിച്ചിട്ട് ഫാം നടത്തുന്നേ നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പശുക്കൾക്ക് വരുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റാതെ പോകും. പണിക്കാരതൊന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷേ ഉടമസ്ഥൻ അത് എല്ലാ കാര്യങ്ങളും തന്നെ നടത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കുകയും അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ച് കൂടുതൽ പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും വലുതാക്കുകയും ചെയ്യുന്നതാണ് ഫാം സ്ഥിരമായിട്ട് ലാഭത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള മാർഗം.
1: കുടുംബത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല.
0: കുടുംബം ഭാര്യ ജീന, അവരുടെ വീട് കുടിയാമലയാണ്, അനന്തക്കാട്ട്. കുട്ടികൾ രണ്ടുപേര്, മൂത്തവള് സ്റ്റെഫി മംഗലാപുരത്ത് നഴ്സിംഗ് പഠിക്കുന്നു മൂന്നാം വർഷം, രണ്ടാമത്തെ പ്ലസ് ടു കഴിഞ്ഞു, അടുത്തതിന് നഴ്സിംഗിന് പോകാനായിട്ടിരിക്കുന്നു.
2: ഷിബു സെബാസ്റ്റ്യന്റെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് ആത്മാർത്ഥതയും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ക്ഷീരകൃഷിയെ ലാഭകരവും നിലനിൽപ്പുള്ളതുമായ ഒരു സംരംഭമാക്കി മാറ്റാൻ കഴിയുമെന്നതാണ്. ചെറുപ്പത്തിൽ ആരംഭിച്ച താൽപര്യത്തെ 25 വർഷത്തെ അനുഭവ സമ്പത്തുകൊണ്ട് വളർത്തിയെടുത്ത അദ്ദേഹത്തിന്റെ യാത്ര ഈ മേഖലയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനമാകുന്നു. ഇതോടെ ഇന്നത്തെ കിസാൻ വാണി ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്.

0: വാണി.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
0: കിസാൻ വാണി.
2: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
3: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 24,660 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,000 രൂപ, കാസർഗോഡ് 11,000 രൂപ, തളിപ്പറമ്പ് 12,000 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 3,700 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 66,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 41,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 39,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,200 രൂപ, തളിപ്പറമ്പ് 4,300 രൂപ, കാഞ്ഞങ്ങാട് 4,700 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ.

0: കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 720 രൂപ, തലശ്ശേരി 695 രൂപ. അടയ്ക്കുക പഴുത്തത് 1000 എണ്ണത്തിന് തലശ്ശേരി 4200 രൂപ, കാസർഗോഡ് 4500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ഇന്ന് 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഫ് വിമൻ, പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ കെമിസ്ട്രി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു. എട്ടുമണിക്ക് കാവ്യവിചാരം, അക്കിത്തം ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms, we are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.

0: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. NTA ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യുജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് NTA വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ED പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായ രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരമല്ലാത്തതുമാണ് ED നീക്കത്തിന് പിന്നിൽ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% 25-ൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. കോഴ്സുകൾ, പരീക്ഷകൾ, കരിയർ ഗൈഡൻസ്, മോട്ടിവേഷൻ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗൈഡിലേക്ക് സ്വാഗതം. മനുഷ്യജീവിതത്തെയും പരിസ്ഥിതിയെയും മെച്ചപ്പെടുത്തുന്നതിനായി ജീവജാലങ്ങളെയോ കോശങ്ങളെയോ ജൈവ പ്രക്രിയകളെയോ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജി. ജീവശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനത്തിലൂടെ ഇന്ന് ലോകത്ത് വൈദ്യശാസ്ത്രം, കൃഷി, പരിസ്ഥിതി സംരക്ഷണം, വ്യവസായം തുടങ്ങി നിരവധി മേഖലയിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും മികച്ച പുരോഗതികൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ഒട്ടേറെ തൊഴിലവസരങ്ങളും സംരംഭകത്വ സാധ്യതകളും തുറന്നു നൽകുന്നു. ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ, പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നു.
4: ഇരുപത്തൊന്നാം നൂറ്റാണ്ട് വിവര സാങ്കേതിക വിദ്യ അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി, ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജി എന്നിങ്ങനെ രണ്ട് അതിവിപ്ലവകരമായ മേഖലയുടെ യുഗമാണെന്ന് നമുക്ക് പറയാം. ഈ രണ്ട് ശാഖകളും ചേർന്ന് മനുഷ്യരുടെ ജീവിത രീതിയെയും തൊഴിൽ രംഗത്തെയും ആശയവിനിമയ രീതികളെയും കൂടാതെ മനുഷ്യരാശി നേരിടുന്ന വലിയ വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുന്ന രീതികളെയും മാറ്റിമറിച്ചിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ നാം കൂടുതൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാങ്കേതിക വിദ്യകളെ മനസ്സിലാക്കുകയും അവയെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് ആരോഗ്യകരവും ബുദ്ധിപരമായതും

0: മോർ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വേൾഡിനെ സൃഷ്ടിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അനിവാര്യമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 നവീകരണം, അതായത് ഇനോവേഷൻ, ശാസ്ത്രീയ ചിന്ത, സയന്റിഫിക് തിങ്കിങ്, നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെന്റ്, ബഹുവിഷയ പഠനം, ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് എന്നിവയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്തിന്റെ വികസനം അതിന്റെ നാച്ചുറൽ റിസോഴ്സസിനെയും ഇൻഡസ്ട്രീസിനെയും മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് അറിവ് സൃഷ്ടിക്കാനും പങ്കുവെക്കുവാനും പ്രായോഗികമായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള കഴിവിനെയും ആശ്രയിച്ചാണ്. നോളജ്, ഇനോവേഷൻ, സ്കിൽ, ടെക്നോളജി എന്നിവ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന പ്രേരക ശക്തികളാകുമ്പോൾ
1: ഈ സംവിധാനത്തെയാണ് നോളജ് എക്കോണമി എന്ന് വിളിക്കുന്നത്.
0: ദേശീയ വിദ്യാഭ്യാസ നയം ഇത്തരം ഒരു നോളജ് എക്കോണമിയെ സൃഷ്ടിക്കുന്നതിലാണ് ലക്ഷ്യമിടുന്നത്. ഈ നോളജ് എക്കോണമിയെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് മോഡേൺ ബയോടെക്നോളജിയുടെ പ്രധാന കമ്പോണൻസായ ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ജനറ്റിക് മോഡിഫിക്കേഷൻ എന്നിവ യുവ സംരംഭകരെ വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത്. ബയോടെക്നോളജിക്ക് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നത് യുവതലമുറ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജി ഒരു പുതിയ ശാസ്ത്രശാഖയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായ ഒരു നോ എന്നതാണ്. ബയോടെക്നോളജി ഈസ് ആസ് ഓൾഡ് ആസ് ഹ്യൂമൻ സിവിലൈസേഷൻ. മനുഷ്യൻ തന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ജീവജാലങ്ങളെയും ജൈവ പ്രക്രിയകളെയും നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരികയാണ്. വീഞ്ഞ് നിർമ്മാണം, ബ്രെഡ് മേക്കിംഗ്, ചീസ്, തൈര് എന്നിവയുടെ നിർമ്മാണം, കൂടാതെ സെലക്റ്റീവ് ബ്രീഡിംഗ്, അതായത് ആവശ്യമായ ഗുണവിശേഷമുള്ള മൃഗങ്ങളെയും അതുപോലെയുള്ള സസ്യങ്ങളെയും തിരഞ്ഞെടുത്ത് സംയോജിപ്പിക്കുന്ന രീതി തുടങ്ങിയവയെല്ലാം ആധുനിക ജൈവ സാങ്കേതിക വിദ്യയുടെ ഉദയത്തിന് വളരെ മുമ്പ് തന്നെ നമ്മുടെ പൂർവികർ ജൈവ പ്രക്രിയകൾ പ്രായോഗികമായി ഉപയോഗിച്ചു വന്നതിന്റെ തെളിവുകളാണ്. പുരാതന ജൈവ സാങ്കേതിക വിദ്യ അഥവാ ഏൻഷ്യന്റ് ബയോടെക്നോളജി 1800 മുമ്പേയുള്ള കാലഘട്ടം. ശാസ്ത്രീയ അറിവുകളേക്കാൾ നിരീക്ഷണത്തെയും, അതായത് ഒബ്സർവേഷനും, അനുഭവ പരിചയത്തെയും, അതായത് എക്സ്പീരിയൻസ് അടിസ്ഥാനമാക്കിയായിരുന്നു വികസിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള പരമ്പരാഗത രീതികളാണ് പിന്നീട് വൈദ്യശാസ്ത്രം, കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഇന്നത്തെ ബയോടെക്നോളജി എന്ന ശാസ്ത്രശാഖയുടെ അടിത്തറയായി മാറിയത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തെയും പരിസ്ഥിതിയെയും മെച്ചപ്പെടുത്തുന്നതിനായി ജീവജാലങ്ങളെയോ കോശങ്ങളെയോ ജൈവ പ്രക്രിയകളെയോ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1919 ഹംഗേറിയൻ എഞ്ചിനീയറായ കാൾ റിക്കി ആണ്. ജീവജാലങ്ങളുടെ സഹായത്തോടെ അസംസ്കൃത വസ്തുക്കളെ ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയെ വിവരിക്കാനാണ് അദ്ദേഹം ഈ പദം അവതരിപ്പിച്ചത്. ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച് വ്യവസായ കാർഷിക ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു പുതിയ മേഖലയായി ബയോടെക്നോളജിയെ അദ്ദേഹം വിഭാവനം ചെയ്തു. ഇന്ന് വൈദ്യശാസ്ത്രം, കൃഷി, പരിസ്ഥിതി സംരക്ഷണം, വ്യവസായം തുടങ്ങിയ നിരവധി മേഖലകളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബയോടെക്നോളജിയുടെ ആശയത്തിന് ഇതായിരുന്നു തുടക്കം. ക്ലാസിക്കൽ ബയോടെക്നോളജി 1800 to 1940 കാലയളവിൽ, അതായത് 18th century അവസാനവും 19th century തുടക്കവും മുതൽ. ഈ കാലഘട്ടത്തിൽ ജീവശാസ്ത്രപരമായ പ്രക്രിയകളെക്കുറിച്ചും ജീവന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ ധാരണ രൂപപ്പെടാൻ തുടങ്ങി. സൂക്ഷ്മജീവികൾ ഫെർമെന്റേഷൻ പ്രക്രിയയിൽ വഹിക്കുന്ന പങ്ക് ലൂയിസ് പാസ്റ്റർ വിശദീകരിച്ചു. വാക്സിനുകളുടെ വികസനം, ഭക്ഷ്യ സംരക്ഷണ സാങ്കേതിക വിദ്യകളിലെ പുരോഗതി, കൃഷിയിൽ അനിമൽസിനെ ഉപയോഗിച്ചുള്ള യന്ത്രവൽക്കരണം എന്നിവ ഈ കാലഘട്ടത്തിന്റെ

പ്രധാന നേട്ടങ്ങളായിരുന്നു. എക്സ്പീരിയൻസിനെ അടിസ്ഥാനമാക്കിയ പഴയ രീതികളിൽ നിന്നും ശാസ്ത്രീയ സമീപനത്തിലേക്കുള്ള മാറ്റമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആധുനിക ജൈവസാങ്കേതിക വിദ്യ അഥവാ മോഡേൺ ബയോടെക്നോളജി 1940 മുതൽ 1970 വരെ. ഈ കാലഘട്ടം ബയോളജിക്കൽ സയൻസിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടെത്തലുകളും ജനറ്റിക്സ് മൈക്രോബയോളജി വിഷയങ്ങളിൽ ഉണ്ടായ വൻ മുന്നേറ്റങ്ങളുടെയും കാലമായിരുന്നു. 1953 ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നിവർ ഡി എൻ എയുടെ ഘടന കണ്ടെത്തിയതോടുകൂടി ബയോടെക്നോളജിയുടെ വിത്തുകൾ പാകപ്പെട്ടു. ഈ കണ്ടെത്തൽ ഹെറിഡിറ്റി, ജീനുകളുടെ പ്രവർത്തനത്തെയും കുറിച്ചുള്ള മനുഷ്യരുടെ അറിവ് ഗണ്യമായി വർദ്ധിപ്പിച്ചു. പിന്നീട് ജനറ്റിക് എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളുടെ വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയായി മാറി. 1970 തൊട്ട് ഇന്നു വരെയുള്ള കാലഘട്ടങ്ങളെ റീകോംബിനന്റ് ഡി എൻ എ എറ എന്ന് നമുക്ക് പറയാം. 1970 ബയോടെക്നോളജിയിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഈ കാലഘട്ടത്തിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ്, ലൈഗേസ് പോലെയുള്ള എൻസൈമുകൾ വികസിപ്പിക്കപ്പെട്ടു. ഇതിലൂടെ ശാസ്ത്രജ്ഞന്മാർക്ക് ജീനുകളെ നേരിട്ട് നിയന്ത്രിക്കാനും മാറ്റം വരുത്തുവാനും സാധിച്ചു. ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അഥവാ റീകോംബിനന്റ് ഡി എൻ എ ടെക്നോളജി എന്നറിയപ്പെടുന്ന മേഖലയുടെ തുടക്കം. ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജനിതകമായി മാറ്റം വരുത്തിയ ബാക്ടീരിയകളിൽ, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ബാക്ടീരിയയിൽ നിന്ന് ഹ്യൂമൻ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ വിളകൾ, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് വികസിപ്പിക്കുകയും ചെയ്തു. മൃഗങ്ങളെയും മനുഷ്യരെയും ക്ലോൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ, ഹ്യൂമൻ ജീനോം പ്രൊജക്ട് പോലുള്ള വൻ ശാസ്ത്രീയ പദ്ധതികൾ എന്നിവയും ഈ കാലഘട്ടത്തിന്റെ പ്രധാന നേട്ടങ്ങളാണ്. സീക്വൻസിംഗ്, മൈക്രോചിപ്പ് ടെക്നോളജി തുടങ്ങിയ ടെക്നിക്സ് ഉപയോഗിച്ച് ഒരേ സമയം നിരവധി ജീനുകളെ പഠിക്കാൻ സാധിച്ചു. ഇതിലൂടെ വൻതോതിൽ ജനിതക ഡാറ്റ ബാങ്കുകൾ രൂപപ്പെട്ടു. കൂടാതെ കമ്പ്യൂട്ടറുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന പുതിയ ശാസ്ത്രശാഖയും രൂപം കൊണ്ടു. ജൈവ വിവരങ്ങളുടെ വിശകലനം വഴി ജീൻ പ്രവർത്തനം, പ്രോട്ടീൻ പ്രവർത്തനം, ജീൻ നിയന്ത്രണം, ജീനോം ഘടന, കൂടാതെ ജീനുകളുടെ പരിണാമ ചരിത്രം എന്നിവ മനസ്സിലാക്കാൻ കഴിയുന്നു. ജനറ്റിക് ഡിസീസസ് ചികിത്സിക്കാൻ ജീൻ തെറാപ്പി പോലുള്ള നൂതന ചികിത്സാരീതിയും വികസിച്ചു. ഇന്ന് ബയോടെക്നോളജിയിൽ വേഗത്തിൽ വളരുന്ന പ്രധാന മേഖലകളിൽ ചിലതാണ് ക്രിസ്പർ പോലെയുള്ള എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ, പേഴ്സണലൈസ്ഡ് മെഡിസിൻ, സിന്തറ്റിക് ബയോളജി, റീജനറേറ്റീവ് മെഡിസിൻ, സ്റ്റെം സെൽ റിസർച്ച്. ഇങ്ങനെ ബയോടെക്നോളജി ഇന്ന് വൈദ്യശാസ്ത്രം, കൃഷി, വ്യവസായം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കുന്ന ഒരു അത്യന്തം ശക്തമായ ശാസ്ത്രശാഖയായി വളർന്നിരിക്കുന്നു. അടുത്തതായിട്ട് ബയോടെക്നോളജിയുടെ ക്ലാസിഫിക്കേഷനെ പറ്റി പറയാം. ബയോടെക്നോളജിനെ നമ്മൾ അത് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത്, എവിടെയാണോ അപ്ലൈ ചെയ്യുന്നതെന്ന രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതിന് വേണമെങ്കിൽ ഒരു കളർ കോഡും കൊടുക്കാവുന്നതാണ്. ആദ്യമായി റെഡ് ബയോടെക്നോളജി. റെഡ് ബയോടെക്നോളജി എന്ന് പറയുന്നത് മെഡിക്കൽ ബയോടെക്നോളജിയാണ്. റെഡ് ബയോടെക്നോളജി പ്രധാനമായും ആരോഗ്യരംഗത്തെയും വൈദ്യശാസ്ത്രത്തെയും, അതായത് ഹെൽത്ത് കെയർ ആൻഡ് മെഡിസിൻ സംബന്ധിച്ച മേഖലയാണ്. മനുഷ്യരുടെ രോഗനിർണയം, ചികിത്സ, രോഗപ്രതിരോധം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി ബയോടെക്നോളജിയെ ഉപയോഗിക്കുന്ന ശാഖയാണിത്. ലൈഫ് സേവിംഗ് തെറാപ്യൂട്ടിക്സ്, പുതിയ മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, വാക്സിനുകൾ എന്നിവയുടെ വികസനവും ഈ മേഖലയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കൂടാതെ മോളിക്കുലാർ ടൂൾസ് ഉപയോഗിച്ച് രോഗനിർണയം നടത്തുക, ജീൻ തെറാപ്പി, ജീൻ പ്രൊഫൈലിംഗ്, റീജനറേറ്റീവ് മെഡിസിൻ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. ഹ്യൂമൻ ഇൻസുലിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, ഇന്റർഫെറോൺസ് എന്നിവയുടെ ഉൽപാദനം റെഡ് ബയോടെക്നോളജിയുടെ പ്രധാന നേട്ടങ്ങളാണ്. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന ശാഖകളിൽ ഒന്നാണ് റെഡ് ബയോടെക്നോളജി. അടുത്തതായിട്ടുള്ളത് ഗ്രീൻ ബയോടെക്നോളജി അഥവാ അഗ്രികൾച്ചറൽ ബയോടെക്നോളജി. ഗ്രീൻ ബയോടെക്നോളജി പ്രധാനമായും കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. വിളകളുടെയും കന്നുകാലികളുടെയും ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി ബയോടെക്നോളജിയെ ഉപയോഗിക്കുന്ന ശാഖയാണിത്.
പരമ്പര

0: പരമ്പരാഗത പ്രജനന രീതികൾ കൺവെൻഷണൽ ബ്രീഡിംഗ് ഗുണവിശേഷങ്ങൾ മെച്ചപ്പെടുത്താൻ വളരെ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു. കൂടാതെ പരസ്പരം പൊരുത്തപ്പെടാത്ത ജീനുകൾ സംയോജിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നില്ല. ബന്ധമില്ലാത്ത സസ്യങ്ങളെയോ ജീവികളെയോ ക്രോസ് ബ്രീഡിംഗ് ചെയ്താൽ പലപ്പോഴും ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഓസ്പ്രിംഗ്സിനെയാണ് കിട്ടുന്നത്. ഇതിനാൽ മോഡേൺ ബയോടെക്നോളജിയുടെ സഹായത്തോടെ വിളകളും കന്നുകാലികളും കൂടുതൽ കാര്യക്ഷമമായി മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. രോഗപ്രതിരോധ ശേഷിയുള്ള വിളകൾ, അതായത് ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, ഹെർബിസൈഡ് പ്രതിരോധ ശേഷിയുള്ള വിളകൾ, ഹെർബിസൈഡ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്, വരൾച്ചയും മറ്റു പരിസ്ഥിതി സമ്മർദ്ദങ്ങളും താങ്ങുന്ന വിളകൾ, അതായത് സ്ട്രെസ് ടോളറന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്നിവ വികസിപ്പിക്കുകയും ഇതിലൂടെ വിളവെടുപ്പ് വർദ്ധിപ്പിക്കുകയും പോഷക ഗുണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ബയോ ഫെർട്ടിലൈസേഴ്സ്, ബയോ പെസ്റ്റിസൈഡ്സും ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നു. മൃഗങ്ങളുടെ ജനിതക മെച്ചപ്പെടുത്തലും ഈ മേഖലയുടെ ഭാഗമാണ്. ഉദാഹരണമായി ഫ്ലേവർ സേവർ ടൊമാറ്റോ, ഇത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ടൊമാറ്റോ ആണ്. ഇതില് റൈപ്പനിങ് വളരെ പതുക്കെ മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ടൊമാറ്റോയുടെ ഷെൽഫ് ലൈഫ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മെച്ചുറേഷൻ പ്രക്രിയയെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവറിനെയും ടെക്സ്റ്ററിനെയും മോഡിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇത് അതിനൊരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണം ബാസിലസ് തുറിഞ്ചിനസിസ് എന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബി ടി ടോക്സിൻ ഇൻസെക്ട് ലാർവകളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ സഹായത്തോടുകൂടി കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയും. ഇതിനൊപ്പം സസ്യങ്ങളിൽ നൈട്രജൻ ഫിക്സേഷൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ, സസ്യങ്ങളിൽ നിന്ന് തന്നെ വാക്സിൻ നിർമ്മിക്കൽ തുടങ്ങിയ ഗവേഷണങ്ങളും ഗ്രീൻ ബയോടെക്നോളജിയുടെ ഭാഗമാണ്. വൈറ്റ് ബയോടെക്നോളജി അഥവാ ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി. വൈറ്റ് ബയോടെക്നോളജി പ്രധാനമായും വ്യാവസായിക ഉൽപാദനത്തിനായി ജൈവ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്ന ശാഖയാണ്. വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കായി സൂക്ഷ്മജീവികളെയും എൻസൈമുകളെയും ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ മേഖലയിലൂടെ ബയോഫ്യൂവൽസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഉദാഹരണമായി ബയോഡീസൽ, ബയോഹൈഡ്രജൻ, ബയോഗ്യാസ്, ബയോ എത്തനോൾ എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ എൻസൈമുകളുടെ ഉൽപാദനം ജൈവമായി വിഘടിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ, അതായത് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന്റെ നിർമ്മാണം, വ്യാവസായിക ഫെർമെന്റേഷൻ ഓർ ഇൻഡസ്ട്രിയൽ ഫെർമെന്റേഷൻ തുടങ്ങിയവയും ഇതിലെ ഭാഗമായി വരുന്നു. ഇങ്ങനെ പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ വ്യവസായ വികസനത്തിന് വൈറ്റ് ബയോടെക്നോളജി വലിയ സംഭാവന നൽകുന്നു.
1: ബയോടെക്നോളജിയിലൂടെ പഠനവും തൊഴിലവസരങ്ങളും. കണ്ണൂർ ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫോർ വിമൺ, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി രശ്മി സംസാരിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച റേഡിയോ ഗൈഡിൽ തുടർന്ന് കേൾക്കാം. തൊഴിൽ വാർത്തകൾ.
2: ഡൽഹിയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ സയന്റിസ്റ്റ് ഇ, സയന്റിസ്റ്റ് ഡി, സയന്റിസ്റ്റ് സി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സയന്റിസ്റ്റ് ഇ തസ്തികയിൽ 123,000 രൂപയും സയന്റിസ്റ്റ് ഡി തസ്തികയിൽ 78,800 രൂപയും സയന്റിസ്റ്റ് സി തസ്തികയിൽ 67,700 രൂപയുമാണ് അടിസ്ഥാന ശമ്പളം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും
1: https://rac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 19. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ അധ്യാപക തസ്തികകളിലേക്കും മെഡിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി ഡയറക്ടർ, അക്കൌണ്ടന്റ്, നഴ്സിംഗ് ഓഫീസർ, ലൈബ്രേറിയൻ, റേഡിയോളജിസ്റ്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ഫാർമസിസ്റ്റ് തുടങ്ങിയ അനധ്യാപക തസ്തികകളിലേക്കും അപേക്ഷിച്ചു.

ലഭിച്ചു. 49 ഒഴിവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.nia.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ രാജസ്ഥാനിലെ പിലാനിയിലുള്ള സെൻട്രൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ വിഭാഗങ്ങളിലായി ടെക്നിക്കൽ ഓഫീസർ, ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടെക്നിക്കൽ ഓഫീസർ തസ്തികയിൽ 8 ഒഴിവാണുള്ളത്. BE അല്ലെങ്കിൽ BTEC അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MCA ആണ് യോഗ്യത. 89,268 രൂപയാണ് ശമ്പളം. 30 വയസ്സ് കവിയരുത്. ടെക്നീഷ്യൻ തസ്തികയിൽ 14 ഒഴിവുണ്ട്. സയൻസ് വിഷയങ്ങൾ ഉൾപ്പെട്ട 10-ാം ക്ലാസ്സിൽ 55% മാർക്കോടെയുള്ള വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. 39,728 രൂപയാണ് ശമ്പളം. 28 വയസ്സ് വരെയാണ് പ്രായപരിധി. 2 തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.CEERI.RES.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 20.

കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ക്ഷീരവികസന വകുപ്പിൽ കാറ്റഗറി നമ്പർ 23/2026 ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ 24/2026 കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് മാനേജർ പ്രൊഡക്ഷൻ ഗ്രേഡ് 2 വനിതാ ശിശു വികസന വകുപ്പിൽ സ്ത്രീകളിൽ നിന്ന് മാത്രമായി 25/2026 കാറ്റഗറി നമ്പറിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ മോട്ടോർ വാഹന വകുപ്പിൽ 26/2026 കാറ്റഗറി നമ്പറിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പട്ടികജാതി വികസന വകുപ്പിൽ 27/2026 കാറ്റഗറി നമ്പറിൽ പട്ടികജാതി വികസന ഓഫീസർ ഗ്രേഡ് 2 ആരോഗ്യ വകുപ്പിൽ 29/2026 കാറ്റഗറി നമ്പറിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 കേരള പോലീസിൽ 30/2026 കാറ്റഗറി നമ്പറിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ 32/2026 കാറ്റഗറി നമ്പറിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ 33/2026 കാറ്റഗറി നമ്പറിൽ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളിലേക്കുള്ള ഒഴിവിലേക്കായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 2026 മെയ് 30 ഗസറ്റ് തീയതി. വിശദവിവരങ്ങൾക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ജൂലൈ 1 ആണ്.

ഇതോടെ ഇന്നത്തെ റേഡിയോ ഗൈഡ് സമാപിക്കുന്നു. വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാത്രി 7:35 ആശയം ആവിഷ്കാരം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം എ കെ രതീഷ്, കവിതാനാഥ്.

ഈ നിലയത്തിൽ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ്. 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മ എഴുതിയ പുസ്തകങ്ങൾ.

എന്ന കവിത. ആലാപനം അനഘ സി എം. 6:15 കേൾക്കാം അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറിയിൽ ശ്രീതിലകം, പെണ്മയുടെ തിളക്കം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. 8:55 മുതൽ സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം. 11:05 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തുടർന്ന് സംസ്ഥാന ബജറ്റ് അവതരണം, തത്സമയ പ്രക്ഷേപണം തുടരുന്നു.

ആകാശവാണി കണ്ണൂർ. കാവ്യവിചാരം. മലയാള കവിതയുടെ നാൾവഴികളിലൂടെ ഒരു പ്രക്ഷേപണ പരമ്പര. അക്കിത്തം, ജീവിതവും കവിതയും. കാവ്യവിചാരത്തിൽ മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ.

0: അക്കിത്തത്തിന്റെ ഗദ്യപ്രപഞ്ചം. സാഹിത്യകാരനും നിരൂപകനുമായ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു.
1: മഹാകവിയുമായി അടുത്തിടപഴകാൻ ഉള്ള അപൂർവമായ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുവാനും വേദികളിൽ ഒന്നിച്ച് പങ്കെടുക്കുവാനും ജീവിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതാൻ നിയോഗം കൈവന്നിട്ടുണ്ട്. ദീർഘമായൊരു അഭിമുഖ സംഭാഷണം മഹാകവിയുമായി നടത്താൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ മഹാകവി എഴുതിയ അവസാനത്തെ ലേഖനം അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ച് തയ്യാറാക്കാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു. മഹാകവി അന്തരിച്ചപ്പോൾ ജ്ഞാനപീഠത്തിൽ നിന്ന് മോക്ഷപീഠത്തിലേക്ക് എന്ന ഒരു ലേഖനം എഴുതാനും എനിക്ക് അവസരം ലഭിച്ചു. മഹാകവി അക്കിത്തം എന്ന് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സമൂഹം അദ്ദേഹത്തിന്റെ കവിത്വത്തെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. സംസ്കാരത്തിന്റെ വിവിധ തുറസ്സുകളിൽ എങ്ങനെയാണ് മഹാകവി അക്കിത്തം വ്യാപരിച്ചത്, കവിത മാത്രമല്ല വ്യത്യസ്തങ്ങളായ നിരവധി സംസ്കാര മേഖലകളിൽ അടിയുറപ്പോടെ

നിലകൊള്ളുകയും സഞ്ചരിക്കുകയും ചെയ്ത ആ വലിയ വ്യക്തിത്വത്തെ അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ എഴുത്തുകാരും ചിന്തകന്മാരും സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളും ഗവേഷകരും മനസ്സിരുത്തി വായിക്കേണ്ട കതിർക്കനമുള്ള ചിന്തകളുടെ ഒരു സമ്പുടം എന്ന ഗദ്യ കൃതികളെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാഹിതി, സംസ്കൃതി, സ്മൃതി എന്ന് ശീർഷകങ്ങൾ നൽകിക്കൊണ്ട് അക്കിത്തത്തിന്റെ തെരഞ്ഞെടുത്ത ആ മൂന്ന് ലേഖന സമ്പുടങ്ങൾ പരിശോധിക്കുമ്പോൾ എത്ര ആഴത്തിൽ, എത്ര വൈവിധ്യത്തോടെ അദ്ദേഹം താൻ പുലർന്ന കാലത്തെ, താൻ ജീവിക്കുന്ന കാലത്തിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു എന്ന് വ്യക്തമാവുകയാണ്. നമ്മുടെ പുകൽപ്പെറ്റ പല ഗദ്യകാരന്മാരുടെയും നല്ല പാരമ്പര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഗദ്യസാഹിത്യം നിർവഹിക്കേണ്ട സാംസ്കാരിക ധർമ്മം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനത്തോടെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അക്കിത്തത്തിന്റെ സാംസ്കാരിക ജീവിതം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ആവിഷ്കരിച്ച കവിതകളിലെ ദർശനം നമ്മുടെ മുമ്പിൽ പ്രകാശമാനമായി നിലകൊള്ളുകയാണ്. അമൃതസ്രോതസ്സിങ്ങികളായ ആ വലിയ അക്ഷരപ്രപഞ്ചത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഉപാസിച്ച രാഷ്ട്രദർശനം അത് ഭാരതീയതയിൽ അടിയുറച്ചു നിന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വിശ്വ സംസ്കാര ചക്രവാളത്തിലെ എല്ലാ ശ്രേഷ്ഠമായ ആശയങ്ങളെയും സ്വാംശീകരിക്കത്തക്ക വിധം ജനാധിപത്യപരമായിരുന്നു, സംവാദാത്മകമായിരുന്നു. ഈ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് വ്യക്തമാവുകയാണ്. മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ പരിശോധിക്കുമ്പോൾ ആശയമണ്ഡലത്തിൽ അദ്ദേഹം തന്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിർത്തിയവരാരൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന വിഷയമാണത്. മഹർഷി അരവിന്ദന്റെ ഉത്തരപ്പാറ പ്രസംഗം വിവർത്തനം ചെയ്ത മഹാകവി അക്കിത്തത്തെ നമ്മൾ ഓർക്കണം. ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതിയ മഹാകവിയെ സ്മരിക്കണം. എഴുതപ്പെട്ട നിരവധി ലേഖനങ്ങളിൽ ആശയ വ്യക്തതയോടെ, ദൃഢതയോടെ, കുലീനതയോടെ, മര്യാദയോടെ, വെടിപ്പോടെ അദ്ദേഹം തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ധിക്കാരത്തിന്റെ സ്വരമായിരുന്നില്ല. ആശയപരമായി എതിർധ്രുവത്തിൽ നിൽക്കുന്നവരോട് പോലും എത്ര സൗമനസ്യത്തോടെ, എത്ര അഭിജാതപൂർണമായ നിലപാടാണ് അക്കിത്തം സ്വീകരിച്ചതെന്ന് ഈ ലേഖനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാരമ്പര്യത്തിന്റെ ഔഷധവേരുകൾ സ്വാംശീകരിച്ചുകൊണ്ട് അതേസമയം തന്നെ ഈ ലേഖനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാരമ്പര്യത്തിൽ വിഷവേരുകൾ ഉണ്ടെങ്കിൽ ആ വിഷവേരുകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർത്തമാനകാല പ്രശ്നങ്ങളോട് അഭിമുഖീകരിച്ചുകൊണ്ട് ഈ രാഷ്ട്രം നാളെ എത്തിച്ചേരേണ്ട അമൃതകാലത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്തിനാകെ ഭാരതീയ ദർശനങ്ങൾ എങ്ങനെ ഹിതകരമായി പരിണമിക്കണം എന്ന സൂചനയോടെ ആധുനികമായ ശാസ്ത്രവിഷയങ്ങളെപ്പോലും മനസ്സിലാക്കാൻ പരിശ്രമിച്ച ഒരു ദീപ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ഗദ്യലേഖനങ്ങളിലൂടെയും നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു കാര്യം സംശയരഹിതമായി പറയാം, യാഥാസ്ഥിതികനായ ഒരു കവിയായിരുന്നില്ല അദ്ദേഹം. വളരെ കൃത്യമായി ശ്രീശങ്കരനെ മനസ്സിലാക്കുന്ന അതേ മാനസിക വിസ്തൃതിയോടെ അദ്ദേഹത്തിന് ഐൻസ്റ്റീന്റെ ശാസ്ത്രചിന്തയെയും ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഇവയെ തമ്മിൽ സമന്വയിപ്പിക്കുക, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ അകലെ നിൽക്കുന്ന പാശ്ചാത്യമായ വിജ്ഞാനധാരകളെ, നൂറ്റാണ്ടുകൾ അകലെ നിൽക്കുന്ന പൗരസ്ത്യമായ വിജ്ഞാനധാരകളുമായി എങ്ങനെ സമന്വയിപ്പിക്കാം, അതിൽ നിന്ന് എങ്ങനെ ഒരു പുതിയ ദർശനത്തെ സ്വാംശീകരിക്കാം എന്ന് ചിന്തിക്കലാണ് വിവേകികളുടെ വഴി. അത് എം ബി ശങ്കുണ്ണി നായർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും ആധുനികമെന്നും പ്രാചീനമെന്നുമൊക്കെ നമ്മളിടുന്ന അതിർവരമ്പുകൾ മാഞ്ഞുപോവുകയും ശരിയായ ചിന്തയുടെ വഴി എന്താണെന്ന്

അക്കിത്തത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ കൃത്യമായി ചെത്തിക്കോരി അദ്ദേഹം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ ലേഖനങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര വിഷയങ്ങളാണ്. ഞാൻ അത്ഭുതത്തോടെ

നിരൂപണ മേഖലയിൽ വ്യാപരിക്കുന്നവരെക്കാളും ക്രാന്തദർശിതയോടെ നമ്മുടെ കലയെയും സാഹിത്യത്തെയും ആവിഷ്കരിക്കാൻ ശ്രമിച്ച വലിയ കവികളുടെ ലേഖനങ്ങൾ ആ പാരമ്പര്യം കൃത്യമായി പിന്തുടരുന്നു എന്നതാണ് അക്കിത്തത്തിന്റെ ഗദ്യലേഖനങ്ങളുടെ സവിശേഷത. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എത്ര വിഷയവ്യക്തതയുണ്ടെന്ന് ബോധ്യപ്പെടും, എത്ര ലളിതമായാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടും, എങ്ങനെയാണ് സംസ്കൃത ഭാഷയുടെ ഓജസ് സ്വാംശീകരിച്ചുകൊണ്ട് ആ ചിന്തയുടെ വെളിച്ചം സ്വാംശീകരിച്ചുകൊണ്ട് അതേസമയം തന്നെ മലയാള ഭാഷയുടെ എല്ലാ തികവും ഉൾക്കൊണ്ടുകൊണ്ട് ഗദ്യഭാഷയിൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. ഞാൻ എടുത്തു പറയട്ടെ, പലതും മൗലികമായ ആശയങ്ങളായിരുന്നു. ഒരുപക്ഷെ എടശ്ശേരിയുടെ പ്രിയ ശിഷ്യൻ അങ്ങനെയേ സഞ്ചരിക്കാനാവൂ. ഇല്ല അനുകർത്താവിനില്ല ജീവിതവല്ലരിയിൽ പൂവിരിഞ്ഞു കാണാൻ വിധി എന്നെഴുതിയ മഹാകവിയാണ് ആ മഹാകവി. വളരെ കൃത്യതയോടെ വിഷയങ്ങളെ ചെന്ന് സ്പർശിക്കുമ്പോൾ പുതിയ ചിന്തകൾ അവിടെ പ്രസവിക്കുകയാണ്. എത്രയെത്ര വിഷയങ്ങളെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മുക്തക പ്രസ്ഥാനത്തെക്കുറിച്ച് അക്കിത്തം ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ലേഖനങ്ങളെയും ഈ ലേഖനങ്ങൾ മുഴുവൻ വായിച്ചതിന്റെ എല്ലാവിധത്തിലുള്ള മാനസികമായ സമ്മർദ്ദവും അനുഭവിച്ചുകൊണ്ടാണ്. കൂടുതൽ വായിക്കാൻ തയ്യാറാകുന്നവരോട് ചില സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ. നമ്മുടെ പദ്യസാഹിത്യത്തിന്റെ പൂർവ്വ പാരമ്പര്യത്തെക്കുറിച്ച്, അതൊരുപക്ഷെ ആർ രാമചന്ദ്രൻ നായരുടെ ശ്ലോക കവിതകളടങ്ങുന്ന സമാഹാരം അവതരിപ്പിക്കുന്ന സന്ദർഭത്തിലായിരിക്കും. അവിടെ നേരിട്ട് തുളസീവനം എന്നറിയപ്പെടുന്ന ആർ രാമചന്ദ്രൻ നായരുടെ ആ ശ്ലോകങ്ങളുടെ പ്രത്യേകതകളിലേക്ക് കടക്കുകയല്ല, മറിച്ച് ആ ശ്ലോക പാരമ്പര്യം, നമ്മുടെ ഛന്ദസ്സിന്റെ പാരമ്പര്യം, നമ്മുടെ കവികൾ എങ്ങനെയാണ് വൃത്തത്തെ സമർത്ഥമായി ഉപയോഗിച്ചത് എന്ന് ആ കാവ്യസമാഹാരത്തെ ഉപാധിയാക്കിക്കൊണ്ട് ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ സാഹിത്യചരിത്രങ്ങളിൽ പൊതുവെ ദൃശ്യമാവാത്ത പല നിരീക്ഷണങ്ങളും കടന്നു വരികയാണ്. അങ്ങനെ മുക്തക പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിനുശേഷം കുറച്ചങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പല കവികളും സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ, വൈജ്ഞാനിക സാഹിത്യത്തിന്റെ വഴിയിലൂടെ അക്കിത്തം സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. അതിന്റെ ഏറ്റവും നല്ല ഒരു തെളിവ് അദ്ദേഹമാണ്. വളരെ ഭംഗിയായി അഴീക്കോട് മാഷിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തത്വമസിയെ ഇതം നമമ എന്ന ഒരു ശീർഷകത്തിൽ തത്വമസിയെ സാങ്കോപാംഗം വിലയിരുത്തുന്ന ഒരു പഠനം എഴുതിയത് മഹാകവി അക്കിത്തമായിരുന്നു. അതിൽ ഉപനിഷത്തിന്റെ സാരം എങ്ങനെയാണ് അഴീക്കോട് മാഷ് അവതരിപ്പിക്കുന്നത്, ആ പുസ്തകത്തിന്റെ കെട്ടും മട്ടും എങ്ങനെയാണ്, അതിന്റെ ശാസ്ത്രീയമായ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അതേസമയം തന്നെ അമിതമായി പാശ്ചാത്യ ചിന്തകന്മാരെ ആശ്രയിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ആത്മസംസ്കൃതിയായ ഉപനിഷത്തിനെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അഴീക്കോടിന് വന്നു ചേർന്ന പിഴവുകൾ എന്താണ് എന്നും ബഹുമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. എങ്ങനെയാണ് ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും പരസ്പരം വ്യത്യസ്തമാകുന്നത് എന്ന് അഴീക്കോട് മാഷ് സൂചിപ്പിക്കുന്നത് എങ്ങനെ എന്ന നിരീക്ഷണത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ രാമേന്ദ്രൻ നായരുടെ കൃതികളെ മുൻനിർത്തി മുക്തക പ്രസ്ഥാനത്തെക്കുറിച്ചും വൃത്തശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന അതേ അക്കിത്തം നമ്മുടെ ദാർശനിക സാഹിത്യത്തിന്റെ നില എന്താണ്, ഉപനിഷത്തിനെ എങ്ങനെ പഠിക്കണം എന്ന അന്വേഷണത്തിലേക്ക് കടന്നുപോവുകയാണ്. മറ്റൊരു പ്രധാന സവിശേഷതയായി ചൂണ്ടിക്കാണിക്കാവുന്നത് പ്രക്ഷേപണ കലയെക്കുറിച്ച്, രാഷ്ട്രമീമാംസയെക്കുറിച്ച്, നമ്മുടെ പഴയകാലത്ത് വളരെ പ്രബുദ്ധമായി നടന്നിരുന്ന സാഹിത്യ സമ്മേളനങ്ങളിൽ ഒരുപക്ഷെ അക്കിത്തം മാത്രം പറയാൻ കഴിയുന്ന എത്രയെത്ര വെടിവെട്ടങ്ങളെക്കുറിച്ച്, അക്കാലത്ത് തനിക്കൊപ്പം സഞ്ചരിച്ച എടശ്ശേരിയും എം ജിയും കെ കൊടുങ്ങല്ലൂരും കക്കാടും അടക്കം എത്രയോ വലിയ മനുഷ്യരെക്കുറിച്ച് ഒക്കെ സൂചനകൾ നൽകിക്കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ സാഹിത്യലോകത്ത് നിന്ന് എന്നേക്കുമായി മറഞ്ഞു പോകാമായിരുന്ന എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര ജീവിതഖണ്ഡങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിക്കാനുള്ള പാഠവും അക്കിത്തം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരം പ്രബന്ധങ്ങളും നമ്മൾ ഗൗരവബുദ്ധിയോടെ വിലയിരുത്തണം. ആദ്യ വായനയെ നമുക്ക് തോന്നും വളരെ

0: ദുഃഖമായിട്ടാണല്ലോ ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആകാശവാണി കാലത്തെക്കുറിച്ചും മറ്റുള്ള സൂചനകളുണ്ട്. പക്ഷേ അക്കിത്തത്തിനു മാത്രം പകർന്നു നൽകാൻ ആവുന്ന ആ ഭാവപരമായ നൈർമല്യത്തോടുകൂടി അത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ വലിയ സ്ഥാപനങ്ങളുടെ അത്തരം സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ നാൾവഴികളിലേക്ക് കടന്നുപോകുമ്പോഴാണ് അക്കിത്തം അവതരിപ്പിച്ചിട്ടുള്ള ഈ വിഷയങ്ങളുടെ പ്രത്യേകതകളിലേക്ക് നമുക്ക് ദൃഷ്ടി പായിക്കാൻ സാധിക്കുന്നത്. കവിതയെക്കുറിച്ച് എത്രയെത്ര ഗംഭീര പഠനങ്ങൾ, കക്കാടിനെക്കുറിച്ച് ഉള്ള പഠനങ്ങളുണ്ട്, എടശ്ശേരിയെക്കുറിച്ചുള്ള പല പഠനങ്ങൾ എഴുതി, വൈലപ്പള്ളി മാഷയെക്കുറിച്ച്, അങ്ങനെ നമ്മുടെ ലബ്ധപ്രതിഷ്ഠരായ വലിയ കവികൾ വൈലപ്പള്ളി കവിതയെ പഠിക്കുമ്പോൾ വൈലപ്പള്ളി കവിതയിൽ എങ്ങനെയാണ് ഒരു ലാവണ്യ ഘടകമായി കാളിദാസീയമായ പ്രഭാവം കടന്നു വരുന്നത് എന്ന അന്വേഷണത്തിലേക്ക് കടന്നു പോവുകയാണ് എന്ന് മറ്റുള്ളവരാരെങ്കിലും പറഞ്ഞത് ഉദ്ധരിച്ചു ചേർക്കുന്ന ഒരു രീതിയല്ല, മറിച്ച് മൗലികമായ ഉപദർശനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും വൈലപ്പള്ളിയെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വൈലപ്പള്ളിയെ മാത്രമല്ല, ഏറ്റവും പുതിയ തലമുറയെ പോലും ആശ്ലേഷിക്കുന്ന ഒരു മനസ്സ്, എത്രയെത്രയോ ആളുകൾക്ക് അവതാരി എഴുതിയിട്ടുണ്ട് എന്ന് ആ ഭാഗം ഇതുവരെ സമാഹരിക്കപ്പെട്ടിട്ടില്ല. അക്കിത്തം എഴുതിയിട്ടുള്ള അവതാരികകൾ, അക്കിത്തം ചട്ടമ്പി സ്വാമികളെ കുറിച്ചും മറ്റും എഴുതിയിട്ടുള്ള വിജ്ഞാനപ്രദങ്ങളായ ലേഖനങ്ങൾ, അതൊന്നും സമാഹരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ പശ്ചാത്തലം കൂടി ആലോചിക്കുമ്പോഴാണ് നോവലിനെ കുറിച്ച്, കഥയെക്കുറിച്ച്, ആത്മകഥയെക്കുറിച്ച്, നിരൂപണത്തെക്കുറിച്ച്, പഞ്ചകോശ സിദ്ധാന്തം, ഞാൻ കരുതുന്നത് ആ പഞ്ചകോശ സിദ്ധാന്തം പ്രായോഗികമായി അദ്ദേഹം എങ്ങനെ ആവിഷ്കരിച്ചു എന്നതിലല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. മറിച്ച് വൈദേശികമായ സിദ്ധാന്തങ്ങൾ അരങ്ങ് തകർക്കുന്ന ഒരു കാലത്ത് നമ്മുടെ പാരമ്പര്യത്തിൽ മുളച്ചുപൊന്തിയ ഭാരതീയമായ സാഹിത്യ മീമാംസയ്ക്ക് ഇന്ന് മാത്രമല്ല നമ്മുടെ ദാർശനികമായ അന്വേഷണങ്ങൾക്ക് ആ കോശ സിദ്ധാന്തങ്ങൾ, അഞ്ചു കോശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്ന ഒരന്വേഷണത്തിനുള്ള വഴിച്ചാല് തുറന്നിടുക എന്നതായിരുന്നു അക്കിത്തത്തിന്റെ ലക്ഷ്യം. അതെത്ര സഹൃദയത്വത്തോടെയാണ് അദ്ദേഹം നിർവഹിച്ചത് എന്നാലോചിക്കുമ്പോൾ നിരൂപണത്തെക്കുറിച്ച് എത്രയെത്ര ലേഖനങ്ങളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. മഹാകവികൾ മരണാനന്തരവും ജീവിക്കും. മരണത്തോടെ അവരുടെ ഭൗതികമായ ശരീരമാണ് അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്നത്. എന്നാൽ മരണാനന്തരം അവരുടെ കാവ്യമയമായ ശരീരം നിലനിൽക്കും എന്ന് കാവ്യാദർശത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്നു, കാവ്യമയമായ ശരീരം മാത്രമല്ല ഗദ്യമയമായ അക്കിത്തത്തിന്റെ ശരീരവും സചേതനമായി സംസ്കാര പഠിതാക്കൾക്ക് വെളിച്ചം നൽകിക്കൊണ്ട് നിലനിൽക്കും. മഹാകവിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗദ്യസാഹിത്യത്തിൽ വ്യാപരിക്കുന്നവർ തീർച്ചയായും ഈ ഗദ്യലേഖനങ്ങൾ മനസ്സിരുത്തി വായിച്ചാൽ ഇന്ന് വഴിപെഴച്ചു പോയ നമ്മുടെ ഗദ്യസാഹിത്യത്തിന് പഴയ പ്രഭാവം വീണ്ടെടുക്കാൻ അവസരമൊരുക്കും.
1: അക്കിത്തത്തിന്റെ ഗദ്യപ്രപഞ്ചം, ഇതേക്കുറിച്ച് സംസാരിച്ചത് സാഹിത്യകാരനും നിരൂപകനുമായ ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ. ഇനി അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു അക്കിത്തത്തിന്റെ സമകാലികനായ MR ഭട്ടതിരിപ്പാടിന്റെ മകളും പ്രക്ഷേപകയുമായ M തങ്കമണി.
2: അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടിയെക്കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്, ഞാനും അക്കിത്തം തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ എറണാകുളത്ത് വെച്ചാണ് അദ്ദേഹത്തെ കണ്ടത്. അന്ന് അക്കിത്തം എന്താണ്, ആരാണ് ഒന്നും എനിക്കറിയില്ല. സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞ ഒരു എറണാകുളത്ത് ഉണ്ടായിരുന്നു. അതിൽ സംസാരിക്കാൻ വന്നതാണോ കവിത ചൊല്ലാൻ വന്നാണോ എന്ന് എനിക്കറിയില്ല. അക്കിത്തം ആരാണെന്ന് പോലും അറിയില്ല. പക്ഷെ പിന്നീട് ഞങ്ങൾ തൃപ്പൂണിത്തുറ താമസിക്കുമ്പോൾ, അച്ഛനും ഞാനും അമ്മയും ചേട്ടത്തിമാരൊക്കെ കൂടി തൃപ്പൂണിത്തുറ താമസിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അന്നാണ് അദ്ദേഹം ആരാണെന്നും എന്താണെന്നൊക്കെ മനസ്സിലായത്. പിന്നീട് അച്ഛൻ MR ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ പ്രഭാഷണങ്ങൾ നടത്താൻ പോകുമായിരുന്നു. രണ്ടു മൂന്ന് പ്രാവശ്യം

നിമിഷം എന്നെയും കൊണ്ടുപോയി. എനിക്കും വലിയ ഉത്സാഹമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് അമ്മയുടെ അനിയത്തിയുണ്ട്, അവരുടെ മക്കൾ എന്റെ പ്രായമുണ്ട്. അപ്പൊ എനിക്ക് ആകാശവാണി പോവാം, അവിടെയുള്ളവരെ ഒന്ന് കാണാം. അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മൂന്നിലോ നാലിലോ പഠിക്കുമ്പോൾ അച്ഛന്റെ കൂടെ ഒരിക്കൽ പോയി. അന്ന് ഇവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ പറയുന്നു. പക്ഷേ ഞാനൊരു ചെറിയ കുട്ടിയായതുകൊണ്ട് എനിക്കത് അതിന്റെ മുഴുവൻ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് തിക്കൊടിയും വന്നിട്ട് പറഞ്ഞു, മണി നീ ഇങ്ങോട്ട് വാ എന്ന് ചോദിച്ചു. അപ്പൊ എന്താന്ന് ചോദിച്ചു, ഒരു കുട്ടിയുടെ ശബ്ദം തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പൂരത്തിന് അച്ഛൻ കൊണ്ടുപോയില്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ പറയാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, ഇപ്പൊ വേണ്ട, സ്റ്റുഡിയോ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അക്കിത്തമാണ് എന്നെ കൈപിടിച്ച സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയത്. അന്ന് പി സി ഉണ്ട് അവിടെ. പി സി എന്ന് പറഞ്ഞാൽ ഉറൂവിനെ ഞങ്ങൾ പി സി എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ പി സി ഉണ്ട്. അക്കിത്തം എന്നെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. എന്താ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ, എന്നെയും കൂടെ അച്ഛ കൊണ്ടുപോകണം പൂരത്തിന്, ഞാനും ഉണ്ട് അച്ഛ, ഞാനും ഉണ്ട്, എന്നെയും കൂടി കൊണ്ടുപോകണം, സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് റെക്കോർഡ് ചെയ്യുകയാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അക്കിത്തം പറഞ്ഞു, നന്നായിട്ടോ കുട്ടി, അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി പറയണ്ട എന്ന് പറഞ്ഞ് ഞാൻ അക്കിത്തത്തിന്റെ കയ്യും പിടിച്ചു പോയി. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് അച്ഛന്റെ കൂടെ പോവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അക്കിത്തം പറഞ്ഞു, കുറച്ചും കൂടി വലുതായാലേ നാടകത്തിലൊക്കെ അഭിനയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വലുതായാൽ നാടകത്തിൽ അഭിനയിക്കാം, അങ്ങനെ ഒരു ആലോചന അക്കിത്തം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. ഇപ്പൊ തന്നെ അഭിനയിക്കാൻ അതിന് ഓഡീഷൻ വേണം എന്ന് പറഞ്ഞു. ഓഡീഷൻ എന്ന് വെച്ചാൽ എന്താ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ശബ്ദ പരിശോധനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് പരിശോധനയുണ്ടോ? കുട്ടികൾക്ക് പരിശോധനയില്ല, പക്ഷെ കുട്ടികൾക്കുള്ള നാടകം കിട്ടിയാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഒരു ദിവസം അക്കിത്തം ഞങ്ങള് തൃശ്ശൂര് താമസിക്കുന്ന സമയത്ത് കയറി വന്നു. എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കിപ്പോ ബാലമണ്ഡലത്തിന്റെ ചാർജാണ് ഉള്ളത്, ബാലമണ്ഡലത്തിലെ കുട്ടികളുടെ സ്കൂളിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരണം, അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ച മോഡൽ ഗേൾസ് ഹൈസ്കൂളിലും അദ്ദേഹം വന്നു. അപ്പോ നേരത്തെ ഹെഡ്മിസ്ട്രസിനോട് പറഞ്ഞിരുന്നു അത്രേ, കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്ത് വെക്കണം, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. സെലക്ട് ചെയ്ത് വെക്കണം പാട്ടുപാടാനോ നാടകത്തിനോ അങ്ങനെ എന്തെങ്കിലും ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞു. അങ്ങനെ അത് അക്കിത്തം വന്ന് റെക്കോർഡ് ചെയ്തു. ഒരു എഞ്ചിനീയറും കൂടെ ഉണ്ടായിരുന്നു, എന്നാലും അക്കിത്തമാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും. അപ്പൊക്കെ ഞങ്ങളുടെ മനസ്സിൽ എന്താ വെച്ചാല്, ഓ നമ്മുടെ ശബ്ദം ആകാശവാണിയുടെ കേൾക്കും, അതൊരു അത്ഭുതമായിരുന്നു. അത് കേൾക്കാനായിട്ട് ഞങ്ങള് സ്കൂളിൽ തന്നെ, അന്ന് ഞായറാഴ്ചയായിരുന്നു, ആകാശവാണി കോഴിക്കോട് നിലയം, തൃശ്ശൂർ നിലയൊന്നും ഇല്ല അന്ന്, തിരുവനന്തപുരം കോഴിക്കോടും മാത്രമേ ഉള്ളൂ. അത് കേൾക്കാനായിട്ട് റേഡിയോയിന്റെ മുമ്പിലിരുന്നു. അപ്പൊ അക്കിത്തമാണ് അനൗൺസ് ചെയ്യണത്, ഇങ്ങനെ ഇന്ന ഇന്ന ആൾക്കാര് ഇന്ന പരിപാടിയില് എന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനെ ഒരു അരമുക്കാണോ മണിക്കൂർ ഉണ്ടായിരുന്നു തോന്നണം, ഒരു മണിക്കൂറാണ് അന്ന് ബാലമണ്ഡലത്തോണ്ട്. എന്തായാലും അത് കേട്ടു. അപ്പളം എന്നോട് പറഞ്ഞു, 18 വയസ്സായാല്, 16 18 വയസ്സായാല് ആകാശവാണിയിലെ നാടകത്തിന് ഓഡീഷൻ കൊടുക്കൂ, പാസ്സാവാണ്ടിരിക്കില്ല, കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 64 ആകാശവാണിയില് ഓഡീഷന് പോയി, അത് കിട്ടി. കിട്ടിയപ്പോഴും അത് പോയപ്പോഴും അക്കിത്തവും പി സി ഒക്കെ തന്നെയായിരുന്നു എനിക്ക് എന്തൊക്കെയാ വേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ എല്ലാ പ്രാവശ്യം 2-3 മാസം കൂടുമ്പോൾ നാടകത്തിന് പോവും. ഞാൻ ചെന്ന ഉടനെ അക്കിത്തത്തിന്റെ റൂമിലാണ് പോവുക, അവിടെ തന്നെ ഇരിക്കണ്ടാവും പി സിയും. അങ്ങനെ കുറച്ചു നേരം അവർ വർത്തമാനം പറഞ്ഞുമ്പോഴേക്കും നാടകത്തിന് ആൾക്കാർ വന്ന് വിളിച്ചുകൊണ്ടുപോകും, നാടകം റെക്കോർഡ് ചെയ്തും കൂടി പോരും. അങ്ങനെ കാഷ്വലായിട്ട് എനിക്ക് ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ ജോലി കിട്ടി. 1973 ഡിസംബറിലാണ് ആകാശവാണി തൃശ്ശൂർ നിലയം ഉണ്ടായത്. അതിനിടയ്ക്ക് അക്കിത്തം ഇടയ്ക്കിടയ്ക്ക് സാഹിത്യ അക്കാദമിയിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പൊ അന്നൊരിക്കൽ പറഞ്ഞു, ഞാനും തൃശ്ശൂർക്ക് വരൂ കേട്ടോ മണി, തൃശ്ശൂർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടുമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 75 ലാണെന്ന് തോന്നുന്നു ആകാശവാണി തൃശ്ശൂർ നിലയത്തില് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തത്. അദ്ദേഹം എഡിറ്ററായിട്ട് പ്രമോഷൻ കിട്ടിയിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് കൊടുത്തതോ വയലും വീടും സെക്ഷൻ. അദ്ദേഹത്തിന് ഈ വയലും വീട്ടിലേക്കുള്ള ടോക്ക് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ, അപ്പൊ കൃഷിപരമായിട്ടുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരിക. അതൊരു വല്ലാത്തൊരു വിഷമം തോന്നി ഞങ്ങൾക്കൊക്കെ. അപ്പൊ എന്നോട് പറഞ്ഞു, അതെന്തിനാ വിഷമിക്കുന്നു, വേണ്ട, അതൊക്കെ നമ്മളങ്ങനെ എന്താച്ചാ ചെയ്യും, പക്ഷെ അതിനിടയ്ക്ക് ഞാൻ പോണില്ല, എന്തായാലും എന്റെ സമയമായിട്ടേ ഞാൻ പോണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചെറിയ

0: ചെറിയ സ്കിറ്റുകൾ തരും. ഉച്ചയ്ക്ക് 12:40 ധാരാളം ആൾക്കാർ കേൾക്കുന്ന സമയമാണ്. ആ സ്കിറ്റില് രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ ഉണ്ടാവും, അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കും. മിക്കവാറും അക്കിത്തെ തന്നെ ഒരു റോൾ ഉണ്ടാവും, ബാക്കി രണ്ടുപേര് ഒന്ന് ഞാനും ഉണ്ടാവും, പിന്നെ ഒന്ന് വേറെ ആരെങ്കിലും ഉണ്ടാവും, മൂന്നോ നാലോ കഥാപാത്രങ്ങൾ. അങ്ങനെ ഒരു 10 മിനിറ്റ് സ്കിറ്റ്. എനിക്ക് ഷിഫ്റ്റാണ്, രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ നേരെ ഓടുന്നത് അക്കിത്തത്തിന്റെ റൂമിലേക്കാണ്. അവിടെ ചെന്നിരുന്ന് അപ്പോഴേക്കും എത്തിയിട്ടുണ്ടാവും. ഞാൻ ഈ ഇരട്ടി മധുരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, പിന്നീട് അച്ഛന്റെ കയ്യിലും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അത് നാടകത്തിന് മുമ്പിലും ചെയ്യാറുണ്ട്, അത് കിട്ടാനായിട്ടാണ് ഓടി ചെല്ലുന്നത്. അത് ഒരു കഷ്ണം ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ടാവും. ഞാൻ ചെല്ലുമ്പോഴേക്കും അത് ചെന്ന് കഴിഞ്ഞാൽ, മണി നമുക്കിന്ന് കുറച്ച് വായിക്കാണ്ടല്ലോ. ഓ, വായിച്ചു തരാം. എന്താ വേണ്ടത്? കുറച്ച് ഈ കാർഷിക വാർത്തകള്, അതെനിക്കും അടുത്തിരിക്കണം. മണി അത് വായിച്ചാ മതി പറയും. അങ്ങനെ ഞാനത് വായിച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അമ്മാള് കുട്ടിയമ്മയുടെ ലോകം എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതണമെന്ന് സ്റ്റേഷൻ എന്തെങ്കിലും ഒന്ന് 12:40 ആൾക്കാർക്ക് രസിക്കണത് എന്തെങ്കിലും എഴുതണമെന്ന് പറയുന്നുണ്ട്. അപ്പം അന്നത്തെ സമകാലിക കാര്യങ്ങളെ കുറിച്ച് പറയാം. അതാണ് ഇത് വായിക്കേണ്ടത്. സ്ത്രീകളാണ്, ആണുങ്ങൾ വായിച്ചിട്ട് കാര്യമില്ല, സ്ത്രീകളാണ്. അമ്മാണുക്കുട്ടിയമ്മ എന്നാണ് ഞാൻ ആ പേര് അതിന് കൊടുക്കുന്നത്. അമ്മാള് കുട്ടിയമ്മയുടെ ലോകം എന്നായിരുന്നു അതിന് പേരുണ്ടായിരുന്നത്. അത് ആദ്യത്തെ ദിവസം എന്നെ കൊണ്ട് വായിപ്പിച്ചു. അപ്പൊ എന്റെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവര് പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റില്ല കേട്ടോ, ഇത് ലൈവോ വായിക്കാൻ. അങ്ങനെ അദ്ദേഹം എത്ര കൊല്ലം അത് എഴുതിയെന്നറിയില്ല, എന്തായാലും അദ്ദേഹം എഴുതിയ ആ സ്ക്രിപ്റ്റ് എന്നും വായിക്കേണ്ട ഒരു അസുലഭമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ലഭിച്ചു. ആ അമ്മാള് കുട്ടിയമ്മയുടെ ലോകം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പം കാര്യങ്ങള് നേരിട്ട് പറയുന്നത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇഷ്ടാവും എന്നുള്ള രീതിയാണ്. ബഹുദിന ഹിതായ ബഹുദിന സുഖായ എന്നാണല്ലോ ആകാശവാണിയുടെ ആപ്തവാക്യം തന്നെ. അങ്ങനെ ഈ അമ്മാള് കുട്ടിയമ്മയുടെ ലോകം എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെയും പിന്നെയും അത് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അക്കിത്തം റിട്ടയർ ചെയ്തപ്പോൾ അതവിടെ നിന്നു, പിന്നെ അതുണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഓരോരോ വിഷയങ്ങൾ കൂടി ചാരെയെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങനെ ചെയ്യായിരുന്നു. അങ്ങനെ ചില സ്കിറ്റുകളിലും ഒക്കെ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ട്. എങ്ങനെ അക്കിത്തത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലോ മതിയാവുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം ആരാണെന്നുള്ളത്. അച്ഛൻ മരിച്ചപ്പോൾ അവിടെ വന്നിരുന്ന് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കാരണം അച്ഛനെ അദ്ദേഹം ഒരു ഗുരുവായിട്ടാണ് കണ്ടിരുന്നത്. കാര്യം കവിത എഴുതുമ്പോൾ പ്രേംജിയുടെ അടുത്ത് പോകുമെങ്കിലും ഏറ്റവും കൂടുതൽ അടുപ്പം അച്ഛനോടും അമ്മയോടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ വന്നിരുന്നിട്ടുള്ള ഒരിതും ഒക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ പിന്നീടും സാഹിത്യ അക്കാദമിയിൽ വരുമ്പോൾ എന്നെ വിളിക്കും, വീട്ടിലേക്ക് വരാറില്ല, എന്നെ അങ്ങോട്ട് വിളിക്കുകയോ ചെയ്യുക. അങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ പോവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇല്ലത്തേക്ക് വരാറുമുണ്ട്. കുട്ടികളൊക്കെ എനിക്ക് നല്ല അടുപ്പുള്ളവരായിരുന്നു. അങ്ങനെ ഭാഗവതം മലയാളത്തിലാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വരണം, അത് അങ്ങനെ കൊടുത്തിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം, അത് മണി ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനോ? അതെ, ഞാൻ ഇവിടെ ഇരിക്കും മുമ്പില്. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം മുമ്പിലിരുന്ന്, അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനോ ഇത് കൊടുക്കണ്ട? അതെ, മണി തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുസ്തകം വേറൊരാൾക്ക് കൊടുത്ത, ആർക്കാ കൊടുത്തതെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല, അങ്ങനെ കൊടുത്തത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നു. അത് അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു വാത്സല്യവും സ്നേഹവും കൊണ്ടല്ലേ വിളിച്ചത്. അതെനിക്ക് വലിയൊരു അഭിമാനമായിരുന്നു. അത് ഇനിയും അക്കിത്തത്തിന്റെ കുടുംബമായിട്ടിപ്പോഴും നാരായണൻ എന്നോട് പറഞ്ഞു തന്നെ, മണിച്ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണെന്നാണ് എന്നോട് പറയാറ്. അത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തന്നെ ഞാൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുപൂജ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.
1: അക്കിത്തവുമായുള്ള ആത്മബന്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് അക്കിത്തത്തിന്റെ സമകാലികനായ MR ഭട്ടതിരിപ്പാടിന്റെ മകളും പ്രക്ഷേപകയുമായ M തങ്കമണി.
2: അക്കിത്തം, ജീവിതവും കവിതയും. മഹാകവി അക്കിത്തത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണ പരിപാടിയുടെ ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. സഹകരണം വള്ളത്തോൾ വിദ്യാപീഠം, ശുക്കപുരം. കാവ്യവിചാരം

ഒരു ചലച്ചിത്രഗാനം. ചിത്രം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം. പാടിയത് യേശുദാസ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും ആഗോള ഹബായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. ലോകത്തിലെ തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ പകുതിയോളവും ഇപ്പോൾ ഇന്ത്യയുടെ UPI വഴിയാണ് നടക്കുന്നതെന്നും ഈ സേവനം ഇപ്പോൾ ഫ്രാൻസിലും ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ്, MLA മാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും EPFOയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 21-ന് നടക്കുന്ന NEET UG പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov

0: gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ ലഭിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ഇഡി പരിശോധന നടത്തി. അതേസമയം സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും സമൻസ് അയയ്ക്കും. കൃത്യമായി രേഖകൾ ഹാജരാക്കാത്തതും മറുപടികൾ തൃപ്തികരം അല്ലാത്തതുമാണ് ഇഡി നീക്കത്തിന് പിന്നിൽ. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന ഒരാൾ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ നിന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആകെ 9 പേരിൽ 6 പേർ ആശുപത്രി വിട്ടു. നിലവിൽ ആകെ 3 പേർ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 31st ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. സർക്കാർ ഐടിഐകളിലെ മെട്രിക് നോൺ മെട്രിക് ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30th. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9895256951. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1.5 വർഷം ദൈർഘ്യം. ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് സഹായവും ലഭിക്കും. ഫോൺ നമ്പർ 7994449134. 7994449134. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള നീലേശ്വരം സെന്റർ ഫോർ MBA, മാങ്ങാട്ടുപറമ്പ സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ്, ITEC പാലയാട്, മഞ്ചേശ്വരം സെന്റർ ഫോർ ലീഗൽ സ്റ്റഡീസ് എന്നിവിടങ്ങളിലേക്ക് 1 വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 25. വിശദ വിവരങ്ങൾ www.kannooryuniversity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. പെരിങ്ങോം കരിന്തളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ ഗസ്റ്റ് അത്ലറ്റിക്സ് കോച്ച് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന CD ലൈസൻസുകളും അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 24th രാവിലെ 10 മണിക്ക് സ്കൂളിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 8848554706. 8848554706. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 22 നടക്കും. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ തസ്തികയിലേക്ക് രാവിലെ 10 മണിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ വിഭാഗത്തിൽ രാവിലെ 11 മണിക്കും കൂടിക്കാഴ്ച നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ് യോഗ്യത. ഫോൺ നമ്പർ 2 2 1 1 4 0 0 സേവന വാർത്തകളാണ് കേട്ടത്.

നാളെ വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കേളകം മൂർച്ചിലക്കാട്ടെ എ എൻ ഹരീന്ദ്രന്റെ കാർഷിക അനുഭവങ്ങൾ, തുടർന്ന് പെരുവ തറപ്പിക്കണ്ടത്തെ എം അശോകന്റെ കാർഷിക അനുഭവങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് @9 ഡൽഹി റിലേ.

0: 55 kg category. In hockey, India defeated Uruguay 3-2 in their third Pool A match of FIH Women's Nations Cup in New Zealand today. And Navi, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says technology can lead to progress only when it's democratized. Highlights use of technology in India's rapid digital transformation at Viva Tech Summit in Paris. Prime Minister also holds discussions with leading French business leaders on investment opportunities and expansion plans in India. Education Minister Dharmendra Pradhan chairs high-level review meeting to assess preparations for NEET UG re-examination scheduled on Sunday. Iranian President Masoud Pezeshkian describes newly signed MOU between Iran and US as a historic document. Ukraine strikes a Moscow oil refinery for the second time within a week. And Meenakshi Hooda advances to quarterfinals of World Boxing Cup 2026 in China. Four Indian boxers to be in quarterfinal action tomorrow. That's all in the news at 9. Good night.
1: Samayam 9 mani kaiye 15 minute.
2: Aakashavani. വിദ്യാഭ്യാസ രംഗം.
3: കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെയും കച്ചവട വ്യവസായങ്ങളുടെയും നട്ടെല്ലാണ് കൊമേഴ്സ് വിദ്യാഭ്യാസം. പ്ലസ് ടു കൊമേഴ്സ് തിരഞ്ഞെടുത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കേവലം പരമ്പരാഗത അക്കൗണ്ടിങ്ങിനും ക്ലറിക്കൽ ജോലികൾക്കുമപ്പുറം ലോകത്തെ നിയന്ത്രിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കരിയറുകളാണ് കാത്തിരിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ ഈ ആധുനിക യുഗത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോർപ്പറേറ്റ് ഗവേൺസ്, നിക്ഷേപ വിശകലനം തുടങ്ങിയ മേഖലകളിൽ ഉദ്യോഗാർത്ഥികളുടെ വലിയ ദൗർലഭ്യമാണ് ഇന്ന് നേരിടുന്നത്. പ്ലസ് ടു കൊമേഴ്സ് പഠിച്ച മിടുക്കരായ കുട്ടികൾക്ക് മുന്നിൽ ആദ്യമായി തുറക്കപ്പെടുന്ന പ്രധാന പാതയാണ് ബികോം അഥവാ ബാച്ചലർ ഓഫ് കൊമേഴ്സ്. കേരളത്തിലെയും രാജ്യത്തെയും വിവിധ സർവകലാശാലകളിൽ ബികോം ജനറൽ കോഴ്സുകൾക്ക് പുറമെ വിപണിയിലെ ആവശ്യകത മുൻനിർത്തി വൈവിധ്യമാർന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ലഭ്യമാണ്. ബികോം ടാക്സേഷൻ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബികോം ഫിനാൻസ്, കോർപ്പറേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. 3 വർഷത്തെ ഈ ബിരുദ പഠനം അക്കൗണ്ടിംഗ് തത്വങ്ങളിലും സാമ്പത്തിക വ്യവസ്ഥകളിലും കൃത്യമായ അടിത്തറ നൽകുന്നു. രാജ്യത്തെ പ്രമുഖ ധനകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള കേന്ദ്ര സർവകലാശാലകളിലും ബികോം ഓണേഴ്സ് പഠിക്കാൻ അവസരം ലഭിക്കുന്നത് ആഗോള കമ്പനികളിലേക്ക് നേരിട്ട് പ്ലേസ്മെന്റ് ലഭിക്കാൻ സഹായകമാകും.
4: കൊമേഴ്സ് ബിരുദ പഠനത്തിനൊപ്പം അല്ലെങ്കിൽ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതയാണ് ചാർട്ടേഡ് അക്കൌണ്ടൻസി അഥവാ CA. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI നടത്തുന്ന ഈ കോഴ്സിന് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ സാധ്യതയുണ്ട്. കമ്പനികളുടെ ഓഡിറ്റിംഗ്, നികുതി ആസൂത്രണം, സാമ്പത്തിക ഉപദേശങ്ങൾ എന്നിവയെല്ലാം ഒരു CA പ്രൊഫഷണലിന്റെ ചുമതലകളാണ്. പ്ലസ് ടുവിന് ശേഷം CA ഫൗണ്ടേഷൻ പരീക്ഷ എഴുതി വിദ്യാർത്ഥികൾക്ക് ഈ കരിയറിലേക്ക് പ്രവേശിക്കാം. ഇതിന് പ്രത്യേക കോളേജ് പഠനമില്ല, മറിച്ച് കൃത്യമായ പരീക്ഷകളും നിർബന്ധിത ആർട്ടിക്കിൾഷിപ്പ് പരിശീലനവും വഴിയാണ് CA സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇതിന് സമാനമായി കോർപ്പറേറ്റ് നിയമങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും താൽപര്യമുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ICSI നടത്തുന്ന കമ്പനി സെക്രട്ടറി അഥവാ CS കോഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും നിയമപരമായ കാര്യങ്ങൾക്കും ഇടയിലെ പ്രധാന കണ്ണിയാണ് കമ്പനി സെക്രട്ടറി. വലിയ കമ്പനികളിൽ ഉയർന്ന ശമ്പളവും പദവിയും ലഭിക്കുന്ന മറ്റൊരു കോഴ്സാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ട്സ് അഥവാ CMA. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിർമ്മാണ ചെലവ് കൃത്യമായി തിട്ടപ്പെടുത്താനും നിയന്ത്രിക്കാനും CMA പ്രൊഫഷണലുകൾക്ക് സാധിക്കുന്നു.
3: ഇന്നത്തെ ആഗോള തൊഴിൽ വിപണിയിൽ ഇന്ത്യയിലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരമുള്ള ചില ഫിനാൻസ് കോഴ്സുകൾക്കും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ഡിമാൻഡുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് UK ആസ്ഥാനമായിട്ടുള്ള ACCA, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫിക്കറ്റ് അക്കൌണ്ടൻസ് കോഴ്സ്. ഗ്ലോബൽ CA എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ACCA കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് 150-ലധികം രാജ്യങ്ങളിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായി ജോലി ചെയ്യാൻ സാധിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇവർക്ക് വലിയ മുൻഗണനയാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ അക്കൌണ്ടിംഗ് രീതികളെ അടിസ്ഥാനമാക്കി നടത്തുന്ന CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൌണ്ടന്റ്, കോർപ്പറേറ്റ് കോസ്റ്റ് വിശകലനത്തിലുള്ള CMA, നിക്ഷേപ മേഖലകളിൽ ഏറ്റവും ഉയർന്ന പദവി നൽകുന്ന CFA, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നിവയെല്ലാം പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര കരിയർ സമ്മാനിക്കുന്ന ആധുനിക പ്രോഗ്രാമുകളാണ്.
4: ബിസിനസ് മാനേജ്മെന്റിലും നേതൃത്വ പാഠവത്തിലും അതീവ താൽപര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു പ്രൊഫഷണൽ ബിരുദമാണ് BBA അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കൂടാതെ BBM അഥവാ ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് എന്നിവ. ഹ്യൂമൻ റിസോഴ്സ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇന്റർനാഷണൽ ബിസിനസ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയ വിപണിയുടെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രൊഫഷണൽ പരിശീലനമാണ് BBA നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബിസിനസ് സ്കൂളുകളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, IIM പോലുള്ള മുൻനിര സ്ഥാപനങ്ങളിൽ പ്ലസ് ടുവിന് ശേഷം നേരിട്ട് പ്രവേശനം നേടാൻ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഥവാ ഇംപാറ്റ് IPMAT പ്രവേശന പരീക്ഷ എഴുതാവുന്നതാണ്.
3: കൊമേഴ്സ് പശ്ചാത്തലമുള്ള കുട്ടികൾക്ക് നിയമരംഗത്തും തിളങ്ങാൻ വലിയ അവസരങ്ങളുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് വലിയ തോതിൽ ലീഗൽ അഡ്വൈസർമാരെയും ബിസിനസ് ലോയർമാരെയും ആവശ്യമുള്ള ഇന്നത്തെ കാലത്ത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സായ BCOM LLB അല്ലെങ്കിൽ BBA LLB എന്നിവ വളരെ ജനപ്രിയമാണ്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനത്തിനായി ദേശീയതലത്തിൽ നടത്തുന്ന CLAT, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. കേരളത്തിലെ സർക്കാർ ലോ കോളേജുകളിലെ അഡ്മിഷനായി കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന പരീക്ഷയും എഴുതാവുന്നതാണ്. ബിസിനസ് കാര്യങ്ങളും നിയമവശങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം പ്രൊഫഷണലുകൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, അന്താരാഷ്ട്ര ട്രേഡ് ഓർഗനൈസേഷനുകൾ എന്നിവിടങ്ങളിൽ ഉയർന്ന തസ്തികകളിൽ നിയമനം ലഭിക്കാറുണ്ട്. കേവലം കോടതി മുറികളിലെ വാദപ്രതിവാദങ്ങൾക്കുമപ്പുറം വലിയൊരു കോർപ്പറേറ്റ് നിയമലോകമാണ് ഈ കുട്ടികളെ കാത്തിരിക്കുന്നത്.
4: കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിലും വിവര സാങ്കേതിക വിദ്യയിലും താൽപര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് BCA കോഴ്സുകൾ തെരഞ്ഞെടുക്കാവുന്നതാണ്. പല സർവകലാശാലകളും പ്ലസ് ടുവിന് കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച കുട്ടികൾക്ക് BCA പ്രവേശനത്തിന് അർഹത നൽകുന്നുണ്ട്. ഈ കൊമേഴ്സ് വിപണി ലോകമെമ്പാടും പടർന്നു പന്തലിക്കുമ്പോൾ ഡിജിറ്റൽ ബാങ്കിംഗ്, ഫിൻടെക് മേഖലകളിൽ വലിയ തൊഴിലവസരങ്ങളാണ് പുതിയതായി ഉണ്ടാകുന്നത്. കൊമേഴ്സും ടെക്നോളജിയും ഒത്തുചേരുന്ന ഇത്തരം മേഖലകളിൽ വലിയ കരിയർ സാധ്യതകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും താൽപര്യമുള്ളവർക്ക് BA എക്കണോമിക്സ് അല്ലെങ്കിൽ BSc എക്കണോമിക്സ് കോഴ്സുകൾ തെരഞ്ഞെടുക്കാം. രാജ്യത്തെ മുൻനിര കേന്ദ്ര സർവകലാശാലകളിൽ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷ എഴുതാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിവിധ ആഗോള ധനകാര്യ ഏജൻസികൾ, ആസൂത്രണ ബോർഡുകൾ എന്നിവിടങ്ങളിൽ എക്കണോമിക് അനലിസ്റ്റായി ജോലി നേടാൻ ഉന്നത സാമ്പത്തിക പഠനം സഹായിക്കും.
3: പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ബാങ്കിംഗ് രംഗത്തും ഇൻഷുറൻസ് മേഖലയിലും നേരിട്ട് ജോലി നേടാൻ നിരവധി ഹ്രസ്വകാല പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്രമുഖ സ്വകാര്യ ബാങ്കുകളിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ, ലോൺ കൌൺസിലർ, ഇൻഷുറൻസ് അണ്ടർ റൈറ്റർ എന്നീ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്. കൂടാതെ വിനോദസഞ്ചാര ഹോസ്പിറ്റാലിറ്റി മേഖലയോട് താൽപ്പര്യമുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സുകൾ എന്നിവയും തിരഞ്ഞെടുക്കാം. ആഗോളതലത്തിൽ ടൂറിസം വ്യവസായം വലിയ രീതിയിൽ വളരുമ്പോൾ ബിസിനസ് മാനേജ്മെന്റ് കഴിവുകളുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ടൂറിസം കമ്പനികളിലും വലിയ ഏവിയേഷൻ ഗ്രൂപ്പുകളിലും ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻസ് മാനേജറായി തിളങ്ങാൻ സാധിക്കും. മാറുന്ന ലോകത്തെ ഉപഭോക്തൃ സംസ്കാരം മനസ്സിലാക്കി കരിയർ രൂപപ്പെടുത്തുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും.
4: കൊമേഴ്സ് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഉന്നതമായ സർക്കാർ ജോലി സ്വന്തമാക്കാൻ ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന ബാങ്ക് ക്ലർക്ക് പ്രൊബേഷണറി ഓഫീസർ പരീക്ഷകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന SBI PO പരീക്ഷകൾ എന്നിവയെല്ലാം കൊമേഴ്സ് ബിരുദധാരികൾക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ സാധിക്കുന്നവയാണ്. പരീക്ഷകളിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അക്കൌണ്ടിംഗ് അറിവുകൾ എന്നിവ ഇവർക്ക് വലിയ മുൻഗണന നൽകും. കൂടാതെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾ വഴി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, ഓഡിറ്റ് ഓഫീസർ എന്നീ ഉന്നത കേന്ദ്ര സർക്കാർ പദവികളിൽ എത്താൻ സാധിക്കും. നമ്മുടെ കേരള PSC നടത്തുന്ന കൊമേഴ്സ്യൽ ടാക്സ് ഓഫീസർ, വിവിധ സഹകരണ ബാങ്കുകളിലെ അസിസ്റ്റന്റ് മാനേജർ പരീക്ഷകൾ എന്നിവയ്ക്കും കൊമേഴ്സ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം.
3: പുതിയ കാലഘട്ടത്തിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ നിർബന്ധമായും വളർത്തിയെടുക്കേണ്ട ചില ഡിജിറ്റൽ നൈപുണ്യങ്ങളെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേവലം മാനുവൽ അക്കൌണ്ടിംഗ് രീതികൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. കമ്പനികളെല്ലാം തന്നെ അത്യാധുനിക അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറായ ടാലി പ്രൈം, സാപ്പ്, ക്വിക്ക് ബുക്സ്, അഡ്വാൻസ് എക്സൽ എന്നിവയിലേക്കും ലേറ്റസ്റ്റ് AI ടൂളുകളിലേക്കും മാറിയിരിക്കുന്നു. അതിനാൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ബിരുദ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കമ്പ്യൂട്ടർ അക്കൌണ്ടിംഗ് കോഴ്സുകളിലും GST പ്രാക്ടിക്കൽ ഫയലിംഗിലും പ്രായോഗിക നൈപുണ്യം നേടേണ്ടത് നിർബന്ധമാണ്.
4: സ്വന്തമായി ഒരു ബിസിനസ് സംരംഭം ആരംഭിച്ച് മികച്ച ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നവർക്കും കൊമേഴ്സ് പഠനം മികച്ച അടിത്തറ നൽകുന്നു. CA കമ്പനി സെക്രട്ടറിയോ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റോ, ബാങ്കിംഗോ ഏതുമാകട്ടെ, കൃത്യമായ ലക്ഷ്യബോധത്തോടെയും വിപണിയുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടും മുന്നേറിയാൽ കൊമേഴ്സ് മേഖലയിൽ ശോഭിക്കാം.

നാളെ രാവിലെ 8:55 മുതൽ സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം കേൾക്കാം. നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറിയിൽ ശ്രീതിലകം പെൺമയുടെ തിളക്കം വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ

യെസ് കമിൻ. ഹലോ, കടന്നു വരാം. ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. ഇതെന്തു പാടാണപ്പാ. കതകിനപ്പുറത്ത് ആരായാലും കടന്നകത്തേക്ക് വരാം. കതക് കുറ്റിയിട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് കതക് തുറക്കാൻ കഴിയില്ല. കാലിനല്പം സ്വാധീനക്കുറവുണ്ട്. എവിടെ നാശം. എഴുന്നേൽപ്പിച്ചേ അടങ്ങൂ.

0: ഇവിടെ ആരും കാണുന്നില്ലല്ലോ, പിന്നെ ആരാ ബെല്ലടിച്ചത്? ആ തോന്നിയതാകും, ഇതേ ഈ പ്രായത്തിന്റെ ഒരു കുഴപ്പമാ. 82-ലും 40-കാരന്റെ കരുത്തുണ്ടെന്നാ കോട്ടുകാർക്കിടയിലെ അസൂയക്കാര് പറയുന്നത്. ഒറ്റയ്ക്ക് വച്ചും തിന്നും മരിക്കാതെ കിടക്കുന്നത് അത്ഭുതമാണെന്ന് മറ്റു ചിലർ. ചെറുപ്പം ചെറുപ്പമായി സൂക്ഷിച്ചതിന്റെ ഗുണമാണെന്ന് ഞാൻ പറയുമ്പോ കേൾവിക്കാർക്ക് അത്ഭുതം. പക്ഷെ ഈ ബാത്റൂമിലെ വീഴ്ചയും 2 മാസത്തെ ഹോസ്പിറ്റൽ വനവാസവും എന്റെ യഥാർത്ഥ പ്രായം പുറത്തു കൊണ്ടുവന്ന മട്ടുണ്ട്. മുടി കുറേ അങ്ങ് വളർന്നു, താടിയിൽ കറുപ്പ് കുറഞ്ഞു, കണ്ണിലെ കത്തുന്ന യൗവനത്തിന്റെ ഒടുങ്ങാത്ത തീക്ഷ്ണത പോലും ഒളിച്ചു കളിച്ചു തുടങ്ങി. ആൻഡ്രൂസ്, എന്നാലും നീ ഭാഗ്യവാനടാവേ. നിന്നെ ഇപ്പോഴും ഈ സമൂഹത്തിന് വേണം. നിന്റെ ജാഗ്രതയിൽ അവർക്ക് വിശ്വാസമുണ്ട്. ഗോഡ് ബ്ലസ് യു ആൻഡ്രൂസ്, ഗോഡ് ബ്ലസ് യു. യെസ്, ആരാണത്? കതക് തുറന്നിട്ടിരിക്കുന്നത് കണ്ടുകൂടെ? കയറി വന്നുകൂടെ?
1: മേ കമിൻ സർ.
0: അത് ശരി, അപ്പൊ ചെവിക്ക് ലേശം കുഴപ്പമുള്ള ക്ലയന്റാണ്. വരൂ വരൂ.
1: സോറി കേട്ടോ, എന്റെ ഇയർഫോൺ എടുക്കാൻ മറന്നതാ അബദ്ധമായത്. കുറച്ചൊന്ന് ഉറക്ക പറഞ്ഞേച്ചാ മതി. ഐ വിൽ മാനേജ് ഇറ്റ്.
0: ഓഹോ, ആട്ടെ. ഭവതി ആരാണാവോ?
1: ഏ,
0: മേ ഐ നോ യുവർ ഗുഡ് നെയിം പ്ലീസ്?
1: എൽസമ്മ ഫ്രാൻസിസ്.
0: ഓഹോ.
1: Can you help me to meet Mr. Andrews, the private detective?
0: You mean the famous secret agent Mr. Andrews?
1: Yeah.
0: Oh, my gentle lady, here I am. I am the private detective Mr. Andrews.

0: Oh, you are Mr. Andrews?
1: Yeah.
0: I expected a young man, but you...
1: Yeah, I've 18 runs short of a century.
0: I beg your pardon?
1: I'm 82 years old, but I feel I'm still as green as 28. അതുകൊണ്ടാണ് ആളുകൾ അവരുടെ ഏറ്റവും രഹസ്യമായ ആവശ്യങ്ങൾക്ക് എന്നെ പോലൊരു വൃദ്ധനായ രഹസ്യ പോലീസിനെ കൂട്ടുപിടിക്കുന്നത്. ടെൽ മീ, വാട്ട് കാൻ ഐ ഡു ഫോർ യു?
0: വെൽ സി, എന്റെ മകളുടെ മകൾക്ക് ഒരു കാമുകൻ ഉണ്ടായിരിക്കുന്നു. അവൻ എത്രക്കാരനാണെന്ന് എന്റെ പേരക്കുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ബിക്കോസ് ഷീസ് സോ സോഫ്റ്റ് ലൈക്ക് സ്നോ. ഒരു മഞ്ഞുകണം പോലെ നിഷ്കളങ്കയാണ് അവൾ. എന്താ ചിരിക്കുന്നത്?
1: നത്തിങ് നത്തിങ്. വിഷയം പറഞ്ഞോളൂ.
0: പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല. ആ ചെറുപ്പക്കാരൻ അവളുടെ യൗവനം മാത്രമാണ് മോഹിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ മനസ്സ് നോവിക്കാതെ അവന്റെ കുഴപ്പങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവളെ അത് ബോധ്യപ്പെടുത്തണം.
1: ചെറുപ്പക്കാരുടെ വിഷയമാകുമ്പോൾ ഫീസ് ലേശം കൂടും, കാരണം അവർക്ക് പിറകെ പായുമ്പോൾ അവരുടെ സ്പീഡ് നമുക്കും വേണ്ടി വരുമല്ലോ. ഓക്കെ, പക്ഷേ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ മകളുടെ മകൾ നിഷ്കളങ്കയാണെന്ന് തോന്നിയിട്ടല്ല ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പം സൂക്ഷിക്കുന്നത് കൊണ്ട്.
0: തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. മുഖസ്തുതിക്കാരെയും പൊങ്ങച്ചക്കാരെയും എനിക്ക് ഭയങ്കര വെറുപ്പാണ്.
1: കൊള്ളാം, എനിക്കും അതെ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ മകളുടെ മകൾ മഞ്ഞുകണമാണെന്നോ നിഷ്കളങ്കയാണെന്നോ മറ്റോ. ഞാൻ ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല. മാത്രമല്ല, വളർച്ചയിൽ അവളൊരു രാക്ഷസിയോ പിശാചോ ആയി മാറാൻ സാധ്യതയുണ്ട്. യെസ്, പിറക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും മാലാഖമാരാണ്. അദൃശ്യമായ ചിറകുള്ള മാലാഖമാർ. ഭൂമിയിൽ നിന്ന് ശ്വാസം വലിച്ചു വളരാൻ തുടങ്ങുമ്പോൾ അവർക്ക് പുതിയ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു. ഓരോ തിരിച്ചറിയലിനും ഓരോ തൂവൽ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ സ്വയം വിവേകി എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ചിറകുകൾ അപ്രത്യക്ഷമാകുന്നു, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം.
0: നിങ്ങളുടെ സാഹിത്യം കൊള്ളാം.
1: സാഹിത്യമൊന്നുമല്ല, ഒരു നഗ്ന സത്യമാണ് പറഞ്ഞത്. എസ്പെഷ്യലി പെൺകുട്ടികൾ.
0: സ്റ്റോപ്പിട്ട്. പെൺകുട്ടികളെ കുറിച്ച് ഇത്തരം ഒരു കാഴ്ചപ്പാടുമായി നിങ്ങൾ എങ്ങനെ 82 തികച്ചു? Just I can't believe it.
1: I'm sorry. എന്റെ കാഴ്ചപ്പാട് നിങ്ങളെ അലട്ടണ്ട. നമുക്കപ്പോൾ ബിസിനസ് സംസാരിക്കാം.
0: വേണമെന്നില്ല. നിങ്ങൾ ഒരു പുരുഷസിംഹമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. നമ്മൾ തമ്മിൽ ഇത്തരമൊരു ഡീൽ ഇല്ല, അത് ശരിയാവില്ല.
1: I'm really sorry. നിങ്ങളെ നോവിച്ചെങ്കിൽ ക്ഷമിക്കണം. ഈ കേസ് ഞാൻ ഏറ്റെടുക്കുന്നു.
0: വേണ്ട, ഈ കേസ് ഞാൻ മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചേക്കാം. താങ്ക്സ്.
1: അങ്ങനെ കോപിച്ചു പോകല്ലേ. ഒന്നുമില്ലെങ്കിലും ഈ വയസ്സാം കാലത്ത് നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് എന്നെ അന്വേഷിച്ച് ഇത്രയിടം വന്നതാണല്ലോ.
0: ആര് പറഞ്ഞു എനിക്ക് വയസ്സായെന്ന്? നോക്ക് മനുഷ്യ, എനിക്ക് 63 ആയുള്ളൂ. അതൊരു വയസ്സേ അല്ലെന്നാണ് എന്റെ കാത്തി പറയാറ്.
1: ആര്?
0: കാത്തി, കാതറിൻ, എന്റെ പേരക്കുട്ടിയെ.
1: ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ഒരർത്ഥത്തിൽ നിങ്ങൾക്ക് 63 തന്നെ പറയില്ല, ഏറിയാൽ ഒരു 48 അല്ലെങ്കിൽ 50. ദാറ്റ്സ് ഓൾ.
0: സത്യമാണോ? അത്ര എന്നെ കണ്ടാ തോന്നു?
1: കണ്ടാൽ അത്രയേ തോന്നുള്ളൂ. സംസാരിച്ചു തുടങ്ങുമ്പോൾ വീണ്ടും പ്രായം കുറയുന്നു.
0: റിയലി? ആർ യു കിഡിങ് മീ? നിങ്ങൾ എന്നെ മണ്ടിയാക്കുകയല്ലോ.
1: നോക്ക്, ഞാൻ ഉള്ളത് തുറന്നു പറയുന്നയാളാ. നിങ്ങൾ കടന്നു വന്നപ്പോഴേ നിങ്ങളെ സഹായിക്കാൻ ഞാൻ മനസ്സാ ഒരുങ്ങിപ്പോയി.

0: That's your magical radiance. Cloud to Carpedium.
1: Paul, you are the master. ശരി, എത്രയാണ് നിങ്ങളുടെ ഫീസ്?
0: അത് അന്വേഷണത്തിന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ്. ബുദ്ധിമുട്ടുകൾക്ക് വിലയേറും.
1: എന്തായാലും നിങ്ങൾ മഹാകൗശലക്കാരനാണ്. ഞാനൊരു തുക അഡ്വാൻസ് തരാം, എത്ര വേണമെന്ന് പറയും.
0: വെൽ, ഏതായാലും നമ്മൾ ഇത്രമാത്രം ഫ്രണ്ട്ലി ആയ സ്ഥിതിക്ക് നിങ്ങൾക്കിഷ്ടം.
1: ഓക്കെ, നിങ്ങൾ ഭയങ്കരം തന്നെ. അയ്യായിരം രൂപയുണ്ട്, മതിയാകുമോ?
0: അല്പം പിശുക്ക് സുന്ദരികളുടെ ലക്ഷണമാണെന്ന് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ തുക കയ്യിൽ തന്നെ വെച്ചോളൂ. നിങ്ങളുടെ പേരക്കുട്ടി കത്തിയുണ്ടല്ലോ.
1: കത്തിയല്ല, കാത്തി. നിങ്ങൾ അവളെ കാത്തറിൻ എന്ന് വിളിച്ചാൽ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഐ മീൻ, അവളെയും അവളുടെ കാമുകനെയും കണ്ടിട്ട് ഞാൻ അഡ്വാൻസ് തുക പറയാം, അതുപോരെ?
1: അത് നിങ്ങളുടെ ഇഷ്ടം.
0: ഓക്കെ, ബൈ ദ വേ, നിങ്ങൾ അഡ്രസ്സും ഫോൺ നമ്പറും തന്നില്ല.
1: എൽസമ്മ ഫ്രാൻസിസ്, സ്നേഹ മന്ദിർ, മദർ തെരേസ റോഡ്, നമ്പർ 93. ഇതാണ് എന്റെ പേരക്കുട്ടി കാത്തി എന്ന കാത്തറിന്റെ ഫോട്ടോ. എന്താ, നിങ്ങൾ എവളെ അറിയുന്നു?
2: ഓ ജീസസ്, ഇത് ഇത് ഞാൻ.
1: എന്താ, എന്തു പറ്റി? നിങ്ങൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടോ?
2: നത്തിങ്, ഒന്നുമില്ല. ഞാൻ മറ്റെന്തോ ഓർത്തുപോയി.
1: പറയാതെ വയ്യ. നിങ്ങളല്ലെങ്കിലും വളരെ ആബ്സെന്റ് മൈൻഡഡ് ആണ്. യു ആർ നോട്ട് ഏബിൾ ടു കോൺസെൻട്രേറ്റ്. ഒരുപക്ഷെ പ്രായത്തിന്റെ ആവും അല്ലേ?
0: ഏത് പ്രായക്കാരുടെയും സകല കോൺസെൻട്രേഷനും തെറ്റിക്കുന്ന ഒരുത്തിയെ പണ്ടെനിക്ക് പരിചയമുണ്ടായിരുന്നു. അവൾക്ക് ഈ ഗാദറിന്റെ ചായയായിരുന്നു.
1: വാട്ട് യു മീൻ?
0: അവളെ ഞാൻ എമ്മ എന്നാണ് വിളിച്ചിരുന്നത്.
1: എമ്മ?
0: യെസ്, എമ്മ. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകൾ. എമ്മ നന്നായി പാടുകയും വയലിൻ വായിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പള്ളിയിലെ കപ്പ്യാരുടെ ഏക മകനായ എന്നെ അന്തോണി എന്നെ അവൾ വിളിക്കുമായിരുന്നുള്ളൂ. ആന്റണി എന്ന് വിളിക്കാത്തതിന്റെ ദേഷ്യത്തിൽ ഒരിക്കൽ ഞാൻ അവളുടെ മുതുകത്ത് കോമ്പസ് കൊണ്ട് കുത്തിയിട്ടുണ്ട്.
2: ഞാൻ പറയാൻ തോണിയാണ്. ആൻഡ്രൂസ് എന്ന മുഖം മൂടി അണിഞ്ഞ സെയിം ആന്റണി പാലിവച്ചം. എമ്മ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. എമ്മ പ്ലീസ് പ്ലീസ് പോകരുത്. എമ്മ, എമ്മ പ്ലീസ്. ജീസസ്, ഇതൊരു സ്വപ്നം മാത്രമാക്കരുതേ, ഇതൊരു സ്വപ്നം മാത്രമാക്കരുതേ.

0: Yes, I don't know.
1: ഇത് ഇത് എന്റെ നമ്പറാണ്.
0: മനസ്സിലായില്ല, ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ അമ്മയാണ്. എൽസമ്മ എന്ന മുഖമൂടിക്കുള്ളിലേ ആ പഴയ അമ്മ.
0: അമ്മ,
1: ഐ'm സോറി, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എപ്പോഴാ ഒന്ന് ഫ്രീ ആവുന്നത്?
0: നിന്റെ ഈ വാക്കുകൾക്ക് വേണ്ടി എന്നേ ഞാൻ ഫ്രീ ആണ് അമ്മ.
1: ആന്റണി,
0: അന്തോണി എന്ന് വിളിക്കൂ അമ്മ. ഇപ്പോൾ ഇപ്പോ നിന്റെ ആ വിളി കേൾക്കാനാണ് എനിക്കിഷ്ടം.
1: ജീസസ്!
0: അമ്മ, അമ്മ കരയരുത്. ഹലോ, ഹലോ, കട്ടായല്ലോ. അങ്ങോട്ട് വിളിച്ചാൽ അതും ഇനി അബദ്ധമാകുമോ? ഇല്ല, അങ്ങോട്ട് വിളിക്കാൻ തന്നെ ആവുമല്ലോ. ഇതാണ് എന്റെ നമ്പർ എന്ന് വിളിച്ചു പറഞ്ഞത്. വിളിച്ചു നോക്കാം. ഹലോ,
1: ഹലോ.
0: അതെ, കട്ടായി പോയതാ. ആ പറയൂ അമ്മ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അമ്മയെ മനസ്സിലായേയില്ല. ഞാൻ കരുതി അമ്മ അമ്മ കേൾക്കുന്നുണ്ടോ? അമ്മ, എന്തിനാ ഓടിപ്പോയത്? എന്നെ ഭയന്നിട്ടോ?
1: പ്ലീസ്, എനിക്ക് ഫോണിലൂടെ ഒന്നും പറയാൻ വയ്യ. നമുക്ക് നേരിട്ട് സംസാരിക്കാം.
0: ഐ ആം റെഡി. ഞാൻ അങ്ങോട്ട് വന്നാലോ? അല്ലെങ്കിൽ
1: വേണ്ട, നമുക്ക് പബ്ലിക് പാർക്കിൽ മീറ്റ് ചെയ്യാം. നാളെ വൈകിട്ട് 4 മണിക്ക്. ഐ വിൽ ബി ദേർ.
0: താങ്ക് ഗോഡ്. തീർച്ചയായും ഞാൻ അവിടെ കാത്തു നിൽക്കാം അമ്മ, തീർച്ചയായും. ഷുവർ.
1: ഓക്കെ, ബൈ.
0: ബൈ. ദയാപരനായ കർത്താവേ, ഈ ഒരു രാത്രിക്ക് വേണ്ടി എത്ര കാലം നീ എന്നെ തീ തീറ്റിച്ചു. വിരഹത്തിന്റെ കിഴക്കൻ കാറ്റേറ്റ് പതറിപ്പോയ എന്റെ യൗവനത്തിന്റെ നിസ്സംഗകാലം. ഏകാന്തതയുടെ മരുഭൂമിയിലൂടെ ഞാൻ നടന്നലഞ്ഞ 10-50 നീളം വർഷങ്ങൾ. എന്നെയും എമ്മയെയും തമ്മിൽ അകറ്റിയതിന് ജീസസ്, ഞാൻ ഇന്ന് ആരെ കുറ്റപ്പെടുത്തും?
1: ഹലോ, ഞാൻ വൈകിയോ?
0: നോ നോ, ഞാൻ അല്പം നേരത്തെ വന്നു നിന്നു എന്നേ ഉള്ളൂ.
1: ദൂരെ നിന്നേ ഞാൻ കണ്ടു അല്പം കൂനുള്ള ഈ നിൽപ്പ്. ഈ വേഷത്തിൽ ആന്റണി കുറെ കൂടി ചെറുപ്പമായ പോലെയുണ്ട്.
0: അത് എമ്മ എന്നെ മനസ്സുകൊണ്ട് നോക്കിയിട്ട് തോന്നുന്നതാ. എങ്കിലും കോംപ്ലിമെന്റിന് നന്ദി.
1: നമുക്ക് ഈ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കണം. അകത്തേക്ക് കടന്ന ടൈ കൂടെ പരസ്പര വധം.
0: ഞാൻ ഈ നഗരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറെ കാലമായി, പക്ഷേ പബ്ലിക് പാർക്കിൽ അങ്ങനെ വന്നിരിക്കാറില്ല.
1: പിന്നെ എവിടെ പോയിരിക്കും?
0: നമുക്ക് കുറച്ച് നടന്നാലോ?
1: യെസ്, മുന്നോട്ട് നടന്നുകൊണ്ട് പിന്നോട്ട് മനസ്സുകൊണ്ടൊരു പോക്ക് രസമായിരിക്കും. പക്ഷേ ഈ നഗരത്തിന്റെ കോലാഹലം.
0: അതിനൊരു വഴിയുണ്ട്. ഈ കാണുന്ന ചെറിയ വഴി നഗരത്തിന്റെ ഉള്ളിലേക്കുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഇത് അവസാനിക്കുന്നത് ഒരു ശ്മശാന ഭൂമിയിലും. വിശുദ്ധി നേടിയ ആത്മാക്കൾ ഉറങ്ങുന്ന സെമിട്രി.
1: ഗുഡ്, നമുക്ക് പറ്റിയ ഇടം. അങ്ങോട്ട് പോവാം. കുറച്ചു കാലം കൂടി കഴിഞ്ഞാ ചെന്നെത്തേണ്ട സ്ഥലമല്ലേ? ഒന്ന് കണ്ടിരിക്കാലോ.
0: അമ്മയുടെ ഹ്യൂമൻ സെൻസിന് പ്രായം ബാധിച്ചിട്ടില്ല.
1: താങ്ക് യു. വരൂ, ഞാൻ പിടിക്കണോ?
0: ഓ, വേണ്ട വേണ്ട വേണ്ട. ഈ വാക്കിംഗ് സ്റ്റിക്കിന് എന്നേക്കാൾ വിവേകമുണ്ട്.
1: ഓ, സെൻസ് ഓഫ് ഹ്യൂമർ ആന്റണിക്കും കൈമോശം വന്നിട്ടില്ല.
0: ഇന്നലത്തെ പകച്ച നോട്ടവും ഭയം നകന്ന പോക്കും കണ്ടപ്പോ ഞാൻ കരുതിയത് ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ലെന്നാണ്.
1: ഞാൻ ഭയന്നിട്ടല്ല ഓടിപ്പോന്നത്, മുന്നിലിരിക്കുന്നത് ഞാൻ എന്നും തിരഞ്ഞുകൊണ്ടിരുന്ന ആ പഴയ ആന്റണിയാണല്ലോ എന്നോർത്തപ്പോ ചങ്ക് പടച്ചുപോയി.

0: നേര് പറ എന്നെ എന്നെ ഓർക്കാറുണ്ടായിരുന്നു ഇക്കാലം അത്രയും.
1: ഓർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല, കാരണം മറക്കാനാ ഞാൻ മറന്നുപോയത്.
0: എമ്മ, നമ്മൾ തമ്മിൽ പിരിഞ്ഞകന്ന ദിവസം നിറം മങ്ങാതെ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്.
1: എന്റെയും

0: ദേ ചെക്ക, അധികം ചിരിക്കണ്ട, ചിരി കരച്ചിലിന്റെ മുന്നോടിയാണെന്നാ പപ്പ പറയാറ്.
1: ഓ, നിന്റെ ഒരു പപ്പ, അയാൾക്ക് എന്ത് വിവരമുണ്ട് ഇത്രയും വലിയ തത്വജ്ഞാനമൊക്കെ പറയാൻ?
0: എന്റെ പപ്പയ്ക്ക് വിവരമില്ലെന്ന് കരുതുന്ന അന്തോണിക്കാ വിവരക്കുറവ്.
1: പെണ്ണേ, എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ,
0: കൂടി വന്നാൽ കോമ്പസിന് കുത്തും, അത്രയല്ലേ ഉള്ളൂ. അതിന് എന്റെ പപ്പയുടെ മുന്നിൽ വെച്ച് ഹെഡ്മാസ്റ്റർ കയ്യിൽ നിന്ന് നല്ല ചുട്ടടി കിട്ടിയത് മറന്നു പോയോ അന്തോണി? വീട്ടിൽ ചെന്നപ്പോ അപ്പച്ചന്റെ വകപ്പേടെ വേറെ. അന്തോണിയുടെ തൊടയിലും പുറത്തും നിറയെ അടിയുടെ പാടുകളാണെന്ന് ആലീസ് പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. അന്തോണിയുടെ കൂട്ടുകാരൻ വിക്കൻ നാരായണൻകുട്ടി ആണിട്ട് പറഞ്ഞപ്പോഴാ എനിക്ക് വിശ്വാസമായത്. ആ രാത്രി ഉറക്കത്തിലാ അന്തോണിയെ എനിക്കിഷ്ടായത്.
1: അയ്യടാ, എന്നെ എങ്ങനെ ഇപ്പം ആരും ഇഷ്ടപ്പെടണ്ട
0: എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇഷ്ടപ്പെട്ടു പോയ ഇഷ്ടപ്പെട്ടു തന്നെയാ. അന്തോണിക്കറിയോ, ഞാനിനി മരിച്ചാലും അന്തോണി എന്റെ മനസ്സിൽ നിന്ന് മായില്ല. മരിച്ചുപോയാ എന്റെ മമ്മി ഉറക്കത്തിൽ വന്ന് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? അന്തോണി പാവാണെന്നും അന്തോണി എന്നെ ഒരിക്കലും വെറുക്കരുതെന്നാ. എന്റെ സ്വപ്നത്തില് മമ്മി എങ്ങനെ ഇടയ്ക്കൊക്കെ വരും. പക്ഷേ അന്തോണി വെറുക്കരുതെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ഇതുവരെ മമ്മി വന്നിട്ടില്ല സ്വപ്നത്തില്. പകരം വരുന്നത്
1: ആന്റണിയാണോ?
0: സ്വപ്നത്തിൽ വരാൻ ചാവൊന്നും വേണ്ട. രാത്രിയിൽ വരുന്ന അന്തോണിക്ക് ഇതിലും ചന്തുണ്ട്, ഇത്രയും കുറുമ്പില്ല. മിന്നാന്ന് വന്നപ്പോ നല്ലൊരു പാട്ടുപാടി കേൾപ്പിച്ചു, ഏതാന്നോ? ഞാൻ

0: അതാ പാട്ട്, പഴയ പാട്ടാ.
1: തീർന്നോ?
0: തീർന്നില്ല. ഇന്നലെ വന്ന അന്തോണി എന്നെ കെട്ടിപ്പിടിച്ചു.
1: പിന്നെ
0: എന്നിട്ടെന്റെ മുഖത്ത് നിറയെ ഉമ്മ വെച്ചതോ?
1: അയ്യേ, ഈ പെണ്ണിനേതാണ്ട് സൂക്കേടാ.
0: ഇന്നും വരും. ഇന്ന് വരുമ്പോൾ അന്തോണിക്ക് രണ്ട് ചിറക് മുളച്ചിട്ടുണ്ടാകും. ഞാനും എന്റെ അന്തോണിയും കൂടി ഭൂമിയുയർന്നുയർന്നുയർന്ന് അകലെ ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും പറക്കും.
1: അല്ല, വീട്ടിൽ നല്ല പച്ചെണ്ണയിരിപ്പുണ്ടോ?
0: എന്തിനാ?
1: മോളതും തലയിൽ വെച്ച് വിസ്തരിച്ചൊന്ന് കുളിച്ചാ മതി, ചെലപ്പോ ഈ സൂക്കേട് മാറിക്കിട്ടും.
0: അല്ലെങ്കിൽ അന്തോണി കുറുമ്പന, സ്നേഹമില്ലാത്ത.
1: നിനക്കെന്തടി എന്നെ ആന്റണി എന്ന് വിളിച്ചാൽ?
0: ആന്റണിക്ക് എന്തോ വല്ലാത്ത മൂർച്ചയാ. അന്തോണി ഇങ്ങനെ മെഴിമെഴാന്നിരിക്കും, എനിക്ക് അന്തോണി മതി.
1: തുറന്നു പറയുന്നോണ്ട് എമ്മക്കൊന്നും തോന്നരുത് കേട്ടോ.
0: ഇല്ല, അന്തോണി പറഞ്ഞോ.
1: നീ ഒരു കോലത്ത് നന്നാവും എനിക്ക് തോന്നില്ല.
0: പ്രവചനാണോ?
1: എന്താ പ്രവചിച്ചാൽ?
0: എങ്കിലൊന്ന് പ്രവചിച്ചേ. ഈ നിൽക്കുന്ന എമ്മയെന്ന് വിളിക്കുന്ന പണക്കാരി പെണ്ണിനെ അവളുടെ പപ്പയെയും ബന്ധുക്കളെയും തുരത്തി ഓടിച്ചേച്ച് ചങ്കൂറ്റത്തോടെ ഈ ആന്റണി പാലമറ്റം എന്ന നിർധനനും കപ്യാരി പൈലിയുടെ ഏക സന്താനവുമായ ഞാൻ എന്നും നീക്കുമായി കെട്ടിയെടുക്കുമെന്ന്.
1: അത് ശരി. അപ്പൊ നീ കരുതിക്കുട്ടി തന്നെ അല്ലേ?
0: എന്താ സംശയം?
1: നിനക്കെന്നോട് അത്രയ്ക്ക് സ്നേഹ?
0: എന്നെക്കാളും എനിക്കിപ്പോ അന്തോണിയെ കുറിച്ച് മാത്രം ഒരു ചിന്തയുള്ളൂ. കൊന്തി എത്തിക്കുമ്പോ പോലും അന്തോണി എന്റെ മനസ്സില്. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിരുന്നപ്പോ സത്യം പറയാലോ, അന്തോണിയെ കുരിശി കിടക്കുന്നെന്ന് പോലും തോന്നിപ്പോയി.
1: എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ? എനിക്ക് നിന്നെ വെറുപ്പാണ്, വെറുപ്പാണ്, വെറുപ്പാണ്. അപ്പോ
0: ഞാനിപ്പോ ആറേന്ന് ചാടിച്ചാവും.
1: നന്നായി, എന്നാൽ അതുകൂടി കണ്ടേച്ചു പോവാം. വേഗാവട്ടെ, വീട്ടിൽ ചെന്നിട്ടേ രണ്ട് പോത്തിനെ കുളിപ്പിക്കാനുള്ള വേഗം.
0: ആന്റണി സത്യാണോ പറയുന്നത്? എന്നെ ഒട്ടും ഇഷ്ടല്ലേ?
1: എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, വെറുപ്പ് അറപ്പാണ്. ആ ചാട്, നീ ചാടി ചത്താലെ നിന്റെ പപ്പയൊരു പാഠം പഠിക്കും. ചാട്, ചാടി
0: ചാടാ. ചാടിയാണെങ്കിലും നീ എന്നെ ഇഷ്ടപ്പെടുമെങ്കിൽ ഞാൻ ചാടാം.
1: ദേ പെണ്ണെ, വെറുതെ ആശിപ്പിക്കല്ലേ, ചാടുന്നെങ്കിൽ ചാട്.
2: ഞാൻ

0: എന്താ ഓർത്തോണ്ടിരിക്കുന്നേ?
1: ഞാൻ ആ പഴയ അന്തോണിയെയും എമ്മയെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
0: അവരെത്ര പാവങ്ങളായിരുന്നല്ലേ.
1: എമ്മ മരിച്ചെന്ന് കരുതിയാ ഞാനൊന്ന് നാടുവിട്ടത്. പിന്നീട് അപ്പച്ചനെയും അമ്മച്ചയെയും ഒന്ന് കാണാൻ പോലും ഞാൻ ആ നാട്ടിലേക്ക് പോയിട്ടില്ല. ഒരേ ഒരു മകൻ തിരിച്ചു വരുമെന്നോർത്ത് കാത്തിരുന്ന് കാത്തിരുന്ന് അവർ മരിച്ചു പോയിട്ടുണ്ടാവും ഇല്ലേ?
0: എനിക്കറിയില്ല ആന്റണി, എനിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയത് തന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ. പിന്നീട് പപ്പായുടെ ബിസിനസ് ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങി. ഒടുവിൽ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ആ നാട്ടിലെ വസ്തുവകകൾ വിറ്റു കിട്ടിയതും കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. കുറേ കാലം ഞാനൊരു സൈക്യാട്രിസ്റ്റിന് ചികിത്സയിലായിരുന്നു. ഒടുവിൽ എന്നോ പപ്പയുടെ ആ സുഹൃത്തിന്റെ മകൻ തന്നെ എന്നെ ഭാര്യയാക്കി. ഞാൻ എൽസമ്മ ഫ്രാൻസിസ് ആയി. പാവായിരുന്നു എന്റെ ഫ്രാൻസിസ്. രണ്ടേ രണ്ട് വർഷം. മോള് ജനിച്ച് മൂന്നാം മാസമാണ് ഫ്രാൻസിസ് ജോണ്ടിസ് വന്ന് മരിച്ചത്. പിന്നെ മോളായി എന്റെ ലോകം. അവൾ വളർന്നു സ്നേഹവാനായ ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യയായി. അവർക്കൊരു കുഞ്ഞു പിറന്നു, കാത്രിൻ.
1: എമ്മയുടെ മുഖമുള്ള കാത്രിൻ.
0: അത് നന്നായില്ലേ? ഇല്ലെങ്കിൽ ആന്റണി എന്നെ തിരിച്ചറിയുമായിരുന്നില്ലല്ലോ. അല്ല, അപ്പോ ഫാമിലിയൊക്കെ?
1: അത് മറ്റൊരു കഥ. നാടുവിട്ടെത്തിയത് ഒരു കപ്പലിന്റെ ക്യാപ്റ്റന്റെ അടുത്ത്. അയാൾക്ക് രോഗിണിയായ ഭാര്യയും ഒരു മകളും ഒരുപാട് സമ്പത്തുമുണ്ടായിരുന്നു. ഭാര്യയുടെ ചികിത്സാർത്ഥം അലയുന്ന അദ്ദേഹത്തിനൊപ്പം ഉലകം ചുറ്റലായിരുന്നു എന്റെ ജോലി. നടുക്കടലിൽ വെച്ച് മലമ്പനി ബാധിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ തീർത്തും ഞാൻ ആ കുടുംബത്തിലെ ഒരംഗമായി, അവരുടെ വിശ്വസ്തനായി. മരണക്കിടക്കയിൽ വെച്ച് 17 തികയാത്ത സ്വന്തം മകളെ എന്റെ കൈകളിൽ ഏൽപ്പിച്ച് ആ നല്ല സ്ത്രീയും മരിച്ചു. കുറെ കാലം ഞങ്ങൾ വളരെ സ്വസ്ഥതയോടുകൂടി ജീവിച്ചു. പിന്നീട്

0: അമ്മയുടെ അതേ അസുഖത്തിനിരയായി. അവളും എനിക്ക് നഷ്ടപ്പെട്ടു. കുട്ടികളില്ലാതിരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. ഏകാന്തത മടുത്തുപോയ എനിക്ക് സമൂഹവുമായി ബന്ധപ്പെടാനും പല കുടുംബങ്ങളിലും ഒരു അംഗത്തെപ്പോലെ ഇടപഴകാനും സ്വയം കണ്ടെത്തിയ ഒരു രക്ഷാമാർഗമായിരുന്നു ഈ രഹസ്യ പോലീസ് കുപ്പായം. അങ്ങനെ എനിക്കിപ്പോ എമ്മയെയും തിരിച്ചു കിട്ടി.
1: പക്ഷേ നമ്മൾ ഒരുപാട് ഒരുപാട് വൈകിപ്പോയില്ലേ?
0: നമ്മൾ ഒട്ടും വൈകിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളെല്ലാം ഇന്നലെ പെയ്ത മഴ മാത്രം. ഇപ്പോഴിതാ മരം പെയ്യുന്നു പോലുമില്ല. ഇനി അങ്ങോട്ട് കിടക്കയല്ലേ നമ്മുടെ സമയം?
1: യെസ്, തൊലി ചുളിഞ്ഞ ജീവിതം, തല നരച്ച പ്രണയം. എങ്കിലും നമ്മൾ അടുത്താണ്, ഒരേ നഗരത്തിൽ.

0: ഏ, ഇത് അവന്റെ കാറാണല്ലോ. ആ ഫ്രോഡ് കാമുകന്റെ. ജീസസ്, അവളും ഉണ്ടല്ലോ അവന്റെ കൂടെ.
1: അതാ, അതല്ലേ കാതറിൻ. ഓ ഗോഡ്, എമ്മയുടെ അതേ ചിരി, അതേ ചലനങ്ങൾ. ഞാൻ ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ് എമ്മ.
0: അത് നോക്ക് ആന്റണി, അവനെ ശ്രദ്ധിക്കേ. ഈസ് എ ജക്കൽ. കുറുനരിയാണ് അവൻ. അവന്റെ കണ്ണുകളിലെ സ്നേഹം സത്യമല്ല. നല്ലൊരു നടനാണവൻ. എന്റെ കാതറിൻ, എത്ര പാവം. അവൾ അവനെ അന്ധമായി വിശ്വസിച്ചു പോയിരിക്കുന്നു.
1: വിഷമിക്കല്ലേ പൊന്നെ, നമുക്ക് അവരെ വാച്ച് ചെയ്യാം. ഇവരെന്തിന് ഈ സിമിത്തേരിയിൽ വന്നു?
0: പിശാച് പിന്നെവിടെ പോകാൻ. അവനൊരു സാത്താനാണ്. അവളെ അവൻ തട്ടിയെടുക്കും.
1: അപ്സെറ്റ് ആവല്ലേ അമ്മ. നമുക്കിവിടെ പറഞ്ഞിരുന്ന് അവരെ ശ്രദ്ധിക്കാം.
2: മുത്തു, ദാ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു പോവാം. നമ്മളിങ്ങനെ ചുറ്റി തിരിഞ്ഞു എന്നൊക്കെ പപ്പ എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ.
3: ആരും അറിയില്ല പൊന്നേ. അഥവാ അറിഞ്ഞാ തന്നെ മുസ്തഫയോട് നേരിട്ടെതിർക്കാൻ കഴിയുന്ന ഒരുത്തനും ഇന്നീ നഗരത്തിലില്ല. ഞാനൊന്ന് വിരൽഞ്ഞൊടിച്ചാലുണ്ടല്ലോ നിന്റെ വീട്ടിനുള്ളിൽ നിന്ന് നീ പോലും അറിയാതെ നീ എന്റെ ബെഡ്റൂമിലെത്തും.
2: ചുമ പുളുവടിക്കല്ലേ.
3: ശരി, ഞാൻ തെളിയിച്ചാലോ?
2: അയ്യോ വേണ്ടായേ, എനിക്ക് വിശ്വാസാണേ.
3: അങ്ങനെ വഴിക്ക് വാ. ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് ജേണി. രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചെത്തുന്നു. ആർക്കും ഒരു സംശയവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയൊഴിച്ചാൽ ബാക്കി കുറേ മണിക്കൂറുകൾ നമുക്ക് മാത്രം സ്വന്തം.
2: അല്ല, യാത്ര എങ്ങോട്ടാണെന്ന്?
3: അത് ക്വൈറ്റ് സീക്രട്ട് മാഡം. എന്തായാലും പിന്നീട് ഒരിക്കലും കാതറിൻ മുസ്തഫ എന്ന ഈ മുത്തുവിനെ മറക്കില്ല. ഐ ആം ഷുവർ.
2: എനിക്ക് പേടിയാ മുത്തു. കഴിഞ്ഞ ദിവസം ഗ്രാൻമയ്ക്കൊരു വെളിപാട് പോലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് എന്നോട് പറയാ, നിന്നെ ആരെങ്കിലും തട്ടിയെടുത്താൽ കൊല്ലും ഞാൻ അവനെന്ന്.
3: അവർക്കെന്തെങ്കിലും ഡൗട്ട് അടിച്ചു കാണും.
2: എങ്ങനെ? അതിനുള്ള ഒരവസരവും നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ.
3: പക്ഷെ അവർ കാണുന്ന മാതിരി അല്ല. ഷീസ് വെരി ക്ലവർ. മണത്തറിയും കക്ഷി.
2: കേക്കണോ, പുറത്തുപോയി തിരിച്ചെത്തിയ എന്നെ ആസകലം മണത്ത് നോക്കും ഗ്രാൻമ. ആ നീ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇല്ലേ, എന്താത്?
3: മജുമാൻ 96.
2: യാ, അത് തന്നെ. ഇതേതോ മുഗൾ രാജാക്കന്മാരുടെ മണമാണല്ലോടി എന്നൊരു ചോദ്യം.
3: തള്ള മോശമല്ലല്ലോ.
2: അങ്ങനെയൊന്നും പറയല്ലേ, പാവ എന്നെ ജീവനാ. ചെറുപ്പത്തിലേ ഗ്രാൻമയുടെ ചില ഫോട്ടോസ് ഉണ്ട്. ഡിറ്റോ ഞാനാ.
3: ആ വെറുതെ അല്ല മണം പിടിക്കലും സംശയരോഗവും.
2: പോ അവിടുന്ന്.
3: നാളെ നീ ഒരു ജോനോ ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്നറിഞ്ഞ ഈ നസ്രാണി ഗ്രാൻമാക്ക് സഹിക്കോ?
2: മറ്റാരെ എനിക്ക് പേടിയില്ല മുത്തു. ഞാൻ പോയാ ഗ്രാൻമാ അപ്പോ വീഴും. അതോർക്കുമ്പോഴാ.
3: ചുരുക്കത്തില് ക്ലൈമാക്സ് ചീറ്റിപ്പോവാനിടയുണ്ടെന്ന്.
2: എന്നല്ല, നീ നഷ്ടപ്പെട്ട ഞാൻ തകരില്ലേ? പിന്നെ ആർക്കു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നേ? അതുപോലെ തന്നെയാ ഗ്രാൻമായ്ക്ക് ഞാനും.
3: നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവരെ നന്നായി ഒന്ന് സോപ്പിട്ട് കയ്യിലെടുത്തോളാം.
2: അത് മതി, ഗ്രാൻമായ്ക്ക് നിന്നെ ഇഷ്ടാവണം.
3: അതിനൊത്തിരി സമയമെടുക്കില്ലേ? അതിനു മുമ്പ് ഒരേ ഒരു ദിവസം ഒന്നിച്ചൊരു യാത്ര പ്ലീസ്. എന്താ മിണ്ടാത്ത? എന്നെ വിശ്വാസമില്ലേ? നിനക്കൊരിക്കലും ഒരു കുഴപ്പവും വരില്ല. അല്ലെങ്കിലും ഈ യുഗത്തിൽ ഇതിലൊക്കെ ഇത്ര ഭയക്കാനെന്തിരിക്കുന്നു? അതും നിന്നെപ്പോലെ മോഡേൺ ആയൊരു പെൺകുട്ടി.
2: കോസ്റ്റ്യൂമിലും ഹെയർ സ്റ്റൈലിലും മേക്കപ്പിലും ഒക്കെ ഞാൻ അല്പം മോഡേണാ, പക്ഷെ മനസ്സില് ആ പഴയ ഗ്രാൻമ തന്നെയാ. എനിക്കും അതാ ഇഷ്ടം.
3: That means?
2: സോറി, ഗ്രാൻമയുടെ അതേ ചായയുള്ള ഈ ഞാൻ ഗ്രാൻമയുടെ മനസ്സ് നഷ്ടപ്പെടുത്തിയ ദൈവം എന്നോട് പൊറുക്കില്ല മുത്തു. പ്ലീസ്, നീ എന്നെ പ്രതീക്ഷിക്കരുത്. നമ്മുടെ വിവാഹം നടക്കും മുമ്പുള്ള ഒരു രഹസ്യയാത്രയ്ക്കും സോറി
3: കാതറിൻ.
2: ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തിനാ ആന്റണി ഇങ്ങനെ ചിരിക്കുന്നത്?
1: നത്തിങ് അമ്മ, നത്തിങ്. നമ്മൾ വിചാരിക്കും പോലെ ഈ കഥയിൽ മുസ്തഫ ഒരു വില്ലനല്ല. കാത്തിമോളോടുള്ള കടുത്ത പ്രണയം അവനെ അന്ധനാക്കിയിരിക്കുന്നു എന്നേയുള്ളൂ.
2: അവൻ എന്റെ കുഞ്ഞിനെ എങ്ങാനും അപായപ്പെടുത്തിയ.
1: കാത്തിമോൾക്കൊന്നും സംഭവിക്കില്ല. രൂപത്തിൽ മാത്രമല്ല, മനസ്സുകൊണ്ടും അവൾ എന്റെ ആ പഴയ അമ്മയാണ്.
2: ഞാൻ നാളെ അവളെ ആന്റണിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ള എല്ലാ അടുപ്പവും അകൽച്ചയും ഇന്നലെ രാത്രി ഞാൻ അവളോട് പറഞ്ഞു. പാവം, എന്നെ നോക്കിയിരുന്ന് കൊറേ കരഞ്ഞു.
1: അവളെന്നെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അവരെ സെമിത്തേരിയിൽ വെച്ച് കണ്ട കാര്യം പറയാതിരിക്കുന്നതാണ് ബുദ്ധി.
2: ഇല്ല ഇല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ഫോണിലൂടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നമുക്ക് നാളെ എന്തായാലും കാണണം.
1: ഓക്കെ ഓക്കെ, പക്ഷേ എവിടെ വെച്ച്?
2: ഞാൻ അവളെയും കൂട്ടി നേരെ ആന്റണിയുടെ ഫ്ലാറ്റിലേക്ക് എത്താം. അതുപോലെ.
1: വാം വെൽക്കം, വാം വെൽക്കം. ഇറ്റ്സ് എ പ്ലഷർ ഫോർ മീ.
2: പിന്നെ
1: ഹലോ ഹലോ എമ്മ, എന്താ എന്താ പറയാൻ വന്നത്?
2: ഒന്നുമില്ല.
1: പ്ലീസ്.
2: അത് പറയാനുള്ളത് കടലോളമുണ്ട്.
1: നമുക്ക് പറയാനുള്ളത് ഈ ജന്മം മുഴുവൻ ഇരുന്ന് പറഞ്ഞാലും തീരില്ല എമ്മ.
2: നേരാട്ടോ, അതാ നമ്മുടെ പ്രണയത്തിന്റെയും ഈ പ്രായത്തിന്റെ ഒരു പ്രശ്നം. ഞാനേ സത്യം പറഞ്ഞ ഇങ്ങനെ ചിരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി ആന്റണി.
1: മനസ്സു തുറന്ന് ചിരിക്കാൻ ഞാനും മറന്നുപോയിരുന്നു അമ്മ. നാളെ നാളെ മറക്കാതെ വരുമല്ലോ അല്ലേ?
2: ഓ, ഇങ്ങനെ വിശ്വാസമില്ലാതായാൽ.
1: വിശ്വാസക്കുറവല്ല, എമ്മ അടുത്തുണ്ടാവുന്നതിന്റെ ഒരു ആശ്വാസം, സുഖം, അത് അതൊരു തരം കൊതിയാണ് എനിക്കിപ്പോ.
2: ഇങ്ങനെയൊക്കെ ആന്റണി പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എനിക്കിപ്പോ ഈ രാത്രി എത്ര വയസ്സാന്നറിയോ?
1: എന്താ സംശയം? ഏറിയ 14 അല്ലെങ്കിൽ 16.
2: അയ്യോ.

0: ആരായി പാതിരാത്രിയിൽ? ഹലോ, ആൻഡ്രൂസ് ഹിയർ.
1: മിസ്റ്റർ ആൻഡ്രൂസ്, ഞാൻ ഡോക്ടർ സദാശിവനാണ്. ഐശ്വര്യ ഹോസ്പിറ്റലിലെ.
0: ഓ ഓ, എന്താ ഡോക്ടർ ഈ സമയത്ത്?
1: ഞാൻ ഇവിടെ നിന്ന് ഒരു വണ്ടി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആൻഡ്രൂസ്, താൻ ഒട്ടും വൈകാതെ ഇവിടെ എത്തണം.
0: ഓ യെസ് യെസ്. പക്ഷേ സംഗതി എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല.
1: വിഷയം അല്പം സീരിയസ് ആണ്. മദർ തെരേസ റോഡിലുള്ള സ്നേഹമന്ദിറിലെ എൽസമ്മ ഫ്രാൻസിസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
2: ഓ ഗോഡ്, എന്തു പറ്റി?
1: പേരക്കുട്ടിയുടെ മുറിയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് സ്റ്റെയർകേസ് ഇറങ്ങി വരുമ്പോ കാല് തെറ്റൊന്ന് വീണു.

0: ഡോക്ടർ അവിടെ എത്തിയെന്ന് തോന്നുന്നു.
1: ഓക്കെ, ഡോണ്ട് ഗെറ്റ് ഡിലേഡ്. ഒരു ഓപ്പറേഷൻ മസ്റ്റാണ്. അതിനു മുൻപ് അവർക്ക് താനുമായി സംസാരിക്കണം.
0: ഓക്കെ ഓക്കെ,
1: ഉടനെ പുറപ്പെടൂ. ഹെയർ കണ്ടീഷൻ ഈസ് വെരി ബാഡ്.
0: ഓക്കെ ഓക്കെ, ഞാൻ ഇതാ എത്തി ഡോക്ടർ.

0: കരയല്ലേ കാതറിൻ, കരയല്ലേ. കരയല്ലേ കാതറിൻ, കരയല്ലേ. ദാ ഹോസ്പിറ്റലിൽ എത്തിയല്ലോ. നിന്റെ ഗ്രാൻഡ്മക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. I'm sure. എമ്മക്ക് ഒന്നും സംഭവിക്കില്ല. Don't cry, my child. Believe and pray for her.
1: Grandma.

0: നിങ്ങളെത്തിയോ? വരൂ വരൂ ആൻഡ്രൂസ്.
1: എങ്ങനെയുണ്ട് ഡോക്ടർ?
0: വിഷമിക്കരുത്. ഏത് ഡോക്ടറേക്കാളും വലിയൊരു ഡോക്ടർ നമുക്ക് മുകളിലുണ്ടല്ലോ. അവനറിയാതെ പ്രാണന്റെ ഒരു ഇല പോലും വീഴുന്നില്ല എന്നല്ലേ?
2: What do you mean, Dr. Angel?
0: Yes, I really mean it, Catherine. Your grandma.
2: Grandma?
0: She has left us. Yes. She has slept forever.
2: Grandma!
0: Hey, hey Andrews, what happened to you? Nanji vane unda ivide irikku.
3: Nurse, please come. Kudikku
0: vellam kudikkanu Andrews.
3: Nurse, bring him to the ICU.

0: വല്ലാതെ ചുമയ്ക്കുന്നുണ്ടല്ലോ ഗ്രാൻഡ്പ. ദാ ഈ സിറപ്പ് കഴിക്കൂ, വാതറക്കൂ.
1: മോൾ എന്താ വിളിച്ചത്? ഗ്രാൻഡ്പ എന്ന് അല്ലേ?
0: യെസ് ഗ്രാൻഡ്പ, മൈ സ്വീറ്റ് ഗ്രാൻഡ്പ.
1: ഗ്രാൻഡ്പ, ലോകത്തെന്നെ അങ്ങനെ വിളിക്കാൻ മോള് മാത്രമേ എനിക്കുള്ളൂ.
0: ഗ്രാൻഡ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ ആൻഡ്രൂസ് എന്ന ആന്റണി പാലിമുട്ടത്തെ നീ ഇനി അങ്ങനെ വിളിച്ചാ മതിയെന്ന്.
1: നിന്റെ ഗ്രാൻഡ്മ ഒരു മാലാഖയായിരുന്നു.
0: അധികം സംസാരിക്കണ്ട ഗ്രാൻഡ്പ, യു ആർ സോ ടയേർഡ്.
1: മോൾ ഇതുവരെ വീട്ടിലേക്ക് പോയില്ലേ?
0: ഇല്ല, ഗ്രാൻഡ്പയുടെ അസുഖം തീർത്തും ഭേദമായിട്ടേ ഞാനിനി മടങ്ങുന്നുള്ളൂ.
1: നോ നോ നോ നോ നോ, അത് വേണ്ട. നിന്റെ വീട്ടിൽ നീ ഒളിച്ചു മറ്റെല്ലാവർക്കും തീർത്തും അപരിചിതനാണ് ഞാൻ. എന്നോട് നീ കാണിക്കുന്ന ഈ കെയറിംഗ് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും.
0: വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ ഗ്രാൻഡ്മയുടെ സാമീപ്യമാണ് ഗ്രാൻഡ്പയുടെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നത്. ഗ്രാൻഡ്മ എങ്ങും പോയിട്ടില്ല, ഇവിടെയുണ്ട് ഗ്രാൻഡ്പയുടെ തൊട്ടടുത്ത്. ഒരിക്കലും കരയിപ്പിക്കരുതെന്നായിരുന്നു ഗ്രാൻഡ്മയ്ക്ക്. പ്ലീസ് ഗ്രാൻഡ്പ, ഉറങ്ങിക്കോളൂ. ഒന്നും ചിന്തിക്കാതെ ശാന്തമായി ഒന്നുറങ്ങും.
1: ഇനി എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ നിന്റെ ഈ വയലിൻ സോളോ ഒന്ന് കേൾക്കണം. എമ്മ
0: എമ്മ അല്ല ഗ്രാൻഡ്പ, കാത്രിൻ.
1: ഓ ഐ എം സോറി.
0: ശരി, ഞാൻ വയലിൻ വായിക്കാം. ഒരക്ഷരം മിണ്ടാതെ കിടന്നുറങ്ങിക്കൊള്ളണം. ഓക്കെ
1: ഓക്കെ.

0: എക്സ്ക്യൂസ് മീ, എനിക്കങ്ങോട്ട് വരാവോ?
1: ആ മുത്തു, കം ഓൺ.
0: എങ്ങനെയുണ്ട് നിന്റെ ഈ കിഴവൻ ചങ്ങാതിക്ക്? എണീറ്റ് പോരോ, അതോ ഈ കിടപ്പിൽ തട്ടിപ്പോവോ?
1: ഹേയ് പ്ലീസ്, ഒച്ച വെക്കില്ലേ, ഗ്രാൻപ ഉറങ്ങാ.
0: ഹോ, വല്ലാത്ത കെയറിംഗ് ആണല്ലോ. ഹേ, അല്ല നീ ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. അത് പറ, വിളിച്ചു വിളിച്ച് മനുഷ്യൻ തോറ്റു.
1: സോറി, ഗ്രാൻപയ്ക്ക് ശല്യമാവാതിരിക്കാനാ.
0: എന്നാ സൈലന്റ് ഇട്ടൂടെ. അല്ല, നമ്മുടെ യാത്രയുടെ കാര്യം എന്തായി? ദാ ഞാൻ പോയേണ്ട സ്ഥലവും അവിടെ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റും റെഡിയാക്കി കഴിഞ്ഞു മോളെ. ഈ സമയത്തൊരു ജേണി നിനക്കും ഗുണം ചെയ്യും. ഗ്രാൻമായെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും വേദനകളിൽ നിന്നും ഒരു റിലാക്സേഷൻ.
1: റിലാക്സേഷൻ? സത്യത്തിൽ ഗ്രാൻമ മരിച്ചു എന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല. ഗ്രാൻമ ഞങ്ങളെ വിട്ടു പോയിട്ടില്ല മുത്തു. ഗ്രാൻപയുടെ ഈ കണ്ടീഷനിൽ പ്രത്യേകിച്ചും.
0: കൊള്ളാലോ, സത്യത്തിൽ ഇങ്ങോരാരാണ്? നിന്റെ ഗ്രാൻമയുടെ ആദ്യ ഭർത്താവോ?
1: അല്ല, നടക്കാതെ പോയ ഒരു കല്യാണ കഥയിലെ സെൻട്രൽ ക്യാരക്ടർ, ആദ്യം മനസ്സ് ചോദിച്ചയാൾ, ഒരു ബാച്ചിലർ ഹസ്ബൻഡ്.
0: കൊള്ളാം, രഹസ്യക്കാരൻ എന്ന പച്ചമലയാളമുണ്ട്.
1: മുത്തു,
0: നീയല്ലാതെ ഇതിനൊക്കെ കൂട്ടുനിൽക്കൂ. പശുവും ചത്തു മോരിലെ പുളിയും പോയി, എന്നിട്ടും പഴയ പ്രണയപുരാണവും പറഞ്ഞ് അടിഞ്ഞു കൂടിയിരിക്കുക, കിഴട്ടു ശവം.
1: മുത്തു,
0: വിളിക്കണ്ട. ചില പെമ്പിള്ളാർക്ക് പ്രായമായവരെ കാണുമ്പോ ചില സൂക്കേടിളകും. അങ്കിളും ഗ്രാൻഡ്പായും ലോക്കൽ ഗാർഡിയനും ഒക്കെ ആയി, അവന്മാര് ശരിക്കും മുതലാക്കുകയും ചെയ്യും.
1: മുത്തു, വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്.
0: സെൻസ് വിട്ടത് എനിക്കല്ല, നിനക്കാ. നീ വീട്ടിൽ കയറിയിട്ട് എത്ര ദിവസമായി? ഊണും ഉറക്കവും കളഞ്ഞ് കൂട്ടിരിപ്പുണ്ടല്ലോ. ജനിപ്പിച്ച പപ്പയെക്കാളും മമ്മയെക്കാളും വലുതാണോ നിനക്ക് ഈ വൃത്തികെട്ട ജന്തു?

0: അതേരി, നിന്റെ സൂക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മുത്തു പല ടൈപ്പ് പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവനാ. 1.5 രൂപയുടെ 10 മണക്കുന്നോള് മുതല് 1 രാത്രിയിൽ 100,000 വിലയുള്ളോള് വരെ. പക്ഷേ നീ
1: സ്റ്റോപ്പ് ഇറ്റ്, ഗെറ്റ് ലോസ്റ്റ് മാൻ.
0: കാതറിൻ,
1: ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആൻഡ് ഗെറ്റ് ഔട്ട്. ഐ സേ,
0: നീ എത്ര ധീരവനിതയൊന്നും ചമയണ്ട. രാത്രിയും പകലും എനിക്ക് ഫോൺ ചെയ്തിട്ടുള്ള നിന്റെ ശബ്ദം, നീ എനിക്ക് അയച്ച മെസ്സേജുകൾ, നമ്മൾ ഒന്നിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. നിന്റെ ധീരത ഞാനൊന്ന് കാണട്ടെ. ഇനി നമുക്ക് നെറ്റിലൊന്ന് ആഘോഷിക്കാം. ഗുഡ് ബൈ. ഓടി.
2: Catherine, don't be a afraid girl. മുസ്തഫ നിന്നെയല്ല സ്നേഹിച്ചത് കുട്ടി, എന്റെ സൗഭാഗ്യങ്ങളെയാണ്. അവനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്ക് അവന് മനസ്സിലായി. പിന്നെ മുത്തു പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട്. കാറ്റത്ത് പറന്നകലുന്ന ഒരു അപ്പൂപ്പൻ താടിയാണ് ഞാൻ. ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രം ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം. എന്നെ പ്രതി മോളുടെ ഫ്യൂച്ചർ നശിപ്പിക്കരുത്. കാതറിൻ, നീ ഉടൻ മടങ്ങണം. ഇനി നീ എന്റെ ശുശ്രൂഷകയായി ഇവിടെ നിന്നാൽ അതെന്റെ ഉള്ള സ്വസ്ഥത കൂടി തകർക്കും കുട്ടി.
1: ഇല്ല, ഒരു സ്റ്റേജിൽ ഗ്രാൻഡ് ബേ വിട്ടിട്ട് ഞാൻ പോവില്ല.
2: പോകണം.
1: അയ്യോ അയ്യോ ചോര, സിസ്റ്റർ, ഡോക്ടർ, ഡോക്ടർ, ഗ്രാൻഡ് ബേ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നു. ഗ്രാൻഡ് ബേ, ഗ്രാൻഡ് ബേ.
3: ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ മിസ്സസ് ജോളി സ്റ്റീഫൻ? എന്റെ അറിവിൽ ആൻഡ്രൂസ് വളരെ ജെന്റിലാണ്. പക്ഷേ നിങ്ങളുടെ മകൾക്ക് നിങ്ങളെക്കാൾ വലുത്. ഇന്നലെ കണ്ട ആ ഓൾഡ് മാനാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞില്ലേയെല്ലാം. ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ഉപദേശിക്കുന്നതിനും ഒരു ലിമിറ്റില്ലേ? മിസ്റ്റർ സ്റ്റീഫൻ എന്ത് തോന്നുന്നു?
4: കുറ്റം എന്റേതാണ് ഡോക്ടർ സദാശിവൻ. അവളെ എന്നേക്കാൾ അധികം ഞാൻ സ്നേഹിച്ചു, ലാളിച്ച് ലാളിച്ച് വഷളാക്കി.
5: പക്ഷേ അയാളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. പോലീസിലൊരു പെറ്റീഷൻ കൊടുക്കും, അല്ലെങ്കിൽ വല്ല കൊട്ടേഷൻ ടീമിനെയും കൊണ്ട് തല്ലി കൊല്ലിക്കും. ആ കാലം തന്തേ.
3: അതുകൊണ്ടൊന്നും കേതനന്റെ മനസ്സു മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗ്രാൻമായുടെ പഴയ ലവർ എന്നതിനപ്പുറം അവൾക്ക് അയാളോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. മറ്റെവിടെന്നും അവൾ പ്രതീക്ഷിച്ച എന്തൊക്കെയോ, ഐ മീൻ സ്നേഹവാത്സല്യങ്ങൾ, അയാളുടെ പ്രസൻസിൽ അവൾക്ക് നേടാനാകുന്നുണ്ട്. അവളത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ, സ്വന്തം കുടുംബത്തേക്കാൾ. അതാണ് നമ്മൾ ഭയക്കേണ്ടത്.
4: എനിക്കും അതാണ് ഡോക്ടർ മനസ്സിലാക്കാത്തത്.
5: ഇതിലിത്ര മനസ്സിലാവായിക എന്തോന്നാ, അയാൾ അവളെ വശീകരിച്ചു. ഒന്നുകിൽ കൈവിഷം, അല്ലെങ്കിൽ വല്ല മയക്കുമരുന്നോ മറ്റോ.
2: രണ്ടുമല്ല. എന്റെ കയ്യിൽ ഇപ്പറഞ്ഞ യാതൊന്നുമില്ല. ഉള്ളത് നിന്റെ മമ്മിയോടുള്ള സ്നേഹവും സത്യസന്ധതയും മാത്രമാണ്.
3: ആൻഡ്രൂസ്, നിങ്ങൾ എന്തിനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നു? പ്ലീസ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ. ശരീരത്തിനും മനസ്സിനും വിശ്രമം വേണ്ട സമയമാണിപ്പോൾ.
2: വേണ്ട ഡോക്ടർ, ആൻഡ്രൂസ് ഒരിക്കലും വിശ്രമിച്ചിട്ടില്ല. യാത്രയായിരുന്നു യാത്ര. ഈ ജോളി സ്റ്റീഫന്റെ മമ്മിയിൽ നിന്നാണ് ഞാൻ ആദ്യം ഓടി ഒളിച്ചത്. എന്റെ അമ്മയിൽ നിന്ന് ഞാൻ ആദ്യം ഒരു സ്ത്രീയെ വെറുത്തത് അവളെയായിരുന്നു. പിന്നീട് എന്റെ ജീവനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടതും അവളെയായിരുന്നു. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായ ശേഷവും അവൾ എന്റെ മനസ്സിൽ കുഴിയാത്തൊരില പോലെ നിറം മങ്ങാതെ. ഭാര്യയുടെ മരണശേഷം എത്രയോ വർഷങ്ങൾ ഞാൻ ഏകാകിയായി എവിടെയെല്ലാം അലഞ്ഞു. എനിക്കൊപ്പം എമ്മയും ഈ ഭൂമിയിൽ എവിടെയോ ഉണ്ടെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയതേയില്ല. എന്നിട്ടും വിധി എന്റെ മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി. പഴയ കാലങ്ങൾ പരസ്പരം പറഞ്ഞ് ജീവിത സഹായാന്നം തള്ളി നീക്കുവാൻ തുടങ്ങുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ വീണ്ടും വിധിയുടെ വിളയാട്ടം. അവളെന്ന് നയിക്കുവാൻ എനിക്ക് നഷ്ടപ്പെട്ടു.

0: വെള്ളം അഗ്നിയിലൊരുങ്ങി ശുദ്ധി വന്ന പൊണ്ടരി പോലെ എന്റെ മുന്നിൽ എമ്മയുടെ കൗമാരം കാതറിന്റെ രൂപത്തിലെത്തി. എമ്മ തന്നെയാണ് കാത്തിയെ ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്തിയത്. മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങൾ കാതറിന്റെ പപ്പയല്ലേ? നിങ്ങൾക്ക് തന്നെയാണ് അവളിൽ പൂർണ്ണ അവകാശം. കൊണ്ടുപോയിക്കൊള്ളൂ, അവളിപ്പോൾ എന്റെ റൂമിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങളുമായി പിണങ്ങി എന്റെ നെഞ്ചിൽ വന്ന് വീണതാ എന്റെ മോള്. അവൾ ഉണരുമ്പോൾ പപ്പയും മമ്മിയും ഡോക്ടറുകളും അവൾക്ക് ചുറ്റും വേണം. പക്ഷെ ഉണർന്നാൽ അവൾ ആദ്യം അന്വേഷിക്കുന്നത് എന്നെയായിരിക്കും. ഞാനൊരു ദുസ്വപ്നം മാത്രമായിരുന്നുവെന്ന് ഡോക്ടർ സദാശിവൻ, നിങ്ങൾ അവളോട് പറയണം. ഒരു മുസ്തഫ എന്ന മുത്തു പോയാൽ അവൾ ചിലപ്പോൾ സഹിച്ചേക്കാം, പക്ഷേ എന്നെ നഷ്ടപ്പെട്ടാൽ അവൾ സഹിക്കില്ല. ഡോക്ടർ സദാശിവൻ, നിങ്ങളായിരിക്കണം ഇനി അവളുടെ വെളിച്ചം. ഞാൻ ഇറങ്ങുകയാണ്. ഇനി ആരും ഈ നഗരത്തിൽ ആൻഡ്രൂസിനെ കാണില്ല.
1: നിങ്ങൾ ഈ നേരത്ത് എങ്കോട്ട്?
0: ആൻഡ്രൂസിന് നേരവും ലക്ഷ്യവും ഇല്ലായിരുന്നു ഡോക്ടർ. പക്ഷേ ആൻഡ്രൂസിനെ കാത്ത വിധി എന്നും ചിലതെല്ലാം ഒരുക്കി വച്ചിരുന്നു. ഒക്കെ ഏറ്റുവാങ്ങാൻ മാത്രമാണ് ഈ ജന്മം. ദാറ്റ്സ് ഓൾ.
2: അപ്പോൾ പറഞ്ഞത് മറക്കണ്ട.
0: എമ്മ ഉറങ്ങുകയാണ്. ഗുഡ് ബൈ.

0: ഡോക്ടർ, കാതറിന്റെ റൂമിലെങ്ങും കാണുന്നില്ല.
1: ഏ, അവൾ അകത്ത് ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നല്ലോ.
0: ഞങ്ങൾ എല്ലായിടത്തും നോക്കി, ആള് മിസ്സിംഗ് ആണ്.
2: എന്റെ മോളെ എവിടെ പോയി?
0: അവളൊരു കത്തെഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്.
1: കത്തോ?
3: എന്റെ ജീവന്റെ ജീവനായ പപ്പയും മമ്മിയും വായിച്ചറിയുന്നതിന് നിങ്ങൾ എന്നെ അന്വേഷിച്ച് അലഞ്ഞു നടന്ന് സ്വയം മനസ്സ് തകർക്കരുത്. ഞാനിപ്പോൾ കാതറിനിൽ നിന്നും എമ്മയിലേക്കുള്ള ദൂരം അത്രയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എമ്മയും കാതറിനും രണ്ടല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. എനിക്കിപ്പോൾ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആന്റണി പാലിമറ്റമെന്ന ആൻഡ്രൂസിൽ ഒളിഞ്ഞിരുന്ന എമ്മയുടെ അന്തോണിയെ എന്നേക്കുമായി സ്വന്തമാക്കുക. ഇന്നോളം അയാൾ അനുഭവിച്ച വേദനകൾക്ക് ജീവിത സായാഹ്നത്തിലെങ്കിലും ഒരു സാന്ത്വനമാകുക. കാരണം എമ്മ ഒരു സ്ത്രീയായിരുന്നു, അന്തോണിയിലെ പുരുഷനിൽ തന്റെ പൂർണ്ണത നിശ്ചയിച്ചുറപ്പിച്ച സ്ത്രീ. ഒരു സ്ത്രീ പുരുഷനെ ആഗ്രഹിക്കുന്നത് അവന്റെ ശാരീരികമായ കരുത്തോ രൂപ സൗഭാഗ്യമോ കൊതിച്ചല്ല, മനസ്സിന്റെ പൗരുഷമാണ് അവളെ അവനിലേക്ക് എത്തിക്കുന്നത്. ആ കരുത്തും നന്മയും ആൻഡ്രൂസിനുണ്ട്. സമൂഹവും നിയമവും സദാചാരവും എന്നെ വേട്ടയാടുമെന്ന് എനിക്കറിയാം. പക്ഷെ ഗ്രാൻമയിലെ സ്ത്രീ ആഗ്രഹിച്ചതെന്തോ അത് സാക്ഷാത്കരിച്ചാലേ കാതറിനിലെ സ്ത്രീക്ക് ഇനി ഉറങ്ങാനാകൂ. കടമയും കടപ്പാടുകളും പൂർത്തിയാക്കാൻ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരും വരെ എന്നെ ശപിക്കരുത്. സ്വന്തം മകൾ കാതറിൻ.
4: പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. നാടകം സമാപിക്കും.

രചന ശ്രീമൂല നഗരം പൊന്നൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ആൻഡ്രൂസ് മനു ജോസ്, കാതറിൻ എമ്മ, ടി എസ് ആശാദേവി, മുസ്തഫ കെ ജയൻ, ആന്റണി പാലിമറ്റം ശ്രീമൂല നഗരം പൊന്നൻ, സ്റ്റീഫൻ എ ഇ വാമനൻ നമ്പൂതിരി, ജോളി സ്റ്റീഫൻ ജി കെ ഗീത, എൽസമ്മ ഫ്രാൻസിസ് സിന്ധു ടി ഗംഗാധരൻ, ഡോക്ടർ സദാശിവൻ ഡേവിസ് പി മാറോക്കി.

0: ആകാശവാണി കണ്ണൂർ.
1: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി.
2: അക്ഷയപാത്രത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണൻ ദുര്യോധനോട് പറയുന്ന ഭാഗമാണ് സന്ദർഭം. കുഞ്ചനമ്പ്യാരുടെ കിരാതൻ തുള്ളലിലെ ഒരു ഭാഗം.

0: കട്ടി.
1: കാവ്യ കേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: ഇപ്പോൾ ലളിത ഗാനങ്ങൾ പാടാം. പാടാം ഞാനൊരു ഗാനം എന്ന് തുടങ്ങുന്ന ഗാനം ആദ്യം ഈണം നൽകി പാടിയത് കെ രാഘവൻ.

ഹംസനാദം കേട്ടു മയങ്ങും. എം ടി ശിവദാസ് പാടിയത്. രചന ബിജു തിരുമല, സംഗീതം കെ രാഘവൻ.

വാസന്ത സന്ധ്യയ്ക്ക് താളം പിടിക്കുവാൻ. എ കെ സുകുമാരൻ പാടിയത്. രചന പി പി ശ്രീധരനുണ്ണി, ഇണം കെ രാഘവൻ.

മലർശരൻ മണിവില്ല് കുളിയേറ്റി, ഗായിക മഞ്ജരി, രചന ലക്ഷ്മി ദേവി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

കാവഴിത്താരയിൽ അന്നത്തെ രാത്രിയിൽ കെ എസ് ചിത്ര പാടിയത്. വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ പി ഉദയഭാനു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഇന്നലെയുടെ ബാക്കി എന്ന ചിത്രത്തിൽ മാധുരി പാടിയ ഗാനം, രചന യൂസഫിലേക്ക് ചേരി, സംഗീതം ദേവരാജൻ.

ചിത്രം മൈക്കിൾസ് കോഫി ഹൌസ്. പാടിയത് എം ജി ശ്രീകുമാർ. വരികൾ ബി കെ ഹരിനാരായണൻ. സംഗീതം റോണി റാഫേൽ.

ചിത്രം മോഹൻകുമാർ ഫാൻസ്. പാടിയത് വിജയ് യേശുദാസും ശ്വേതയും. രചന ജിസ് ജോയ്. സംഗീതം പ്രിൻസ് ജോർജ്.